ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 5, കൊല്ലവർഷം 1202 ചിങ്ങം 11, 2026 ഓഗസ്റ്റ് 27 വ്യാഴം. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 50 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി കൊച്ചി FM നിലയത്തിന്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: ഭർതൃഹരിയുടെ സുഭാഷിതങ്ങൾ ഒരെണ്ണമെങ്കിലും കേൾക്കാത്തവർ വളരെ ചുരുക്കമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ സുഭാഷിതങ്ങൾ രചിക്കപ്പെട്ടതെങ്കിലും സാഹിത്യവേദികളിലും സാംസ്കാരിക വേദികളിലും അവയുടെ സാന്നിധ്യം എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഭർതൃഹരിയുടെ സുഭാഷിതങ്ങൾ പ്രധാനമായി മൂന്നാക്കി തരംതിരിച്ചിരിക്കുന്നു. 100 വീതം ശ്ലോകങ്ങളുള്ള ശൃംഗാരശതകം, നീതിശതകം, വൈരാഗ്യശതകം എന്നിവയാണവ.

ഇവയെല്ലാം ചേർത്തുകൊണ്ട് ശതകത്രയീ എന്നും ഈ സുഭാഷിതങ്ങളെ വിളിക്കാറുണ്ട്. നീതിശതകത്തിൽ നീതിയുടെ പ്രാധാന്യത്തെപ്പറ്റിയാണ് കവി വിവരിക്കുന്നത്. ഓരോ വരികളിലുമത് വ്യക്തമാക്കുന്നുണ്ട്. നീതിയെന്ന സംസ്കൃത വാക്കിന് കാലത്തിന്റെ നീതിയെന്നും ശരിയായ നടപ്പ് എന്നും സാമാന്യമായി അർത്ഥം പറയാം. ബൃഹസ്പതിയുടെ നീതിശാസ്ത്രം, ശുക്രനീതിശാസ്ത്രം, ചാണക്യ നീതിശാസ്ത്രം, വിദുരനീതി തുടങ്ങിയ നിരവധി നീതിഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഭർതൃഹരിയുടെ നീതിശതകത്തിന് എന്നും പ്രചുരപ്രചാരം തന്നെയാണുള്ളത്. വിദ്വാൻ, വിദ്യ, മൂർഖൻ തുടങ്ങിയ പത്തു വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് പത്തു ശ്ലോകങ്ങൾ വീതമെഴുതിയ സുഭാഷിതമാണ് നീതിശതകം. ചുറ്റുപാടുമുള്ള ലൗകിക വിഷയങ്ങളെ ആധാരമാക്കിയാണ് ഭർതൃഹരി സുഭാഷിതങ്ങൾ രചിച്ചിരിക്കുന്നത്. ശൂരന്മാരെയും അഭിമാനികളെയും വർണ്ണിക്കുന്ന ഒരു സന്ദർഭം നോക്കാം. പൂങ്കുലകളെ പോലെ രണ്ടു ഗതികളാണ് മാനികൾക്ക് അഥവാ അഭിമാനികൾക്കുള്ളത്. ഒന്നുകിൽ അവർ സർവജനങ്ങളുടെയും ശിരസിൽ അലങ്കാരമായി ശോഭിക്കും, അല്ലെങ്കിൽ

0: ശിര പ്രായോഗതിയത്ര ദൈവഹതകസ്തത്രൈവയാന്ത്യാപദ. അതിന്റെ അർത്ഥമിതാണ്, കഷണ്ടിക്കാരനായ ഒരാൾ വെയിലിൽ നിന്നും രക്ഷ നേടുന്നതിനായി പനയുടെ ചുവട്ടിൽ പോയി നിന്നു. പക്ഷേ മുകളിൽ നിന്നും മൂത്തുപഴുത്ത ഒരു പനന്തേങ്ങ വീണ് അയാളുടെ ശിരസ് തകർന്നുപോയി. ഇവിടെ പറയാനുദ്ദേശിക്കുന്നത് ഇതാണ്, വിധി കൈവെടിഞ്ഞ ഒരാളെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന്. പാപിചെന്നിടം പാതാളം എന്ന് മലയാളത്തിൽ പറയുന്ന പഴഞ്ചൊല്ലിന്റെ അതേ അർത്ഥം തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മനുഷ്യജീവിതത്തിൽ വിധിയുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ ഒരു ശ്ലോകമെഴുതി ഭർതൃഹരി. ഭഗ്നാശസ്യ കരണ്ടപിണ്ഡിതതനോ മ്ലാനേന്ദ്രിയസ്യ ക്ഷുധാ കൃത്വാഘുർവിവരം സ്വയം നിപതിതോ നക്തം മുഖേ ഭോഗിന തൃപ്തസ്തത്പിശിതേന സത്വരമസൌ തേനൈവ യാതഃപഥോ സ്വസ്ഥാസ്തിഷ്ഠതി ദൈവമേവ ഹി നൃണാം വൃദ്ധൌ ക്ഷയേ കാരണം. മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി കണ്ട് സന്തുഷ്ടനായ ഒരു എലി ഭക്ഷണമന്വേഷിച്ച് അതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു. കഠിനമായ ആ മരം തുരന്ന് ഒരു ദ്വാരം നിർമ്മിച്ചു. അതിനകത്തേക്ക് ചെന്നു നോക്കിയപ്പോൾ അവിടെ ബന്ധനസ്ഥനായ ഒരു പാമ്പിനെ കണ്ടു. ദിവസങ്ങളോളം പട്ടിണിയിലായിരുന്ന പാമ്പ് ആ എലിയെ ഭക്ഷിച്ച് വിശപ്പടക്കി. ഒടുവിൽ എലി നിർമ്മിച്ച ദ്വാരത്തിലൂടെ പാമ്പ് പുറത്തു കടക്കുകയും ചെയ്തു. മനുഷ്യന്റെ ദുഃഖങ്ങളും സുഖങ്ങളും മാനാപമാനങ്ങളും ജയപരാജയങ്ങളും എല്ലാം വിധിയുടെ നിശ്ചയമാണ് എന്നാണ് ഭർതൃഹരി ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ലൗകികമായ വിഷയങ്ങളെ എടുത്തുകൊണ്ട് ദാർശനികമായ തലത്തിലേക്ക് വ്യാഖ്യാനിച്ച് സാധാരണക്കാരെ ഉദ്ബുദ്ധനാക്കാൻ ഭർതൃഹരി തന്റെ സുഭാഷിതങ്ങളിലൂടെ പ്രയത്നിക്കുന്നുവെന്ന് വായനക്കാർക്ക് വ്യക്തമാകും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ സരിത മഹേശ്വരൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യു ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളപ്പൊക്കം ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തിരുവനന്തപുരത്ത് അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. രാവിലെ കോട്ടയം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലാണ് സംസ്കാരം. PH കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു PH കുര്യനെന്ന് VD സതീശൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുജയന്തി ദിന സമ്മേളനം നാളെ ശിവഗിരിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലെ കാറപകടത്തിൽ ഒരാൾ മരിച്ചു. വിരമിച്ച അഗ്നിശമന സേന ഉദ്യോഗസ്ഥനും പത്തനംതിട്ട കല്ലറക്കടവ് സ്വദേശിയുമായ അബുവാണ് മരിച്ചത്. മലപ്പുറം വെട്ടത്തൂരിൽ കോഴിഫാമിൽ വൈദ്യുതാഘാതമേറ്റ് രണ്ടുപേർ മരിച്ചു. വെട്ടത്തൂർ എഴുതല സ്വദേശികളായ ഫാസിൽ, സാഹിർ എന്നിവരാണ് മരിച്ചത്. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിലെ തെരുവോര വിപണികളിലെ മാലിന്യം മേയർ P ഇന്ദിരിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വഴിയോര കച്ചവടം അവസാനിച്ച ശേഷമാണ് മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണത്തിൽ പങ്കാളികളായത്.
3: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ പൈതൽ എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 എഫ് എം ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 ഓണം കവിതാ നേരം, പി രാമൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം, മഴയിൽ മുങ്ങിയ ഓണം, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് ആർ സി ആർ കായം എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു മൂന്നാം ഭാഗം. 8:30 സ്പോൺസർഡ് പ്രോഗ്രാം ഹലോ വി പി എസ് ലേക് ഷോർ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ഓണം പ്രത്യേക പരിപാടി. ഉച്ചയ്ക്ക് 1:00 ആവണി പൊന്നുഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജിപാൽ പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ശ്രാവണ ഹർഷം സംഗീതശില്പം. 4:00 ലവ് ഇൻ 70s 50 മുമ്പത്തെ ഒരു പ്രണയകഥ, രചന സംവിധാനം എം വി ശശികുമാർ. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എൻ സി ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻ വാണി. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:35 എഫ് എം ഈവനിംഗ് സമകാലികം, മഴയിൽ മുങ്ങിയോ ഓണം. 7:55 ഒരിടത്തൊരിടത്ത്. 8:05 യുവവാണി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

സമയം 6 മണി കഴിഞ്ഞ് 10:22. 102.3 MHz ആകാശവാണി കൊച്ചി FM പരിപാടികൾ തുടരുന്നു. ഇപ്പോൾ പ്രഭാതഗീതമാണ്. യേശുദാസ് പാടിയ ഗാനം ആദ്യം. ഈ ഗാനത്തിൻ്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ.

0: ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എസ് ജാനകി പാടിയ ഗാനം. ഇനി സംഗീതം വാസുദേവൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സിതാര കൃഷ്ണകുമാർ പാടിയ ഗാനം. രചന ശശിധരൻ, സംഗീതം R. സോമശേഖരൻ.

പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് ആർ സോമശേഖരൻ ഈണം പകർന്ന് സുദീപ് കുമാർ പാടിയത്. എല്ലാ ദിവസവും രാവിലെ 7:55 ആർ സി ആർ കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

പ്രഭാതഗീതം സമാപിച്ചു. ഇനി കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെ ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി 5 സെപ്റ്റംബർ വരെ നീട്ടി. അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 സെപ്റ്റംബർ എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം ഗ്രൂമിംഗ് ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത നായ പരിശീലകൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 23 78 68. മറ്റൊരു നമ്പർ 96 05 86 00 05. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 94 47 23 78 68, 96 05 86 00 05. ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വുമൺ സാഫ് തീരമൈത്രി പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിൽ കരാറടിസ്ഥാനത്തിൽ മിഷൻ കോഓർഡിനേറ്റർമാരെ നിയമിക്കുന്നതിന് അടുത്ത മാസം 16 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന, യോഗ്യത, ബിരുദം, ലൈവ്ലിഹുഡ് പ്രോജക്റ്റിൽ പ്രവൃത്തി പരിചയം, ടൂ വീലർ ലൈസൻസ് എന്നിവ, പ്രായം 35 വയസ്സ് കവിയരുത്, വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പ് എന്നിവയുമായി രാവിലെ 11 മണിക്ക് കോട്ടയം കാരാപ്പുഴയിലുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ ഹാജരാക്കണം. ഫോൺ നമ്പർ 04 81 2 56 68 23, 04 81 2 56 68 23. കോട്ടയം ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന തീറ്റപ്പുൽ കൃഷി സഹായ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 28 വരെ നീട്ടി. www.ക്ഷീരശ്രീ.കേരള.gov.in എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാം. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി പദ്ധതികൾ, പുൽകൃഷിക്കുള്ള യന്ത്രവൽക്കരണ ജലസേചന ധനസഹായം, സംഘങ്ങൾക്ക് തീറ്റപ്പുല്ല് വിപണന യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റുമായി ബന്ധപ്പെടണം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധ ഇനം നടീൽ വസ്തുക്കളും പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04 87 2 96 14 57, മറ്റൊരു നമ്പർ 82 81 65 14 57. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 04 87 2 96 14 57, 82 81 65 14 57. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 25,500, കൊപ്ര 16,200, കുരുമുളക് ഗാർബിൾഡ് 71,700, അൺഗാർബിൾഡ് 69,700, റബ്ബർ RSS4 27,400, RSS5 27,100. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രധാന പത്രവാർത്തകൾ. ഓണം പ്രമാണിച്ച് പത്രം ഓഫീസുകൾക്ക് ഇന്നലെ അവധിയായതിനാൽ ഓൺലൈൻ പത്രങ്ങളിൽ നിന്നും സമാഹരിച്ച വാർത്തകൾ. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട് 157 പേർ മരണപ്പെടുകയും ഇന്ത്യക്കാർ ഉൾപ്പെടെ 750-ലധികം ആളുകളെ കാണാതാവുകയും ചെയ്തു. ടിബറ്റ് മേഖലയിലുണ്ടായ ഭൂകമ്പമാണ് പ്രളയത്തിന് കാരണമായതെന്ന

0: സംശയിക്കുന്നതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ഓണത്തിരക്കിന് ആശ്വാസമായി ബംഗളൂരുവിൽ നിന്ന് കേരള RTCയുടെ സ്വകാര്യ വാടക ബസ് സർവീസുകൾക്ക് തുടക്കമായി. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ പള്ളിക്കരയിലെ ബേക്കർ റെയിൽവേ മേൽപ്പാലത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 11 വരെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം. ഇന്ത്യക്കെതിരായ 2 ടെസ്റ്റിൽ തോൽവി മുന്നിൽ കണ്ട ശ്രീലങ്ക പൊരുത്തുന്നു. കരുത്തരായ ആൽപി റിപ്പിൾസിനെതിരെ മിന്നും വിജയവുമായി ഏരീസ് കൊല്ലം സെയിലേഴ്സ്. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
4: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നുഞ്ഞാലിൽ നിങ്ങൾക്കൊപ്പം ബിജിബാൽ. പ്രായോജകർ മൈ ഡോപ്പ, പാർക്കിൻസൺസിനെ പ്രതിരോധിക്കാം നാച്ചുറലായി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
8: കാവ്യധാര.
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
8: കാവ്യധാരയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ പൈതൽ എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത പൈതൽ. ആലപിച്ചത് ഡോക്ടർ എസ് അശ്വതി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
7: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ഇന്ന് രാവിലെ 8:05 ചിത്രപതംഗം ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുക്കുന്നു.

ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജിബാൽ പങ്കെടുക്കുന്നു. 4 മണിക്ക് ലവ് ഇൻ 70, 50 ആണ്ട് മുമ്പത്തെ ഒരു പ്രണയ കഥ, രചനാ സംവിധാനം എം വി ശശികുമാർ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. വാർത്തകൾക്ക് ശേഷം FM ഡയറിയാണ്. 6:55 ആകാശവാണി കൊച്ചി FM 102.3.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ?
2: എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ.
3: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
4: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും 2 കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. കായിക മേഖല, യുവനേതൃത്വം, പൌര ഉത്തരവാദിത്വം, സന്നദ്ധ സേവനം, ഫിറ്റ്നസ്, രാഷ്ട്രനിർമ്മാണം തുടങ്ങി വിവിധ തലങ്ങളിലൂന്നിയാണ് പരിപാടി. രാജ്യത്തെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ചർച്ചകളിൽ യുവജനങ്ങളെ ഭാഗമാക്കുന്നതിനൊപ്പം കായിക ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പരിപാടി യുവാക്കൾക്ക് നേരിട്ട് വേദിയൊരുക്കും. കായിക മേഖലയിൽ തൽപരരായ യുവാക്കളും മുൻനിര ഇന്ത്യൻ കായിക താരങ്ങളും മെഡൽ ജേതാക്കളും തമ്മിലെ ആശയവിനിമയമാണ് സംരംഭത്തിന്റെ പ്രധാന സവിശേഷത. പങ്കെടുക്കുന്നവർക്ക് സ്വന്തം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അഭിലാഷങ്ങൾ എന്നിവ പങ്കിടാൻ യുവസംവാദ് അവസരമൊരുക്കും. സ്പോർട്സ്, ഒളിമ്പിക് ലക്ഷ്യങ്ങൾ, യുവനേതൃത്വം, വികസിത് ഭാരത്, നിശാമുക്ത് യുവ എന്നീ 5 വിഷയങ്ങളിലൂന്നിയാണ് സംവാദം. രാജ്യത്ത് കായികക്ഷമതയും അച്ചടക്കവും ഉറപ്പാക്കി യുവാക്കളുടെ അഭിലാഷങ്ങൾ ദേശീയ വികസന അജണ്ടയുടെ കേന്ദ്ര ബിന്ദുവാക്കുകയെന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായാണ് ഖേലോ ഇന്ത്യ

0: സംവാദം സംഘടിപ്പിക്കുന്നത്.
1: നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100+ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500+ പേരെ കാണാതായതായി റിപ്പോർട്ട്. ടിബറ്റ് അതിർത്തിക്ക് സമീപം റാസുവ മേഖലയിൽ ഫോട്ടെ കോഷി നദിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ദുരന്തബാധിത മേഖലകളിൽ നിന്ന് ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. 93 പേരെ രക്ഷപ്പെടുത്താനായി. കാണാതായവരിൽ 105 ഇന്ത്യക്കാരും 37 പ്രവാസി ഇന്ത്യക്കാരും ഉൾപ്പെടുന്നതായാണ് വിവരം. ഇവരിൽ ഭൂരിഭാഗം പേരും ടിബറ്റിലെ കൈലാഷ് മാനസ സരോവർ തീർത്ഥാടകരായിരുന്നുവെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത സാഹചര്യത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി മേഖലകളിൽ പ്രാദേശിക ഭരണകൂടങ്ങൾക്കും ദുരിതാശ്വാസ രക്ഷാസംഘങ്ങൾക്കുമൊപ്പം NDRFനെ നിയോഗിച്ചതായി അമിത്ഷാ അറിയിച്ചു. വിദേശ വിനോദസഞ്ചാരികളും നേപ്പാൾ പൌരന്മാരും കാണാതായവരിലുണ്ട്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, US, മലേഷ്യ, ദക്ഷിണാഫ്രിക്ക, നെതർലാൻഡ്സ് തുടങ്ങിയ വിവിധ രാജ്യക്കാരാണ് കാണാതായ വിദേശികൾ. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാനും നിർദ്ദേശമുണ്ട്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭ്യമാക്കാൻ നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിദേശത്തുനിന്ന് മിസ്ഡ് കോളായി +91-880-201-231-3445 നമ്പറുകളിൽ ബന്ധപ്പെടാം. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡൽഹി NRK വികസന ഓഫീസറെ ചുമതലപ്പെടുത്തി. നേപ്പാൾ പ്രളയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എംബസിയും ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. +977-985-131-687-+977-970-91-0705 എന്നീ നമ്പറുകളിൽ സഹായത്തിന് ബന്ധപ്പെടാം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേപ്പാൾ ഗവൺമെന്റുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. വെള്ളപ്പൊക്ക ദുരന്തം വിതച്ച നേപ്പാളിന് സഹായവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്താനും സഹായ വാഗ്ദാനം നൽകാനും മോദി നേരിട്ട് വിളിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലെ ശക്തമായ സൌഹൃദത്തിന്റെ തെളിവാണ് നിലപാടെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും മാസങ്ങളിൽ സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി തുടങ്ങി. കരുതൽ ശേഖരത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി കൃത്യമായ ആസൂത്രണത്തോടെ സവാള വിപണിയിലിറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. 2025-26 വർഷത്തെ സവാള ഉൽപാദനം 307 ലക്ഷം മെട്രിക് ടണ്ണിലധികം വരുമെന്ന് കണക്കാക്കുന്ന സാഹചര്യത്തിൽ വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യകതയ്ക്ക് സവാള ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. നാഫെഡ്, NCCF അടക്കം വിവിധ ഗവൺമെന്റ് ഔട്ട്ലെറ്റുകളിലൂടെ കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ സവാള വിൽക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇതിനായി കേരളമടക്കം രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് റോഡ് മാർഗം സവാള എത്തിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. അന്തരിച്ച മുൻ IAS ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ PH കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ കോട്ടയം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടത്തും. അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്തായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 67 വയസ്സായിരുന്നു. കോട്ടയത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം സിവിൽ സർവീസിൽ എത്തുന്നത്. 1986 ബാച്ചിൽ ഒറീസ കേഡറിൽ നിയമിതനായ അദ്ദേഹം പിന്നീട് പാലക്കാട്ടും പാലായിലും സബ് കളക്ടറായും കോട്ടയം ഇടുക്കി ജില്ലാ കളക്ടറായും സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്തിന്റെ വിവരസാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും നേതൃത്വം നൽകിയ അദ്ദേഹം റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നീ നിലകളിൽ 2018 പ്രളയ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ്. PH കുര്യന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചിച്ചു. ജനപക്ഷത്ത് ഉറച്ചുനിന്ന് സാധാരണക്കാരുടെ ക്ഷേമത്തിന് അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തെളിയിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു PH കുര്യനെന്ന് VD സതീശൻ പറഞ്ഞു. ഉന്നത പദവികൾ വഹിക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ വിയോഗം കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഭരണനിർവഹണത്തിലും IT വ്യവസായ നയരൂപീകരണത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്നും പിണറായി വിജയൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഈ മാസം 30-ന്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111

0: 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചു വരുന്ന ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമാകുന്നു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: നാടൻ കലാരൂപങ്ങൾ കൊണ്ടും ശാസ്ത്രീയ നൃത്ത ചുവടുകൾ കൊണ്ടും കണ്ണൂർ നഗരത്തിന്റെ ഓരോ സായാഹ്നവും സമ്പന്നമാവുകയാണ്. കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും തിരുവനന്തപുരം ഭാരത് ഭവന്റെയും നേതൃത്വത്തിൽ ഇന്നലെ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പേർ സാക്ഷിയായി. രാജസ്ഥാനിൽ നിന്നുള്ള ഭവായി നൃത്തം, പഞ്ചാബിൽ നിന്നുള്ള ബാംഗ്ര ജിണ്ടുവ നൃത്തം, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പുരലിയ ചൌ നൃത്തം എന്നിവ ശ്രദ്ധേയമായിരുന്നു. രാജ്യത്തിന്റെ സാംസ്കാരിക സമ്പന്നതയെ എടുത്തു കാണിക്കുന്നതായിരുന്നു ഓരോ കലാരൂപങ്ങളും. ഈ മാസം 30 വരെയാണ് ആഘോഷ പരിപാടികൾ.
0: മലപ്പുറം കോട്ടക്കുന്നിലെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോട്ടക്കുന്ന് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് നടത്തും. മന്ത്രി എ പി അനിൽകുമാർ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ ഓപ്പൺ സ്റ്റേജിൽ ഹരിശങ്കർ ആൻഡ് ടീമിന്റെ ഓർക്കസ്ട്രയും ബിജുല ബാലകൃഷ്ണന്റെ കുച്ചിപ്പുടിയും അരങ്ങേറും. ഭട്ട്റോഡ് ബീച്ചിൽ എം എസ് ബാബുരാജ് മെഹഫിൽ, നാട്ടുവെളിച്ചം, ഗാനമേള എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ ടി കെ ഡി മുഴുപ്പിലങ്ങാട് നിര്യാതനായി. 80 വയസ്സായിരുന്നു. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ടി കെ ദാമോദരൻ എന്ന ടി കെ ഡി മുഴുപ്പിലങ്ങാട്. ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ ശിവഗിരിയിൽ പൂർത്തിയായി. ജയന്തി ദിന സമ്മേളനം നാളെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നേപ്പാളിൽ ഇന്നലെയുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ 100-ലേറെ ഇന്ത്യക്കാർ ഉൾപ്പെടെ 500-ഓളം പേരെ കാണാതായതായി റിപ്പോർട്ട്. അന്തരിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ പി എച്ച് കുര്യന്റെ സംസ്കാരം മറ്റന്നാൾ. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കെ സി എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55. 10 സെക്കൻഡും.

വിവിധ ഇനങ്ങൾ കോർത്തെടുത്ത് ആകാശവാണി കൊച്ചി എഫ് എം പ്രിയ ശ്രോതാക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്നത്തെ എഫ് എം ഡയറി. സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക്.

0: ചിന്താശകലം: എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചു പേരെ മാത്രം വിശ്വസിക്കുക, ആരോടും തെറ്റ് ചെയ്യാതിരിക്കുക. വില്യം ഷേക്സ്പിയറിന്റെ വാക്കുകളാണിവ. ഈ ചിന്താശകലവുമായി ആരംഭിക്കാം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ FM ഡയറി. ഇന്നത്തെ ചോദ്യം ഇതാണ്: എന്താണ് പുഷ്കർ മേള? എന്താണ് പുഷ്കർ മേള? ഈ ചോദ്യത്തിന്റെ ഉത്തരം FM ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്. 8:30 തൊട്ട് മുൻപാണ് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുക FM ഡയറി, ആകാശവാണി കൊച്ചി FM 102.3.
1: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജ

0: പാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ, നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
1: സേവന വാർത്തകളുമായി തുടരാം. ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക്

ൾക്ക് 0477225 1676 0477225 1676

0: വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 31 ഉച്ചയ്ക്ക് 2. കൂടുതൽ വിവരങ്ങൾക്ക് 94 47 52 23 38.
2: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
3: 1550 55.
1: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റ് ഫോർ സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷനു വേണ്ടി വിളിക്കേണ്ട നമ്പർ 91 88 21 98 63. ഇനി നാട്ടുവിശേഷത്തിലേക്ക്. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 എസ് ജാനകി അനുസ്മരണം, മഞ്ഞണി പൂനിലാവ് ഗാനസന്ധ്യ. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇപ്പോൾ
4: ഓണം കവിതാ നേരം.
5: ഓണം കവിതാ നേരത്തിൽ ഇന്ന് കേൾക്കാം കവിത പിറവിത്തേൻ. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീ പി രാമൻ.
6: ഒന്ന്. ഒരു വാഴക്കൂമ്പ്. വാഴക്കൂമ്പിൽ അണ്ണാൻ. തേൻ കുടിക്കാൻ പുറമേ നിന്ന് വന്നതല്ല, കൂമ്പിനുള്ളിലെ തുടുത്ത ഇരുട്ടിൽ താനേ ഉരുവായത്. ശൂന്യതയിൽ പ്രപഞ്ചം എന്ന പോലെ. ഒരു വാഴക്കൂമ്പ്. വാഴക്കൂമ്പിൽ അണ്ണാൻ. തേൻ കുടിക്കാൻ പുറമേ നിന്ന് വന്നതല്ല, കൂമ്പിനുള്ളിലെ തുടുത്ത ഇരുട്ടിൽ താനേ ഉരുവായത്. ശൂന്യതയിൽ പ്രപഞ്ചമെന്ന പോലെ. പോള തുറക്കാത്ത കൂമ്പിനുള്ളിൽ അത് സുഖമായിരിക്കുന്നു. അല്ലികൾക്കുള്ളിലെ തേൻ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. പോള തുറക്കാത്ത കൂമ്പിനുള്ളിൽ അത് സുഖമായിരിക്കുന്നു. അല്ലികൾക്കുള്ളിലെ തേൻ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂമ്പിൻ്റെ ആദ്യത്തെ പോള ഒന്ന് പിളർന്നാൽ മതി, അണ്ണാൻ പിറക്കുകയായി, ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായി. കൂമ്പിൻ്റെ ആദ്യത്തെ പോള ഒന്ന് പിളർന്നാൽ മതി, അണ്ണാൻ പിറക്കുകയായി, ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായി. കൂമ്പിൽ നിന്ന് അണ്ണാൻ പിറക്കുന്നു, അണ്ണാനിൽ നിന്ന് അതിൻ്റെ വാൽ പിറക്കുന്നു. പിറന്നു വീഴുന്ന അണ്ണാനെ താങ്ങാൻ ഒരു വലിയ വാഴയില നിവർന്നു നിൽക്കുന്നു. വാഴയിലമേൽ പതിയുന്ന അണ്ണാനെ അല്ലികളാൽ അഭിഷേകം ചെയ്യാൻ കൂമ്പും ഒരുങ്ങി നിൽക്കുന്നു. ഒരു വാഴക്കൂമ്പ്. വാഴക്കൂമ്പിൽ അണ്ണാൻ. തേൻ കുടിക്കാൻ പുറമേ നിന്ന് വന്നതല്ല, കൂമ്പിനുള്ളിലെ തുടുത്ത ഇരുട്ടിൽ താനേ ഉരുവായത്. ശൂന്യതയിൽ പ്രപഞ്ചമെന്ന പോലെ. പോള തുറക്കാത്ത കൂമ്പിനുള്ളിൽ അത് സുഖമായിരിക്കുന്നു. അല്ലികൾക്കുള്ളിലെ തേൻ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂമ്പിൻ്റെ ആദ്യത്തെ പോള ഒന്ന് പിളർന്നാൽ മതി, അണ്ണാൻ പിറക്കുകയായി, ഭൂമിയിലേക്ക് പിറന്നു വീഴുകയായി.

0: നിന്ന് അണ്ണാൻ പിറക്കുന്നു, അണ്ണാനിൽ നിന്ന് അതിൻ്റെ വാൽ പിറക്കുന്നു. പിറന്നു വീഴുന്ന അണ്ണാനെ താങ്ങാൻ ഒരു വലിയ വാഴയില നിവർന്നു നിൽക്കുന്നു. വാഴയിലമേൽ പതിയുന്ന അണ്ണാനെ അല്ലികളാൽ അഭിഷേകം ചെയ്യാൻ കൂമ്പും ഒരുങ്ങി നിൽക്കുന്നു. രണ്ട്. ഒരേ സമയം ആയിരക്കണക്കിന് പോള വിരിഞ്ഞു നിൽക്കുന്നതിൽ ലക്ഷക്കണക്കിന് അല്ലികൾ തേൻ ചുരത്തി നിൽക്കുന്ന ഈ ലോകത്തിരുന്ന് ഞാൻ ഈ വാഴക്കൂമ്പിനെ നോക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പോള വിരിഞ്ഞു നിൽക്കുന്നതിൽ ലക്ഷക്കണക്കിന് അല്ലികൾ തേൻ ചുരത്തി നിൽക്കുന്ന ഈ ലോകത്തിരുന്ന് ഞാൻ ഈ വാഴക്കൂമ്പിനെ നോക്കുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. അതിലെ അല്ലിത്തേൻ അണ്ണാൻ നുകർന്നു കഴിഞ്ഞെന്നുറപ്പായാൽ മാത്രം ആ പോള താഴേക്കിട്ട് മറ്റൊന്ന് വിടർത്തുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. അതിലെ അല്ലിത്തേൻ അണ്ണാൻ നുകർന്നു കഴിഞ്ഞെന്നുറപ്പായാൽ മാത്രം ആ പോള താഴേക്കിട്ട് മറ്റൊന്ന് വിടർത്തുന്നു. പോളകൾ ഓരോന്നായി വിടർത്തി സാവകാശം അണ്ണാന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പോള വിരിഞ്ഞു നിൽക്കുന്നതിൽ ലക്ഷക്കണക്കിന് അല്ലികൾ തേൻ ചുരത്തി നിൽക്കുന്ന ഈ ലോകത്തിരുന്ന് ഞാൻ ഈ വാഴക്കൂമ്പിനെ നോക്കുന്നു. ഇത് വ്യത്യസ്തം. ഒരേ സമയം ഒരു പോള മാത്രം വിടർത്തുന്നു. അതിലെ അല്ലിത്തേൻ അണ്ണാൻ നുകർന്നു കഴിഞ്ഞെന്നുറപ്പായാൽ മാത്രം ആ പോള താഴേക്കിട്ട് മറ്റൊന്ന് വിടർത്തുന്നു. പോളകൾ ഓരോന്നായി വിടർത്തി സാവകാശം അണ്ണാന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു.
1: പിറവിത്തേൻ ശ്രീ പി രാമൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇതുവരെ കേട്ടത്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.
2: ഓണം കവിതാ നേരം.
3: അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കൊണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് 62-38-59-96-60 62-38-59-96-60.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
3: കോട്ടയം ജില്ലയിലെ വിമുക്ത ഭടന്മാരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം നേടിയവർക്ക് കേന്ദ്രീയ സൈനിക ബോർഡിന്റെ പ്രധാനമന്ത്രി സ്കോളർഷിപ്പിനായി 31 December വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് ksb.gov.in.
6: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
3: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്.
8: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
9: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
8: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
9: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.

0: കെറാട്ടിൻ.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
3: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
4: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന സംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി അടുത്ത മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2-50-53-58 0491-2-50-53-58.
5: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
6: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
7: ടിവിയും AC-യുമല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
8: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ ഹമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
9: ലളിതമായ തവണ വ്യവസ്ഥയും മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
10: ഈ ഓണം KK ചേട്ടനൊപ്പം
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
12: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇപ്പോൾ
13: ഈ ഗാനം, ഇന്നത്തെ ഗാനം.
14: ജെ ശശികുമാർ കഥാതിരക്കഥ സംവിധാനം നിർവഹിച്ച് 1974 പുറത്തിറങ്ങിയ ചിത്രമാണ് പഞ്ചതന്ത്രം. പ്രേംനസീർ, ജയഭാരതി, അടൂർ ഫാസി, ജോസ് പ്രകാശ്, ശങ്കരാടി എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം, ഇന്നത്തെ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ നാഡീ ഞരമ്പാണ് സയാറ്റിക് നെർവ്. അതായത് നമ്മുടെ സുഷുമ്ന നാഡി തീരുന്ന ഭാഗത്ത് ലംബാർ ഭാഗത്ത് നിന്ന് കാലിലോട്ട് ബഹിർഗമിക്കുന്ന ഒരു ഏറ്റവും വലിയ നാഡീ ഞരമ്പാണ്. ഇത് നമ്മുടെ പെൽവിസിന്റെ അകത്തുകൂടി ഇടുപ്പിന്റെ അകത്തുകൂടെ വന്നിട്ട് നമ്മുടെ ഗ്ലൂട്ടിയസ് അതായത് പൃഷ്ഠഭാഗത്തുകൂടി അത് പുറത്തോട്ട് വന്ന് മസിൽസിന് ഇടയിൽ കൂടി വന്ന് നമ്മുടെ കാലിലോട്ട് പെരുവിരൽ വരെ പോകുന്ന ഒരു ഞരമ്പാണ്. ആ ഞരമ്പിന് ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ട് ഉണ്ടാകുന്ന വേദനയാണ് നമ്മൾ സയാറ്റിക്ക എന്ന് ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരിലും വേദന ഒരുപക്ഷെ ഗ്ലൂട്ടിയസ് അതായത് പൃഷ്ഠഭാഗത്തായിരിക്കും തുടങ്ങുന്നത്. ക്രമേണ താഴോട്ട് ഇറങ്ങുന്ന റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും, കാലിലോട്ട് അരിച്ചിറങ്ങുന്ന ടൈപ്പ് വേദനയായിട്ട് വരാം. കാല് മൊത്തം വേദന എടുക്കുന്ന അവസ്ഥ വരാം. ചിലർക്ക് കണങ്കാല് മാത്രമായിരിക്കും. അങ്ങനെ ഈ ഞരമ്പ് പോകുന്ന വഴിയിലുള്ള മസിൽസിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇത് വേദന വരാം. ചിലപ്പോൾ ഇതിൻ്റെ വേദനയുടെ രീതി എന്ന് വെച്ചാൽ ചിലർക്ക് വളരെ ഷൂട്ടിംഗ് പോലെ മിന്നലടിക്കുന്ന പോലെയുള്ള വേദന, അപ്പോൾ അവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വേദന കാരണം ചിലപ്പോൾ വീൽചെയറിലോ ട്രോളിയിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു വേദന ചിലർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. അപ്പോൾ ആ ഞരമ്പിൻ്റെ ഏത് ഭാഗത്താണ് ഈ നീർക്കെട്ട് വരുന്നത് എന്നതിനനുസരിച്ചും അതിൻ്റെ തോതനുസരിച്ചും വേദനയുടെ കാഠിന്യവും വ്യത്യാസമായി വരാം. നടുവേദന നിർബന്ധമായും വരണമെന്നില്ല സയാറ്റിക്ക് വരാൻ, അതേസമയം അതികഠിനമായ നടുവേദന കൊണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നടുവേദനയും കാലുവേദനയുമാണ്. അതിൻ്റെ തോത് വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് കാലുവേദന ആയിരിക്കും വളരെ കൂടുതൽ, ചിലർക്ക് നടുവേദന ആയിരിക്കും തുടക്കത്തിൽ കൂടുതൽ, പിന്നെ കാലിലോട്ട് വേദന വരുന്നത്. അപ്പോൾ സയാറ്റിക്ക എന്ന് പറയുന്നത് കാലിലോട്ടുള്ള ശക്തമായ വേദന, പൃഷ്ഠഭാഗത്ത് നിന്ന് കാലിൻ്റെ ബാക്കിലൂടെ കാലിൻ്റെ അടിഭാഗത്തും മുകൾ ഭാഗത്തും വരെയുള്ള വേദനയാണ് സയാറ്റിക്ക എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഗർഭിണികളിൽ വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. സാധാരണ വരുന്ന ഗർഭിണികളിലെ നടുവേദന നമ്മുടെ വയറ് വലുതാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന മസിൽസിനുണ്ടാകുന്ന വലിച്ചിട്ട് കൊണ്ടുള്ള സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. പിന്നെ ചിലരിൽ അസ്ഥിയുടെ ബലം കുറഞ്ഞിട്ട് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും, ആ സമയത്ത് അസ്ഥിയുടെ കട്ടി കുറഞ്ഞിട്ട് നടുവിന് വേദന വരാറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ വേദന കുറയുന്നില്ല, കൂടുന്നു, കാലിലോട്ട് മരവിപ്പ് വരുന്നു എന്നുണ്ടെങ്കിൽ ഉടനടി നമുക്കൊരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ചിലരിൽ ഷുഗറുള്ള പേഷ്യൻ്റ് ആയിരിക്കും, അവർക്ക് പ്രമേഹം കൺട്രോൾ അല്ലെങ്കിലും ഇതേപോലെ കാലിലോട്ട് വേദന വരാം. നമ്മുടെ ഞരമ്പുകൾക്ക് നീർക്കെട്ട് വന്നിട്ട് ഇങ്ങനെ വരാം. അപ്പോൾ പ്രമേഹ രോഗികളാണെങ്കിൽ അതും ചെക്ക് ചെയ്യണം, ഷുഗർ കൂടിയിട്ടാണോ ഇത് വന്നത്. എല്ലാം തന്നെ ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. തൈറോയ്ഡ് രോഗികളിൽ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ അളവ് കുറഞ്ഞവരിലും തൈറോയിഡിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ശരീരത്തിൽ ഒരു നീർക്കെട്ട് വരികയും അതിനെ തുടർന്ന് ഇവർക്ക് ഇത്തരം വേദനകളും വരാം. അപ്പം നമുക്ക് അനുബന്ധമായി മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണം ക്യാൻസർ ഉള്ള ഒരു രോഗിക്ക് അത് സ്പ്രെഡ് ചെയ്ത് നട്ടലിലോട്ട് ചെന്ന് അതും അവിടെ ഇരുന്ന് വളർന്ന് അതും ഞരമ്പിൽ ഞെക്കിയാൽ ഇതുപോലെയുള്ള വേദനകൾ വരാം. അങ്ങനെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇത് വരാം. അപ്പോൾ എല്ലാ സയാറ്റിക്കയും ഡിസ്ക് ബൾജ് കൊണ്ടാണെന്നൊന്നും നിർബന്ധമില്ല. അപ്പം പല കാരണങ്ങളുണ്ട്. അതെല്ലാം രോഗിയെ പരിശോധിച്ച് വിശദമായി ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം വേണം നിർണ്ണയിക്കുന്നത്. അപ്പോൾ

0: ഇങ്ങനെ കാലിലോട്ട് വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക എന്നതാണ് ഉത്തമം.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാർ.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പ കുടിശ്ശിക തിരിച്ചടവിൽ ഈ മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി 85 47 05 23 41
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ തന്നെ പോവാം.
3: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനു പഠിക്കണം? അഡ്മിഷൻ നേടൂ, ഒരു ബിരുദധാരിയാകൂ. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
8: ദീപസ്തംഭം മഹാശ്ചര്യം.
9: തങ്കമ്മേ മടുത്ത്.
10: എന്നാ പിന്നെ നിർത്തിക്കൂടെ?
9: എന്നാത്
10: ഈ വായ് നോട്ടവും തേരാപ്പാര നടത്തും?
9: അയ്യോ, അതല്ല, നാട്ടുകാർക്ക് മാതൃകയായി ആയി ആയി മടുത്ത്.
10: രാവിലെ തന്നെ കോമഡി, വയ്യ വയ്യാത്തോണ്ടാ. പ്ലീസ്.
9: അതെ, ഞാൻ മരിച്ചാ
10: ഞാൻ പടക്കം പൊട്ടിക്കും.
9: മുഴുവൻ കേക്ക്. ഞാൻ മരിച്ച ഈ കവലയ്ക്ക് വർക്കിമുക്ക് എന്ന് പേര് കൊടുക്കണം.
10: നിങ്ങളുടെ പേര് ബാലകൃഷ്ണൻ എന്നാണോ?
9: അല്ല, ആക്കണോ?
10: വേണോന്നില്ല.
9: അല്ല, ആരാ ഈ ബാലകൃഷ്ണൻ?
10: കേരള പോലീസിലെ സീനിയർ ഗ്രേഡ് DYSP നമ്മുടെ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും ഒക്കെയാണ് അദ്ദേഹം.
9: അല്ല, പുള്ളിയുടെ പേര് ഇവിടെ പറയാനുള്ള കാര്യം
10: കേട്ടോ. വയനാട്ടിലെ കാച്ചില് പോലുള്ള ഒരു പുതിയ ഇനം കിഴങ്ങ് കണ്ടെത്തി.
9: അതിന്
10: പേരിട്ടിരിക്കുന്നത് എന്താന്ന് അറിയാവോ?
9: എന്നതാ?
10: ഡയോസ്കോറിയ ബാലകൃഷ്ണനി. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി ഇട്ടിരിക്കുന്നതാ.
9: ഓ, അത് കൊള്ളാലോ. അങ്ങേര് എന്നെ പോലെ ആയിരിക്കും.
10: ഒട്ടുമല്ല, അദ്ദേഹത്തിന്റെ പേരിലെ ഒരു സസ്യം കൂടെ അറിയപ്പെടുന്നുണ്ട്. മനസ്സിലായോ?
9: എന്നാലും തങ്കമ്മേ, ഞാൻ മരിച്ചാൽ
10: ഞാനിവിടെ സമൂഹ സത്യം നടത്തും. വർഗിച്ചായ
9: നടത്ത് സമൂഹ സത്യം.
10: അല്ല, എന്റെ സന്തോഷമല്ലേ ഇത്?
9: ആഹ്ലാദിക്ക് പോരെ.
10: ഓ, ഫീലായോ?
9: ഭയങ്കര ഫീലായി. ഞാൻ പോവാ.
10: യോ, പോവല്ലേ, നിക്കവിടെ
9: നിന്നിട്ട്.
10: വർക്കിച്ചായ മരിച്ച ഞാനീ പഴംപൊരിക്കേ വർക്കി പഴംപൊരി എന്ന് പേര് കൊടുക്കും.
9: എന്നിട്ട്
10: എല്ലാവർക്കും ഫ്രീ ആയി വർക്കി പഴംപൊരി ഞാൻ കൊടുക്കും.
9: സത്യം
10: സത്യം.
9: എങ്കിൽ ഞാൻ മരിക്കാം.
8: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

എങ്കിൽ കേൾക്കൂ ലവ് ഇൻ സെവൻറ്റീസ്. ആദ്യ അനുരാഗത്തിന്റെ സുഗന്ധം പോലെ 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0477 2 24 14 55 0477 2 24 14 55. എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ 2026-27 അധ്യയന വർഷം അതിഥി അധ്യാപക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം, PhD നെറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി സെപ്റ്റംബർ 3 രാവിലെ 10 നേരിട്ട് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് www.maharajas.ac.in സന്ദർശിക്കുക. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7:25 വാർത്തകൾ. തിരികെ എത്താം 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 wicketsന് 229 എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ ഇന്നലെയുണ്ടായ അതിശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750-ലധികം പേരെ കാണാതായതായാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിക്കുകയും എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് നേപ്പാൾ പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: ടിബറ്റ് മേഖലയിലെ ഭൂചലനത്തെ തുടർന്നുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു. പ്രധാനപ്പെട്ട പാലങ്ങളും റോഡുകളും അടക്കം ഒഴുകിപ്പോവുകയും 10 dozen ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഫോർട്ടേകോസി നദിയിലുണ്ടായ പ്രളയം തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് ഏകദേശം 200 km വരെയുള്ള പ്രദേശങ്ങളെ ബാധിച്ചു. കാണാതായ ഇന്ത്യക്കാരിൽ 50 പേർ കൈലാസ് മാനസരോവർ യാത്രയ്ക്കെത്തിയവരാണ്. US, മലേഷ്യ, UK, ദക്ഷിണാഫ്രിക്ക തുടങ്ങി 24 രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നേപ്പാളിൽ കാണാതായിട്ടുണ്ട്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര സഹായ നമ്പറുകൾ ഏർപ്പെടുത്തി. 9776807 എന്നീ നമ്പറുകളിലാണ് ബന്ധപ്പെടേണ്ടത്. നേപ്പാൾ ടൂറിസം ബോർഡിന്റെ ടോൾ ഫ്രീ എമർജൻസി നമ്പർ 1234, ഹോട്ട്ലൈൻ 1144, ടൂറിസ്റ്റ് പോലീസ് നമ്പർ 9851289445 എന്നിവയിലും വിളിക്കാവുന്നതാണ്. ബെയ്ജിംഗിലെ ഇന്ത്യൻ എംബസിയും 0086185148459 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ പുറത്തിറക്കി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായതായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ അറിയിച്ചു.

0: നേപ്പാൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് ഇന്ത്യ 10 ടൺ വരുന്ന ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും അയച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ പറഞ്ഞു. അതിനിടെ രക്ഷാപ്രവർത്തനം, ദുരിതാശ്വാസം, പുനർനിർമ്മാണം എന്നിവയ്ക്കായി നേപ്പാളിന് ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നേപ്പാളിലെ സാഹചര്യങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വിവരങ്ങൾ അറിയാൻ 9447111844 9747143247 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്കാ റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425 3939.

0: ശക്തമാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇന്ത്യയും ചൈനയും ആവർത്തിച്ചു. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്ന പരിഹാരത്തിനായുള്ള പ്രത്യേക പ്രതിനിധികളുടെ 25-ാമത് യോഗം ഇന്നലെ ബീജിംഗിൽ നടന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നലെ തിരുവോണം ആഘോഷിച്ചു. കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഓണം ടൂറിസം വാരാഘോഷങ്ങൾ തുടരുകയാണ്. ചതയ ദിനമായ നാളെ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിന സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 200,000 മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ടോക്കിയോയിൽ ഇന്ത്യ ജപ്പാൻ സ്റ്റാർട്ടപ്പ് വട്ടമേശ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡീപ് ടെക് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ലക്ഷ്യമിടുന്ന $1 ബില്യൺ ഫണ്ടിലേക്ക് ജാപ്പനീസ് നിക്ഷേപകരെ ശ്രീ ഗോയൽ സ്വാഗതം ചെയ്തു.
2: ഇന്ത്യ വിത്ത് ദ വേൾഡ്സ് തേർഡ് ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ആർ സ്റ്റാർട്ടപ്പ് നമ്പേഴ്സ് ഹാവ് ഇൻക്രീസ് ഡ്രമാറ്റിക്കലി ഫ്രോം ജസ്റ്റ് അബൌട്ട് 400-500 10 years ago to nearly 250,000.

0: 1,000 today. A young man or woman in India today, they are job creators. We have nearly 130 plus unicorns, several hundred sunicorns, and all these young men and women make India proud.
1: ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ആതിഥേയരായ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്ക ഫോളോ ഓൺ വഴങ്ങി. ഒരു ദിനവും 4 വിക്കറ്റും ശേഷിക്കെ ശ്രീലങ്കയ്ക്ക് 16 റൺസിന്റെ ലീഡാണുള്ളത്. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ സെമി ഫൈനൽ യോഗ്യത നേടി ഇന്ത്യയുടെ വീർ ചോത്രാണിയും വേലവൻ സെന്തിൽകുമാറും. ഇന്ന് വൈകുന്നേരം നടക്കുന്ന സെമി പോരാട്ടത്തിൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. US എല്ലാ കുടിയേറ്റ വിസ അപേക്ഷകളും താൽക്കാലികമായി നിർത്തിവെച്ച് ട്രംപ് ഭരണകൂടം. അമേരിക്കൻ പൌരന്മാർക്കായുള്ള പൊതു ആനുകൂല്യങ്ങളെ അനാവശ്യമായി ആശ്രയിക്കാൻ സാധ്യതയുള്ള അപേക്ഷകരെ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. H-1B വിസ അപേക്ഷകൾക്ക് ഭീമമായ ഫീസ് ഏർപ്പെടുത്താനും ട്രംപ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 133 ഇന്ത്യൻ പൌരന്മാരടക്കം 750 പേരെ കാണാതായി. നേപ്പാളിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി ഇന്ത്യ. നേപ്പാൾ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളികൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കി നോർക്ക. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഖേലോ ഇന്ത്യ ഡയലോഗ് പരിപാടിയെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ഒളിമ്പിക് കോമൺവെൽത്ത് ഗെയിംസുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തും. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കരുതൽ ശേഖരത്തിൽ നിന്നുള്ള വിതരണം ആരംഭിച്ച് കേന്ദ്ര സർക്കാർ. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആധിപത്യം. ഫോളോ ഓണിന് ശേഷം രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക 6 വിക്കറ്റിന് 229 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. അവിചാരിതമായ കാരണങ്ങളാൽ വാർത്തകൾക്കിടയിൽ തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇനി FM ഡയറിയുടെ രണ്ടാം ഭാഗമാണ്. സ്വാഗതം എല്ലാവർക്കും. ഇപ്പോൾ
3: സമകാലികം. അത്തം കറുത്താൽ ഓണം വെളുക്കുമത്രേ. കാലാവസ്ഥയെ നിരീക്ഷിച്ച് ജീവിതവും കൃഷിയും ക്രമീകരിച്ചിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മയാണ് ഈ പഴഞ്ചൊല്ല്. യഥാർത്ഥത്തിൽ അത്തത്തിന് മഴ പെയ്തതുകൊണ്ട് ഓണത്തിന് മഴ പെയ്യണമെന്നില്ല എന്ന ആശ്വാസം കൂടിയായിരുന്നു ഈ പഴമൊഴി. ഇത്തവണ നമുക്ക് അത്തം കറുത്തിട്ടും ഓണനാളിൽ പരക്കെ മഴ പെയ്തു. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും സെപ്റ്റംബർ ആദ്യം മുതൽ നല്ല മഴയായിരുന്നു. പുരാടം രാത്രി വരെയും മഴ തകർത്തു പെയ്തു. ഉത്രാടത്തിനും തിരുവോണത്തിനും മഴയുടെ തീവ്രത കുറഞ്ഞ് വെയിലിന്റെ തിളക്കം ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഉത്രാടത്തിന് മിക്ക സ്ഥലങ്ങളിലും രാത്രി വരെയും കനത്ത മഴയുണ്ടായി. മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് വഴിയോര കച്ചവടക്കാരെയാണ്. ഇന്നത്തെ സമകാലികം അന്വേഷിക്കുന്നു, മഴയിൽ മുങ്ങിയോ ഓണം. ഓണനാളിലെ കച്ചവട വിശേഷങ്ങൾ പങ്കുവെക്കുന്നു വഴിയോര കച്ചവടക്കാർ.
4: കച്ചവടമൊക്കെ കുറവ്, മഴ അപ്പോഴപ്പോഴാ വന്നിട്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് കച്ചവടം കിട്ടണം. മഴയും വരണ് ഇന്ന് ഒരു ദിവസം കൂടെ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞ് രാത്രി
5: പോകും.
4: തിരുവനന്തപുരം.
5: പേരെന്താ?
4: വിഷ്ണു.
5: എന്താ കച്ചവടം?
4: ക്ലിപ്പ് കച്ചവടം. ക്ലിപ്പ് കച്ചവടം.
5: ക്ലിപ്പ്
4: വേറെ ഇതന്നെ, ക്ലിപ്പ് തന്നെ.
5: ഓണത്തിന് സ്ഥിരമായിട്ട് വരാറുണ്ടോ?
4: ഓണത്തിന് വർഷം ഇവിടെ തന്നെ വരണത്.
5: സീസണായിട്ട് പല സ്ഥലത്തേക്കാണോ പോകുന്നത്?
4: ആ സീസൺ തിരുപ്പണത്തോട് അവിടെ ഇവിടെയൊക്കെ പോകും. എറണാകുളം അങ്ങനെ.
5: സാധാരണത്തെക്കാളും ഓണത്തിന് ഈ മഴ ചതിച്ചോ?
4: ഓ ചതിച്ചു, ഭയങ്കരമായിട്ട് ചതിച്ചു. പണ്ടൊക്കെ നല്ല കച്ചവടമായിരുന്നു, ഇപ്പൊ കച്ചവട കുറവായി. ഇന്നത്തെ ഒട്ടുമില്ല
5: മഴ.
4: മഴ 2 ദിവസം മഴ, ബാക്കി ദിവസം കുഴപ്പമില്ലാതെ പോയി.
6: പേര് കിട്ടും എന്നാണ്. ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാ പ്രാവശ്യം നല്ല മഴ കുറവായിരിക്കും, ഇത്രയും മഴ ഉണ്ടാവില്ല. ഈ പ്രാവശ്യം നല്ല മഴയാണ്, വളരെ കച്ചവടം കുറവാണ്. ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ പകുതി കച്ചവടം പോലും കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം വളരെ മോശമാണ്, വളരെ ബാധിതമാണ്.
5: സ്ഥിരമായിട്ട് ചെയ്യാണോ അല്ലെങ്കിൽ സീസണായിട്ട് വന്നാണോ?
6: സീസണായിട്ട് വന്നതാണ്, ഓണത്തിന് മാത്രം വരുന്നതാണ്.

0: ഈ കമ്മൽ കച്ചവടമാണ് ചെയ്യുന്നത്.
1: കമ്മൽ
0: മാത്രമേ ഉള്ളൂ.
1: പറവൂരാണോ എപ്പോഴും?
0: എല്ലാ പ്രാവശ്യം ഓണത്തിന് പറവൂരാണ് വരണത്. എനിക്ക് ഫേവറേറ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ പറവൂരിന് വേണ്ടി വരുന്നതാണ്. പറവൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, അതുവേണ്ടി ഞാൻ ഇവിടെയാണ് വരണത്.
1: മഴയുടെ ബുദ്ധിമുട്ടാണോ ഉണ്ടായത്?
0: മഴയുടെ ബുദ്ധിമുട്ടാണ്. മഴയില്ലെങ്കിൽ നമുക്ക് നല്ല കച്ചവടം കിട്ടിയേനെ. മഴ മാത്രമേ ആണ് പ്രശ്നം.
1: അതായത് പകല് മൊത്തം മഴയും രാത്രി ഒന്ന് തിരിമിട്ട് നിൽക്കുകയാണ്.
0: ആ രാവിലെ ഇത്തിരി നല്ലോണം പെയ്തു വന്ന്, വൈകുന്നേരം ഇത്തിരി സകല തോന്നുന്നു കിട്ടിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ചെറിയ ഒരു കച്ചവടം കിട്ടിയായിരുന്നു.
1: എല്ലാ തവണത്തെ പോലെ ഇല്ല?
0: ഇല്ല, കഴിഞ്ഞതിൻ്റെ പകുതി പോലും കച്ചവടം കുറവാണ്. പകുതി കച്ചവടം പോലും കിട്ടിയിട്ടില്ല.
1: കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയുണ്ടായി?
0: കഴിഞ്ഞ ദിവസങ്ങൾ ആദ്യം വന്ന് ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയി. വന്നതിൻ്റെ രണ്ട് ദിവസം നല്ല കച്ചവടം കിട്ടി, രണ്ട് മൂന്ന് ദിവസം നല്ല കച്ചവടം കിട്ടിയായിരുന്നു. അപ്പം മഴയില്ലായിരുന്നു, അതിന് ശേഷമാണ് മഴ പെയ്തത്. ഇന്ന് നല്ല കച്ചവടം കിട്ടേണ്ട ദിവസമാണ്, ലാസ്റ്റ് ദിവസമല്ലേ. അതിൻ്റെ കഴിഞ്ഞ വർഷം വിറ്റതിൻ്റെ പകുതി പൈസ വിറ്റിട്ടുണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ.
2: പേര് നസീർ. ഫ്രൂട്ട്സ് കച്ചവടം. കച്ചവടം വലിയ കുഴപ്പമില്ലാണ്ട് പോയി.
1: സാധനങ്ങൾ വില കൂടുന്നെന്ന് പറയണ്ടല്ലോ, എടുക്കാൻ ചരക്ക് വില കൂടിയോ?
2: അങ്ങനെ വില കൂടുതലൊന്നുമില്ല, കച്ചവടം കുഴപ്പമുണ്ടായില്ല.
1: സാധാരണ പോലെ തന്നെയാണ്, മഴയൊന്നും പ്രശ്നമായില്ല.
2: ആ തിങ്കളാഴ്ചത്തെ മഴ ഒരിത്തിരി ബാധിച്ചിരുന്നല്ലാണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലും ഉത്തരാടത്തിനൊന്നും ഫ്രൂട്ട്സ് അത്യാവശ്യത്തിന് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ആ വലിയ കുഴപ്പമുണ്ടായില്ല ഇന്ന് കച്ചവടം. പിന്നെ ഇന്നലെ തിങ്കളാഴ്ചയാണ് ഇത്തിരി ബാധിച്ചത്.
3: എൻ്റെ സാലി വളരെ മോശമാണ്, കച്ചവടം ഇന്നലെ തുറക്കാനേ പറ്റിയില്ല. മേടിച്ച കടങ്ങളടക്കം കേട്ടാൻ പറ്റിയില്ല. അങ്ങനത്തെ ഉള്ള അവസ്ഥകളാണ് ഇപ്പൊ.
1: ഓണത്തിന് വേണ്ടി എടുത്ത ചരക്കൊക്കെ
3: ഒന്നും തീർന്നിട്ടില്ല. ഇത് നോക്ക്, കംപ്ലീറ്റും കിടക്കണത്. മഴയാണ് പ്രശ്നം, അല്ലെങ്കിൽ കച്ചവടം നടന്നതന്നെ. ഇന്നലെ കാലത്ത് മഴ പിടിച്ചിട്ട് രാത്രി അടക്കാൻ പറ്റാത്ത കണ്ടീഷനായി പോയി. ഫുള്ളായിട്ട് മഴ. ഇപ്പൊ കച്ചവടം വളരെ മോശം. ഓ, ഇത് കണ്ടത് കംപ്ലീറ്റ് കിടക്കണുണ്ട് ചെറുക്ക്. ഈ കച്ചവടം ആയിരുന്നു, വലിയ കടയൊക്കെ ആയിരുന്നു. അതൊക്കെ നിർത്തി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പുൽപ്പാത്തിലായി.
1: അപ്പം ഇപ്പം മഴ വരുമ്പോൾ എന്ത് ചെയ്യും? കവർ
3: ഷീറ്റിട്ട് മൂടും. ഇന്നലെ ഫുള്ളായിട്ട് ഷീറ്റിട്ട് മൂടി, എന്നിട്ട് വീട്ടിലേക്ക് പോകും.
4: പേര് റഫീഖ് എന്ന്. ഞങ്ങൾ പത്ത് ദിവസമായിട്ട് പൂ കച്ചവടം തന്നെയാണ് ഇവിടെ ചെയ്യണത്. അതിൽ മൂന്നാലഞ്ച് ദിവസം മഴയായിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇത്തിരി നേരം നിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴയ മാതിരിയുള്ള ആളൊന്നുമില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ്. ആൾക്കാരിൽ പൈസ ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ പെൻഷൻ കാശൊക്കെ കിട്ടിയത് നേരം വഴിയാണല്ല.
1: പൂ എവിടെ നിന്ന് എടുത്തത്?
4: പൂ ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നാണ്, കോയമ്പത്തൂരിൽ നിന്നെടുത്ത്.
1: അവിടെ വാങ്ങിക്കുമ്പോൾ വില കൂടിയിട്ട് വാങ്ങിച്ച സാധനം എങ്ങനെയാണ് ഇവിടെ എങ്ങനെയുണ്ട് ഇപ്പോൾ?
4: ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ അവിടുന്ന് വില പല ദിവസവും പല വിലയാണ്, പല മാർക്കറ്റാണ്. ഓരോ ദിവസം ഓണ അടുക്കും തോറും വില വ്യത്യാസമായിട്ട് വരും. അപ്പോൾ ലേലം വിളിയാണ്, അങ്ങനെ എടുത്തുകൊണ്ട് വന്നത്. ഈ പ്രതീക്ഷിച്ച കച്ചവടമൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ 11 മണിയായി രാത്രിയായി പോയപ്പോൾ. ഇന്നിപ്പോൾ ഇത്ര നേരമായില്ലേ, ഇനിയപ്പോൾ പോകാനാണ്. ആകെ ബുദ്ധിമുട്ടാണ്. മഴ വരുമ്പോൾ ഞങ്ങൾ ഷീറ്റിട്ട് വെക്കും, മഴ പോയി കഴിയുമ്പോൾ തുറന്ന് കച്ചവടം ചെയ്യും.
5: ഓണനാളിൽ വലിയ മുന്നൊരുക്കങ്ങളോടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ് ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും. ഇത്തവണ അവരുടെ ഓണം കളറായോ കേൾക്കാം.
6: ഞാൻ മാനാലി സെവൻസ് ക്ലബിന്റെ സെക്രട്ടറി ആണ്. എന്റെ പേര് അഫ്സൽ എന്നാണ്. ഞങ്ങളുടെ ക്ലബ്ബ് എല്ലാ പ്രാവശ്യവും എല്ലാ ഓണത്തിനും കുറെ അധികം പരിപാടികളൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നാട്ടിലുള്ള ചെറുപ്പക്കാരും ഫാമിലീസും എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ഓണം. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. സാധിക്കുമായിരുന്നു, പക്ഷേ മഴ കാരണം അത് ഒന്നും പറ്റിയില്ല. ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിലാണ് നമ്മ കാര്യങ്ങളൊക്കെ പരിപാടീസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണം ഫുള്ള് മാറ്റിമറിച്ച് കാര്യങ്ങളൊക്കെ, നല്ല രക്ഷില്ലാത്ത മഴയും കാര്യങ്ങളായിരുന്നു. അതൊന്നും പറ്റാന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ റെന്റൽ പ്രോപ്പർട്ടി എടുത്തിട്ടാണ് ഈ പ്രാവശ്യവും കാര്യങ്ങളൊക്കെ ചെയ്തത്, ചെയ്യിച്ചതും എല്ലാരെയും കൊണ്ട്. അത് വളരെ ഒരു വിഷമം തട്ടി ഉള്ളിൽ. എല്ലാവരും തന്നെ, ഓരോ വീട്ടുകാരും എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും മുമ്പിലുണ്ടാവും.
7: നമസ്കാരം, ഞാൻ അനിൽ പ്ലാവിയൻ. വൈപ്പിൻ മണ്ഡലത്തിലെ 350 വരുന്ന റെസിഡൻസ് അപ്പൈസുകളുടെ കേന്ദ്ര സംഘടനയായിട്ടുള്ള ഫ്രാഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. യഥാർത്ഥത്തിലെ ഉത്രാടത്തിന്റെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തി നടക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരു ഓഡിറ്റോറിയത്തിലല്ലാത്ത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിൻകര പോലെയുള്ള സ്ഥലങ്ങളിൽ, പുറത്തുള്ള സ്ഥലങ്ങളിലാണ് ആളുകൾ ഓണം റെസിഡൻസ് അസോസിയേഷനിലുള്ള നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്.

0: അവിടെയൊക്കെ ഈ മഴ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴയാണല്ലോ. ആ മഴ വന്നതുകൊണ്ട് പല രീതിയിൽ ഓണാഘോഷത്തിന്റെ ഒരു പൊലിമ നഷ്ടപ്പെട്ടതെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പല സ്ഥലങ്ങളിലും ഓണാഘോഷം കുറച്ച് റെസിഡൻസുകളെങ്കിലും ഓണാഘോഷം മാറ്റിവെക്കാൻ നിർബന്ധിത ഇതായിട്ടുണ്ട്.
1: ഓണക്കാല കലാരൂപങ്ങൾക്ക് മഴ വെല്ലുവിളിയായോ കേൾക്കാം.
2: എന്റെ പേര് ഇബി ഇടവനക്കണാങ് വീട്. ഓണക്കളിപ്പാട്ട് കലാകാരനാണ്. കയ്യേറ്റിക്കളി ഇപ്പൊ നമ്മളുടെ ഒരു ടീം ഇവിടെ അവര് പ്രശ്നം മഴകാരനെ ഇറങ്ങിയില്ല. ഈ കോരാടുള്ള മഴയുടെ പ്രാക്ടീസ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അവര് അങ്ങനെ പിന്നെ നമ്മുടെ പുതുവയ്പ്പില് ഒരു കളിയുണ്ട് മത്സരക്കളി, അവർക്ക് ഷോക്കളി ഉണ്ടായിരുന്നു വെച്ചി ഇടവനക്കളുടെ ടീമിന്. ഷോക്കളി ഇങ്ങനെ മഴ കാരണം പരിപാടി മാറ്റി വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് വേറെ ദിവസത്തേക്ക് ആക്കിത്തരാം. അങ്ങനെ പിന്നെ അവര് നമ്മൾ ഇപ്പൊ മത്സരക്കളി ഒരുമുക്ക സ്ഥലത്ത് മത്സരക്കളി മാറ്റി വെച്ചിരിക്കണം. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ മഴയുടെ കാരണം ടീമിന്റെ പാർട്ടിസിപ്പേഷൻ കുറവെന്നും പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിരിക്കണ കളി. അപ്പൊ സെപ്റ്റംബർ 20 മാറ്റിയേക്കണം ചെല്ലേ ടീമിന്റെ കളിയൊക്കെ മത്സരക്കളിലെടുത്തണം. പിന്നെ ശരിക്കും പറഞ്ഞാല് മഴ ശരിക്കും ഒരു വില്ലൻ തന്നെയാണ്. ഇതിന്റെ പ്രാക്ടീസ് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ മേലെ പ്രാക്ടീസ് ഇപ്പൊ ഉണ്ടാകും. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ചില 3 മണിക്കൂർ വരെ നിൽക്കും. പക്ഷെ മഴ വില്ലനായി തോന്നുമ്പോ വേറെ 1 മണിക്കൂറായിട്ട് കുറയും. അങ്ങനെ ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാല് എല്ലാ ടീമിനും ഒരു വില്ലനായി തുടരാണ്. മഴ
3: നമസ്കാരം. എന്റെ പേര് പ്രശാന്ത് പങ്കരനാണ്. ഞാൻ കാഞ്ഞൂർ നാട്ടുപെലുമ നാടൻമാർ സംഘത്തിന്റെ ഡയറക്ടറാണ്. അപ്പം നാടൻകല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനയുണ്ട്, നാട്യകലാകാരക്കൂട്ടം. അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. ഓണക്കാലത്ത് ഇപ്പോ കലാകാരന്മാര് ഇപ്പൊ വേദികൾക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ നമ്മുടെ കലാകാരന്മാർക്ക് ഇടയിലുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും നമ്മളുടെ ഇപ്പൊ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം. മഴ സാധാരണ രീതിയിൽ ഓണക്കാലത്ത് മഴ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതുപോലെ നിരന്തരമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഒരു മഴക്കാലത്ത് ഓണാഘോഷം നടക്കുന്നു എന്നൊരു പ്രതീതിയിലേക്കാണ് ഇപ്പോ നിലവിലെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും പ്രോഗ്രാമുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോ ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ മൂലം പല പരിപാടികളും പൂർണ്ണമായിട്ടും നടത്താൻ കഴിയാതെ പോകുക, പലവരും ഭാഗ്യമായിട്ടൊക്കെ നടത്തി തീർക്കേണ്ട സാഹചര്യമുണ്ട്. കലാകാരനെ സംബന്ധിച്ചാലും കലാസമിതിയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് ഒരുക്കങ്ങളോടുകൂടിയാണ് ഒരു പുതിയ സീസൺ എന്ന നിലയിലാണ് ഇപ്പൊ നാടൻപാട്ട് സ്റ്റേജ് അവതരണ ഗ്രൂപ്പുകൾ, അതായത് നാടൻപാട്ട് സംഘങ്ങൾ പുതിയൊരു സീസണിലേക്കുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഓണക്കാലത്ത് കാണുന്നത്. അപ്പൊ അതിനുവേണ്ടി ഒരു വലിയ ഒരുക്കങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കുറെ നടത്തിയിട്ടാണ് പരിപാടിയിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരുക്കങ്ങൾ നടത്തി പരിപാടിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവരുടെ അവതരണം ആ ഒരു സംതൃപ്തിയോടുകൂടി നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ ഒരു മഴയുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടാകുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇനിയിപ്പോ ഓണത്തിന്റെ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ ഓണത്തിന് ശേഷം, തിരുവോണത്തിന് ശേഷമുള്ള ദിവസം അനുബന്ധ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ ക്ലബുകളുടെ ഒക്കെ പരിപാടികളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതിനെയും ഇത്തരത്തിൽ മഴ തുടർന്നു പോയി കഴിഞ്ഞാൽ അതിനെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അത് കലാകാരന്മാർക്കിടയിൽ ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ മഴയുടെ പ്രശ്നം പോലെ തന്നെ മറ്റൊരു വിഷയം, ഗൗരവതരമായ ഒരു വിഷയം നിലനിൽക്കുന്നത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 10 മണിക്ക് ശേഷം പല സ്ഥലങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പൊ ഈ സാംസ്കാരിക സമ്മേളനവും അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്ന ഒരു പ്രൊഫഷണൽ സംഘത്തിന് വേദി ലഭിക്കുന്നത് സമയമേറെ വൈകിയായിരിക്കും. അങ്ങനെ വരുമ്പോഴും അവരുടെ കലാവതരണം പൂർത്തിയായിട്ട് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് തലത്തിലെല്ലാം അതിനൊരു മാറ്റം വരുമെന്ന് പറയുന്നു. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ളൊരു ഒരു ഉറപ്പോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന്റെ ഒരു ബദൽ പരിഹാരം ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പൊ കലാകാരന്മാരേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് 10 മണിക്ക് ശേഷം സമയം അവതരണത്തിനുള്ള ഒരു അവസരം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്.
1: ഓണനാളുകളിൽ മഴ വലിയ തിരിച്ചടിയായി. തുറന്ന വേദിയിൽ നടത്തപ്പെടുന്ന പല കലാരൂപങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ക്ലബുകളും റെസിഡൻസ് അസോസിയേഷനുകളുമെല്ലാം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും വേണ്ടത്ര ഗംഭീരമായില്ല എന്ന നിരാശയാണ് പങ്കുവയ്ക്കുന്നത്. പൂക്കളമൊരുക്കാൻ നാടൻ പൂക്കൾ പറിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് കുട്ടികളും പറയുന്നു. ഓണ വിപണി മുന്നിൽ കണ്ട് സ്വർണം പണയം വെച്ചും പണം പലിശയ്ക്കെടുത്തും സ്റ്റോക്ക് എത്തിച്ചവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. ഇടയ്ക്ക് മഴ മാറി നിന്ന സമയം മാത്രമാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. മഴയിൽ മുങ്ങിയോ ഓണം.
4: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഹസീന ഇബ്രാഹിം.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
10: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ

0: ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026 പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനകളിൽ നിന്നും നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശങ്ങൾ September 10 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 96 05 30 27 15, മറ്റൊരു നമ്പർ 94 47 10 53 95, 96 05 30 27 15, 94 47 10 53 95.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
6: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
6: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
3: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
8: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
9: കഞ്ഞി കുടിക്കുവാൻ എത്തിയവരിൽ അധികവും പട്ടിണി കിടന്ന് അവശരായവരായിരുന്നു. നിൽക്കാനും നടക്കാനും കഴിയാത്തവർ നിരത്തോരത്തെ തണലിൽ തളർന്നു കിടക്കുന്നു. ചൂടുള്ള കഞ്ഞി ഇവരുടെ വയറ്റിലേക്ക് എങ്ങനെയാണ് എത്തിക്കുക? പെട്ടെന്നാണ് കുഞ്ഞിക്കേളുവിന് ഒരാശയം തോന്നിയത്. കോടതിപ്പറമ്പിൽ ധാരാളം തേക്കുമരങ്ങളുണ്ട്. നിലത്ത് കുഴിച്ച കുഴിയിൽ തേക്കിലകൾ വെച്ചാൽ അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കാം. പിലാവില കൊണ്ട് കോരി കുടിക്കുകയും ചെയ്യാം. നിരത്തിനിരുവശത്തും ഇരിക്കുന്നവരുടെ കണ്ണുകളിൽ വിശപ്പിൻ്റെ ആർത്തി കത്തിയാളിക്കൊണ്ടിരുന്നു. ഉച്ചയോടടുക്കുന്ന വെയിലും അവരെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ സ്കൂൾ തൊട്ട് രജിസ്റ്റർ ഓഫീസ് വരെയാണ് ആളുകൾ കുത്തിയിരുന്നത്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ കുഴികൾ. കുഴികളിൽ തേക്കിലകൾ താഴ്ത്തി അവർ കഞ്ഞിക്ക് കാത്തിരുന്നു. ചിലർ അമർത്തിയ സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു, പൈച്ചിട്ട് വയ്യ. മറ്റു ചിലർ അതുപോലും പറയാൻ വയ്യാതെ നിശബ്ദരായി കരഞ്ഞുകൊണ്ടിരുന്നു. കുഴികളിലേക്ക് കഞ്ഞി പകരാൻ തുടങ്ങിയതോടെ വേഗം വേഗം എന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അത്ര വേഗത്തിൽ കഞ്ഞി പകരാനും കഴിയുമായിരുന്നില്ല. രണ്ടു ഭാഗത്തു നിന്നും ഒരേ സമയത്താണ് കഞ്ഞിപ്പകർച്ച ആരംഭിച്ചത്. ചൂടുള്ള കഞ്ഞി പച്ച തേക്കിൻ ഇലകളിലേക്ക് പകർന്നപ്പോൾ ഇലവെന്ത് ഒരു പ്രത്യേക തരം ഗന്ധം ഉച്ചവെയിലിലേക്ക് ഉയർന്നു. കഞ്ഞി എത്രയും പെട്ടെന്ന് അകത്താക്കണമെന്ന് എല്ലാവരും വ്യഗ്രതപ്പെട്ടെങ്കിലും അതിനും കഴിയുമായിരുന്നില്ല. കഞ്ഞി അല്പമെങ്കിലും ആറാതെ എങ്ങനെയാണ് അകത്തേക്കാക്കുക? കുഴികളിൽ നിറഞ്ഞുകിടക്കുന്ന കഞ്ഞിയിലേക്ക് ആർത്തിയോടെ അവർ നോക്കിക്കൊണ്ടിരുന്നു. വയറിനകത്തെ പാതാളക്കുഴിയുടെ ശൂന്യതയിലേക്ക് അല്പമെങ്കിലും ഇട്ടുകൊടുക്കുവാൻ അവർ തിടുക്കപ്പെടുകയായിരുന്നു. അന്നേരമാണ് അവരുടെ വിശപ്പിന്റെ ആളിക്കത്തലുകൾക്ക് നടുവിലൂടെ ഒരു പോലീസ് വണ്ടി വേഗതയിൽ പാഞ്ഞുപോയത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അതിന്റെ വരവ്. വണ്ടിയുടെ വരവിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നുവെങ്കിൽ അതിന്റെ വേഗത കുറയ്ക്കണമെന്നാവശ്യപ്പെടുമായിരുന്നു. കഞ്ഞി കുടിക്കുവാനിരുന്നവരുടെ നടുവിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വണ്ടിയുടെ പാച്ചിൽ കണ്ട് കുഞ്ഞിക്കേള് പറഞ്ഞു, ജാപ്പ് ഏജന്റുമാരെ പിടിക്കാൻ പോകുന്നതാകാം. വണ്ടി പോയ ഉടനെ അവിടെ കൂടിയിരുന്നവർക്ക് പരസ്പരം കാണാൻ കഴിയാത്ത വിധം അന്തരീക്ഷമാകെ ചുവന്ന പൊടി കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ചെമ്പകമരം പോലും കാണാൻ കഴിയാത്ത വിധത്തിലാണ് പൊടിയുടെ മറ ഉയർന്നത്. തക്ഷൻകുന്നിൽ ഇത്രമാത്രം പൊടിയുണ്ടോ എന്ന് പോലും നാട്ടുകാർ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. തെല്ലിട കഴിഞ്ഞപ്പോൾ പൊടി പതുക്കെ പതുക്കെ അമർന്നു തുടങ്ങി. വിശന്നു തളർന്നവർ വീണ്ടും തങ്ങൾക്ക് മുമ്പിലുള്ള കുഴികളിലേക്ക് നോക്കി. കഞ്ഞി തണുത്തു തുടങ്ങിയിരുന്നു. കഞ്ഞി കുടിക്കുവാൻ തുനിഞ്ഞെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം കുഴികൾ അപ്രത്യക്ഷമായിരുന്നു. കഞ്ഞിക്ക് മുകളിൽ മണ്ണിന്റെ വലിയ അടരുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ രാമറും കുഞ്ഞിക്കേളവും ചേക്കുവും വിഷമിച്ചു. മണ്ണുവീണ കഞ്ഞി മാറ്റി പകരം കൊടുക്കുവാൻ അവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ലായിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു. അവർ പരസ്പരം നോക്കി. പോലീസ് വണ്ടി വന്നത് കാണാതിരുന്നതും വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെടാതിരുന്നതും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവാണെന്നവർ കരുതി. നാട്ടുകാർ അപ്പോഴും വിലപിക്കുന്നു, ഞാക്ക് പൈക്കുന്നേ. അവരെ അഭിമുഖീകരിക്കുവാൻ പോലും കഴിയാതെ മൂന്നു പേരും ഏതോ ഒരിടത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും അറിയാതെ നിരന്നിരിക്കുന്നവർക്ക് നേരെ ദയനീയമായി നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഞ്ഞിയുടെ മുകളിൽ പടർന്നുകിടക്കുന്ന മണ്ണിന്റെ പാട പോലും മാറ്റാതെ കത്തിയാളുന്ന വിശപ്പിലേക്ക് അവർ കഞ്ഞി കോരി ഒഴിക്കുകയാണ്. ശൂന്യമായ ഏതോ ഒരിടത്തേക്ക് കഞ്ഞി ഒലിച്ചിറങ്ങുന്ന ഒച്ചയും അവർക്ക് കേൾക്കാമായിരുന്നു. ചേക്കു എന്ന് വെച്ചാൽ പുതിയ വിശേഷങ്ങളുമായി വരുന്ന ഒരാൾ എന്ന ധാരണയാണ് എല്ലാവർക്കുമുള്ളത്. വല്ലപ്പോഴും ഒരിക്കൽ തക്ഷൻകുന്നിൽ വരുന്ന ഒരാളല്ല ചേക്കു ഇപ്പോൾ. എല്ലാ ആഴ്ചയിലും അയാൾ കോഴിക്കോട്ട് നിന്നും നാട്ടിലേക്ക് വരുന്നു. വന്നാൽ തന്നെ മിക്ക സമയവും അങ്ങാടിയിൽ കാണുകയും ചെയ്യും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. വീട്ടിലെത്തിയാൽ അയാൾ അധിക സമയവും അവിടെ തന്നെ ചടഞ്ഞിരിക്കുകയായിരുന്നു പതിവ്. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. പറമ്പിന്റെ വടക്കുഭാഗത്തെ വേലി തകർന്നിരിക്കുകയാണ്, അത് കുത്തിക്കെട്ടും. കോലായിലിരുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം കാണുന്ന വിധത്തിൽ മേൽക്കൂര ചിതൽ വീണ് ദ്രവിച്ചിരിക്കുന്നു. പുതിയ ഓലകൾ തിരികെ ഓട്ടയടയ്ക്കും. കോഴിക്കോട്ടെ എല്ലായിടത്തും ഓടി നടക്കുന്ന ചേക്കു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരിടത്തും പോകാതിരിക്കുന്നത് രാമർ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് ചേക്കു ഇങ്ങനെ? എന്നാൽ കഞ്ഞി വിതരണത്തോടെ ചേക്കുവിന്റെ ഈ സ്വഭാവവും മാറുകയായിരുന്നു. ചേക്കു ഇപ്പോൾ എല്ലാവരുമായി ഇടപഴകാനും നാട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങിയിരിക്കുന്നു. രാമറുടെ വീട്ടിലോ കുഞ്ഞിക്കേളുവിന്റെ പീടികയിലോ ചെമ്പകമരത്തിന് ചുവട്ടിലോ അയാൾ ഉണ്ടാകും. അവിടെയൊക്കെ ഇരുന്നാണ് അയാൾ വിശേഷങ്ങൾ പറയാറുള്ളത്. അപ്പുറത്ത് എവിടെയോ ഉള്ള കുറേ ആളുകളുടെ വിചിത്രങ്ങളായ ജീവിത രീതികളാണ് ചേക്കുവിന്റെ ഓരോ വരവിലും കേൾക്കാൻ കഴിയുന്നത്. അവയൊക്കെ അവിശ്വസനീയങ്ങളാണെന്ന് തോന്നും. എന്നാൽ ചേക്കു കെട്ടുകഥകൾ പറയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് വിശ്വസിക്കുകയും പുതിയ കഥകളുമായി ചേക്കു കോഴിക്കോട്ട് നിന്നും വരുന്നതും കാത്ത് ഇരിക്കുകയും ചെയ്തു.
8: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
10: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
11: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
10: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
11: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
12: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.

0: ആർ കായം എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്. ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
0: പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
3: ഹലോ,
4: ഞാൻ എന്റെ ബ്രദറിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്, സെക്കൻഡ് ഇയർ. ഇപ്പൊ എന്തായാലും 2 കൊല്ലം കൂടി ഉണ്ട്, 4 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് ജോബ് ഓറിയന്റഡ് ആയിട്ട് വല്ല സൈഡ് നമുക്ക് എക്സ്ട്രാ കോഴ്സസ് അങ്ങനെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഏതാ നല്ലതെന്നൊക്കെ അറിയാനായിരുന്നു. പിന്നെ അതേപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് വേറെ എന്തിലേക്ക് തിരിയണം, ജോബ് ഓറിയന്റഡ് തന്നെ എങ്ങനെ ഇങ്ങോട്ട് തിരിയണമെന്നും ചോദിക്കാൻ വേണ്ടി വിളിച്ചത്.
3: പറഞ്ഞുതരാം, BSc കമ്പ്യൂട്ടർ സയൻസ് എന്തൊക്കെ പഠിക്കാം, BSc കമ്പ്യൂട്ടർ സയൻസിന് നമുക്ക് എന്തൊക്കെ ഒരു കോഴ്സ് പഠിച്ചിട്ട് ജോലി കിട്ടാൻ സാധ്യത കൂട്ടുക അല്ലേ?
4: അതെ, ഇപ്പൊ AI ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ AI ഓറിയന്റഡ് കോഴ്സ് ആണോ?
3: പറഞ്ഞുതരാം, BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞാൽ അതൊക്കെ ധാരാളമായി പഠിത്തം, ഒരു IT ജോബാണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന IT ആണ്. ITS, പിന്നെ ITES പറഞ്ഞ IT എനബിൾഡ് സർവീസസ് ഉണ്ട്, അവിടെയും ജോലി കിട്ടാം. പക്ഷേ സ്കോപ്പ് കൂടുതൽ ITയിലാണ്, കൂടുതൽ ആൾക്കാർ എടുക്കുന്നതും നല്ല ശമ്പളം കിട്ടുന്ന ITആണ്. അതിന് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BSc കമ്പ്യൂട്ടർ സയൻസ് മതി. പിന്നെ വേണ്ടത് സ്കിൽസ് ആണ്. ആ സ്കിൽസിന് അഡീഷണൽ കോഴ്സ് നമ്മൾ പഠിക്കണം. അങ്ങനെ എമർജിംഗ് ആയിട്ട് ഒരു 15 കോഴ്സുകളുണ്ട് ഇപ്പോൾ. അത് ഈ സമയാസമയം മാറിക്കൊണ്ടിരിക്കും. നേരിട്ട് സ്റ്റേബിൾ ആയിട്ട് ഒരു 6-7 കോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഏത് ITI കോഴ്സ് സ്കില്ലിന് വേണ്ടി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കോഴ്സ് പഠിക്കേണ്ടത് നമ്മൾ ഏത് കൊല്ലമാണോ ജോലിക്ക് പോകേണ്ടത് അതിന് പുറകോട്ടൊരു 12 മാസം. ഇപ്പൊ മോൻ പഠിക്കുന്നത് ഏത് ഇയറാണ്? സെക്കൻഡ് ഇയറോ?

0: സെക്കൻഡ് ഇയർ ആണ്.
1: അതെ, അപ്പൊ തേർഡ് ഇയർ ഫോർത്ത് ഇയർ രണ്ടു കൊല്ലമുണ്ട്. ഇപ്പൊ ഒരു കോഴ്സിന് ഞാൻ പറഞ്ഞ് പഠിച്ചു വിട്ട് കഴിഞ്ഞാൽ അയാൾ ടു ഇയേഴ്സ് കഴിയുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആകും, നിലവിലെ വെർഷൻ പഴയതാകും, അല്ലെങ്കിൽ ആ കോഴ്സ് തന്നെ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആകും. അപ്പൊ തേർഡ് ഇയർ കഴിയാറാകുമ്പോൾ ഒരു 15 കോഴ്സ് കണ്ടുപിടിച്ച് തരാം. ആ 15 കോഴ്സ് ഇപ്പൊ തന്നെ അന്വേഷിച്ചത് എവിടെയൊക്കെ ഉണ്ട്, നിങ്ങൾ വീടിന്റെ അടുത്തുണ്ടോ, അത് ഹൈബ്രിഡ് കോഴ്സ് ആണോ, ഓഫ്ലൈൻ കോഴ്സ് ആണോ, ഓൺലൈൻ കോഴ്സ് ആണോ, അതിന്റെ പ്രാക്ടിക്കൽസ് എവിടെയാണ്, ഫീസ് എത്രയാണ്, എത്ര കാലം

0: മിതം രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
1: ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
2: ആർ സി ആർ കായം, എന്തു പഠിക്കണം, എന്താകണം. പ്രായോജക ആർ സി ആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: വിലയിൽ മിതം, രുചിയിൽ കേമം. ഓണസദ്യക്കുള്ള സാമ്പാറെങ്കിൽ കായം ആർ സി ആർ തന്നെ.
3: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-34-16-77. എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 200,000 താഴെയുള്ള യോഗ്യരായ വിമുക്ത ഭടന്മാർ, വിമുക്ത ഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അടുത്ത മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484-2-42-39.
1: ആകാശവാണി FM വാർത്തകൾ.
3: ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. 2026 ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേപ്പാളിലെ മിന്നൽ പ്രളയ സാഹചര്യത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. അതിർത്തി പ്രദേശങ്ങളിൽ NDRFനെ നിയോഗിച്ചതായും പ്രാദേശിക ഭരണകൂടങ്ങളും രക്ഷാപ്രവർത്തക സംഘങ്ങളും സജ്ജമാണെന്നും അദ്ദേഹം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് സാഹചര്യം നിരീക്ഷിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലെത്തിയ മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ 94-47-11-18-44 നമ്പറുകളിൽ സഹായം തേടാം. വരും മാസങ്ങളിൽ രാജ്യത്ത് സവാളയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും കേന്ദ്ര ഗവൺമെന്റ് നടപടി. കരുതൽ ശേഖരത്തിൽ നിന്ന് ഘട്ടംഘട്ടമായി കൃത്യമായ ആസൂത്രണത്തോടെ സവാള വിപണിയിൽ ഇറക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരു ജയന്തി ദിന സമ്മേളനം നാളെ ശിവഗിരിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ നഗരത്തിലെ തെരുവോര വിപണികളിലെ മാലിന്യം മേയർ പി ഇന്ദിരയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. വഴിയോര കച്ചവടം അവസാനിച്ച ശേഷമാണ് മേയർ ഉൾപ്പെടെ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ശുചീകരണത്തിൽ പങ്കാളികളായത്. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയും വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസിനെയും നേരിടും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പണിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയും വേലവൻ സെന്തിൽകുമാറും സെമിഫൈനലിൽ. ഈജിപ്തിന്റെയും മലേഷ്യയുടെയും താരങ്ങളെ കീഴടക്കിയാണ് 2 ഇന്ത്യൻ താരങ്ങളും സെമിഫൈനലിൽ പ്രവേശിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: നമ്മുടെ വീടിന് പുറത്തുള്ള വായു മലിനീകരണം പ്രധാനമായും ഉണ്ടാകുന്നത് വാഹനങ്ങളുടെ പുകയിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നുമാണ്. നാം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന നമ്മുടെ വീട്ടിലും നല്ല തോതിൽ മലിനീകരണമുണ്ടെന്ന് വിശ്വസിക്കുമോ? ഇതിനെയാണ് അദൃശ്യ മലിനീകരണം അഥവാ ഹിഡൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് വീട്ടിൽ പാചകം ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും ഒക്കെ നടക്കുന്നു. LPG കത്തുമ്പോൾ നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങൾ ഉണ്ടാകുന്നു. എണ്ണയിൽ വറക്കുമ്പോഴും പൊരിക്കുമ്പോഴും ഉണ്ടാകുന്ന പുക, വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ശുചീകരണ വസ്തുക്കൾ, വായു സുഗന്ധമുള്ളതാക്കുന്ന എയർ ഫ്രഷ്നെസ്, സിന്തറ്റിക് വസ്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്ലാസ്റ്റിക് നാരുകൾ, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ, തുണി അലക്കാൻ ഉപയോഗിക്കുന്ന അലക്കുപൊടി തുടങ്ങിയവയൊക്കെ അദൃശ്യ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക്

0: പിന്തുടരാവുന്ന ചില പരിഹാര മാർഗങ്ങളുമുണ്ട്. പാചകം ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും കഴിയുന്നത്ര ജനലും വാതിലും തുറന്നിടുകയും എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. അടുക്കളയിൽ ചിമ്മിനി സ്ഥാപിക്കുന്നതും ഒരു പരിധിവരെ മലിനീകരണം കുറയ്ക്കും. നിലം വൃത്തിയാക്കാൻ രാസവസ്തുക്കൾ നിറഞ്ഞ ശുചീകരണ ദ്രാവകങ്ങൾ ഉപയോഗിക്കാതെ വിനാഗിരി, ബേക്കിംഗ് സോഡ, നാരങ്ങാനീര് തുടങ്ങിയവ ഉപയോഗിക്കുന്നത് സുരക്ഷിതമായിരിക്കും. LPG ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ വീട്ടിന് പുറത്തു വയ്ക്കുന്നതാണ് നല്ലത്. LPG ലീക്കേജ് ഉണ്ടായാൽ അപകട സാധ്യത കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീടിനുള്ളിൽ സ്വാഭാവികമായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും കഴിയുന്നത്ര കൃത്രിമ സുഗന്ധ വസ്തുക്കൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന സ്നേക് പ്ലാന്റ്, മണി പ്ലാന്റ് തുടങ്ങിയ ചെടികൾ വീട്ടിനുള്ളിൽ വളർത്തുക. കോട്ടൺ വസ്ത്രങ്ങളും കോട്ടൺ കിടക്കവിരികളും ഉപയോഗിക്കാൻ ശീലിക്കുക. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവ വീട്ടിന് പുറത്തിട്ട് ഉണക്കുക. വീട്ടിനുള്ളിൽ കൂടുതൽ പൊടിയുണ്ടെങ്കിൽ അത് അടിച്ചുയർത്താതെ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു നീക്കുക. പാത്രങ്ങൾ ഡിറ്റർജന്റ് ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം ശരിയായ രീതിയിൽ കഴുകിയില്ലെങ്കിൽ അതിന്റെ അംശങ്ങൾ പാത്രത്തിൽ അവശേഷിച്ചേക്കാം. പിന്നീട് അതേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ ശരീരത്തിൽ എത്താനും സാധ്യതയുണ്ട്. അതിനാൽ കഴിയുന്നതും ജൈവിക ഘടകങ്ങൾ അടങ്ങിയ ഡിറ്റർജന്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകളിലും തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകളിലും ശക്തമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നുര വരുന്നതിനും വൃത്തിയാക്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സുഗന്ധം നൽകുന്നതിനുമാണ് ഇവയിൽ പല രാസഘടകങ്ങളും ചേർക്കുന്നത്. തുണി അലക്കുന്ന പൗഡറുകളിൽ ഫോസ്ഫേറ്റുകളും ബ്ലീച്ചിങ് ഏജന്റുകളും അടങ്ങിയിരിക്കുന്നതിനാൽ അവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കുളിക്കുന്ന സോപ്പുകളിലും ബോഡി വാഷുകളിലും ഉൽപ്പന്നത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന്, ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും വളർച്ച തടയുന്നതിന് പാരബൻസ്, സൾഫേറ്റുകൾ തുടങ്ങിയ കൃത്രിമ പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഗ്ലിസറിൻ അടങ്ങിയതോ രാസഘടകങ്ങൾ താരതമ്യേന കുറവുള്ളതോ ആയ സോപ്പുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണമാണ് മറ്റൊന്നും. ഈ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയാണെങ്കിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ലെഡ്, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ മാരകമായ ഭാരലോഹങ്ങൾ മണ്ണിലേക്കും ഭൂഗർഭജലത്തിലേക്കും എത്തുന്നു. ഇത് കുടിവെള്ളത്തിന്റെ നിലവാരത്തെ ദോഷകരമായി ബാധിക്കും. നമ്മുടെ ഗാഡ്ജറ്റുകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശവും ഒരു തരത്തിലുള്ള മലിനീകരണമാണ്. മൊബൈൽ ഫോണുകളിൽ നിന്നും ടെലിവിഷനുകളിൽ നിന്നും പുറപ്പെടുന്ന നീല വെളിച്ചം ശരീരത്തിലെ മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ഉറക്കക്കുറവിന് കാരണമാവുകയും ചെയ്യുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ ചിലരിൽ തലവേദന പോലുള്ള അസ്വസ്ഥതകൾക്കും കാരണമാകാം. അതുകൊണ്ട് ഈ മാലിന്യങ്ങളുടെ സംസ്കരണം ശാസ്ത്രീയ രീതിയിൽ തന്നെ നടത്തണം.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ TL രമാദേവി. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഈ പൊരുവയിൽ എന്ന പേരുപോലെ തന്നെ പൊരുവയിലിൽ നിന്ന രണ്ട് സുഹൃത്തുക്കളായിരുന്നു ബിജിബാലും താങ്കളും. എപ്പോഴായിരുന്നു വിവാഹം? അത് ഈ സിനിമകളുടെ
3: ഇടയിലായിരുന്നു.
2: അന്ന് ജോലിയുണ്ടോ?
3: അന്ന് ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നു ടീച്ചറായിട്ട്.
2: താങ്കളുടെ കലാപ്രവർത്തനങ്ങൾക്കും സിനിമയിലും ഒക്കെ ഏത് തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് തന്നിട്ടുള്ളത്?
3: ദൂരദർശനിലുള്ള സീരിയലും ഞാൻ അൺഫിറ്റായിട്ട് മാറി നിൽക്കുന്ന സമയമാണ് ഈ കല്യാണം കഴിയുന്നത്. അപ്പൊ സാമ്പത്തികമായി നല്ല പരാധീനതകളും ഒക്കെ ഉണ്ട്. പക്ഷെ കുടുംബത്തിൽ ദാരിദ്ര്യമൊന്നുമില്ല, എന്റെ വീട്ടിൽ ദാരിദ്ര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ കുടുംബത്തൊന്നും ചോദിക്കില്ല എന്നുള്ളൊരു. അപ്പോ ഈ ഒരു 3500-4000 രൂപയാണ് ഇയാൾക്ക് അന്ന് ഈ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് കിട്ടുക. ഇത് മതിയെന്നേ, നമുക്ക് അതുകൊണ്ടൊക്കെ ജീവിക്കാം എന്ന് പറഞ്ഞ് അതിൻ്റെ ഒപ്പം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ തയ്യാറാവുന്ന ഒരാള്. അങ്ങനെ ആ പൈസ കൊണ്ടാണ് ജീവിതം തുടങ്ങുന്നത് ശരിക്കും. ഈ ഇടയ്ക്ക് എന്തെങ്കിലും ഞാൻ വല്ല ഡോക്യുമെന്ററിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കിട്ടുന്നല്ലാതെ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഗൾഫിലേക്ക് പോകാനുള്ള നിർബന്ധങ്ങൾ വരുന്നു. അപ്പോഴൊക്കെയും വേണ്ട എന്ന് എന്നേക്കാൾ ശക്തമായിട്ട് പറയുന്നത് വൈഫായിരുന്നു. അവരുടെ വീട്ടിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യാം, കാരണം അവരുടെ മുത്തശ്ശി 80 വയസ്സുള്ള മുത്തശ്ശി ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ദിവസം എന്നോട് സംസാരിക്കുന്നത് ബംഗാളി നോവലെ
2: കുറിച്ചിട്ടാണ്. കുടുംബം
3: അതെ, ബഷീറും പിന്നെ അഗ്നിസാക്ഷിയും ഒക്കെയാണ് അവര് എന്നോട് സംസാരിച്ചത്. പിന്നെ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ അവരുമായിട്ട് അടുപ്പിക്കറിയും. ഈ മുത്തശ്ശിക്ക് ഞാനൊരു പുസ്തകം എടുത്താല് 1 മാസം കൊണ്ട് വായിച്ചു തീർക്കുന്ന പുസ്തകം ഞാൻ ആദ്യം കൊണ്ടിട്ട് ഇവർക്ക് കൊടുക്കും.
2: ഞാൻ
3: 1 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഞാൻ പോകുമ്പോ മോനെ ഇത് മറ്റേ ബംഗാളി മറ്റേ ഇവരെ

0: എഴുതിയ പുസ്തകത്തിന്റെ ഒരു ചായ ഇതിനുണ്ട്, ആ കഥാപാത്രമുണ്ട്. ആ മുത്തശ്ശിയുടെ മക്കളെല്ലാരും ഏതാണ്ട് വായനയും
1: വായനയുടെ സംസ്കാരം എന്ന് പറയുന്നത് അത് വേറൊന്നാണ് അല്ലേ.
0: നമ്മൾ മോഹിച്ച ഒരു ബന്ധം എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ളൊരു, ആക്ച്വലി അവരന്നെയാണ് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും.
1: പിന്നീട് അവർക്ക്
0: ഗവൺമെന്റ് സ്കൂളിൽ
1: അതൊരു നമ്മുടെ ജീവിതത്തിനൊരു സപ്പോർട്ടായിരുന്നു.
0: അത് അതായത് ആ ജോലി വാങ്ങിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടാ. അത് കഴിഞ്ഞിട്ട് അതിന്റെ വേറൊരു അവസ്ഥ എന്താ വെച്ചാൽ, ഈ കളിയച്ചൻ സ്ക്രിപ്റ്റ് ഒരാറ് പ്രാവശ്യമെങ്കിലും തിരുത്തി എഴുതിയിട്ടുണ്ടാവും, കോപ്പി എഴുതിയിട്ടുണ്ടാവും, ഭംഗിയിൽ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെച്ചതൊക്കെ എടുത്ത്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം എഴുതിയപ്പോ മലയാളം ടീച്ചർ എഴുതിയ പോലെയാണ് എഴുതിയത്, എല്ലാം കറക്റ്റ് ചെയ്ത്. അപ്പോ എന്റെ ഭാഷ എന്ന് പറയുന്നത് വേറൊന്നാണല്ലോ, ഈ എഴുത്തു ഭാഷ വേറൊന്നാണല്ലോ. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് ഞാൻ അവരുടെ അല്ല, ഈ കഥാപാത്രങ്ങളും കഥാപാത്രങ്ങളുടെ ഭാഷയുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു അഞ്ചോ ആറോ പ്രാവശ്യം അത് തിരുത്തി എഴുതി. അപ്പൊ ആകെ ഉണ്ടായിരുന്ന മോഹം എന്ന് വെച്ചൊന്ന് ഡബ് ചെയ്യണമെന്നായിരുന്നു. കാരണം അവര് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് തൃശൂർ AIR യുവവാണി അവതരിപ്പിച്ചിരുന്ന ആളാ. അപ്പൊ അത് കാണിച്ചിട്ട് പറഞ്ഞു എനിക്കിത് ഡബ് ചെയ്യണം. പക്ഷെ നമ്മുടെ അവസ്ഥ മറ്റൊന്നായതുകൊണ്ട് ആ സമയത്തൊക്കെ സൂല്ലാതായി, എന്നെ ഡബ് ചെയ്യാനൊന്നും പറ്റിയില്ല.
1: ക്യാൻസർ ബാധിതയായി. എത്ര വയസ്സിലാ പോയത്?
0: 42 വയസ്സ്.

0: തിരുത്തി എഴുതി എന്ന് പറഞ്ഞപ്പോൾ ആണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ മയപോൽ കരഞ്ഞും പുയപോൽ ചിരിച്ചും ആ പുസ്തകം എഴുതുന്നത് ഈ കളിയച്ചൻ എന്ന സിനിമയെ പുസ്തകമാക്കി മാറ്റിയാണ്. പലപ്പോഴും നമ്മൾ പുസ്തകത്തെ സിനിമയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. താങ്കൾ താങ്കളുടെ സിനിമയെ പുസ്തകമാക്കി മാറ്റി, എന്തായിരുന്നു അതിനുള്ള ഒരു?
1: ഈ കളിയച്ചന് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റില് ബാക്കി വന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ കുഞ്ഞിരാമൻ നായരുടെ ജീവിതം എന്റെ ചുറ്റുപാടിലേക്ക് ഞാൻ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയായിരുന്നു. പാലക്കാടുള്ള എന്റെ പരിചിത മേഖലകൾ ആ ഭൂമികയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പൊ അതിൽ പല കഥാപാത്രങ്ങളും എനിക്ക് പരിചയമുള്ളതും ഞാൻ കേട്ടതുമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അത് കുഞ്ഞിരാമൻ നായരുടെ അല്ല, പക്ഷെ ഇത് ഞാൻ രണ്ടും കൂടി സിങ്ക് ചെയ്തു. പക്ഷെ സിനിമ വന്നപ്പം ഈ കഥാപാത്രങ്ങളൊക്കെ പുറത്തായി, കാരണം അതിന്റെ ലെങ്ത്തിന് വേണ്ടിയിട്ടൊക്കെ മുറിച്ചു കളഞ്ഞപ്പോ ഈ ചൂട്ടിയതൊക്കെ തന്നെ പുറത്തായി എന്ന് പറയാം. അപ്പൊ ഇവരെന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ഇങ്ങനെ നമ്മൾ അവരെ അണിയിച്ചൊരുക്കി കൊണ്ട് നിർത്തിയിട്ട് അവർക്കൊരു വേഷം ചെയ്യാൻ പറ്റാതെ പോയതിലുള്ള ഒരു കഥാപാത്രത്തിന്റെ വിഷമം ആ മുഖം ഞാൻ പലപ്പോഴും കണ്ടു തുടങ്ങിയിരുന്നു. അപ്പൊ ഇത് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ച് അപ്പൊ പെട്ടെന്ന് ഇതൊന്ന് എഴുതിയാലോ, അങ്ങനെ നോവലായിട്ട് എഴുതാം കുറച്ച് എഴുതി. അന്ന് ഇവര് കീമോ ഒക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു സാധനം എഴുതിയിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. അങ്ങനെ വായിച്ചു നോക്കി, അത് നന്നായിട്ട് കാണാം, എഴുത്, വേഗം എഴുത്. പിന്നെ ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് എഴുതി. എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഈ കുട്ടേട്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഷടാനിക്കത്ത് അദ്ദേഹത്തിനെയാണ് ഞാൻ എപ്പോഴും ഈ എഴുതി കഴിഞ്ഞാൽ ആദ്യം വായിച്ച് കേൾപ്പിക്കുന്ന ഒരാളൊക്കെ, നീ എഴുതടാ എന്ന് പറഞ്ഞതിനോട് അങ്ങനെ ഈ പ്രോത്സാഹനം കൊണ്ട് ഞാൻ കുറച്ചങ്ങോട്ട് എഴുതി. പക്ഷെ അത് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും ഈ രോഗാവസ്ഥകൾ മാറി. അപ്പൊ പിന്നെ അത് അവിടെ അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് മരണവും കഴിഞ്ഞിട്ട് പിന്നെ ഈ ഷടാനിക്കത്ത് വീണ്ടും എന്നോട് ചോദിച്ചു തുടങ്ങി, ഇതെന്തായി എഴുത് എന്നൊക്കെ. അത് എഴുതി തീരുന്നതിന് മുമ്പ് അദ്ദേഹവും പോയി അങ്ങനെ. പക്ഷെ ആ പുസ്തകം അങ്ങനെ സാധ്യമായി എന്നുള്ളതാണ്.

0: ഈ കഥാപാത്രങ്ങളൊക്കെ അതിലേക്ക് വന്നു.
1: അതെ അതെ അതെ, ആദ്യകാലത്തായിരുന്നെങ്കിൽ ആ മഴയൊക്കെ അവര് മഴയാക്കുമായിരുന്നു. മലയാളം ടീച്ചറുടെ തിരുത്തായിരുന്നെങ്കിൽ.
0: അതിലെന്ന് വെച്ചാൽ അതിലൊരു കഥാപാത്രം ഉണ്ട്, തോണിക്കാരൻ. അപ്പൊ തോണിക്കാരനോട് കുഞ്ഞിരാജ് നേരെ ചോദിക്കുന്നത് സ്വപ്നം കണ്ടെന്ന് പറയുമ്പോ, നിങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടെന്നൊക്കെ പറയുമ്പോ, വേറെ നല്ല ഒരേ സ്വപ്നം കണ്ടുവിട്ടെ, നീ എന്താ നിന്റെ മനസ്സിലുള്ളത്, എന്നെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങള് പൊയ പോലെ ചിരിക്കും, മയ പോലെ കരയും, അതാണ് അതിന്റെ ടൈറ്റിലായിട്ട്.
1: കുഞ്ഞിരാമൻ നായരെ കുറിച്ചുള്ള കടത്തുകാരന്റെ അഭിപ്രായം.
0: കുഞ്ഞിരാമൻ നായരെ കുറിച്ച് അതേ പറയാൻ പറ്റുള്ളൂ, ആവശ്യമില്ലാതെ കരയും, ആവശ്യമുണ്ടെങ്കിൽ ചിരിക്കുകയും ചെയ്യും.
1: അപ്പോ കഴിഞ്ഞ സിനിമകളെ വിട്ട് ഇനി ചെയ്യാനിരിക്കുന്ന സിനിമകൾ, ഇപ്പോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സിനിമയെ കുറിച്ച്.
0: ഇപ്പൊ വർക്ക് ചെയ്തിട്ടിരിക്കുന്ന സിനിമ വളരെ യാദൃശ്ചികമായിട്ട് വന്നൊരു സിനിമയാണ്. 1976 പാലക്കാട് കൊടുവായൂർ സ്കൂളില് 9-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ, കുട്ടികൾക്കിടയിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, പക്ഷെ അവിടെ സ്ഥിരമായിട്ട് പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് പുറത്തുനിന്നുള്ള ഇടപെടൽ കാരണം 19 കുട്ടികളെ പോലീസ് രാവിലെ 9:30 മണിക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ടുപോവാണ്. എന്നിട്ട്

0: രാത്രി 9 മണി വരെ സ്റ്റേഷനിൽ വെള്ളം പോലും കൊടുക്കാതെ പുതുനേരം സ്റ്റേഷനിൽ നിർത്തുക, പാലക്കാടുള്ള പുതുനേരം പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ ഈ കുട്ടികളുടെ വിചാരം വൈകുന്നേരമായ വിടും വിടും എന്നാണ്. പക്ഷേ ഇരുണ്ടപ്പം മനസ്സിലായി ഇവര് വിടില്ല എന്ന്. അപ്പോഴും പിറ്റേ ദിവസമായിരിക്കും വിടുക എന്നൊക്കെ, കാരണം കുട്ടികളല്ലേ, 13 വയസ്സ് 14 വയസ്സൊക്കെ. പക്ഷെ അതിനുശേഷം ഇവരെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു ജഡ്ജിന്റെ വീട്ടിലേക്കാണ്
1: കേസെടുത്തു.
0: അപ്പൊ ജഡ്ജാണെങ്കിൽ ഇവരോട് ഒരക്ഷരം ചോദിച്ചില്ല എന്നാണ്. അത് എഴുതി കൊടുത്തു നോക്കി വായിച്ചു, താഴെ ഒപ്പിട്ടു, അയാളകത്ത് പോയി എന്നാണ് അതിലിപ്പോ ജീവിച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞത്. ഞങ്ങളെ നോക്കുക പോലെ അയാൾ ചെയ്തില്ല. നടന്ന കഥയാണ്. അങ്ങനെ ആ കുട്ടികള് 21 ദിവസം പാലക്കാട് ജയിലിൽ കഴിയേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്.
1: ജയിലിൽ
0: അന്ന് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്കകത്തായിരുന്നു ജയിൽ. ആ കോട്ടയ്ക്കകത്തുള്ള ജയിലിലാണ് ഇവരെയും കൊണ്ടിട്ടത്, 21 ദിവസം. അപ്പൊ ഇത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന, അന്ന് 19 പേരിൽ ഇപ്പൊ 14 പേര് ജീവിച്ചിരിപ്പുണ്ട്, ബാക്കി പോയി. അപ്പൊ ഇതിൽ ഒരാള് നമ്മളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ തയ്യാറായിട്ട് അയാളുമായിട്ട് എൻ്റെ അടുത്ത് വന്നു, നമുക്കൊരു ഡോക്യുമെന്ററി ആക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡോക്യുമെന്ററി ആക്കണമെങ്കിൽ ഇതിനെ കുറിച്ച് പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഇത് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓരോരുത്തരെ കണ്ട്, അപ്പൊ ഒരു അമ്മ, ഒരു 86 വയസ്സുള്ള ഒരു അമ്മയുണ്ട്. അവരിപ്പോഴും ഈ സാധാരണ കൂലിപ്പണിക്ക് പോകുന്നൊരു സ്ത്രീയാണ്, നല്ല ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരമൊക്കെയാണ്. അപ്പോൾ അവരോട് ഞാൻ പോയിട്ട് ഇങ്ങനെ, എന്താ മക്കളെ വന്നെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ഒരു കാര്യം അറിയാനാണ്, നിങ്ങളെ മകനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടില്ലേ? ആ അതൊക്കെ ഉണ്ട്, അത് അവിടുത്തെ സ്ലാങ്ങിലും കൂടിയാണ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തിനാ പിടിച്ചുകൊണ്ട്? ആവോ അപ്പ മകനെ എന്നാണ്. അതായത് 50 വർഷമാണ്, ഇപ്പം ഈ ഓഗസ്റ്റ് 50 വർഷം തികയാണ് ഈ കുട്ടികളെ പിടിച്ചുകൊണ്ടായിട്ട്. ഈ 50 വർഷം കഴിഞ്ഞിട്ടും ഈ അമ്മയ്ക്ക് തൻ്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയത് എന്തിന് എന്നറിയില്ല.
1: മകനറിയാം,
0: മകൻ പിന്നെ വേറെ തലമുറയാണല്ലോ. ഞാൻ പറയുന്നത് ആ രാഷ്ട്രീയ നിരക്ഷരതയുടെ അങ്ങേ അറ്റത്താണ് ഇപ്പോഴും ഇവർ നിൽക്കുന്നത്. അപ്പം അന്ന് ഇവരെന്തായിരുന്നിരിക്കാം? അന്നൊരു പുരുഷന്റെ കൂലി എന്ന് പറയുന്നത് 1.5 രൂപയാണ്, 150 പൈസ, സ്ത്രീക്ക് 75 പൈസയും. അപ്പൊ അതാണ് അവരുടെ കൂലി. അന്ന് അതിൽ നിന്ന് വേണം അവർ ജീവിക്കാൻ. അപ്പൊ ആ ജീവിത ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ കുട്ടികളൊക്കെ പോകുന്നത്. ഈ കൊണ്ടുപോയതിൽ ഒരു 2-3 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ കർഷക തൊഴിലാളികളുടെ മക്കളാണ്. അതിൽ കുട്ടികൾ അവിടെ പറയുന്നുണ്ട്, ഒരു ഈ ജയിലിൽ നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്, ഭക്ഷണം കിട്ടാണ്ട് ഒരു പയ്യൻ ഭയങ്കരമായിട്ട് പ്രശ്നമാവുന്നുണ്ട്. അവന് സ്ഥിരമായിട്ട് ഭക്ഷണം കിട്ടുന്നവനാണ്, കാരണം അവന്റെ അച്ഛന് ഹോട്ടലുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവിടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഹോട്ടലുണ്ട്. ആ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവന് വിശപ്പ് അറിയില്ല, പക്ഷെ ഈ വിശന്നപ്പോ അവൻ കരയാൻ തുടങ്ങും. അപ്പോൾ പറയും, ഞങ്ങൾ ചിലപ്പോൾ രാവിലെ പോലും കഴിക്കാണ്ട വരിക എന്ന് പറയുന്നുണ്ട് ഒരു പയ്യൻ. അപ്പൊ നിങ്ങൾ കഴിച്ചൂടെ? അപ്പൊ വേറെ പറയും, വെള്ളച്ചോറുണ്ടേ, വെള്ളച്ചോറുണ്ടാ പോരെ. അപ്പൊ രാത്താഴം തന്നെ പൊത്തും പിടിയാന്നാ, പിന്നെ വെള്ളച്ചോറ് അവിടെ നിന്ന് കിട്ടാനല്ലോ. അങ്ങനത്തെ ഒരു അതാണ് സമൂഹം അന്നത്തെ. കാരണം രാത്രി ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല, രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തുനിന്ന്, ആ അക്ഷരമില്ലാത്ത വീടുകളിൽ നിന്ന്, ഭക്ഷണമില്ലാത്ത വീടുകളിൽ നിന്ന് വളരുന്ന ഈ മക്കളെയാണ് അന്ന് ഈ പോലീസ് പിടിച്ചുകൊണ്ടിട്ട് 21 ദിവസം ഈ മക്കളെ ജയിലിൽ കിടക്കുക. എന്ന് വെച്ചാൽ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ
1: പേടിയാവുന്ന
0: കാലം. ആ കാലത്ത് അവര് അങ്ങനത്തെ, അപ്പൊ ആ അമ്മയിൽ നിന്നാണ് പിന്നെ അതൊരു ഫിക്ഷനായിട്ട് മാറുന്നത്. ആ കാലം, ആ ലോകം, ആ ഇതെല്ലാം റീക്രിയേറ്റ് ആണ്. 76-ലേക്ക് നമ്മൾ ഈ കഥാപാത്രങ്ങളെയും എല്ലാം നമ്മൾ തിരിച്ചുകൊണ്ടുപോകും. അതേപോലുള്ള മക്കളെ തിരഞ്ഞെടുക്കണം. ഇന്നെല്ലാരും ഈ നമ്മൾ ബ്രോയിലർ ചിക്കൻ പോലെയുള്ള കുട്ടികളാണല്ലോ, അത് മാറ്റിയിട്ട് അന്നത്തെ കുട്ടികളാക്കിയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക, അവരുടെ രക്ഷിതാക്കളെ തിരഞ്ഞെടുക്കുക, അങ്ങനെ ഒരു വലിയ പ്രോസസ്സായിരുന്നു. പിന്നെ അവരെയൊക്കെ തന്നെ അഭിനയം പഠിപ്പിക്കുക, 1 മാസത്തോളം അവർക്ക് ക്ലാസ് ഒരാളെ കൊണ്ട് നിർത്തി അവരെ അഭിനയം പഠിപ്പിച്ച്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ആളുകൾ പറയുന്നു, അവരാരും പുതിയ ആളുകളായിട്ട് തോന്നുന്നേ ഇല്ല എന്നാണ്. അവർ ഫ്രെയിമിൽ ഒരിക്കലും പുതിയ ആക്ടേഴ്സായിട്ട് തോന്നുന്നില്ല. വളരെ ഗംഭീരായിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എന്തായാലും
1: എന്താണ് പുതിയ സിനിമയുടെ പേര്?
0: ഒഴിയാതെ, ഒഴിയാതെ പിന്തുടരുന്ന ഒരു കാലത്തെ കുറിച്ചാണ്, നമുക്ക് പുറകെ വരുന്ന ഒരു കാലത്തെ കുറിച്ചാണ് സിനിമ. ഈ സിനിമ എന്താ വെച്ചാൽ, ഒരു ആ നാട്ടിൽ തന്നെ ഒരു 10-200 ആർട്ടിസ്റ്റുകളുണ്ട് അതില്.
1: അത് ശരി,
0: 200
1: ഒരു സമാന്തര സിനിമയാണോ ഒരു കൊമേഴ്ഷ്യൽ സിനിമ, എന്തായിരിക്കും അതിന്റെ ഒരു സ്വഭാവം?
0: ഞാൻ വാസ്തവത്തില് ഒരു സിനിമയും ഞാൻ എടുക്കുന്ന സിനിമകൾ അങ്ങനെ വേർതിരിച്ച് മനസ്സിൽ കണ്ടിട്ട് ചെയ്യാറില്ല. ഇപ്പൊ കളിയച്ചനാണെങ്കിൽ സമാന്തര സിനിമയാണോ ചോദിച്ചല്ല, വേണമെങ്കിൽ കൊമേഴ്സ്യൽ ആയിട്ട് അത് സക്സസ് ആവാവുന്നൊരു സിനിമയാണ്. പൊരുവയിലും അതെ, അതിൽ പാട്ടുകളുണ്ട്, ഇതിലും പാട്ടുകളുണ്ട്. ഇപ്പൊ ഈ ചെയ്യുന്ന ഒഴിയാതെ എന്നുള്ള സിനിമയിലും നല്ല ഗാനങ്ങൾ, അത് ബിജു ബാലൻ തന്നെ ചെയ്തിരിക്കുന്നത്.
1: എഴുതിയിരിക്കുന്നത് ആരാണ്?
0: എഴുതിയിരിക്കുന്നത് ഒരു സതീശൻ, മേദിൽ സതീശൻ എന്നുള്ള ഒരാളാണ്. അത് പാലക്കാടൻ ആ സാധനങ്ങൾ കൂടി വരാനും പാടിയത് ഒരെണ്ണം ബിജു ബാലൻ തന്നെയാണ് പാടിയത്. മറ്റൊന്ന് അവിടുത്തെ നാടൻ പാട്ടുകാരനായിട്ടുള്ള ശശി, പ്രണവം ശശി ആണ് അത് പാടിയിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഗാനങ്ങൾ, പിന്നെ ആ നാട്ടുംപുറം നാട് അവിടുത്തെ ആളുകള് ഇപ്പതാ ഞങ്ങളതിന്റെ സോങ് റിലീസിന് വെച്ചപ്പോ തന്നെ അവിടെ ഒരു വലിയ ക്രൗഡാണ് വന്നു. ഏകദേശം 400 ആളുകളാണ് വന്നത്. അപ്പൊ വിജിപാൽ അവിടെ പ്രോഗ്രാമിന് വന്നിട്ട് അതിന്റെ പ്രോഗ്രാമിന് വന്നിട്ട് പറഞ്ഞതെന്താ വെച്ചാല് ഇത് എറണാകുളത്താ വെച്ചെന്ന് വെക്കാം, ഒരു 100 ആളുകൾ വരും, അവരുടെ കാറ് കാണാം ഡ്രസ്സ് കാണാമെന്നല്ലാതെ മനുഷ്യരെ കാണാൻ പറ്റില്ല എന്നാണ്. ഒരു മനുഷ്യക്കൂട്ടം കൊണ്ടായി ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴും അതെ ഇപ്പോഴും ഇപ്പോഴും അവര് എന്നാ വരിക എന്നാ വരിക എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾക്കൂട്ടം. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഈ AR ഇപ്പോ കഥകൾ ഒരു 3-4 കഥകൾ നമ്മൾ വന്ന് വായിക്കുകയും അത് കേൾക്കുകയും ചെയ്തിട്ടുള്ള കുറെ ആളുകളുണ്ട്, ശ്രോതാക്കളുണ്ട്. നിങ്ങളുടെ ശ്രോതാക്കളാണ്, പക്ഷെ അവര് പിന്നെ എന്റെയും കൂടി. അപ്പോ ഇപ്പോ 2 ഡോക്യുമെന്ററി പോലുള്ള 2 സാധനങ്ങൾ ചെയ്തപ്പോ അവരാവശ്യപ്പെട്ടത് നിങ്ങളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ശബ്ദം നിങ്ങളുടെ വേണമെന്നാണ് എന്റെ നറേഷൻ. അപ്പോ ഞാൻ പറഞ്ഞു എന്റെ ശബ്ദം കൊടുക്കാറുണ്ട്. ഞാൻ നേരത്തെ ഈ മോയിൻകുട്ടി വൈദ്യർക്ക് എന്റെ ശബ്ദമാണ്. ആക്ച്വലി നമ്മൾ മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല,
1: ഒന്നും പറഞ്ഞില്ല. ഇസലിൽ കനൽ തോറ്റിയ കവി, അതാണല്ലോ ഡോക്യുമെന്ററി അല്ലേ?
0: അപ്പൊ ഇത് PRD ആണ് എന്നോട് ആവശ്യപ്പെടുന്നത്. വാസ്തവത്തിൽ അന്ന് എനിക്ക് ഇദ്ദേഹം ഒരു മാപ്പിള പാട്ടെഴുത്തുകാരനാണെന്നല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. അപ്പോ അന്ന് സെക്രട്ടറി ആയിരുന്ന മനോജ് എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പഠിച്ചിട്ട് ചെയ്താൽ മതി, സമയം തരാം. അങ്ങനെ എന്റെ പഠനം തുടരുകയാണ്. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് ഇത് മറ്റൊരു തുഞ്ചനാന്ന് മനസ്സിലാവുന്നത്. എനിക്ക് തോന്നുന്നത് കവിയും കവിയുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുമായിട്ടാണ് ആ ഡോക്യുമെന്ററി ചെയ്യുന്നത്. അതില് ഈ മലയാള ഭാഷയിൽ 2 സംസ്കാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നൊരു 2 കരയിലാണ്, ഇപ്പുറത്ത് തുഞ്ചൻ അപ്പുറത്ത് മോയിൻകുട്ടി വൈദ്യർ, ഇപ്പുറത്ത് കുഞ്ചൻ നമ്പ്യാർ അപ്പുറത്ത് ഈ മോയിൻകുട്ടി വൈദ്യരിൽ ഇവരെ എല്ലാം കാണാം, ഇവരുടെ രീതികൾ കാണാം. കുഞ്ചൻ നമ്പ്യാരുടെ കവിത എഴുത്തിന്റെ രീതി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ഇശലുകൾ കൊണ്ട്. അദ്ദേഹം വരികൾ എനിക്ക് ഓർമ്മയില്ല, യുദ്ധ വിവരണമൊക്കെ ഇല്ലേ കുഞ്ചൻ നമ്പ്യാരുടെ യുദ്ധ വിവരണം സെയിം അതേപോലെ തന്നെയാണ് അത്. പക്ഷേ ഈ ഭാഷ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ ആ പടഹധനി എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള
1: സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്.
0: അതെ അതെ, അത് അതൊക്കെ എന്ത് കൃത്യമായിട്ട് യോജിക്കുന്നത്. അത് ശരിക്കും ഒരു മാപ്പിളക്കവി എന്ന് അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വാക്കാണ്, ഒരു കവി. അപ്പൊ അത് അതിനുവേണ്ടി വായിച്ച സമയത്ത് കിട്ടിയ വേറൊരു ക്യാരക്ടറുണ്ട്, വെളിയങ്കോട് ഉമർ ഖാസി എന്ന് പറയുന്നത്. അത് വേറൊരു സിനിമയായിട്ട് ഇപ്പൊ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
1: സ്ക്രിപ്റ്റ്
0: കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അതൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. 1832 ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നികുതി നിഷേധം നടത്തുകയും എന്നിട്ട് ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്യുകയും ചാവക്കാട് ജയിലിലടയ്ക്കുകയും അവിടെ നിന്ന് അദ്ദേഹം ജയിലിൽ നിന്ന് ചാടിയിട്ട് പിന്നെ പിടിച്ചുകൊണ്ടുപോയി കോഴിക്കോട് 1.5 ജയിലിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്
1: മലബാറിന്റെ ചരിത്രത്തിൽ.
0: അതെ അതെ, ഇതിനുവേണ്ടി വായിച്ചപ്പോഴാണ് ആ ഒരു പുസ്തകത്തിൽ ഒരു താളിത് എവിടെ കിടന്നു.
1: ശരിക്കും ഈ കേരള സംസ്കാരം പഠിച്ചു കഴിഞ്ഞാൽ
0: ഒരുപാട് ഒരുപാട് നമ്മൾ എത്ര ചെറുതാണ്, ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടോ, ഒന്നും ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുന്നത് നമ്മൾ എത്ര 0000 ആയിപ്പോയി മാറുന്ന ഒന്നുമല്ലാതായി മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് ഓരോ കഥാപാത്രങ്ങൾ. അത് ഇവിടെ ജീവിച്ചു പോയവര് നമ്മളല്ല, ഇവിടെ ഉള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആരും ചെയ്യുന്നില്ല. കാരണം അവരൊക്കെ അവരുടെ ജീവിതം ജീവൻ ഒക്കെ ബലിയർപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
1: അപ്പൊ നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കാനുള്ള സമയമായി. ഒഴിയാതെ താമസിയാതെ കാണാനാവട്ടെ. അത് മാത്രമല്ല, താങ്കളെ ഈ സിനിമാ ലോകത്ത് ഇടയ്ക്കിടെ ഇങ്ങനെ കാണാൻ സാധിക്കും, അതാണ് എന്റെ ആശംസ.
0: സന്തോഷം.

ചിത്രപതംഗത്തിൽ പങ്കെടുത്തത് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പ്രോഗ്രാം ഹലോ വി പി എസ് ലേക്ക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളിക്കുച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം, 11 ഓണം പ്രത്യേക പരിപാടി. ഉച്ചയ്ക്ക് 1 ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജിപാൽ പങ്കെടുക്കുന്നു. 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ശ്രാവണ ഹർഷം സംഗീതശില്പം. ലവ് ഇൻ 70s, 50 മുമ്പത്തെ ഒരു പ്രണയകഥ, രചന സംവിധാനം എം വി ശശികുമാർ. 4:55 സേവന വാർത്തകൾ, 5 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്.

6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി ഡോക്ടർ സന്തോഷ് കുമാർ ടീയുമായി അഭിമുഖം. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ. 7:35 FM ഈവനിംഗ് സമകാലികം. മഴയിൽ മുങ്ങിയ ഓണം.

7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റായിസ മനാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. എട്ട് 30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9. 9:15 ഓണം കഥാവേള, കെ രേഖ. 9:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം വിനീതും സംഘവും അവതരിപ്പിക്കുന്നു. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. എന്താണ് പുഷ്കർ മേള? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം: പുഷ്കർ മേള അഥവാ പുഷ്കർ ഒട്ടകമേള രാജസ്ഥാനിലെ പുഷ്കറിൽ നടക്കുന്ന ഒരു വാർഷിക ഒട്ടക കന്നുകാലി മേളയും സാംസ്കാരിക ഉത്സവവുമാണ്. ഒക്ടോബർ അവസാനത്തിലോ നവംബറിലോ നടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലി മേളകളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ മേളയുടെ പ്രധാന ആകർഷണങ്ങൾ മത്ക ഫോർഡ് എന്ന ഉറിയടി മത്സരം,

ഏറ്റവും നീളമുള്ള മീശ മത്സരം, വധു മത്സരം എന്നിവയാണ്. വിദേശ വിനോദസഞ്ചാരികളുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും ഉണ്ടാവാറുണ്ട്. ചിന്താശകലം: എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചുപേരെ മാത്രം വിശ്വസിക്കുക, ആരോടും തെറ്റു ചെയ്യാതിരിക്കുക. വില്യം ഷേക്സ്പിയറിന്റെ വാക്കുകളാണിവ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ എഫ് എം ഡയറി പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 6:55 എഫ് എം ഡയറി വിവിധ ഇനങ്ങളുമായി ആകാശവാണി കൊച്ചി എഫ് എം 102.3. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

0: ഹലോ വി പി എസ് ലേക് ഷോർ. ഹായ്, നമസ്കാരം ഉണ്ട്. എന്തായിരുന്നു ഇന്നലത്തെ അടിച്ചുപൊളി? ടി വി പരിപാടിയൊക്കെ കണ്ട് കൂടുതൽ സമയം വീട്ടിലിരുന്നോ, അതോ കറങ്ങാനിറങ്ങിയോ? ഇടയ്ക്ക് മഴ വന്ന് നനച്ചോ? മധുരവും സദ്യയുമൊക്കെ ആവോളം ആസ്വദിച്ച് ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഞാൻ എഴുതിയത് എന്താണെന്നോ, ഒരോണം കൂടി ഉണ്ണാൻ കഴിഞ്ഞതിൽ ദൈവമേ നന്ദി എന്ന്. നമ്മളിൽ പലരും ഉണ്ട ഓണത്തിന്റെ കണക്ക് പറഞ്ഞാണല്ലോ നമ്മുടെ കാരണവർ സ്ഥാനം ഉറപ്പിക്കുന്നത്. പണ്ട് ഞാൻ നാട്ടിലായിരുന്നപ്പോ ഓണക്കാലത്ത് ഊഞ്ഞാലാടിയതും പൂ പറിക്കാൻ പോയതും പുത്തൻ വസ്ത്രം ധരിച്ച് ഓണാഘോഷം കാണാൻ പോയതും കുടുംബക്കാരും കൂട്ടുകാരും ഒത്തുചേർന്ന് ഓണം ആഘോഷിച്ചതുമൊക്കെ ഞാൻ ഈ ഓണനാളുകളിൽ ഓർമ്മിച്ചോട്ടോ. ഓർമ്മയിലൂടെ ഒരുപാട് ഓണം കടന്നുപോയി. ഓണമുണ്ണാതെ പ്രോഗ്രാമുകൾക്ക് പോയിരുന്ന കാലം, വിദേശത്തായിരുന്നപ്പോ ഓണമില്ലാതെ ജോലിക്ക് പോയിരുന്നത്, അങ്ങനെ ഓണം എനിക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് തന്നത്. ഇന്നിപ്പോൾ ഓർമ്മയിലൂടെ ഊഞ്ഞാലാടിയും ഓണത്തെ വരവേൽക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇനിയും പൂർണ്ണമായും വിടവാങ്ങിയിട്ടില്ലാത്ത ഓണമേ, നിനക്ക് നന്ദി. നീ തന്ന ഓർമ്മകളുടെ വസന്തത്തിന് നന്ദി. വീണ്ടും വരിക, ഞങ്ങൾ കാത്തിരിക്കും. അല്ലെ, ആരംഭിക്കാം ഇന്നും. ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ് ആണ്. പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശാലത.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി വി പി എസ് ലേക്ഷർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക്ഷർ ഹോസ്പിറ്റൽ, കൊച്ചി.
0: ഹലോ, പ്രതീഷാണോ? ഞാന് ഹലോ വി പി എസ് ലേക്ഷ്വറിൽ നിന്ന് ആശലതയാണ് കേട്ടോ. സുജാത കൂട്ടുകാരിയാണല്ലേ? സുജാതയാണ് പറഞ്ഞത് വിളിക്കണെന്ന്. ആയുർവേദ മസാജ് സെന്ററോ അങ്ങനെ എന്തോ അല്ലേ നടത്തുന്നത്?
2: ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറാ.
0: ഓ, അപ്പൊ അതും ഇതും ഉണ്ടോ?
2: അത് സൈഡ് ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ നമ്മള് ആൾക്കാർ വന്നാലും നമുക്ക് മസാജ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ.
0: ഓ, ഓക്കെ ഓക്കെ ഓക്കെ.
2: നമ്മുടെ മസാജ് സെന്റർ എന്ന് പറയാനില്ല, ഒരു വെൽനസ് സെന്റർ ആണ്.
0: അതൊക്കെ പഠിച്ചിട്ടുണ്ടോ?
2: ആ, എനിക്ക് അവിടെ രണ്ട് സ്റ്റാഫ് വേറെ ഉണ്ട്, പിന്നെ നമ്മള് അതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട് പ്രതീഷിന്റെ?
2: എനിക്ക് മോള്, വൈഫും.
0: വൈഫ് എന്താ ചെയ്യുന്നത്?
2: വൈഫാണ്.
0: മോള് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു?
2: എയ്ത്തിൽ. എയ്ത്തിൽ പഠിക്കും.
0: നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണോ സുജാതയൊക്കെ?

0: എന്റെ തൊട്ട് സീനിയർ ആയിരുന്നു.
1: പ്രതീക്ഷ പറഞ്ഞു, ഏത് പാട്ടാ വെച്ചേരേണ്ടത്?
0: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് നമ്മുടെ 1 മുതൽ 0 വരെ എന്ന സിനിമ ഉണ്ടല്ലോ,
1: രാധി രാജുരം രാരു.
0: അതെ അതെ, വേണുചേട്ടന്റെ പാട്ട്.
1: ഓഗസ്റ്റ് 6 ബർത്ത്ഡേ ആയിരുന്നു, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. എനിവേ, ബിലീറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ പ്രതീഷ്,
0: ചേച്ചിയുടെ നേരിട്ട് സംസാരിച്ചാലും വളരെ ഭംഗി.
1: ഓക്കെ ഓക്കെ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ് വലിത, ഗുഡ് മോർണിംഗ്.
3: ഹായ് VPS ലേക് ഷോർ, ഗുഡ് മോർണിംഗ്.
2: എന്തുണ്ട് വിശേഷം?
3: സുഖം. ഇപ്രാവശ്യം ഒരു കുറുമ്പന്റെ കാര്യം പറഞ്ഞാലോ?
2: പറയാം.
3: ആളെന്റെ രണ്ടാമത്തെ മകൻ ഹരിശങ്കറാണ്.
2: ഓക്കേ.
3: മൂത്ത മകനും ഇവനും തമ്മിൽ 9 വയസ്സിന്റെ വ്യത്യാസമുണ്ട്.
2: ഓ,
3: സ്വഭാവത്തിലും ഇവർ വലിയ അകലത്തിൽ തന്നെയാണ്. സൗമ്യനും മിതഭാഷയും അല്പം പേടിയുള്ളവരുമാണ് ചേട്ടനെങ്കിൽ, ഇതൊന്നുമില്ലാത്ത അല്പം സാഹസം
2: കൂടിയുള്ളവരാണ്.
3: എന്റെ വളരെ മോശം സമയത്താണ് അവന്റെ ജനനവും ബാല്യവും കടന്നുപോയത്. ഗർഭകാലത്തെ ടെൻഷനും സങ്കടങ്ങളുമാണോ അവനെ ഒരു ഹൈപ്പർ ആക്റ്റീവ് കുട്ടിയാക്കിയത് എന്നൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു. KG ക്ലാസ്സുകൾ എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലായിരുന്നു. 1 ക്ലാസ് തൊട്ട് വീടിനടുത്ത സ്കൂളിലും അന്നൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ബാഗിൽ വീട്ടിലെ കത്തി, ബ്ലേഡ്, പപ്പടം കുത്തി എന്നീ മരകായുധങ്ങൾ കാണും. കാരണം ഇതൊക്കെയായിരുന്നു ഇഷ്ടന്റെ കളിപ്പാട്ടങ്ങൾ. ഞാൻ വരുമ്പോഴേക്കും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊരു രൂപവുമില്ല. മൂത്തവൻ സ്കൂൾ വിട്ട് ട്യൂഷന് പോകും. അപ്പോൾ ഇവൻ വീട്ടിൽ തനിച്ചാവും. തറവാട്ടിൽ നിന്നും മാറിയ കാലമാണ്. ഒറ്റയ്ക്കിരിക്കാനൊന്നും ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടിലെ ഒരമ്മൂമ്മയായിരുന്നു കൂട്ട്. പിന്നെ അടുത്ത വീടുകളിലെ പൂച്ചകളും. 4 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ട്യൂഷന് പോയ ഇവന്റെ ബാഗിൽ നിന്ന് പൂച്ച കരയുന്ന ശബ്ദം. ടീച്ചർ പരിശോധിച്ചപ്പോൾ പ്രസവിച്ചധികമാകാത്ത പൂച്ചക്കുട്ടികളായിരുന്നു ബാഗിൽ. എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവന്റെ മരം കയറ്റം. കിണറിനടുത്തുള്ള ഒരു പേരമരത്തിൽ കയറി കുരങ്ങിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. ഞാൻ വയറ് കത്തിക്കൊണ്ട് താഴെ നിന്ന് അലറി വിളിക്കും. ആൾക്ക് ഒരു കൂസലുണ്ടാവില്ല. ഒരു ദിവസം ആ പേരമരം ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഞാൻ സ്വയം പേടിച്ചും എന്നെ പേടിപ്പിച്ചും അവൻ ഹൈസ്കൂളിലെത്തി. നാട്ടിലെല്ലാവർക്കും അവന് വലിയ കാര്യമായിരുന്നു. ഒരു ദിവസം കളിക്കാൻ പോയിട്ട് സന്ധ്യയായിട്ടും അവനെ കാണുന്നില്ല. ഞാനും മൂത്തവനും കൂടി പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. തലയിൽ എന്തോ ഭാരം വെച്ച് അവൻ പോകുന്നത് കണ്ടു എന്നൊരാൾ എന്നോട് പറഞ്ഞു. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ക്ഷീണിച്ചവശനായി. അല്ല, ഒരു അമ്മമ്മ ഭാരമുള്ള സഞ്ചി തൂക്കി പിടിച്ച് വിഷമിച്ചു വരുന്നത് കണ്ടപ്പോൾ അവരുടെ ആ സഞ്ചിയും താങ്ങി അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതാണ് അത്രേ. ഏത് അമ്മമ്മയാണ് എന്ന് അവനും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഒരുപാട് ദൂരം പോയി എന്ന് മാത്രം അറിയാം. അതുപോലെ +2 കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന കാലത്ത് ഒരു കമ്പനിയിൽ കുറച്ചുനാൾ ചെറിയൊരു ജോലിക്ക് പോയിരുന്നു. സൈക്കിളിലാണ് യാത്ര. ഒരു ദിവസം വരുന്ന സമയമായിട്ടും കാണുന്നില്ല. പതിപോലെ ഞങ്ങൾ വിഷമിച്ചു. അന്ന് മൊബൈലും ഇല്ല. നേരം രാത്രിയായി. ഞങ്ങൾ മൂവരും ഇനി എന്ത് ചെയ്യും എന്ന് കരുതി വിഷമിച്ചു നിന്നു. മോനെ ഓടിക്കാവുന്ന സ്ഥലത്തേക്ക് ഒക്കെ ഓടിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ അതാ വരുന്നു. അടുത്തെത്തിയപ്പോൾ ഷട്ടിലൊക്കെ ചോരപ്പാട്. സൈക്കിളിൽ നിന്ന് വീണതാണെന്നാണ് കരുതിയത്. ജോലി കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് വഴിയാണ് വരിക. അപ്പോൾ റോഡ് സൈഡിലുള്ള കാനയിൽ ആരോ വീണ് കിടക്കുന്നത് കണ്ടു. സൈക്കിൾ നിർത്തി നോക്കിയപ്പോൾ ഒരു അച്ചാച്ചനാണ്. അതിനൊരു തരത്തിൽ വലിച്ചു കയറ്റി റോഡിലെത്തിയപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്നത്. അവരെ കണ്ട് പോലീസുകാർ വിവരം തിരക്കി. അവർ അയാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. കൂടെ അവനെയും കൊണ്ടുപോയി. ആളുടെ മുഖത്തൊക്കെ വീണ പരിക്കുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അഡ്മിറ്റ് ആയിരുന്ന അയാൾ ആരും കാണാതെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണെന്ന്. അന്ന് ആ പോലീസുകാർ തന്നെ അവനെ ജീപ്പിൽ കയറ്റി കൊണ്ടുവന്നാക്കുകയായിരുന്നു. അപ്പോഴത്തെ എന്റെ ഒരു അവസ്ഥയുണ്ടല്ലോ ആശച്ചി, നന്നായി ഊതിയുറപ്പിച്ച ബലൂണിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെയിരിക്കും? അതുവരെ നെഞ്ചിൽ നിറച്ചുവെച്ച ആശങ്കയാകുന്ന കാറ്റ് ഒരു നിമിഷം കൊണ്ട് ഒടിഞ്ഞു പോകും. എന്നാൽ അതുവരെ അനുഭവിച്ച ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BFA ഡിഗ്രി കഴിഞ്ഞു. മട്ടാഞ്ചേരിയിൽ 3 കൂട്ടുകാർ കൂടി സ്വന്തമായി ആർട്സ് സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുകയാണ്. ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. സ്റ്റുഡിയോയിലും താമസിക്കുന്ന വീടിനും വാടക കൊടുക്കാൻ പട്ടിപ്പണിയിലാണ് പിള്ളേർ. ആണിനെ പെറ്റ വയറ് ആലിലെ പോലെ എപ്പോഴും വിറച്ചുകൊണ്ടേ ഇരിക്കുന്നു പണ്ടുള്ളവർ പറയും. ഇതെന്റെ കാര്യത്തിൽ ശരിയാണ്. ഇടയ്ക്ക് വിളിച്ചാൽ അവൻ സ്ഥലത്തുണ്ടാവില്ല. ഹിമാചൽ പ്രദേശത്തോ തമിഴ്നാട്ടിലോ മൂന്നാറിലോ ഒക്കെ ആവും. വർക്കുകൾ മറ്റായിട്ടാണ് പോകുന്നത്. ഇവിടേക്കൊന്നും യാതൊരു മുൻകരുതലും ഒന്നും ആയിട്ടുണ്ടാവില്ല പോണത്. ഒരിക്കൽ ഗോവയിൽ നിന്ന് വിളിച്ചു. പെട്ടെന്ന് അവിടെ ഒരു വർക്കിന് പോകേണ്ടി വന്നു അത്രേ. വണ്ടിക്കാശല്ലാതെ വേറെ പൈസയൊന്നും കയ്യിലില്ല. എന്നാലും ട്രെയിൻ കയറി.

0: എന്ത് ധൈര്യത്തിലാണ് പോയത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, റെസ്റ്റോറന്റുകളിൽ വരുന്നവരുടെ പടം തത്സമയം വരച്ചു കൊടുത്ത് കാശുണ്ടാക്കിയെന്ന്. ഇങ്ങനെയൊക്കെയാണ് അവൻ. ഇപ്പോഴത്തെ കുട്ടികളുടെ പോലെ കണ്ടമാനം ഡ്രസ്സുകൾ വേണമെന്നോ അണിഞ്ഞൊരുങ്ങണമെന്നോ ഒന്നുമില്ല. എന്നാലും
1: ഏറെ
0: മനസ്സലിവുള്ളവനാണ്, നല്ല ധൈര്യവും. വീട്ടിൽ അവനുണ്ടെങ്കിൽ അവന്റെ ചേട്ടനൊരു പ്രത്യേക ആശ്വാസമാണ്. ഇപ്പോൾ നാട്ടിൽ അധികം വരാറില്ലെങ്കിലും വന്നാൽ എല്ലാവരുടെയും അടുത്തെത്തും. എല്ലാവരും അവനെ അന്വേഷിക്കുകയും ചെയ്യും. അവന്റെ ഭാവി ഒന്ന് സെറ്റപ്പായി കണ്ടാൽ മതിയെന്ന ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. ഒരിക്കൽ ബാലേട്ടനെ കാണാൻ പോകുമെന്ന് പറഞ്ഞു. സ്റ്റുഡിയോയ്ക്ക് പരസ്യം ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ പിന്നെ പോവാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്റെ കുറുമ്പന് നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം കേട്ടോ. യശോദാ മുരളി.
1: യശോദേച്ചി, ആരുടെയും പ്രാർത്ഥന മോന് വേണ്ട. കാരണം അവൻ കുഞ്ഞുനാളിൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുള്ളവനാണ്. അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും അമ്മൂമ്മന്റെ സഞ്ചി എടുത്ത് പോകുമോ, കാനയിൽ കിടക്കുന്ന അപ്പൂപ്പനെടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകുമൊന്നും ചെയ്യില്ല. കാരണം ചില കുട്ടികൾ അങ്ങനെയാണ്, അതൊരു മുൻജന്മ സുഹൃതം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവന് സുഖമായിട്ട് അവന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. പിന്നെ ഒരുപാട് കാലത്തേക്ക്, ഞാനിപ്പോ തന്നെ ബാലേട്ടനോട് പറഞ്ഞേയുള്ളൂ, അതായത് ഒരുപാട് കാലത്തേക്കൊന്നും നമ്മൾ കൂടുതലൊന്നും കരുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ ദോശ ചൂടും എന്നുണ്ടെങ്കിൽ ഇന്ന് അരിയും ഉഴുന്നും വെള്ളത്തിലിടും, എന്നിട്ടാണ് നാളെ ദോശ ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു നാളേക്കുള്ള കാര്യം മാത്രം നമ്മൾ സമ്പാദ്യമായിട്ട് കൊണ്ടു നടന്നാൽ മതി. ഇപ്പൊ മോൻ തന്നെ പറയുകയുണ്ടായി, ഹോട്ടലിലൊക്കെ പോയിട്ട് അവിടുന്ന് ആൾക്കാരുടെ ഫോട്ടോ ഒക്കെ വരച്ചു കൊടുത്ത് അവർ തരുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന്. അവന്റെ കാര്യത്തിൽ അവൻ ഹാപ്പിയാണ്. അപ്പൊ അതുകൊണ്ട് ചേച്ചി പേടിക്കൊന്നും വേണ്ട.
0: ആശ്ചേച്ചി പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, രണ്ട് രീതിയിലുള്ള ആളുകളുണ്ട്.
1: അതെ,
0: അതിൽ കൂടുതലുണ്ടാവാം. ഞാനിങ്ങനെ താൽക്കാലിക കമ്പാരിസന് വേണ്ടിയിട്ട് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഓരോ കോഴ്സുകളും പഠിച്ച് വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് ആ കൃത്യമായ പ്ലാനിങ് അവരെവിടെയാണോ ആഗ്രഹിച്ചത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. അങ്ങനെ പോകുന്ന കുട്ടികൾ ധാരാളമുണ്ട്. മറ്റൊരു കുട്ടികൾ എന്ന് പറയുന്നത് വന്ന വഴിയെ പോവുക എന്ന് ചിന്തിക്കുന്ന ആളാണ്. ആ വഴിയിൽ വെച്ച് അവർ പല അനുഭവങ്ങളും നേരിടും. ഞാൻ ഈ ചേച്ചിയുടെ രണ്ടാമത്തെ കുട്ടിയെ ആലോചിച്ചപ്പോ ഞാൻ എന്നെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്. കാരണം ഒരിക്കലും പരാജയപ്പെടാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്ന് പറയുന്നത്, അവർക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ ആശയങ്ങൾ ഉണ്ടാവും. ഒരു ഹോട്ടലിൽ എത്തിയപ്പോ ആ റെസ്റ്റോറന്റിൽ പണിയെടുക്കുന്നതിന് പകരം അവിടെ വന്ന കസ്റ്റമേഴ്സിന്റെ മുഖത്ത് നോക്കി അവരുടെ ചിത്രങ്ങൾ അവൻ മനോഹരമായിട്ട് വരച്ചു. അവരുടെ എല്ലാം ആസ്വാദന ക്ഷമത ആ ചിത്രത്തിന്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ അവന് സാധിച്ചു. മറ്റൊരു സ്ഥലത്ത് പോകുമ്പോ അവൻ അവന്റെ ധീരത കൊണ്ട് ആ കൂട്ടത്തെ ആകെ അവൻ അതിശയിപ്പിക്കുകയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ രീതിയിലുള്ള പെരുമാറ്റം, എന്താണോ ആ സന്ദർഭം ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്ന സന്ദർഭത്തിനനുസരിച്ചിട്ട് അവന് മാറാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹീസ് എ മാജിക്കൽ പേഴ്സൺ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും അവൻ ഒരു സ്ഥലത്തും ഒരു മുട്ടും വരില്ല, ഒരു പരാജയവും വരില്ല. അവൻ ഒരിക്കലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പെർമനന്റ് ആവണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാനും പാടില്ല. അവൻ പെർമനന്റ് ആവാതെ പോകുന്നതാണ് ബുദ്ധി. അവൻ ഈ ലോകത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർത്ത് അവനൊരു പ്രധാനപ്പെട്ട സ്ഥലത്തെത്തുക തന്നെ ചെയ്യും. അത് ഈ ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരനാവാൻ അല്ലെങ്കിൽ ഈ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ തന്നെയായിരിക്കും സാധ്യത. അതിനെല്ലാവിധ ആശംസകളും.
1: പിന്നെ ആലിലെ വയറ്, അതെല്ലാ അമ്മമാരെ വയറും വിറച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് അവിടെ നിന്ന് വിറച്ചോട്ടെ, മൈൻഡ് ചെയ്യണ്ട.

0: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
1: സ്നേഹം നിറഞ്ഞ ആശിശി ബാലേട്ട, നമസ്കാരം. ഇന്ന് ജൂൺ 22 തിങ്കളാഴ്ച, അതായത് ഈ കത്ത് അയക്കുന്ന ദിവസത്തെക്കാരിയാണ് പറഞ്ഞത്.
2: ജൂൺ 22 തിങ്കളാഴ്ച
1: വിഷ്ണുജി ശങ്കർ അയച്ച കത്ത് ബാലേട്ടൻ വായിച്ചു. ഹൃദയസ്പർശിയായ ഒരു കത്തായിരുന്നു അത്. ഈ കുറിപ്പെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരു കത്താണ്. സ്നേഹം പുറമേ കാട്ടാതെ മകനെ സ്നേഹിക്കുന്ന ഒരച്ഛൻ. അച്ഛന്റെ സ്നേഹം അറിയാതെ പോയ മകൻ. സ്നേഹം പുറമേ അറിയിക്കാതെ മക്കളെ സ്നേഹിക്കുന്ന അച്ഛന്മാരും അച്ഛനെ തന്നോട് സ്നേഹമില്ല എന്ന് കരുതുന്ന മക്കളും സമൂഹത്തിൽ ധാരാളം ഉണ്ട്. ഇവിടെ ജോലി നഷ്ടപ്പെട്ട മകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മകനെ സാന്ത്വനപ്പെടുത്തുന്ന അച്ഛൻ. അച്ഛന്റെ മേശയിൽ നിന്നും കിട്ടിയ ഒരു ഫയൽ എടുത്ത് മകനെ കാട്ടുന്ന അമ്മ. ആ ഫയലിൽ തന്റെ ചെറുപ്പകാലം തൊട്ടുള്ള പല സംഭവങ്ങളും ഫോട്ടോകളും സൂക്ഷിച്ചു വെച്ചിരുന്ന അച്ഛന്റെ നിശബ്ദ സ്നേഹത്തെ തിരിച്ചറിയുന്ന മകൻ. ഇവിടെയാണ് പലപ്പോഴും മക്കൾ പരാജയപ്പെട്ടു പോകുന്നത്. ഒരിക്കലും അച്ഛന്മാർക്ക് മക്കളെ സ്നേഹിക്കാതിരിക്കാനാവില്ല എന്ന സത്യം മക്കൾ തിരിച്ചറിയാൻ പലപ്പോഴും വൈകിപ്പോകാറുണ്ട്. എന്റെ അച്ഛനും ഇതേപോലെ സ്നേഹം ഉള്ളിൽ ഒതുക്കി മക്കളെ സ്നേഹിച്ചിരുന്ന ഒരച്ഛനായിരുന്നു. പുറമേ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്നാൽ ഞങ്ങളെ ഉള്ളിൽ സ്നേഹിച്ചിരുന്നു എന്ന് വൈകിയെങ്കിലും ഞങ്ങൾ മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ മരിച്ചുപോയി. എന്നാലും ഈ കത്ത് വായിച്ചപ്പോ, ബാലേട്ടന്റെ മകനെ കുറിച്ചുള്ള ബാലേട്ടന്റെ വാക്കുകളും കേട്ടപ്പോ മനസ്സിലൊരു വിങ്ങലായിരുന്നു. കരഞ്ഞുപോയി ബാലേട്ട. എല്ലാ അച്ഛന്മാർക്കും മക്കളോട് ഹൃദയം നിറഞ്ഞ സ്നേഹമുണ്ടെന്ന് ഈ കത്തിലൂടെ എല്ലാ മക്കളും ഓർക്കട്ടെ. എന്റെ അച്ഛനെ ഓർക്കാൻ ഈ കത്ത് സഹായകമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു ഗാനവും ഇതോടൊപ്പം എനിക്ക് വെച്ചു തരണം.
2: തീർച്ചയായിട്ടും മനോഹരമായിട്ടുള്ള ഒരു ഗാനം.
1: ഗോപികൃഷ്ണനാണ് കത്തയച്ചിരിക്കുന്നത്.
2: ഗോപികൃഷ്ണൻ ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ മനോഹരമായിട്ടുള്ള ഒരു ആശയമാണ് നമ്മൾ ഇങ്ങനെ പരസ്പരം പങ്കുവെച്ചതല്ലേ. ചില ബിംബങ്ങൾ, ചില സ്നേഹങ്ങൾ, ചില പ്രതിഭാസങ്ങൾ, ചില മനുഷ്യർ, ചില ജന്മങ്ങൾ, ഇതെല്ലാം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയങ്ങളായിരിക്കും. അതിൽ സ്നേഹം കൊണ്ട് ആശയം തീർത്ത, ഒരിക്കലും സമാനതകളില്ലാത്ത, സമം വയ്ക്കാനില്ലാത്ത, പകരം വയ്ക്കാനില്ലാത്ത ഒരു ജന്മത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴായി സംസാരിച്ചിട്ടുള്ളത്. അച്ഛൻ, ആ അച്ഛനെ കുറിച്ച്

0: സംസാരിച്ച് സംസാരിച്ച് മതിവരാത്ത ഒരു സമസ്യയുടെ പേരാണ് ഹലോ വി പി എസ് ലേക്ക് ഷോ. അതിലേക്ക് അത്തരം കത്തുകൾ എഴുതുന്ന ഒരു മഹാസമസ്യയുടെ കണ്ണികളാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. നമ്മൾ ഇനിയും നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാന്നേ.
1: പിന്നല്ലാതെ

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള

0: ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

0: ഇടയ്ക്ക് വീട്ടിലിരുന്ന് ഇങ്ങനെ അച്ഛന്റെ കാര്യം പറയുമ്പോ അപ്പം അമ്മ മാത്രല്ലേ കൂടെ ഉള്ളു. അപ്പൊ അമ്മ പറയും, അതെ അച്ഛൻ മാത്രം ഉണ്ടായിട്ടുണ്ടായതാണ്, നീ അമ്മ എന്ന് പറയുന്ന ഒരാളെ ഇല്ലല്ലേ. ഞാൻ പറഞ്ഞു രണ്ട് മമ്മി, പക്ഷെ എന്നാലും അതെ എന്നാലും അച്ഛനായിക്കോ, ഇല്ലാത്ത ആളല്ലേ നീ പറഞ്ഞോ, മൂപ്പര് തന്നെ പറഞ്ഞോ എന്ന് പറയും.
1: അപ്പോഴും ആശിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം, സന്തോഷമായിരിക്കും
0: പിന്നല്ലേ, അച്ഛനെ പറയുമ്പോ അമ്മയ്ക്ക്
1: സന്തോഷം പുറത്ത്
0: കാണിച്ചിരിക്കുന്നതാണ് ഡയലോഗ്.
1: അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പരസ്പരം സംസാരിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഇനിയും കത്തുകളിലൂടെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. നന്ദി,
2: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:03.

0: ഒരു തൃശൂർ പൂരം വെടിക്കെട്ട് കഴിഞ്ഞ ഫീൽ അല്ലേ? വിഗ്നേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമായ ഓൺട്രപ്രനർ എന്ന ഈ ചിത്രത്തിന്റെ ലാഭവിഹിതത്തിൽ നിന്നും 30% കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മൊത്തം തെരുവുനായ്ക്കളുടെ പുനരധിവാസത്തിനായി ഉപയോഗിക്കുമെന്ന്. എത്ര നല്ല ആശയമല്ലേ?
1: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. മനുഷ്യബന്ധങ്ങളുടെ ആർദ്രമായ തലങ്ങളും പ്രണയത്തിന്റെ ആഴവും വെള്ളിത്തിരയിൽ പകർത്തിവെച്ച ചലച്ചിത്ര സംവിധായകൻ മോഹന്റെ ഓർമ്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം യേശുദാസ് പാടിയത്. എം

0: ചലച്ചിത്ര സംവിധായകൻ മോഹന്റെ ചിത്രത്തിലെ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി മറ്റു ഗാനങ്ങളിലേക്ക്. മൈ സാൻഡ എന്ന ചിത്രത്തിലെ ഗാനം മെറിൻ ഗ്രിഗറി പാടിയത്. വരികൾ സന്തോഷ് വർമ്മ, ഈണം വിദ്യാസാഗർ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
3: പ്രജ എന്ന ചിത്രത്തിലെ ഗാനമാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഇനി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. വരികൾ MD രാജേന്ദ്രൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന FM മോർണിംഗ് സെലക്ഷൻസ്, ഇനി മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ്.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ചിത്രം ഗ്രാമഫോൺ, ബൽറാം അയ്യർ സുജാത മോഹനം സംഘവും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന FM മോർണിംഗ് സെലക്ഷൻസ്. സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റും 32 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി ആലിസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് വിധു പ്രതാപ്, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ?
1: എന്തു പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്ക് ഒന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്. സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരാനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എസ് എ രാജ്കുമാർ ഇന്നം പകർന്ന് ചിത്രപാടിയ ഗാനം. ഇനി വേഷം എന്ന ചിത്രം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
0: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിലെ ഗാനം ഇനി. പാടിയത് MG ശ്രീകുമാർ, R. ഉഷ. വരികൾ ബിജു തിരുമല, സംഗീതം രാജാമണി.

0: ആകാശവാണി FM വാർത്തകൾ.
1: നേപ്പാളിൽ ഇന്നലെ രാവിലെ ഉണ്ടായ അതിശക്ത മിന്നൽ പ്രളയത്തിൽ 160 പേർ മരിച്ചതായി സൂചന. 130 ഇന്ത്യൻ പൗരന്മാരടക്കം 750 പേരെ കാണാതായതാണ് റിപ്പോർട്ട്. നേപ്പാൾ പ്രളയ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും മറ്റു സേവനങ്ങൾക്കുമായി നോർക്കയുടെ ഹെൽപ്പ് ഡെസ്ക് ടോൾ ഫ്രീ നമ്പറായ 1800-425-3939, വിദേശത്ത് നിന്ന് മിസ്ഡ് കോളായി 9188020-1234345 നമ്പറുകളിൽ ബന്ധപ്പെടാം. ഇന്ത്യയിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം, സുതാര്യമായ നികുതി നയങ്ങൾ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്നിവ എടുത്തുകാട്ടി കനേഡിയൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ടൊറന്റോയിൽ ഉന്നതതല ബിസിനസ് വട്ടമേശ ചർച്ചയിലാണ് അവർ കമ്പനികളെ ക്ഷണിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. അമ്രേലി ജില്ലയിലെ ദുധാലയിൽ ഹരികൃഷ്ണ ഫൗണ്ടേഷൻ ഒരുക്കിയ ഹെറ്റ്നി ഹവേലി തടാകം ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. പുലർച്ചെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ കണ്ണൂരിലെ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ വീട്ടിലെത്തിക്കും. നോവൽ, കഥ, കവിത, ബാലസാഹിത്യം, നാടകം തുടങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച എഴുത്തുകാരനാണ് ടി കെ ദാമോദരൻ എന്ന ടി കെ ഡി മുഴപ്പിലങ്ങാട്. പാലക്കാട് ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ ഡ്രൈവർ മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി നസറുദ്ദീനാണ് മരിച്ചത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കല്ലടിക്കോടിന് സമീപം രാവിലെ കാഞ്ഞിക്കുളത്തായിരുന്നു അപകടം. മൂന്നാർ മൗണ്ട് കാർമൽ സെന്റ് മൈക്കിൾസ് ദേവാലയങ്ങൾക്ക് സമീപം കഴിഞ്ഞ രാത്രി കാട്ടാന ഇറങ്ങി. കൃഷി നശിപ്പിച്ച കാട്ടാനയെ RRT സംഘം എത്തി വനമേഖലയിലേക്ക് തുരത്തി.
0: ആകാശവാണി FM വാർത്തകൾ.

അകലെ ഇന്ന് വൈകിട്ട് 6:30 കിസാൻ വാണി. തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി ഡോക്ടർ സന്തോഷ് കുമാർ ടീയുമായി അഭിമുഖം. രാത്രി 8:05 യുവവാണി. ബോക്സ് ഓഫ് മെമ്മറീസ്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം? അടിയന്തര ചികിത്സ എങ്ങനെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റൊമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾ കൊണ്ടാണ് ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ റൊമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണം.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ച മങ്ങൽ, സംസാരത്തിന്റെ കുഴച്ചിൽ, രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിന്റെ കാഴ്ചമങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TAA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പൊ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TAA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിന്റെ ഒരു വലിയ സൂചനയാണത്. അപ്പൊ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ

0: നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പൊ ഈ രക്തക്കൊള്ളുകൾക്കുള്ളിൽ അനിയൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിന്റെ ഭിത്തി വീക്കാവുമ്പോൾ അനിയൂറിസം ഉണ്ടാകും. ഈ അനിയൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിന്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിന്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മളെ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഏറ്റവും ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം ബി ഫാസ്റ്റ് എന്ന് പറയും, ബിഇ അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോകും, അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോകുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. എഫ് ഫോർ ഫേസ്, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. എ ഫോർ ആം, കൈ നേരെ ഉയർത്തി പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. എസ് ഫോർ സ്പീച്ച്, സംസാരം, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ നിഘണ്ടുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ടി ഫോർ ടൈം, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു സി ടി സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ടപ്പ് സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ടാലേപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പൊ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകാം, ഇതാണ് വേണ്ടത്. അപ്പൊ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ല, എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിന് എബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട, ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പൊ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ, അല്ലെങ്കിൽ ബി പി ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്തു നോക്കണം. അങ്ങനെ നോക്കുകയാണ്, മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് നമ്മുടെ ഹൃദയം ക്രമം തെറ്റിപ്പടപടേ എന്നങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചു കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിന്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ള

0: ഉള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാവും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിന്റെ റിത്തം ഹാർട്ട് ബീറ്റിന്റെ വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ അനിയൂറിസംസ് വന്ന്, രക്തക്കുഴലിൽ അനിയൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിംഗ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനിയൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിന്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സകൾ, പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി, അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ്, ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെന്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിന്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി, നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യണം.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും, എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അത് കൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശാ വർക്കേഴ്സിന്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പൊ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തം. അപ്പൊ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതി.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ

0: കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15:07. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. ഇനി തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിലെ ഗാനം, ചിത്രപാടിയത് വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

ജാക്ക്പോട്ട് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. വരികൾ ബിച്ചു തിരുമല, സംഗീതം ഇളയരാജ. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. ഇനി സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ നേതൃത്വത്തിൽ അടുത്ത മാസം 8 കാസർഗോഡ് റാണിപുരത്തും സെപ്റ്റംബർ 16-17 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ മീശപ്പുലിമലയിലും ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കും. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. റാണിപുരത്തെ ക്യാമ്പിലേക്ക് അടുത്ത മാസം 2 മുമ്പും മീശപ്പുലിമലയിലെ ക്യാമ്പിലേക്ക് അടുത്ത മാസം 8 മുൻപും അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-97-73-63-56 94-97-73-56

0: വിജയികളുമായി വിട്ടാമ്പളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ്. 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
5: ഓണ ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
6: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
6: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജി ഓണം മാസോണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
8: ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 2026 സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
12: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
11: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
13: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം. ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാൽ മതി.
14: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
15: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം, കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
16: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
17: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യ

0: ധാര എല്ലാ ദിവസവും രാവിലെ 6:35
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ നിങ്ങൾക്കൊപ്പം ബിജിബാൽ. പ്രായോജകർ മൈ ഡോപ്പ. പാർക്കിൻസൺസിനെ പ്രതിരോധിക്കാം നാച്ചുറലായി.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,940 രൂപ നിരക്കിലും പവന് 119,520 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
5: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റും 16 സെക്കൻഡും. സംഗീതലഹരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സംഗീതലഹരിയിൽ യേശുദാസ് പാടിയ ഗാനങ്ങൾ കേൾക്കാം.

0: യേശുദാസ് പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതലഹരി സമാപിച്ചു. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ എസ് ജാനകി അനുസ്മരണം മഞ്ഞണി പൂനിലാവ് ഇന്ന് വൈകുന്നേരം 6 മണിക്ക്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകരുത്.
2: അതെങ്ങനെ?
1: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
5: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
6: അതിനെന്താ, വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
5: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
6: വിട്ടപ്പിള്ളി ഏജൻസീസ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
8: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
2: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: ഈ ഓണം KK ചേട്ടനൊപ്പം
12: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
13: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
5: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
6: അതിനെന്താ, വിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
5: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
6: വിട്ടപ്പിള്ളി ഏജൻസീസ്.
0: ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 11 മണിക്ക് ഓണം പ്രത്യേക പരിപാടി തിരുവനന്തപുരം റിലേ.

രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പഥ കച്ചേരി. കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പഥ കച്ചേരി. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി. എന്നും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഓണപ്പാട്ടുകൾക്കൊപ്പം ചേർത്തുവെക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ കൂടി ഞങ്ങൾ ഓണസമ്മാനമായി അവതരിപ്പിക്കുന്നു. മനസ്സിലെ പൂക്കൂട. ഇളവേലിൽ കുളിച്ച് കോടിയണിഞ്ഞ് മുടികോതി നിൽക്കുന്ന ചിങ്ങപ്പെണ്ണിന് എന്തൊരു ചേലാണ്! ഇത്തവണത്തെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര, എ.എം. ദിലീപ് കുമാർ എന്നിവരാണ്. മഴമാറിയ മാനം പുഞ്ചിരിച്ചു. ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീജു ചന്ദ്രദാസ്. സംഗീതം പ്രേംകുമാർ വടകര. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം. ശ്രീദാസ്.

ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ശ്രാവണം. ചിങ്ങത്തേരേറി വന്ന ശ്രാവണത്തെ വർണ്ണിക്കുന്ന തൂവെള്ളിച്ചിലമ്പിട്ട് എന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് വത്സൻ അഞ്ചാംപീടിക. സംഗീതം AM ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രേവതി ശിവകുമാർ.

ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മലയാള നാളുകളെ കോർത്തിണക്കിയ ഒരു ഗാനമാവാം ഇനി. പൂരാടം വരവേറ്റു പൂരുട്ടാതിയെ. ഗാനരചന രാമകൃഷ്ണൻ വാണിയമ്പാറ. സംഗീതം പ്രേംകുമാർ വടകര. ഗാനം ആലപിക്കുന്നത് എം വി റീജ.

പൂമണം ചൊരിഞ്ഞു വന്ന പൊന്നോണക്കാറ്റിന്റെ കുളിരേകുന്ന ഒരു ഗാനമാവാം ഇനി. പൂപ്പൊലി പാടി പൂക്കളം തീർക്കാനെന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് ലതാ ജനാർദ്ദനൻ. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രതീഷ് പല്ലവി.

പൂക്കളിൽ ഉമ്മ വെച്ച് പറന്നുപോകുന്ന പൂത്തുമ്പികളും നാണത്താൽ മുഖം തൊടുത്ത തെച്ചിയും ചിരിതൂകുന്ന തുമ്പയും കതിരണിഞ്ഞ് കുളിരിൽ മുങ്ങിയ പാടവും എല്ലാം മാവേലി മന്നനെ എതിരേൽക്കാൻ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഓണക്കാഴ്ചകൾ തന്നെ. മാമലകൾ പൊന്നണിഞ്ഞു ചിങ്ങം വന്നു. രാജേഷ് ആർ ബാബു എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര. പ്രീജ പ്രദീപ് ഈ ഗാനം ആലപിക്കുന്നു.

ഓണത്തപ്പനെ വരവേൽക്കാൻ ചുണ്ടിൽ മന്ദസ്മിതവുമായി കുണുങ്ങി നിൽക്കുന്ന ഓണനിലാവിനെ കണ്ടപ്പോ കവിഭാവന വരികളിലേക്ക് മാറി. ഓണനിലാവേ മഴനിലാവേ എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ലതാ പ്രദീപ് എളമ്പാറ. സംഗീതം നൽകിയത് എ എം ദിലീപ് കുമാർ. ആലാപനം അശ്വിനി അനീഷ്.

ഓണം എന്നും ഓർമ്മകളുടെ ഉത്സവം കൂടിയാണ്. അപ്പൂപ്പൻ താടിക്കൊപ്പം പാറി നടന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ ഓർമ്മകൾ, തൊട്ടാൽ വാടി പോലെ ഒതുങ്ങിയ കൗമാരത്തിൽ നിന്നും ഓണനിലാവിനെ പ്രണയിച്ച കുളിരുള്ള കൗമാരത്തിലേക്കുള്ള കൂടുമാറ്റം, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴിമാറിയ യൗവനത്തിലേക്കു കടന്നപ്പോൾ എങ്ങോ പോയി മറഞ്ഞ പ്രണയിനിയെക്കുറിച്ച് ഓർക്കുന്ന പിന്നീടുള്ള കാലം, ജീവിത നാൾവഴികളിലെ 1000 ഓർമ്മകൾ പലവർണ്ണ പൂക്കളായി ചേർത്ത് വെച്ച് ഓർമ്മപ്പൂക്കളമൊരുക്കിയപ്പോൾ അത് മനോഹരമായ ഒരു ഓണപ്പാട്ടായി മാറി. മനസ്സിലെ പൂക്കൂട കുടഞ്ഞു കുടഞ്ഞെടുത്ത് ഓർമ്മതൻ പൂക്കളമൊരുക്കി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മട്ടന്നൂർ ശ്രീജിത്ത്, സംഗീതം പ്രേംകുമാർ വടകര, AP അനിൽകുമാർ ഈ ഗാനം ആലപിക്കുന്നു.

സമൃദ്ധിയുള്ള ഓണക്കാലത്തിന്റെ വരവറിയിക്കാൻ പാടിയെത്തുന്ന ശ്രാവണപ്പെങ്കിലി പൂക്കൂടയേന്തി പൂന്നൊള്ളാൻ പോയ കാലത്തിന്റെ മധുര സ്മരണകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോടി ചുറ്റി അമ്മ ചൊല്ലിയ മാവേലി കഥകൾ കേട്ട ഓർമ്മകൾ ചേർത്തു വെച്ച ഒരു ഗാനം ശ്രാവണപ്പൈങ്കിളി ശ്രുതി ചേർത്തുപാടി. ഗാനരചന രാഗാ പൂവത്തൂർ, സംഗീതം എ എം ദിലീപ് കുമാർ, ഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഷിജി രാജൻ കെ വി.

കോടിപ്പുടവഞ്ഞുറിഞ്ഞ് പുഞ്ചിരിക്കുന്ന ചെറുതുമ്പയും ഇലയിട്ട് വിളമ്പുന്ന നാട്ടുരുചികളും എല്ലാം ഓണത്തെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ തന്നെ. ഓണനിലാവ് അത്തപ്പൂക്കളമിട്ട മാനത്ത് മഴവില്ലിൽ കെട്ടിയ ഊഞ്ഞാലിൻ ആയത്തിലൊരു പാട്ട്, ഓണനിലാവൊളി ചിന്തും വാനവും. ഗാനരചന പ്രേമ ജനാർദ്ദനൻ, സംഗീതം പ്രേംകുമാർ വടകര, ഗാനം ആലപിക്കുന്നത് എസ് ആർ മായ.

0: മനസ്സിലെ പൂക്കുട ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം തയ്യാറാക്കിയ പ്രത്യേക സംഗീത പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കിയവർ കീബോർഡ് CH നിത്യപ്രകാശ്, ജോബി കൊട്ടിയൂർ, തബല ബാബു വേലായുധൻ, ജനാർദ്ദനൻ കണ്ടോത്ത്, പുല്ലാങ്കുഴൽ ജോൺസൺ പുഞ്ചക്കാട്, പ്രമോദ് പാറപ്പുറം, ഗിറ്റാർ CR മനോജ് കുമാർ കണ്ണൂർ, അനീഷ് മെൻസിൽ, റിഥം കമ്പോസർ സന്തോഷ് കണ്ണൂർ, ലോറൻസ് അനിൽ രാജ്, ട്രിപ്പിൾ ഡ്രം മനോജ് കലാഭവൻ, നിർവഹണം വിനോദ് ബാബു എച്ച്, നിർവഹണ സഹായം SR മായ, സാങ്കേതിക സഹായം PV രമേശൻ, ഷാജു പൊന്നാരത്ത്, റിനേഷ് NK, PK രതീഷ്, ശ്രീജിത്ത് പാലയാട്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 58:44. സേവന വാർത്ത. എറണാകുളം മഹാരാജാസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 31 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി കോളേജ് ഓഫീസിൽ നേരിട്ട് ഹാജരാകണം.
2: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട്
3: ഡിസ്കൗണ്ട് ഉണ്ടാ?
4: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
3: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഈ ഓണം KK ചേട്ടനൊപ്പം
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3.
8: ആകാശവാണി FM വാർത്തകൾ.
1: ഖേലോ ഇന്ത്യ സംവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുന്നു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിൽ നിന്നും 2 കോളേജുകളിലെ യുവജനങ്ങളാണ് രാജ്യവ്യാപക പരിപാടിയുടെ ഭാഗമാകുന്നത്. നേപ്പാളിലേക്ക് 37.5 ടൺ വരുന്ന ദുരിതാശ്വാസ അടിയന്തര സഹായ സാമഗ്രികൾ, മരുന്നുകൾ, ഭക്ഷണപ്പൊതികൾ എന്നിവ അടങ്ങിയ 2 വിമാനവും ഇന്ത്യ അയച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നേപ്പാൾ അധികൃതരുമായി ഇന്ത്യ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ടെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ തുടരുമെന്നും

0: ബംഗാളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് പശ്ചിമബംഗാൾ അധികൃതർ. 1800-345-5678 ആണ് ഹെൽപ്പ് ലൈൻ നമ്പർ. പശ്ചിമബംഗാളിൽ നിന്ന് 36 പേരെ കാണാതായതാണ് റിപ്പോർട്ടുകൾ. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലസനയിൽ ഓണത്തല്ല് അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ഓണക്കാലമെത്തിയാൽ തൃശൂരിലെ നാട്ടിട വഴികളിൽ ആട്ടവും പാട്ടുമായി കുമ്മാട്ടികളുമെത്തും. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങുക. എറണാകുളം കൂത്താട്ടുകുളം കാക്കൂരിൽ വിവാഹസംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 35 പേർക്ക് പരിക്ക്. കാലടിയിൽ നിന്ന് ഇലഞ്ഞിയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് മറിഞ്ഞത്. തിരുവനന്തപുരത്ത് KCL ക്രിക്കറ്റിൽ ഉച്ചകഴിഞ്ഞ് 2:30 കൊല്ലം സെയിലേഴ്സ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയുടെ രണ്ടാം ഇന്നിംഗ്സ് തുടരുന്നു. നിലവിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 326 റൺസ് എന്ന നിലയിലാണ് ശ്രീലങ്ക.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ.

0: ആയിരം വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോണം.
1: ഈ ഓണം കെ ചേട്ടനൊപ്പം
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
3: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
4: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
0: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കുട്ടികളിലെ പോഷണം. ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. സംഗീത സംവിധായകൻ ബിജിബാൽ പങ്കെടുക്കുന്നു.
6: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
8: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
9: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
8: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
9: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
9: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
8: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
10: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
10: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
11: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ശ്രാവണഹർഷം സംഗീതശില്പം. തിരുവനന്തപുരം റിലേ. 4 മണിക്ക് ലവ് ഇൻ 70s, 50 ആണ്ട് മുമ്പത്തെ ഒരു പ്രണയകഥ. രചന സംവിധാനം MV ശശികുമാർ.

0: 4:55 സേവന വാർത്തകൾ.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
7: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
8: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
9: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
10: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആറ് 5 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി, തിരുവനന്തപുരം റിലെ. തെങ്ങിൻ്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി, ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം.
11: ഈ ഓണം KK ചേട്ടനൊപ്പം
12: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
13: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലേസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
14: On Kerala's rampant drug crisis, it's the biggest talking point in the state.
15: Elathooril prayapoorthiyagatha pengutiye lahari nalgi pidipichu garbhiniya.
16: Ningal mayakkumarunnedirayi adishaktamaya nilavaadu edukkanam.
17: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Keralathile mayakkumarunnende vere arakkuka ennulla lakshyathode ഓപ്പറേഷൻ തുഫാൻ.
18: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
19: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
18: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
0: 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലെ. 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മഴയിൽ മുങ്ങിയോ ഓണം. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക അറായിസ മനാൽ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കൊന്ന സ്വരൂപം.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: 8:50 മഹിതം മലയാളം എഫ് എൻ ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 ഓണം കഥാവേള, കെ രേഖ എഴുതിയ കഥ തിരുവനന്തപുരം റിലേ, 9:30 കഥകളി പദങ്ങൾ കലാമണ്ഡലം വിനീതും സംഘവും അവതരിപ്പിക്കുന്നു തിരുവനന്തപുരം റിലേ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല,
7: മൈജിയോടം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:00 കഴിഞ്ഞ് 13:04. ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശോഭ ബി പാടിയത്. രചന തങ്കൻ തിരുവട്ടാർ, സംഗീത സംവിധാനം മുരളി സിത്താര.

0: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ. സ്നേഹിത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
1: 1550 55.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക.
5: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്യു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
6: ലളിതഗാനങ്ങളിൽ ഇനി എൽ പ്രമീള പാടിയത്. രചന രാജീവ് ആലുങ്കൽ, സംഗീത സംവിധാനം R. സോമശേഖരൻ.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ നിങ്ങൾക്കൊപ്പം ബിജിബാൽ. പ്രായോജകർ മൈഡോപ്പ. പാർക്കിൻസൺസിനെ പ്രതിരോധിക്കാം നാച്ചുറലായി.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ്. സേവന വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിത്ത് ഡാറ്റാ സയൻസിൽ സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അടുത്ത മാസം 2ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0466227335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466227335.
2: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടിവി വാങ്ങിക്കണം.
3: ടിവി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു AC വാങ്ങിയാ മതി.
4: ടിവി മേസിയല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
5: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പിളി ഏജൻസീസിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
6: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിള്ളി ഏജൻസീസ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ

0: വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
3: ഗാനം കരിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
5: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
4: 45 ദിവസം
5: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
5: അതിനെന്താ, മൈജിന്ന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്, ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
11: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
12: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
14: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
13: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
14: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
15: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. വാർത്തകൾ വിശദമായി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ 300 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ലേറെ ആളുകളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനലാണ് ഇക്കാര്യം അറിയിച്ചത്.

0: കാസുവ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ 162 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഭോട്ടേകോസി നദിയുടെ പോഷക നദിയായ ലിംദയിലേക്ക് മഞ്ഞുമല വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാളിലെ 3 ജില്ലകളിൽ പ്രളയം വലിയ നാശം വിതച്ചു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സദാ ജാഗരൂകരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും നോർക്ക CEO തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല.
0: നേപ്പാളിലെ വിവരങ്ങൾ അറിയാൻ സംസ്ഥാന സർക്കാരിന്റെ 9471814419 9741 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425 3939 വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. V മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ശ്രീനാരായണ ദാർശനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. മേയർ VV രാജേഷ് അധ്യക്ഷനാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഫ്ളാഗ് ഓഫ് ചെയ്യും. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികൾ. രാവിലെ 7 മണിക്ക് ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി M ലിജു നിർവഹിക്കും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചേന്തി ശ്രീനാരായണ പുരസ്കാരം SNDP ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റ് C വിഷ്ണുഭക്തന് മുഖ്യമന്ത്രി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. ലക്ഷദ്വീപിലും ഇന്നലെ വിപുലമായ ഓണാഘോഷങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാവു കുടുംബസമേതമെത്തി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് തുടക്കം കുറിച്ചു. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശ്ശനിയിൽ ഓണത്തല്ല് അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്ന് വേട്ടക്കരിമൻ ക്ഷേത്രാങ്കണത്തിലാണ് അവിട്ടത്തല്ല് അരങ്ങേറുക. കിഴക്കുമുറി പടിഞ്ഞാറേമുറി ദേശക്കാരാണ് അവിട്ടത്തല്ലിന് അണിനിരക്കുന്നത്. തിരുവോണനാളിൽ തല്ലുമന്ദത്ത് നടന്ന ഓണത്തല്ലിൽ 1 കോടി 7 കോടി സമുദായങ്ങളിലെ യോദ്ധാക്കളാണ് കച്ചകെട്ടി ഇറങ്ങിയത്. പഴയകാവ് മൈതാനം

0: ിൽ മണ്ണാടിയാർ വിഭാഗത്തിന്റെ ഓണത്തല്ലും അരങ്ങേറി. പല്ലശനിയിലെ ദേശവാസികൾ ശത്രുരാജാവിനെതിരെ യുദ്ധാരവം മുഴക്കി പടനയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓണനാളുകളിൽ ഇവിടെ ഓണത്തല്ലും അവിട്ടത്തല്ലും നടക്കുന്നത്.
1: പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ഷെയ്ൻ നിഗം വിശിഷ്ടാതിഥിയാകും. ഈ മാസം 21 തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ ആരംഭിച്ച വാരാഘോഷത്തിനാണ് ബി എം കായൽ ജലോത്സവത്തോടെ സമാപനമാവുക. മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മാതൃക നാളെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് പൂക്കളം മാതൃക ഒരുക്കിയത്. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെയും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് എൽ എൽ പിയുടെയും നേതൃത്വത്തിലായിരുന്നു പൂക്കളം നിർമ്മാണം. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടപടികളിൽ ആട്ടവും പാട്ടുമായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശൂരിലെ കുമ്മാട്ടിക്കളി നാളെയാണ് അരങ്ങേറുക. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, ശ്രീരാമൻ, കൃഷ്ണൻ, ഗണപതി, കിരാതമൂർത്തി തുടങ്ങിയ പൊയ്മുഖങ്ങൾക്കൊപ്പം പുലിമുഖവും തെയ്യമുഖവും കാളമുഖവും ചില കുമ്മാട്ടികൾ അണിയാറുണ്ട്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരുക്കാറുണ്ട്. ശരീരം മുഴുവൻ പർപ്പടക പുല്ല് വെച്ച് കെട്ടിയാണ് കുമ്മാട്ടി വേഷം ഒരുക്കുന്നത്. കുമ്മാട്ടിക്കളിയിൽ ഏറ്റവും പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട് കളി നടക്കുന്നത് തൃശൂർ കിഴക്കുംപാട്ടുകര, വടക്കുമുറി, തെക്കുമുറി വിഭാഗങ്ങളുടേത് കൂടിയാണ്.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഈ വർഷം മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനം. സമരസമിതിക്കെതിരെ ഫ്രഷ് കട്ട് ഫാക്ടറി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ അറിയിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 താഴ്ന്ന 77,265 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 നഷ്ടത്തിൽ 24,158 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 കുറഞ്ഞ് 119,520 ഗ്രാമിന് 14,940 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21 നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172 ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു.
1: സാമൂഹികമായും സാമ്പത്തികമായും അനുദിനം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ ആരോഗ്യം. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് പോഷകാഹാരക്കുറവ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 പോഷകാഹാരക്കുറവ് ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പ്രകാരം ഇന്ത്യയിലെ 35.5% കുട്ടികൾക്ക് നീളക്കുറവും 32.1% കുട്ടികൾക്ക് തൂക്കക്കുറവും 19.3% കുട്ടികൾക്ക് ശരീരം മെലിച്ചിലും 3% കുട്ടികൾക്ക് അമിതവണ്ണവും ഉണ്ട്. ഇതോടൊപ്പം കൌമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ 59.1% പെൺകുട്ടികൾക്ക് വിളർച്ചയും ഉണ്ട്. ഇത് ഇവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ ആരോഗ്യത്തെയും ബാധിക്കാം. കഴിഞ്ഞ 100 ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും ദാരിദ്ര്യവും കൊണ്ടുള്ള പോഷണക്കുറവാണ്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനങ്ങൾ വഴി ഇതിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ സമീകൃതമായ ഉപയോഗത്തിനെ കുറിച്ചുള്ള അജ്ഞതയും എല്ലാ പോഷകമൂല്യങ്ങളും അടങ്ങിയ ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവുമാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. അതോടൊപ്പം കുട്ടികളുടെ ദഹനപചന വ്യവസ്ഥയ്ക്കുള്ള പ്രശ്നങ്ങൾ, വിരശല്യം, ഇടയ്ക്കിടെയുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, ജനിതക തകരാറുകൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയും പോഷണക്കുറവിന് കാരണമാകാം. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിഡൻ ഹംഗർ എന്നറിയപ്പെടുന്ന വിറ്റമിനുകളും മിനറലുകളും അടങ്ങിയ ഭക്ഷണത്തിന്റെ കുറവുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ആണ്. ആയുർവേദ ബാലചികിത്സയിൽ ഭക്ഷണത്തെ മഹാഭൈഷജ്യം അഥവാ ഏറ്റവും പ്രധാന ഔഷധം എന്നാണ് അറിയപ്പെടുന്നത്. ജനനം മുതൽ പല്ല് മുളയ്ക്കുന്ന പ്രായം വരെ അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കാനാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. മുലപ്പാൽ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ആരോഗ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇത് ആധുനിക കാലത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ്ങിന്റെ വകഭേദമാണ്. ഇത് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ കുട്ടികൾക്ക് ഓരില, മുത്തങ്ങ തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയ പശുവിൻ പാലോ ആട്ടിൻ പാലോ കൊടുക്കാനാണ് നിഷ്കർഷിക്കുന്നത്. ഇത് ഇത്തരം പാലിന്റെ ദഹനം എളുപ്പമാക്കുന്നതോടൊപ്പം കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി, ഹൃദയാരോഗ്യം ഇവ മെച്ചപ്പെടുത്താനും സഹായിക്കും. പല്ല് മുളച്ചു തുടങ്ങുമ്പോൾ, അതായത് ഏകദേശം 6 മുതൽ 8 മാസമാകുമ്പോൾ പഴച്ചാറുകൾ കൊടുത്തു തുടങ്ങാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇതോടൊപ്പം കുറുക്കുകൾ തയ്യാറാക്കാൻ പഴക്കം ചെന്ന ധാന്യങ്ങൾ, മലര് ഇവയാണ് നിർദ്ദേശിക്കുന്നത്. നവധാന്യങ്ങൾ കുട്ടികൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതോടൊപ്പം തൊലി കളഞ്ഞ പയറുവർഗ്ഗങ്ങളും നെയ്യ്, തേൻ, മാംസം തുടങ്ങിയവയും ഉപയോഗിക്കാനായി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒരു സമീകൃത ആഹാരമാണ് കുട്ടികൾക്കായി ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിയുടെയും രോഗാവസ്ഥയും ശരീരപ്രകൃതിയും അനുസരിച്ചുള്ള ഭക്ഷണവും നിർദ്ദേശിക്കുന്നുണ്ട്. ചെറിയ രോഗങ്ങൾക്ക് മരുന്നിനേക്കാൾ മരുന്ന് ചേർന്ന ഭക്ഷണമാണ് കുട്ടികൾക്ക് ഉചിതം. ഇത് കുട്ടികൾക്ക് രോഗം കൊണ്ടുള്ള ക്ഷീണം ഒഴിവാക്കാനും സഹായിക്കും. ഉദാഹരണമായി, മലമ്പിടുത്തമുള്ള കുട്ടികൾക്ക് താതിരിപ്പൂവ്, കൽക്കണ്ടം, മലർപ്പൊടി ഇവ കുറുക്കായി നൽകാൻ പറയുന്നു. വുഡ്ഫോഡിയ ഫ്രൂട്ടിക്കോസ എന്ന താതിരിപ്പൂവ് ഒരു നല്ല പ്രോബയോട്ടിക്കും കരളിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതുമായ ഔഷധവും ആണ്. അതുപോലെ വിട്ടുമാറാത്ത ചുമ, ശ്വാസംമുട്ടൽ തുടങ്ങിയ രോഗങ്ങളോടൊപ്പം ശരീര രോഷണമുള്ള കുട്ടികൾക്ക് ആട്ടിൻ മാംസമോ ചെറുപയറോ തിപ്പലി, ബാർലി, മുതിര, ചുക്ക്, മാതളത്തോട് തുടങ്ങിയവ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ഉചിതമാണ്. ഇത് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കൂട്ടുകയും ഉന്മേഷം ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തിൽ വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്ന രീതിയിൽ മാംസ്യവും കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയവയും ലഭ്യമാക്കാൻ ഈ സൂപ്പ് സഹായിക്കും. അതുപോലെ പ്രിയാളമജ്ജാതി മോദകം, ശ്രീരത്ന മോദകം, ശിവമോദകം തുടങ്ങി പോഷണത്തിനുള്ള വിവിധ തരം മോദകങ്ങളെ കുറിച്ചും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ വ്യക്തികളെ അവരുടെ ശരീരഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് വാതം, പിത്തം, കഫം തുടങ്ങി പല പ്രകൃതികളായി തിരിച്ചിരിക്കുന്നു. ഇതനുസരിച്ചും ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി, വാദപ്രകൃതിയായവർ ചൂടുള്ളതും മധുരം, പുളി, ഉപ്പ് തുടങ്ങിയ രസങ്ങളിലുള്ള ഭക്ഷണവും പിത്തപ്രകൃതിയായവർ തണുത്തതും മധുരം, ചവർപ്പ്, കയ്പ്പ് തുടങ്ങിയ രസങ്ങളിലുള്ളതും കഫപ്രകൃതിയായവർ ചൂടുള്ളതും എരിവ്, കയ്പ്പ്, ചവർപ്പ് തുടങ്ങിയ രസങ്ങളിലുള്ള ഭക്ഷണവുമായിരിക്കും കൂടുതൽ കഴിക്കുക. അപ്രകാരം കുട്ടികളിലും പിത്തപ്രകൃതിയായവർക്ക് ഉണക്കമുന്തിരിയും വാദപ്രകൃതിയായവർക്ക് മാതളപ്പഴവും കഫപ്രകൃതിയായവർക്ക് ദഹനത്തെ എളുപ്പമാക്കുന്ന എരിവ് രസം ചേർന്ന ആഹാരവും കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിലുള്ള ആഹാര രീതി ഓരോ കുട്ടിക്കും സ്വാഭാവികമായി തന്നെ ഉണ്ടാകാൻ ഇടയുള്ള രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ നൽകാൻ കഴിയും. ഒരു കുട്ടിയുടെ പോഷണം കൃത്യമായ രീതിയിലാണോ എന്നറിയുന്നത് അവരുടെ തൂക്കം, നീളം, തലയുടെയും നെഞ്ചിന്റെയും ചുറ്റളവ് തുടങ്ങിയ ശാരീരിക അളവുകൾ പ്രായത്തിനനുസരിച്ച് ഉണ്ടോ എന്ന് വിലയിരുത്തിയാണ്. മുഖത്തുണ്ടാകുന്ന വെള്ളപ്പാടുകൾ, വരണ്ട ചർമ്മം, മുടിയുടെയും പല്ലിന്റെയും ആരോഗ്യക്കുറവ്, കൈകാലുകളിൽ വേദന, കിതപ്പ്, വിളർച്ച തുടങ്ങിയവ വിറ്റമിനുകളുടെയും മിനറലുകളുടെയും കുറവുകളെ സൂചിപ്പിക്കുന്നു. കുട്ടികൾ എല്ലാ പ്രായത്തിലും ഒരുപോലെ ആഹാരം കഴിക്കണം എന്നില്ല. ജനനം മുതൽ ഏകദേശം 2 വയസ്സ് വരെയും പിന്നീട് കൗമാരപ്രായത്തിലും വളർച്ചയുടെ തോത് വളരെ കൂടുതൽ

0: ആയതിനാൽ ശരീരത്തിലെ ചയാപചയ പ്രക്രിയ അഥവാ മെറ്റബോളിക് റേറ്റ് കൂടുകയും അതനുസരിച്ച് ഭക്ഷണത്തിന്റെ ആവശ്യകതയും വിശപ്പും കൂടുതലായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള പ്രായത്തിൽ താരതമ്യേന വിശപ്പ് കുറവായിരിക്കും. കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക അളവുകളും ആരോഗ്യവും ഉണ്ടെങ്കിൽ അമ്മ വിചാരിച്ചത്ര ഭക്ഷണം കുട്ടി കഴിച്ചില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. കുട്ടികളുടെ ഭക്ഷണത്തിലുള്ള വൈവിധ്യവൽക്കരണവും വളരെ പ്രധാനമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ആകർഷകമായ പരസ്യങ്ങളും അവയുടെ ലഭ്യതയും ഇക്കാലത്ത് വളരെ സാധാരണമായതിനാൽ വീട്ടിലെ ഭക്ഷണത്തിലും വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരറ്റ്, ബീട്രൂട്ട്, പച്ചിലകൾ തുടങ്ങിയവ ഉപയോഗിച്ച് വിവിധ നിറത്തിലുള്ള ഭക്ഷണങ്ങളും ടേസ്റ്റ് മേക്കേഴ്സും കെമിക്കലുകളും ചേർക്കാതെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക്, ബർഗർ, പിസ്സ തുടങ്ങിയവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആവാം. ഇത്തരത്തിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തെ സമീകൃതവും ആരോഗ്യകരവും ആക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതോടൊപ്പം ദഹനപചന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കാനും വിരശല്യം തുടങ്ങിയവ ഒഴിവാക്കാനുമായി അഷ്ടചൂർണം പോലുള്ള ആയുർവേദ മരുന്നുകളും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമാകും. കുട്ടികളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അമിത വികൃതി, ഓട്ടിസം, സ്വഭാവ വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കും ഭക്ഷണവുമായും ദഹനപചന വ്യവസ്ഥയുമായും ബന്ധമുണ്ട്. ദഹനത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന ഗട്ട് മൈക്രോബയോം ശരിയായ രീതിയിൽ നിലനിർത്താൻ രജന്യാദി ചൂർണം, വില്വാദി ഗുളിക പോലുള്ള ചില ആയുർവേദ മരുന്നുകൾ സഹായിക്കുന്നതായി പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഓരോ കുട്ടിക്കും ഉള്ള വ്യക്തിയധിഷ്ഠിതമായ ആഹാരക്രമത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ എല്ലാ ആയുർവേദ ആശുപത്രികളിലെയും ബാലരോഗ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് കഴിയും. ഇത്തരം സേവനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാം.
1: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇന്ന് ഒരു മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, സംഗീത സംവിധായകൻ ബിജിപാൽ പങ്കെടുക്കുന്നു. ഇന്ന് ഒരു മണിക്ക് 3 മണിക്ക് ശ്രാവണഹർഷം, സംഗീതശില്പം, തിരുവനന്തപുരം റിലേ. ഇന്ന് 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 2-ാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ

0: മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാരടക്കം 1000-ലധികം പേരെ കാണാതായി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിശദാംശങ്ങളിലേക്ക്.
1: ഭൂചലനത്തെ തുടർന്ന് ടിബറ്റ് മേഖലയിലുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും നാമാവശേഷമായി. ഫോർട്ടെ കോസ്റ്റി നദിയിലുണ്ടായ പ്രളയത്തിൽ പാലങ്ങളും റോഡുകളുമടക്കം ഒരു ഡസനോളം ജലവൈദ്യുത പദ്ധതികളാണ് നശിച്ചത്. 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദുരന്തത്തിൽ കാണാതായി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെയും ബീജിംഗിലെയും ഇന്ത്യൻ എംബസികൾ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് 37.5 ടൺ അവശ്യ സാധനങ്ങൾ അയച്ച് ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാളിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്നലെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും ഇന്ത്യ കൈമാറിയിരുന്നു. നേപ്പാൾ ദുരന്തത്തെ തുടർന്ന് കാണാതായവരെ കണ്ടെത്താൻ പശ്ചിമബംഗാൾ സർക്കാർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ശ്രമം തുടരുകയാണ്. ഇതുവരെ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗന്ധക് നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ബീഹാർ സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9447111844 അല്ലെങ്കിൽ 9747131247 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779-135-131-687 അല്ലെങ്കിൽ 9779-910-0705 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്ത മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: ജബ് മെ സ്പോർട്സ് കി ബാത് കർത്താ ഹൂ തോ യേ കേവൽ മേഡ്

0: केवल जीतने तक सीमित नहीं है, ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है। खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना।
1: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹ മാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ രണ്ടാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ അഞ്ചാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസ് എടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. രണ്ട് മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4th സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244 നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1,000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് $18 ബില്യൺ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്.
3: ഗായകനും സംഗീത സംവിധായകനുമായ ബിജുപാൽ പങ്കെടുക്കുന്നു.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനായി ആവശ്യപ്പെടുന്ന ചില ഹിറ്റ് ഗാനങ്ങളുണ്ടല്ലോ. അറബിക്കഥയിലെ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി, ആകാശമായവളെ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും, കൂട്ടുതേടി വന്നരാ കുഞ്ഞിളം കാറ്റെ, അകലെയൊരു കാടിൻ്റെ, ഈ പാട്ടുകളുടെയൊക്കെ സംഗീതശില്പി ശ്രീ ബിജിപാലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം.
5: താങ്ക് യു.
4: ഓർമ്മയിലെ നല്ല ഒരു ഓണത്തെക്കുറിച്ച് പറയാമോ?
5: ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം, അന്ന് ഓണം നമുക്കൊരു മിഷനായിരുന്നു. 10 ദിവസം പൂ പറിക്കാൻ, അന്ന് ഈ മതിൽക്കെട്ടുകളൊന്നുമില്ല, നമ്മളുടെ വലിയ ബന്ധുക്കളുടെയും പറമ്പും

0: ഇടുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, അന്ന് ആ വർഷം ഇറങ്ങുന്ന തരംഗിണിയുടെ ഓണപ്പാട്ടുകളാണ്. തറവാട്ടിൽ അത് മേടിക്കും. അത് നമ്മൾ ഈ മാവേലി വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിൽ വന്നിട്ട് ഈ പാട്ട് കേക്ക് എല്ലാ കൊല്ലം അങ്ങനെ ഒരു റിച്വല് പോലെ നമ്മൾ നോക്കിയിരുന്നു. അത് അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ഈ പാട്ടുകൾക്ക് അതിൻ്റെ ഒരു ഇപ്പം കേട്ടാലും അതിൻ്റെ ഒരു മണവും ഗുണവും ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഒരു നിറമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഓണത്തിൻ്റെ. പിന്നെ കുറച്ചുകൂടി പിള്ളേരുടെ ഫെസ്റ്റിവലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണം. പിന്നെയൊക്കെ അത് അവർ ചെയ്യുക ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: ഇവിടെ തന്നെയല്ലേ, കൊച്ചി തന്നെയല്ലേ സ്വദേശം? അപ്പോൾ ഇവിടെ ആയിരുന്നു അന്ന് മതിലുകളൊന്നും ഇല്ലാതെ വിസ്തൃതമായി കിടന്നിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ?
0: പിന്നെ അതൊക്കെ ഓർമ്മ.
1: കമ്മട്ടിപ്പാടം ഓർമ്മ വരുന്നു.
0: കമ്മട്ടിപ്പാടം കുറച്ചും കൂടി എറണാകുളത്തേക്കാണ്, പക്ഷെ നമ്മളുടെ വെണ്ണല എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഇപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗമാണെങ്കിലും അത് ഒരു പക്ക ഗ്രാമം തന്നെയായിരുന്നു. തോടുകളും ചെറിയ കൈത്തോടുകളും അങ്ങനെയുള്ള മൺപാതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു.
1: ഇപ്പൊ അതൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രദേശം ഓർത്തിട്ടല്ലേ. ഓർമ്മയിലുള്ള ഓണം എന്ന് പറയുന്നത് തരംഗണിയുടെ നല്ല പാട്ടുകൾ കേൾക്കുന്ന കാലത്തേറെ ഓണമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ.
0: അന്ന് ഒരു സീരീസ് ഓഫ് ഇപ്പോൾ രവീന്ദ്ര മാഷ്, ശ്രീകുമാരൻ നമ്പിയുടെ ഉത്രാട പൂനിലാവ് പോലുള്ള പാട്ടുകൾ ഉണ്ട്. അതിനുശേഷം രവീന്ദ്ര മാഷിന് തന്നെ കുറെ പാട്ടുകൾ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിൻ്റെ, യേശുദാസ് സാറിൻ്റെ, യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് എം എസ് വിശ്വനാഥൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു ആൽബം. അതിലെ പാട്ടുകൾ ഒരു പ്രത്യേക നാതാരം യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹത്തിൻ്റെ വരികളുടെ ഒരു ഒരു ബ്യൂട്ടി. ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഓണത്തിൻ്റെ മണം, തൂശനിലെ ഇട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പി വളയിട്ട് കുമ്മിയടിക്കാൻ വാ, പുലരി

0: ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. പാട്ടിനോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് പാട്ട് പഠിച്ചിരുന്നു, പാടിയിരുന്നു, നാടകഗാനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച്, ആരാണ് പാട്ടിലേക്ക് കൈ പിടിച്ച് നടത്തിയത്? വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടോ? എങ്ങനെയാണത്?
1: ശരിക്കും വീട്ടിൽ ഒരുപാട് പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അച്ഛൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും രണ്ടുപേരും അച്ഛനും പാടും അമ്മയും പാടും. അമ്മയുടെ ബന്ധുക്കളൊക്കെ കുറേ പേര്, മുത്തച്ഛൻ്റെയൊക്കെ വീട്ടിൽ പലരും പ്രൊഫഷണൽ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ആ പ്രൊഫഷണൽ ഏരിയയിലേക്ക് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫീസ്റ്റോ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരൽ വരുമ്പോഴത്തേക്കും പാട്ടാണ് മെയിൻ. അന്ന് ഈ അന്താക്ഷരിയൊന്നുമില്ല, പക്ഷെ അന്ന് മാറി മാറി പാടുക, അത് നമ്മളൊരു ഉത്തരവാദിത്തമായിരുന്നു. പറ്റുന്ന രീതിയിൽ എല്ലാവരും പാടുന്ന ഒരു ഇതുണ്ട്. അപ്പം അച്ഛൻ ആണ് ശരിക്കും നമ്മൾ ഈ സിനിമാ പാട്ടുകൾ ലളിതഗാനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആകാശവാണിയിൽ ലളിതഗാന പാഠം മാത്രമാണ് നമ്മൾ ഈ എല്ലാ ദിവസവും കുറേശ്ശെ കേൾക്കുക. അത് പഠിക്കുന്നൊരു പരിപാടിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും സിനിമാ ഗാനങ്ങളാണ് ഈ റേഡിയോയിലൂടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. ഈ രഞ്ജിനിക്ക് വേണ്ടിയും അത് പുസ്തകവും രണ്ട് പുസ്തകവും പേന ഉണ്ടാവും. രണ്ടുപേരും ഒരു വരി ഒരാൾ എഴുതുന്ന മറ്റേ ആൾ അങ്ങനെ എഴുതുന്ന
0: എഴുതിയെടുത്ത്
1: പാടുന്ന പഠിക്കുന്ന. അപ്പം അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഈ റേഡിയോയിൽ കേട്ട അതിൻ്റെ ശബ്ദവും അതിൻ്റെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടല്ലോ, അത് കേട്ട് അതിൻ്റെ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തിൽ മേ ബി ഒരു 4-5 ഇയേഴ്സ് വരെ നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നത്. പല പാട്ടുകളും ഇങ്ങനെ ഇപ്പോഴും ചെവിയിലുണ്ടാ പാട്ടിൻ്റെ കേൾവി പോലും. പിന്നെ റിലേറ്റീവരൊക്കെ അമ്മുമ്മയൊക്കെ പാടി ഉറക്കുന്ന പാട്ടുകൾ എനിക്കാണെങ്കിൽ ഈ ഓർമ്മ കൂടുതലാണ്. ഈ 2-2.5 വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും സിനിമ പോലെ ഓർത്തു വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പം അത്തരം ഇതുകൾ. പിന്നെ ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അച്ഛൻ ഒരു വയലിൻ, ചെറിയൊരു വയലിൻ, അത് വലിയ വയലിനല്ല, കുട്ടികൾ വായിക്കുന്ന അളവിലുള്ള വയലിൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഒച്ചയൊക്കെ എടുത്തു നോക്കി, അതിൽ ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അത് കാണുന്നത് നേരിട്ട്. അപ്പം അച്ഛനടുത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം വയലിൻ വിദ്വാന്, അദ്ദേഹത്തിൻ്റെ അടുത്തുകൊണ്ട് ചേർത്തു. അങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. അതുവരെ ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ 6 വയസ്സ് വരെയും അങ്ങനെ ഒരു എക്സ്പോഷർ ഒരു കച്ചേരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി കേട്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു അതിനേക്കുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം.
0: വയലിനാണ്
1: പഠിച്ചത്. പിന്നെ അത് തുടർന്ന് വായ്പാട്ടായിട്ട് പിന്നീടൊക്കെയാണ് പഠിച്ചുള്ളത്. ഹിന്ദുസ്ഥാനി കുറച്ച് നാള് മോഹൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ അടുത്ത്, വയലിനാണ് അന്നുകൊട്ടേ പഠിച്ചത്. ഒരു 10-25 കൊല്ലം ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തിന് ശേഷം പിന്നെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വയലിൻ വിദ്വാൻ, അദ്ദേഹം ഇപ്പൊ കോയമ്പത്തൂരാണ്, 10-15 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്താണ്. പിന്നെ കോളേജും അതിനുശേഷം ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 10-20 കൊല്ലം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വായ്പാട്ട് അതിൻ്റെ കൂടെ നമ്മൾ ശീലിക്കുമല്ലോ. വയലിൻ പഠിച്ചാൽ അത് വായ്പാട്ട് ഏറെക്കുറെ കണ്ഠവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതിൻ്റെ മ്യൂസിക് കോളേജ് തമ്മിൽ. അപ്പം അതങ്ങനെയാണ് അത് ശീലിച്ചത്. പിന്നെ ഇൻസ്ട്രുമെൻസ് ആയിട്ട് അങ്ങനെ ഒന്നും നമ്മളെ ശീലിക്കുന്ന ഇതേ ഉള്ളൂ. കീബോർഡൊക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശീലിക്കുമല്ലോ.
0: കോളേജിലൊക്കെ പോയപ്പോൾ ഏത് വിഷയമാണ്?
1: ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഗ്രൂപ്പ് എടുത്താണ് പ്രീ ഡിഗ്രി, പിന്നെ ബികോം എംകോം 7 കൊല്ലം ഒരു ഒറ്റ കോളേജിൽ തന്നെയായിരുന്നു, സെന്റ് ആൽബർട്സ് കോളേജിലായിരുന്നു.
0: അപ്പൊ ഈ കോളേജിലെ നമ്മുടെ ലൈഫിനെയൊക്കെ ഈ വയലിൻ നല്ലവണ്ണം
1: സ്വാധീനിച്ചു. വയലിൻ മാത്രമല്ല, പിന്നെ കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതുവരെ കുറച്ചൊരു അന്തർമുഖത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് നമ്മള് ഭംഗിയാക്കായിട്ട് പറയെങ്കിലും അതിഭീകരമായിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരാളെ ഫേസ് ചെയ്യുക, വീട്ടിലാരെങ്കിലും വന്ന് പേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യുക, അത് ഏത് പ്രായക്കാരും നമ്മളെക്കാൾ താഴെയുള്ളവരാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പ്രശ്നമായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് അതിൻ്റെ പ്രതിസന്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കുകയും പിന്നെ കണ്ണിൽ കണ്ട എല്ലാ പരിപാടിക്കും ചേരുക, പാട്ടാണെങ്കിലും നാടകം ആണെങ്കിലും എന്ത് ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യ പ്രീ ഡിഗ്രിക്കൊക്കെ മത്സരത്തിന് പാടുമ്പോൾ ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനിട്ട് അടിക്കുമായിരുന്നു കാലം. ഞാൻ തന്നെ ഓർക്കും ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നത്, പാടിക്കൊണ്ട് ഓർത്തിട്ടുണ്ട്.

0: പിന്നീട് പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് ഞാൻ എനിക്ക് മനഃപൂർവ്വം സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ ഇലക്ഷൻ നിൽക്കുക, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുക, അങ്ങനെയൊക്കെ അങ്ങനെ പോയി. അപ്പൊ പി ജി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം ഞാൻ ഏറെക്കുറെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
1: കോളേജ് പഠനകാലത്ത് വയലിൻ എന്തായാലും വായിച്ചിട്ടുണ്ടാവും, യുവജനോത്സവ വേദികളിലൊക്കെ
0: പാട്ടും പാടിയിരുന്നു. വയലിന് ആയിരുന്നു ആദ്യം പ്രീ ഡിഗ്രി തൊട്ട് വെച്ചിട്ട് 3-4 കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ എല്ലാ കൊല്ലവും പാടുമായിരുന്നു, പക്ഷെ അന്ന് എല്ലാ കൊല്ലവും സെക്കൻഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ അന്ന് വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടുന്ന സ്ഥിരം ഫസ്റ്റ് കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷമാണ് എനിക്ക്, അപ്പോഴത്തേക്കും ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരുന്നു, അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അക്കൊല്ലം ഞാൻ പിന്നെ അന്നത്തെ എം ജി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പാടി. പക്ഷേ ഞാൻ എനിക്കന്ന് ഈ സമ്മാനങ്ങൾ കിട്ടുക എന്നുള്ള കാരണം അവസാന വർഷമാണ്, അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മെച്ചുവേർഡായി. പ്രൈസ് കിട്ടുക എന്നുള്ള അഭിമാനമൊന്നും അത്രയ്ക്കങ്ങ് ബാധിച്ചിരുന്നില്ല. പിന്നെ ഞാനത്ര ഒരു ലളിതഗാനത്തിന് പ്രൈസ് കിട്ടാൻ മാത്രമുള്ളൊരു പാട്ടുകാരനാണോ എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു പാട്ടുകൾ. എന്റെ ജ്യേഷ്ഠൻ ഒരു കസിൻ ബ്രദർ ഉണ്ട്, സുനിൽ രാജ് സത്യ എന്നാണ് അദ്ദേഹം പാട്ട് എഴുതുമ്പോൾ ഇടാറ്. അദ്ദേഹം എഴുതി തന്ന ലളിതഗാനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ എഴുതി തന്ന ഒരു ലളിതഗാനം ഞാൻ തന്നെ കമ്പോസ് ചെയ്താണ് വേദിയിൽ പാടിയത് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് എനിക്ക് 2nd സമ്മാനം കിട്ടുകയും ചെയ്തു യൂണിവേഴ്സിറ്റി. അപ്പൊ അന്നാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ കമ്പോസർ എന്നുള്ളൊരു സാധനം, ഒരു അഡ്രസ് നമുക്ക് കിട്ടി.
1: പാട്ട് ഓർമ്മയുണ്ടോ?

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034-99-2442.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034-99-2442.
9: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം.

0: ആറായിരം രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
1: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: അത് പിന്നീട് ഇപ്പോ എന്റെ രണ്ടു മക്കളും പാടി പ്രൈസ് മേടിച്ചിട്ടുണ്ട് ഈ പാട്ട്. കോളേജ് പഠനം കഴിഞ്ഞിട്ടും ലളിതഗാനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് വന്ന് പല കോളേജസിലുള്ള കുട്ടികൾക്ക് വേണ്ടി ലളിതഗാനം, അവർക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പല. പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ ചെയ്യുമായിരുന്നു. അത് പിന്നെ കറങ്ങി കറങ്ങി എവിടെയൊക്കെയോ പാടി നമ്മളാണ് ചെയ്തതെന്ന് പോലും അറിയാതെ കറങ്ങിയിട്ടുണ്ട് പല പാട്ടുകൾ.
4: അതുപോലെ ഒരു വിപ്ലവഗാനം ഇതാരുടെയാണെന്ന് അറിയാതെ വളരെ വൈറലാവുകയും ആളുകൾ പാടി നടക്കുകയൊക്കെ ചെയ്തത്,
3: അത് കയ്യൂരുള്ളൊരു. അത് പക്ഷെ പിന്നീട് ചെയ്തതാണ്, ഞാൻ അറബിക്കഥ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു പാട്ടാണ്. അത് ഒരു CD വേണ്ടി ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ ചെയ്ത അയച്ചു, പിന്നെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് 2-3 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്ത് വന്നത് പറയുന്നത്, വടകരയില് ബിബിൻ അശോക് എന്ന് പറയുന്ന മറ്റേ ഓണം മൂഡ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടർ, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബിബിൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ചേട്ടനാണോ പാടിയത്? ഞാൻ പറഞ്ഞു അതെ, അത് കമ്പോസ് ചെയ്തവരാ ഞാൻ തന്നെയാണ്. അല്ല ഈ പാട്ട് ഇവിടെ കണ്ണൂർ കോഴിക്കോടൊക്കെ ഭയങ്കര ഹിറ്റാണ്, അവിടെ ഗാനങ്ങളൊക്കെയൊക്കെ വന്ന് വന്നാൽ ഈ പാട്ട് പാടിച്ചില്ലെങ്കിൽ വിടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാൻ ഓ അങ്ങനെയുണ്ടോ, യൂട്യൂബിലും നോക്കിയപ്പോൾ അങ്ങനെ ഒരു പാട്ട് കിടക്കണ്ട്, വീഡിയോ ഒന്നുമില്ല, വെറുതെ ഓഡിയോ മാത്രം. ആരെ എഴുതിയത്, ആരെ മ്യൂസിക്, ഒന്നുമില്ല ഒന്നുമില്ല. ബിബിനെ സൗണ്ട് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്തു അത് ശരി, അപ്പൊ നമ്മളുടെ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായിട്ടും നമ്മളുടെ ഒരു വിലാസം, ഞാൻ മാത്രമല്ല ഇപ്പൊ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് അത് എഴുതിയത്, അദ്ദേഹത്തിനൊരു വിലാസവും ഇല്ലാതായി പോകും. അപ്പൊ ഞാൻ ഓർത്തു അത് റീക്രിയേറ്റ് ഒന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് അത് ചെയ്ത ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇടാം യൂട്യൂബിലിടാന്ന് പറഞ്ഞു. അത് പിന്നെ സ്വീകരിക്കപ്പെട്ടു, പാട്ട് കുറച്ചും കൂടി ഇതായി.
4: അപ്പൊ നമുക്കിനി ആ പഴയ ഓർമ്മകളിൽ നിന്ന് കുട്ടിക്കാലത്ത് രഞ്ജിനിയൊക്കെ കേൾക്കാൻ വേണ്ടി റേഡിയോയുടെ മുന്നിൽ ചെന്നിരുന്ന ആ കാലത്ത് ഒരു പാട്ട്, ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ ആ കാലത്ത് ഇഷ്ടപ്പെട്ടത്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂളത്തൊക്കെ വണ്ണം ചില പാട്ടുകൾ നമ്മുടെ ഒപ്പം നടക്കും, അത്ര ഒരു പാട്ടിനെ കുറിച്ച്
3: പല കോണ്ടെക്സ്റ്റില് പല ഇതാണ്. ഇപ്പൊ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശയം, അത് എനിക്ക് റിപ്പിറ്റേറ്റീവ് ആയിട്ട് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽസ് ഉണ്ടാക്കിണ്ട ചെറുപ്പത്തില്, ഈ തോണിയും കടവും തോടും അതൊക്കെ എനിക്ക്. പിന്നീട് വിഷ്വല് കണ്ടപ്പോഴാണ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ
4: പഴയ പാട്ടുകൾക്ക് അങ്ങനെ
3: പ്രത്യേകത ഉണ്ട്. അക്ക

0: പിന്നെ ഈ ധൂം ധൂം തന ധൂം തന നന ധൂം ധൂം ചിലങ്കേ, ഇതൊക്കെ എപ്പോഴോ കേട്ട, ഒരു പ്രാവശ്യമോ രണ്ടുപ്രാവശ്യമോ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ ആരാ പാടിയെന്ന് ചോദിക്കുന്നു, വാണി ജയറാമാണെന്ന് വീട്ടിൽ പറയുന്നു. പിന്നെ ഞാൻ പറയൂ, ഇത്ര വാണി ജയ്യാമിന്റെ പാട്ടാണ്, വാണി ജയ്യാമിന്റെ പാട്ട്. അപ്പൊ ഈ വാണി ജയറാം ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഇടയ്ക്ക് പറയുമെന്ന് ഇപ്പോഴും പറയും. അപ്പൊ അതുപോലെയുള്ള പാട്ട്. പിന്നെ ഊഞ്ഞാല ഊഞ്ഞാല, അത് റേഡിയോയിലും കേൾക്കും, പിന്നെ വീട്ടിൽ എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്. പിന്നെ അമ്മൂമ്മ പാടുന്ന പാട്ടാണ് പാട്ട് പാടി ഉറക്കാം, അങ്ങനെയുള്ള പാട്ട്. അങ്ങനെ പിന്നെ ശ്യാമ മേഘമേ നീയൻ പ്രേമദൂതുമായി, അതൊരു വല്ലാത്തൊരു ഓർമ്മയുണ്ട് എനിക്ക്.
1: മേഘസന്ദേശം ഓർമ്മ വരും നമുക്ക്.
0: അതെ അതെ, ഒ എൻ വീട് അങ്ങനെയാണല്ലോ, ഈ കാളിദാസ ചിഹ്നങ്ങൾ എപ്പോഴും പല പാട്ടുകളിലുണ്ട്. ആ പാട്ട് ഒരു സ്പെഷ്യൽ സോങ് ആണ്. പിന്നെ ഈ താമസം എന്തേ വരുവാൻ റേഡിയോയിൽ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ഞാൻ ആദ്യം കാണാപ്പാടം പഠിച്ചൊരു പാട്ടാണ്. പക്ഷെ എപ്പൊ പാടിയൊരു ആ പാട്ട് തൃപ്തിയാവും, ശരിയാവുന്ന നമുക്ക് തൃപ്തി വരില്ല ആ പാട്ട്. പാടാം താമസമെന്തേ വരുവാൻ പ്രാണസഖി.

നമ്മളൊരു മെന്റൽ ബ്ലോക്കാണ് നമ്മൾ ഈ പാട ഓരോ ഇപ്പൊ ബാബുക്കയുടെ പാട്ടിന് അങ്ങനെ പ്രശ്നവും പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് എന്ത് പാടിയാലാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നത് നമുക്ക് തോന്നുന്നു. കാരണം കൂടുതൽ മ്യൂസിക്കലി കുറച്ചും കൂടി ഒരുപാട് ന്യൂആൻസസ് ഉള്ള പാട്ടാണ് അത്. പ്രത്യേക ഒരു സമ്പ്രദായത്തിലുള്ള പാട്ടായതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. തൊണ്ടയിൽ മാജിക്കലായിട്ട് വരുന്ന ചില ടച്ചസ് ഉണ്ട് ചില സിംഗർ മ്യൂസിക് കമ്പോസർക്ക്. അത് നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ അവരിലേക്ക് നമ്മൾ എത്തണം, എന്നാലേ പറ്റുള്ളൂ.

0: നമ്മളിപ്പോൾ ശ്യാമ മേഘമേ പറഞ്ഞു ഒ എൻ വിയുടെ പാട്ട്, കാളിദാസിൻ്റെ മേഘസന്ദേശത്തെ ഓർമ്മപ്പെടുത്തുന്ന പാട്ട്. കാളിദാസ മാധുരി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. കാളിദാസന്റെ തന്നെ ഋതുസംഹാരം പാട്ടാക്കുന്നു എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടു. ശരിക്കും അതൊരു ഋതുക്കളെ കുറിച്ച് കാമുകൻ കാമുകിക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന
1: ഓരോ ഋതുവിലും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ.
0: അതെ,
1: അത് ഈ ഋതുസംഹാരം കുറെ നാൾ മുമ്പ് വായിച്ചതാണ്, എന്റെ വിവർത്തനം വായിച്ചത്, സംസ്കൃതമല്ല. അപ്പൊ എനിക്ക് തോന്നിയത് എല്ലാ അവസ്ഥയും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. നമ്മളുടെ തോട്ടാണല്ലോ ഒരു അവസ്ഥ, മഴ വെച്ച് പോയിരുന്നു, ഒരു നശിച്ച മഴയാണിത്, വെയിൽ വന്ന് എന്തൊരു വെയില്, മനുഷ്യന് പുറത്തിറങ്ങാൻ, ഇങ്ങനെ ഒരു പലരും അവർ സംസാരിക്കും. അപ്പം നമ്മൾക്കും ഫീൽ ചെയ്യും, പക്ഷേ അതിൻ്റെ വേറൊരു ആസ്പെക്റ്റിൽ ചിന്തിച്ച് നമുക്ക് അതൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് ഇത് വായിച്ചപ്പോൾ
0: തോന്നിയുണ്ട്.
1: ശൃംഗാരപ്രധാനം, ശൃംഗാരം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ് അവിടെയാണല്ലോ, നമ്മൾ ലവബിൾ ആയിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അത് അങ്ങനെ എനിക്ക് തോന്നി. അത് പിന്നീട് എപ്പോഴും ഇത് ഹോണ്ട് ചെയ്തിരുന്നു, പിന്നെ എപ്പോഴും അത് തീരുമാനം എടുത്ത് നമുക്കത് വിവർത്തനം വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു, എഴുതുന്ന സംസ്കൃതവും മലയാളവും അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അങ്ങനെ മൂന്നാല് സുഹൃത്തുക്കള്, അത് ഇപ്പോൾ നാലെണ്ണം

0: ഓൾമോസ്റ്റൊക്കെ എഴുതി കിട്ടി ഞാൻ ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചത്. പക്ഷേ സമയമെടുത്ത് ചെയ്യേണ്ട പ്രൊജക്റ്റ് തന്നെയാണത്. ലാർജ് സ്കെയില് പോലെ ചെയ്യണമോ, ഓഡിയോ ഇട്ട ആദ്യം സ്പോട്ടിഫൈ അങ്ങനെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇടുക, അത് കേൾക്കട്ടെ. പിന്നെ നമുക്ക് വിഷ്വല്, വിഷ്വൽ ചെയ്യുമ്പോൾ അതൊരു മാജിക്കലായിട്ട് ചെയ്യണം, സാധാരണ ചെയ്യാത്ത പോലെ ചെയ്യണം.
1: സ്വന്തം പാട്ടുകളിൽ വളരെ പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന
0: പല സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് പല ഇഷ്ടങ്ങളും മാറും. ചില ചെയ്ത കോമ്പോസിഷൻ ചെയ്ത സമയം അല്ലെങ്കിൽ ആ പാട്ട് ആളുകളെ ഏറ്റെടുത്തത് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ആദ്യത്തെ തിരികെ എന്ന് പറയുന്ന പാട്ട് തന്നെ അതിൻ്റെ മാജിക് ഓഫ് ഹാപ്പനിങ് നമ്മളെ വിളിക്കുന്നു. ശ്രീ ലാൽ ജോസ് എന്ന് പറയുന്ന ആൾ നമ്മളെ ഏൽപ്പിക്കുന്നു, സ്വാതന്ത്ര്യം തരുന്നു. അനിൽ പനച്ചൂര എന്ന് പറയുന്ന കവി വന്നിട്ട് എഴുതി തരുന്നു, അത് ചെയ്യുന്നു. ഒരു വിഷമവും കൂടാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, യേശുദാസ് സാർ പാടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ആദ്യ സിനിമകളിൽ തന്നെ. അപ്പൊ അതൊക്കെ പല കാരണങ്ങളും കൊണ്ട് ഇഷ്ടമാണ്.
1: ലാൽ ജോസ് എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തുന്നത്?
0: ലാൽ ജോസിന്റെ ഒരു പരസ്യ ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ്, അന്ന് പരസ്യ ചിത്രങ്ങൾ മ്യൂസിക് ചെയ്യുമായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ പല ബ്രാൻഡുകൾക്കൊക്കെ. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹം ചപ്പലിന് വേണ്ടിയാണ് ഇമേജിങ്ങുകൾ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾക്കൊക്കെ മ്യൂസിക് ചെയ്തു. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞു നമുക്ക് ഒരു പടം ഒരു ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കാര്യമൊക്കെ എടുത്തില്ല, കാരണം അന്ന് അദ്ദേഹം മലയാളത്തിലെ തന്നെ നമ്പർ വൺ ഡയറക്ടറാണ് ആ സമയത്ത്. മീശമാധവൻ കഴിഞ്ഞിട്ട് പിന്നെ പല സിനിമകളും, ചാന്ത് പൊട്ട്, അങ്ങനെ വലിയ ഹിറ്റുകൾ എടുക്കുന്ന സമയത്താണ് ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ക്ലാസ്മേറ്റ്സ് തന്നെ എന്നെ കൊണ്ട് രണ്ട് സിറ്റുവേഷൻസ് എന്നിട്ട് പാട്ടുകൾ ചെയ്യിച്ചിരുന്നു. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എടാ നമുക്ക് അത് അടുത്തോടൊപ്പം നോക്കാം, ഇത് നീ അല്ല ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ക്ലാസ്മേറ്റ്സ് ഭയങ്കര വലിയ ഹിറ്റായി. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയാണ് അറബിക്കഥ.
1: പാട്ട് വഴിയിലെ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയത്തക്കവണ്ണം ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് പെട്ടെന്ന് തന്നെ സിനിമ കിട്ടിയോ?
0: ആ പിന്നീട് ഈ പറഞ്ഞ പോലെ പല ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ജോഷി സാറ്, കമൽ സാറ്, അങ്ങനെയുള്ള അന്നത്തെ ഈ ലാൽ ജോസിന്റെ സമകാലീനരും അതിനേക്കാൾ സീനിയറുമായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചെയ്യിച്ചു. ജയരാജ് സാർ, അങ്ങനെ ആ ശ്രേണിയിലുള്ള എല്ലാ അത്യാവശ്യം വലിയ ആൾക്കാരുടെ സിനിമകളാണ് അന്ന് ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഒരു സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരൊക്കെ ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അതേസമയം തന്നെ പുതിയ തലമുറയിലുള്ള സംവിധായകരും നമ്മളെ കൊണ്ട്, ഇപ്പോൾ ആഷിക്ക്, രഞ്ജിത് ശങ്കർ, അങ്ങനെയുള്ള കുറേ പേരുടെ സിനിമകൾ, അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകരുടെ സിനിമകൾ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും. മാർട്ടിൻ റക്കാട്ട്, അതുപോലെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത ചിദംബരം, അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, വെള്ളിമൂങ്ങ ചെയ്ത ജിബു ജേബ്, അങ്ങനെ കുറേ നവാഗത സംവിധായകരുടെ സിനിമകൾ, ദിലീഷ് പോത്തൻ, സലാം ബാപ്പു, അനൂപ് കർണ, അങ്ങനെ കുറേ പേര്, ഒരുപാട് എണ്ണിയാൽ തീരെ. ഞാൻ നാളെ വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേരുണ്ട്.
1: പിന്നീട് സിനിമ ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല.
0: ഇല്ല, പിന്നെ ഇല്ല, പിന്നെ തിരക്കായി. പിന്നെ 2009 അഞ്ച് സിനിമകൾ ചെയ്തു, 2010 രണ്ട് സിനിമകൾ ചെയ്തു, പക്ഷെ 2011 11 സിനിമകൾ ചെയ്തു, പിന്നെ 12-17 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. ഒരു വർഷം അങ്ങനെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ 15, 16, 17 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻസ് സത്യം പറഞ്ഞാൽ കുറഞ്ഞു എൻ്റെ ഭാഗത്ത്. പക്ഷേ എണ്ണത്തിൽ അപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അതിങ്ങനെ ചെറിയതൊക്കെ ആയിട്ടുള്ള സിനിമകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട സിനിമയിൽ വേണ്ടതെന്ന് വെച്ചാൽ ബിഗ് സ്കെയിൽ മൂവീസ് വരിക, എന്തെങ്കിലും ഒരു കലാമൂല്യം വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാല്യൂ വേണം, എന്നാലാണ് നമ്മളുടെ ഇതിൽ വരുള്ളൂ പേരുകൾ. പിന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്
1: ഞാൻ,
0: എപ്പോഴും തിരക്കിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. മേ ബി ഒരു 12 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ജോലി ചെയ്യും.
1: പശ്ചാത്തല സംഗീതത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്.
0: സംസ്ഥാന അവാർഡ് 5 വർഷം കിട്ടിയിട്ടുണ്ട്, അതെല്ലാം
1: പശ്ചാത്തല സംഗീതത്തിനാണ്. അത് കുറച്ചൊരു അതിശയകരമായ ഒരു കാര്യമായിട്ട് തോന്നില്ല, ഇത്രയധികം പാട്ടുകൾ സംഗീതം ചെയ്യുകയും ഹിറ്റാവുകയും ഒക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ച്.
0: അത് ഞാൻ അത്തരം ഏരിയയിലേക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടൊക്കെ ഉണ്ട്, പാട്ട് അവാർഡ് കിട്ടാവുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്കത് വേവലാതിയൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ സിനിമ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. ലാൽ ജോസ് ലാലുവേട്ടൻ എന്നോട് ചോദിച്ചാൽ, നിനക്ക് ഇനി ഒരു സിനിമ പോലും ഞാൻ തരില്ലെങ്കിൽ നിനക്ക് വിഷമമുണ്ടാവില്ലോ അല്ലേ? നമ്മൾ ഒരു കാലത്തും വിഷമമുണ്ടാവില്ല. അതിനുശേഷം പുള്ളിയുടെ 4-5 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷേ അങ്ങനെയാണ് ആ കണ്ടീഷൻ. അതിനുശേഷം ഒരു സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ആവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ 100-300 സിനിമകൾ നമ്മൾ ചെയ്തല്ലോ, പാട്ടുകൾ പലതും പലരെയും ഉറക്കിയിട്ടുണ്ട്, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേരെങ്കിലും നമ്മളുടെ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്.

0: അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
1: അത് ഇതിലേതാണ് എളുപ്പം? കുറച്ചുകൂടി
0: എളുപ്പം പാട്ട് ചെയ്യാനാണ്.
1: പാട്ട്
0: ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിചാരിക്കുന്ന പാട്ടുകൾ പല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പോൾ ആര് ഈണം ഇട്ടാലും ഈണം വെറുതെ മൂളിയാൽ അത് പാട്ടായി, അതിൽ വരി എഴുതിയാൽ ഇറ്റ്സ് എ സോങ്. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനും വെറുതെ ഒന്ന് മൂളിയാൽ ഒരു ട്യൂണായി ഒരു പാട്ട്. നീ മറയുമോ തിരിയുമോ വിടരുമോ പാട്ടായി, വരിയായി. പാട്ടൊരു പല്ലവിയുടെ പകുതിയായില്ലേ. പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, നമുക്കൊരു തോട്ട്ഫുള്ളായിട്ട് ചെയ്യാം. അതിൻ്റെ ആർട്ടിക്കുലേഷൻസ് എന്താണ്, മൂഡ്, മൂഡിനെ ട്രിഗർ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് അന്വേഷിച്ചുകൊണ്ട് പാട്ട് ചെയ്യാം. അതൊരു ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ അത് വേറെ ഒരു ക്ലാസിക്കാകുന്ന അത്തരം പാട്ടുകളാണ്. അല്ലാത്ത പാട്ടുകൾ ചിലപ്പോൾ നൊസ്റ്റാൾജി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിരിക്കാം, ഹിറ്റായിരിക്കാം. പക്ഷേ ക്ലാസിക്കുകൾ എപ്പോഴും ഈടുള്ള ആലോചിച്ച് ഉണ്ടാക്കിയ, ബ്രെയിനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പാട്ടുകളായിരിക്കും. അത് ഉണ്ടാക്കാൻ കുറച്ച് ഒരു ധ്യാനം വേണം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് പ്യുവർലി മ്യൂസിക് പ്ലസ് ടെക്നിക്, ടെക്നോ സയൻസ്. അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേവലം മ്യൂസിക് അല്ല, അതിൻ്റെ ഭയങ്കര ഒരു ഡയറക്ടോറിയൽ കപ്പാസിറ്റി വേണം. ഒരു ഡയറക്ടർ എങ്ങനെ സിനിമയെ സമീപിക്കുന്നു എന്നുള്ള തോട്ട് തന്നെ, എന്താ ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ, സൈലൻസ് ആണോ ഓർ പതുക്കെ വന്നിട്ട് പൊങ്ങണോ മ്യൂസിക്, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകളും, എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ പോസ് വേണം, ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: എങ്ങനെയാണ് ചെയ്യുക? കണ്ടുകൊണ്ടാണോ?
0: കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമ കണ്ടുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പാടില്ല. സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. വൺസ് സിനിമ ഉണ്ടായാൽ സ്ക്രിപ്റ്റ് അപ്രസക്തമാണ്. സിനിമ ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്. അതിന് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പൊ ഒരു കാഴ്ചക്കാരനോ കാഴ്ചക്കാരോ സിനിമ കാണുന്ന പോലെ തന്നെ നമ്മൾ കണ്ടാൽ മതി.
1: എത്ര തവണ കാണേണ്ടി വരും?
0: ചിലപ്പോ 50, 60, 100 ഓരോ സീൻ റിപ്പീറ്റ് ചെയ്ത്
1: കാണാം. അപ്പൊ അത് നല്ല സമയം ആവശ്യമുള്ള ഒരു സംഗതി.
0: സമയം ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അത് ചെയ്യണമെങ്കിൽ മേബി ഒരു ആവറേജ് ഓഫ് 20 days
1: അത്രയൊക്കെ വേണ്ടി വരും.
0: 2-1 month ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ
1: അതിനൊരു ടീം ഉണ്ടാവും. എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ടാണ്.
0: ഇപ്പൊ നമ്മള് കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ കൊടുക്കും. നമ്മള് അതിനൊരു സെഷൻ ഉണ്ടാക്കും, തീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവര് ബാക്കി അഡീഷണൽ പ്രൊഡക്ഷൻ ചെയ്യും. ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യും. അത് അങ്ങനെ ഒരു പ്രോസസ്സാണ്.
1: അത് ഫൈനൽ ടച്ച് ഒക്കെ
0: കഴിഞ്ഞിട്ട് സെഷൻ ആയിരുന്നു. 20 days മിനിമം എടുക്കും ചുരുങ്ങിയത്. നല്ല സിനിമകളൊക്കെയാണെങ്കിൽ നമുക്കത് അത് വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം അതിൽ ചെയ്തിട്ടില്ല, തൊട്ട് അസ്പൃശ്യമാണ്. സംഗീതം അതിൽ സ്പർശിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊരു ഒരു പുതിയ മഴ പെയ്ത് മണ്ണിൽ വീഴണ പോലെ തന്നെയാണത്. ഒരു സിനിമയിലൊരു ആദ്യത്തെ നാദം ഇങ്ങനെ ഇടുക, അതെങ്ങനെ ഇത് പ്രകാശിക്കുന്നു എന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു ഫീലാണ്. നല്ല സിനിമയാണെങ്കിൽ ഇറ്റ് മൾട്ടിപ്ലൈസ്. അതാണ്
1: ക്ലാസിക് സ്വഭാവമുള്ള സിനിമകള്. അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം കളിയച്ചൻ, ഞാൻ, പാലേരി മാണിക്യം, അതിന്റെ സ്വഭാവത്തിന് ചേർന്ന പോലെ, അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ അതിലെ പാട്ടുകളൊക്കെ വന്നിട്ടുള്ള, ഞാനിലെ ശ്രീപദങ്ങൾ എന്ന പാട്ട് എത്ര കേട്ടാലും മതി വരാത്ത എന്തോ ഒരു ഒരു വശീകരണ ശക്തിയുള്ള ഒരു പാട്ട് പോലെ അത് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാലേരി മാണിക്യത്തിലെ പാട്ട്, പിന്നെ കളിയച്ചനിലെ പാട്ടുകൾ അധികവും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊരു മെലഡി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമാണ്.
0: ഇത്തരം പാട്ടുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ വരികൾ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാം എഴുതിയതിനു ശേഷമാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. ഇപ്പൊ ശ്രീപദങ്ങൾ എന്ന് പറയുന്ന ഒരു അസാമാന്യമായുള്ള ഒരു കവിതയാണ് റഫീഖേട്ടന്റെ. പിന്നെ പാലേരി മാണിക്കമാണെങ്കിലും ആ നോവലില് ഉള്ളൊരു കൃതിയാണത്, പാലേറുന്നാടായ. കളിയച്ചനിലെ എല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഈരടികളാണ്. റഫീഖേട്ടന്റെയും വരികളുണ്ട്, അതും എഴുതി ചെയ്തതാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഈണത്തെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എന്ത് നേച്ചറാണ് ഈ ഇതിന് വേണ്ടത്? ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ഫ്യൂഡൽ അറ്റ്മോസ്ഫിയറിലുള്ളൊരു കഥയാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലത്തെ ഉള്ളൊരു പദങ്ങളും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും, കളിയച്ചൻ ഉറപ്പായിട്ടും കഥകളി ബേസ്ഡ് ആണ്, പലേറും ഒരു കുറച്ച് ഫോക്കിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ അതെന്താണ്, എന്ത് ശൈലിയാണ് ഈ സംഗീതം വേണ്ടതെന്ന് നമുക്ക് സിനിമ തരും, എന്താണ് വേണ്ടതെന്ന് നമുക്ക് സിനിമ പറയും. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാത്തുമായിട്ട് പരിചയം ഉണ്ടായിരിക്കുക. പരിചയമില്ലാത്ത സംഗീത ശ്രേണിയാണെങ്കിൽ നമ്മൾ ഒന്നിൽ പഠിക്കാൻ ശ്രമിക്കുക.

0: ഞാൻ അത് ഉപേക്ഷിക്കുക, ചെയ്യില്ലെന്ന് പറയുക, അത്രയുള്ളൂ.
1: അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഈ പാട്ടുകളെല്ലാം തന്നെ.
0: ഞാനാണെങ്കിലും കളിയച്ഛനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഫോക്ക് ക്ലാസിക്കൽ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം കേട്ടും പഠിച്ചുമുള്ള.
1: കുഞ്ഞിരാമൻ നായർ വായിക്കേണ്ടി വന്നോ കളിയച്ഛൻ ചെയ്യുന്ന സമയത്ത്?
0: വായിച്ചു, ഞാൻ സമ്പൂർണ്ണ കൃതികളും മേടിച്ചു വായിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ അധികം വായിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ ഇത് ഓരോ രണ്ട് വരികൾ കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമേജറി റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തു. അപ്പോൾ അത് സമ്പൂർണ്ണ കൃതികൾ മേടിച്ചു, അത് പിന്നെ വായിച്ചു, കുറേ വായിച്ചു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കും.
1: അതുപോലെ പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് ആ നോവൽ വായിച്ചിരുന്നു.
0: അത് വായിച്ചു ആ സമയത്ത്, വായിച്ചു
1: രാജീവന്റെ പുസ്തകം.
0: നോവൽ ആയതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് പോലെയല്ലോ. നോവൽ ഇസ് യെറ്റ് അനദർ സിനിമ. നമുക്ക് സിനിമയുടെ കാഴ്ച നമുക്ക് തരും, സ്വതന്ത്രമായ കാഴ്ച. അപ്പൊ അത് അങ്ങനെ വായിക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്.
1: നമുക്ക് ഈ മൂന്ന് സിനിമകളിലെ ഏത് പാട്ടാണ് ഇഷ്ടം?
0: ഇഷ്ടത്തേക്കാൾ കൂടുതൽ പാലേറും നാടായ എന്നുള്ളത് ചെറിയ പാട്ടാണ്, പെട്ടെന്ന് പാടി. ശ്രീപദങ്ങൾ ഒരു കവിതയാണ് അത്, പക്ഷെ രസമുള്ളൊരു ഇതാണ് അത്. സിനിമ ചെയ്തതിന് ശേഷമാണ് ആ പാട്ട് ചെയ്തത്, സിനിമ സീൻ കണ്ടിട്ടാണ് എഴുതിയത്. അപ്പൊ ഒരു ചില അത്ഭുതങ്ങൾ അതിലുണ്ട്. ഈ അകക്കണ്ണിന്റെ കാര്യം പറഞ്ഞ ഒരു അന്ധയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിച്ച്, അപ്പൊ എന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് എന്നെ ഇത് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ഈ അകത്തളത്തിലെ കയറുന്ന സ്ഥലത്തൊക്കെ ഈ വരികൾ വരുന്ന ഒരു അങ്ങനത്തെ കോയിൻസിഡൻസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് ചെയ്തു വരുമ്പോഴേക്കും.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടാപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
4: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
5: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 1,00,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
1: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
1: ഇപ്പൊ ട്യൂൺ ചെയ്തതിന് ശേഷം കവിത എഴുതുകയാണല്ലോ. മിക്കവാറും ഈ എഴുതുന്നവരെല്ലാം തന്നെ കവികളാണ്. ഒന്നാമത് റഫീഖ് അഹമ്മദ്, പിന്നെ സന്തോഷ് വർമ്മ, ഹരിനാരായണൻ, അന്ന് അനിൽ പനച്ചൂരാൻ. ട്യൂണിനനുസരിച്ച് സന്ദർഭം മനസ്സിലാക്കി അവരത് എഴുതുന്നു, എന്നിട്ട് പിന്നെ അത് പാട്ടായി മാറുന്നു. അങ്ങനെ മുമ്പ് ചെയ്തിരുന്നവര് അങ്ങനെയല്ല. പി ഭാസ്കരനും വയലാറും ഒക്കെ കവിത എഴുതുന്നു, ദേവരാജൻ മാഷിനോ ദക്ഷിണമൂർത്തി സ്വാമിക്കൊക്കെ കൊടുക്കുന്നു, അങ്ങനെയായിരുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
2: തമ്മിൽ വ്യത്യാസം ഉണ്ട്, കാരണം നല്ല വ്യത്യാസമുണ്ട്. അതായത് കവികൾ പാട്ട് എഴുതുമ്പോഴേക്കും അതിന് ഒരു കൃത്യമായ വൃത്ത സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ താള സ്വഭാവം ഉണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ. അതിൽ സംഗീത സംവിധാനം സ്വാതന്ത്ര്യം കുറവായിരിക്കും, അപ്പൊ അതിന് മ്യൂസിക്കലി സാധ്യതകൾ കുറയും. ഇപ്പൊ ശ്രീപദങ്ങളൊക്കെ കേട്ടാൽ അറിയാം, എല്ലാം ഒരേ അളവിലാണ് പാട്ടുകൾ പോകുന്നത്. പക്ഷെ സംഗീതം ആദ്യം ചെയ്തതിന് ശേഷം എഴുതുകയാണെങ്കിൽ അതിന് സംഗീതത്തിന് കുറവ് സ്വാതന്ത്ര്യം ഉണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പാട്ട് സിനിമാ പാട്ട് സംബന്ധമായി പറയുകയാണെങ്കിൽ സംഗീതമാണ് അതിൻ്റെ ഫൺ എലമെന്റ്. ശരിക്കും സംഗീതത്തിലൂടെയാണ് ഈ പാട്ടിലേക്ക് ആളുകൾ, അതിൻ്റെ ട്യൂൺസും BGMs അല്ലെങ്കിൽ ഇന്റർലൂഡ്സ് ഒക്കെ കൊണ്ടാണ് പാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. സോ അതിന് കൂടുതൽ കുറച്ച് കൗതുകമുള്ള ട്യൂണുകൾ ഇടുക, അതിൽ നല്ല താളബോധവും നല്ല പദസമ്പത്തും ഉള്ള കവികളാണെങ്കിൽ സുഖമായിട്ട് അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ എഴുതുന്നതിൽ സംഗീതത്തിൽ കൂടുതൽ സാധ്യത വരും. പക്ഷേ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ ശ്രീപദങ്ങൾ അല്ലെങ്കിൽ കേരള കഫേയിലൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, കഥയമ്മ കഥയമ്മ, ഇതൊക്കെ എഴുതി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എനർജൈസ്ഡ് ആവും മ്യൂസീഷ്യൻ എന്നുള്ള രീതി. കാരണം ഇത് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. കഥകളി കടലുകൾ, കുലശൈല ശൃംഗങ്ങൾ, കഥ തന്നെ വഴിനീളെ അടരും ഈ ഇലകളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യണം, എന്ന് എങ്ങനെ ചെയ്യാം എന്ന് അന്വേഷിക്കുന്നു. നമുക്ക് കയ്യിൽ ഉണ്ടല്ലോ സാധനം, അങ്ങനൊരു ത്രില്ല് നമുക്ക് കിട്ടും. അത് ശരിക്ക് പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത് പാട്ട് എഴുതി കിട്ടിയതിന് ശേഷം ചെയ്യാനാണ്. നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത്, അല്ലെങ്കിൽ ശൂന്യതേനെ തനനാണ് തനനാണ് ചെയ്യുന്നത്, ഒന്നുമില്ല മറ്റേതാണ് ഇൻസ്പയർ. പക്ഷേ സിനിമയെ സംബന്ധിച്ച് പലപ്പോഴും ഇതിനകത്ത് ഫൺ നേച്ചർ കൂട്ടാനായിട്ട് ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതുമ്പോൾ അതിന് കൂടുതൽ മ്യൂസിക്കൽ സാധ്യത കൂടുതലുണ്ട്.
1: സിനിമയ്ക്ക് അതാണ് നല്ലത്.
2: സിനിമയ്ക്ക് കൂടുതൽ, ഇപ്പൊ സരിതയൊക്കെ വന്നതിന് ശേഷമാണ് ട്യൂൺ ഇട്ടിട്ട് എഴുതി തുടങ്ങിയത്. സരിതയ്ക്ക് മലയാളം അറിയില്ല, അപ്പൊ അത് മാത്രമല്ല പുള്ളി കുറച്ച് മലയാളം വിട്ട് ശൈലി നോക്കിയാൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ചെറിയ ട്യൂൺ ഇങ്ങനെ ട്യൂണിട്ട് പോവാം. അപ്പൊ വാക്കുകളുണ്ടല്ലോ ഹിന്ദിയിലെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. ഓരോ ചെറിയ അക്ഷരങ്ങളും വാക്കുകളും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മലയാളത്തെ മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ വേറിട്ട് കാണണം.
1: ഈ ഗാനരചയിതാക്കൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ ട്യൂൺ നോക്കി എഴുതലാണോ?
2: മടിയുള്ള ആൾക്കാരാണ് റഫീഖേടനൊക്കെ, ഭയങ്കര മടിയാ റഫീഖേടൻ പറയാ വിജി. അപ്പൊ ഞാൻ പറയാം, നമുക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം. ഇല്ല വിജി, ട്യൂൺ ഉണ്ടോ എന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ അത്രയും സമയം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതാ.
1: ട്യൂൺ ഇട്ട് കിട്ടിയാലേ പുള്ളി
2: എഴുതുള്ളൂ. അപ്പൊ അത്രയും സമയം കൂടി കിട്ടുമല്ലോ എന്നുള്ളത്.
1: ഈ പ്രതിഭകള് പലപ്പോഴും മടിയന്മാരാണ്.
2: അതെ അതെ, എനിക്ക് പലപ്പോഴും ഈ പാട്ടുകള് നമ്മൾ അറിയപ്പെടുന്ന പാട്ടുകളെക്കാൾ കൂടുതൽ ചില നമ്മൾക്ക് ഇഷ്ടമുള്ള അറിയപ്പെടാത്ത പാട്ടുകൾ ഉണ്ട്. അതിൽ ഒരു പ്രിയപ്പെട്ട പാട്ടാണ് ശരിക്കും മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ ഒരു പുഴയരികിൽ എന്നുള്ളൊരു പാട്ടുണ്ട്, അത് റഫീഖേട്ടനെഴുതിയാണ്. ശ്വേത ആണ് പാടി, ശ്വേത മോഹനാണ് പാടിയത്.

0: ഇനി സിനിമയ്ക്ക് പുറത്തുള്ള പാട്ടുകളെ കുറിച്ചാണ്. ആൽബം സോങ്സ് അല്ലെങ്കിൽ ലളിത ഗാനങ്ങൾ എന്നൊക്കെ പറയാവുന്ന പലതും പലപ്പോഴും സിനിമാ ഗാനങ്ങളെക്കാൾ എത്ര മനോഹരമാണ് എന്ന് തോന്നാറുണ്ട്. അതിൽ ഒരു പാട്ട് പ്രണയമില്ലാതെയായ നാൾ, അത്തരം പാട്ടുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്?
1: അത് ശരിക്കും പറഞ്ഞാല് പ്രണയമില്ലാതെയായ നാൾ രഫീഖിന്റെ ഒരു പ്രശസ്തമായ കവിതയാണ്. അത് ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറാണ് അത് കമ്പോസ് ചെയ്തത്. കമ്പോസ് ചെയ്ത് അത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു ജെയ്സൺ മാഷ്. ഞാൻ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. പാടി അത് എൻ്റെ സ്റ്റുഡിയോ തന്നെ ഞാൻ തന്നെ പാടി അത് അയച്ചു കൊടുത്തു. അത് അയച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് ജെയ്സൺ മാഷ് വിളിച്ചിട്ട് പറഞ്ഞ, ബിജി അന്ന് പാടിയ കവിതയില്ലേ അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞു ഏത് കവിത? പ്രണയമില്ലാതെ ആയെന്നാൽ. ഓ അയ്യോ, അത് അതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചൊല്ലിയൊരു കവിതയാണ്. പിന്നെ പെട്ടെന്ന് അത് സെഷനൊക്കെ എടുത്ത് നോക്കി അത് പിന്നെ രണ്ടാമത് അത് സെറ്റ് ചെയ്ത് പിന്നെ മാഷ് വിളിച്ചുകൊണ്ട് പോയി എവിടെയോ ഒരു മലയോരത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഈ പാരലലി നടക്കുന്ന ഒരു മിഷൻ എനിക്കിഷ്ടമാണ്. ഈ സിനിമേതരമായിട്ടുള്ള പ്രൊഡക്ഷൻസ്, ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് നമുക്കുണ്ട് യൂട്യൂബ്, പണ്ട് തുടങ്ങിയതാണ്. മോളുടെ 1.5 വയസ്സുള്ള പോണം എന്നെല്ലാം പറയും, അത് വെച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് പലതും നമ്മളുടേതും നമ്മളുടേതല്ലാത്തതുമായിട്ടുള്ള ഈ പാരലൽ അതിൽ ഇടുന്നുണ്ട്. 100-300 പാട്ടുകളൊക്കെ അതിലുണ്ടാവും. ചിലതിൻ്റെയൊക്കെ ചാരുലത എന്നൊക്കെ പറയുന്ന അത് സുദീപ് പാലനാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. ഞാനും ഹരിനാരായണ പോലെ അഭിനയിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ശ്രുതി ശരണ്യം ഡയറക്റ്റ് ചെയ്തത്. അപ്പം അങ്ങനെ ചില പ്രൊഡക്ഷൻസ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ കയ്യൂരുള്ളൊരു എന്ന് പറയുന്നത് അതൊക്കെ അതിൽ ചെയ്തതാണ്.
0: ആ ഒരു പാട്ട് പോലെ തന്നെ ചോര വീണ മണ്ണിൽ നിന്ന് ആ പാട്ട് ഒരുപാട് കാലം നമ്മുടെ മലയാള സിനിമയിൽ അത്തരം ഊർജമുള്ള വിപ്ലവ ഗാനങ്ങൾ ഇല്ലാതെ പോയി.
1: ശ്രീലാൽ

0: ദിവസം അവിടെ ദുബായിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക പടം. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്, ബിജി എടാ ഒരു വിപ്ലവ ഗാനം വേണം. അപ്പോൾ പനച്ചൂരനെ വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പനച്ചൂരൻ വിളിച്ചു, ഞാനും വിളിച്ചപ്പോൾ ഒരു അരമണിക്കൂറേ എടുത്തുള്ളൂ. എടാ റെഡിയായി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് പാടി കേൾപ്പിക്കുക. പാടി ഈ ട്യൂണല്ല, പുള്ളിയുടെ ഒരു ട്യൂണുണ്ട്. പുള്ളി എപ്പോഴും ഒരു ട്യൂണിലെ കവിത എഴുതുന്നു. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം, ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ, ആയിരങ്ങൾ ചോരെഴുതി വച്ച വാക്കുകൾ. ഇങ്ങനെ ട്യൂൺ, ഇതാണ് പുള്ളിയുടെ ട്യൂൺ. അപ്പോൾ അത് പുള്ളി അയച്ചു തരുകയും ചെയ്തു, പാടി അയച്ചു. ഇത് ട്യൂൺ വൺസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് അൺലേൺ ചെയ്താലാണല്ലോ പുതിയൊരു ട്യൂൺ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കഷ്ടപ്പെടും ചിലപ്പോൾ പാടി അയക്കുമ്പോൾ. പനച്ചൂരൻ അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ളൊരു രസമുള്ളൊരു ആലാപന പുള്ളിയുടെ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ചെയ്തു, വേറെ ട്യൂൺ ഇട്ടു, അത് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തു ഞാൻ. എനിക്ക് വന്നപ്പോൾ ഈ ചോര തള വിപ്ലവാനുണ്ട്. അപ്പോൾ കോറസൊക്കെ പാടിച്ച് അതിന് കുറേ ഹാർമോണിയം ഒക്കെ ചെയ്തു, ബീറ്റൊക്കെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. ഇത് അവിടെ ചെന്നപ്പോൾ ലാലുവേട്ടൻ പറഞ്ഞു, അയ്യോ ഞാൻ ഓർത്ത് ഇത് വളരെ ഏതെങ്കിലും ഒരു കവലക്കേ എന്നിട്ട് ഒരാൾ പാടണം, ഇതിപ്പോൾ വലുതാക്കണമല്ലോ. അപ്പോൾ നെടുമുടി സാറുണ്ടായിരുന്നു, വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. വേണിച്ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇത് ഗംഭീരം ലാലു, എന്തൊരു ട്രാക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വലുതാ ആക്കി, സീൻ മാറ്റി, പിന്നെ വലിയ മൂവ്മെന്റുകൾ പോലെയൊക്കെ ആക്കി.
1: അപാരമായൊരു സൃഷ്ടിയാണ്.
0: അതെ അതെ, നല്ല, അതെ അതെ. അത് പനച്ചുരാന്റെ ചില, ഇപ്പോഴും പാടുമ്പോൾ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചില വരികൾ അതിൽ, നാളെ എന്നതില്ല നമ്മൾ ഇന്ന് തന്നെ നേടണം, നാൾ വഴിയിൽ എന്നും അമരഗാഥകൾ പിറക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, അങ്ങനെയുള്ള വരികളുണ്ടല്ലോ. അതുപോലെ സമത്വമെന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നം ഒന്നു തന്നെ. അതെപ്പോഴും പ്രസക്തമാണ്. ഈ സമത്വം എന്ന് പറയുന്നത് ഈ കയ്യെത്തും ദൂരത്തും ഉണ്ടെന്ന് നമ്മൾ ഓർക്കും, പക്ഷേ അല്ല എന്ന് പറയുന്നിടത്തൊക്കെ ഇത് പാടും ഞാൻ. എല്ലായിടത്തും എല്ലാ വേദിയിലും നമ്മൾ ഇത് പാടും ഞാൻ. ഈ നാലുപേര് പാടും.

0: ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സംഗീതത്തിൽ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്, ആ ഒരു മേഖലയിൽ ഈ പാരമ്പര്യത്തിനും കുലീനതയ്ക്കും ഒക്കെ വല്ലാത്തൊരു പ്രാധാന്യമുള്ളതുപോലെ തോന്നാറുണ്ട്. ആ ഒരു സർക്കിളിൽ നിൽക്കണമെങ്കിൽ ശരിക്കും സിനിമ പോലും അങ്ങനെയുള്ള ക്ലിക്കുകളിലാണ്
1: ഉണ്ടായിരുന്നത്. ബ്രേക്ക് ചെയ്തു, സംഘടിതത്വം ഉണ്ട് തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിൽ, അത് കൂടുതലാണ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട്, കാരണം ഇത് തുടങ്ങിയത് ദേവദാസി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ശരിക്കും ആർജവമുള്ള സംഗീതവും നൃത്തവും അവരെ നിന്നാണ്. പിന്നീട് ഇവര് സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള അത് ഏറ്റൊരു ദേവദാസി കമ്മ്യൂണിറ്റി തന്നെ അശക്തരായി പോവുകയും പിന്നെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അങ്ങനെ വരികയും അവർ ശക്തരായിട്ടുള്ള വക്താക്കളായി മാറുകയും അതിന്റെ ഗുണങ്ങൾ അവര് കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ കർണാടിക് മ്യൂസിക് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സംഗീത സമ്പ്രദായങ്ങളിൽ ഒന്നാണ്, അതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ. അപ്പൊ അത് കൂടുതൽ ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിനകത്ത് വരണം. പിന്നെ ഭക്തി നല്ലതാണ്, ഭക്തി കേൾക്കാൻ രസമൊക്കെയാണ് ഇല്ലെന്നല്ല, പക്ഷെ ഭക്തി കേവലം ഡെയ്റ്റി ഐഡൽ വർഷിപ്പിനെ അപ്പുറത്തേക്ക് സംഗീതം സഞ്ചരിക്കപ്പെടേണ്ടതുണ്ടെന്നൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. പല വിഷയങ്ങളെ സംബന്ധിച്ച് കൃതികൾ വരണം. നോർത്ത് ഇന്ത്യൻ കലകളിൽ പലതും ഒക്കെ വിടുതൽ നേടിയിട്ടുണ്ട്, കാരണം കഥക്കായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും അതിനകത്ത് കുറെ ഫ്യൂഷൻ ഉണ്ട്,
0: മിശ്രണം
1: സംഭവിച്ചത് കൊണ്ട് അതിന് കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്പീൽ അതിനുണ്ട്. കർണാട്ടിക് മ്യൂസിക് അതൊരു ക്വാളിറ്റി മ്യൂസിക് ആണെങ്കിൽ പോലും അതിന് തടയുന്നത് ഇത്തരം ഇതുള്ളത് കൊണ്ടാണ്, സ്റ്റിഗ്മ. മറ്റൊരു കൂട്ടരെ കെയർഫുൾ കെയർലെസ് ആയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സംഗീതത്തിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പല ലോകത്ത് പല സംഗീതങ്ങളും ഇതേപോലെ വരേണ്ടത് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതം അങ്ങനെ ഒരു വരേണ്ടത് ഉണ്ടായിരുന്നു. അപ്പൊ ജാസ് പോലെയുള്ള, ബ്ലൂസ് പോലെയുള്ള സാധനം ബ്ലാക്സ് ഉണ്ടാക്കി, അതിന്റെ പിന്നാലെ ആളുകൾ പോയി. ഹിപ് ഹോപ്പ് സ്ട്രീറ്റുകളിലുണ്ടായി, ആളുകൾ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി ഒരു മൂല ഉണ്ടെങ്കിൽ അവിടെ നിമിഷ കവിതകൾ വിരിഞ്ഞു, അവിടെ ഡാൻസുകളുണ്ട് ഹിപ് ഹോപ്പ്. പിന്നെ അതിന്റെ പിന്നാലെ സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള ആൾക്കാരും പിന്നാലെ പോയി. അങ്ങനെയാണ് ഇതിന്റെ വലിയ പരിപാടികൾ നടക്കുന്നത് സംഗീതത്തില്.
0: മലയാളത്തിലും റാപ്പ് മ്യൂസിക് ഒക്കെ സിനിമകളിൽ വന്നു തുടങ്ങിയല്ല, ഏതാണ്ടൊക്കെ വ്യാപകമായി, മിക്കവാറും അങ്ങനത്തെ ഒരു പാട്ട് പോലും ഇല്ലാതെ സിനിമ ഇറങ്ങുന്നത്.
1: അല്ലെ, ഇതിന് കൃത്യമായ വേലിക്കെട്ടുകൾ ഒന്നിനും

0: ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ ഉചിതം, ഔചിത്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഈ പലതിൻ്റെയും കൂടി ഒരു പരിപാടി വേദിയായിരിക്കണം സിനിമ പോലെയുള്ളൊരു ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് പലതിൻ്റെയും പല. ഇപ്പം നമ്മൾ കേട്ട് മടുക്കാതെ കേൾക്കുന്ന എത്രയോ മെലഡികളുണ്ട്, അതിൻ്റെ കൂടെ ഹിപ്പ് ഹോപ്പ് ഉണ്ട്, പല ജോൺറേസുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. സിനിമയിലേ ഇത് വേദിയുള്ളേ. ഇപ്പം ക്ലാസിക്കൽ സംഗീതം പോലും സിനിമയിലൂടെ കേട്ട് ക്ലാസിക്കൽ സംഗീതം കേൾക്കുന്ന എത്രയോ പേരുണ്ട്. യേശുദാസ് സാറിനെ പോലെ അതിൻ്റെ അദ്ദേഹത്തെ ഒരു അദ്ദേഹമൊക്കെ ഒരു ബ്രിഡ്ജായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഈ ക്ലാസിക്കൽ എക്സ്ട്രീം ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെയും ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ഒരു നമുക്ക് SPB ഒക്കെ. അപ്പോൾ അതെ, ശങ്കര പോലെയുള്ള പാട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാത്തരം സംഗീതത്തിനെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിരിക്കുന്ന സിനിമ. ഹിപ്പ് ഹോപ്പ് വന്നാൽ പിന്നെ എല്ലാം ഹിപ്പ് ഹോപ്പിൻ്റെ പിന്നാലെ, അത് പാടില്ല.
1: പുതിയ വർക്കുകൾ
0: ഇനി ഇറങ്ങാതിരിക്കുന്ന കുറച്ച് ചെറിയ പടങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ആ പടത്തിൽ ചെയ്തിട്ടുള്ളത്. ജയരാജ് അദ്ദേഹം ഡയറക്ട് ചെയ്ത പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ, സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. പിന്നെ ആഹ്ലാദം എന്ന് പറഞ്ഞൊരു സിനിമ അജയ് സംവിധാനം ചെയ്ത്, രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം അഭിനയിച്ച സിനിമയാണ്. പിന്നെ അഷികബു ക്യാമറ ചെയ്തിട്ട് മനു എന്ന് പറയുന്ന ആൾ സംവിധാനം, അജസുന്ദരി എന്ന് പറയുന്ന ജോജു ജോർജ് അഭിനയിച്ച, അങ്ങനെ കുറച്ച് സിനിമകൾ ഇപ്പൊ ഇറങ്ങിയപ്പോ. ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് ഞാൻ. എന്റെ മ്യൂസിക് മുജീബ് മജീദാണ് പാട്ട് പാടിച്ച്. ആ അത് അകലേ അകലേ അകലേ ഒരു സ്വർണ കലമാനോ അറിയാ വനങ്ങൾ തേടി അറിയാ

0: കഥേമമ്മയുടെ ഒരു ചെറിയൊരു മണം വരുന്നത്. അപ്പോൾ വളരെ സരസമായി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്ദി.
1: താങ്ക് യു.
2: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായെത്തിയത് സംഗീത സംവിധായകനും ഗായകനുമായ ബിജുപാൽ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. നിർവഹണ സഹായം സുനീത പ്രസാദ്.
3: ആവണി പൊന്നൂഞ്ഞാൽ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 2:08.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആധുനിക കായിക ആവാസ വ്യവസ്ഥ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ സംവാദത്തിൽ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. നേപ്പാളിലേക്ക് 37.5 ടൺ വരുന്ന ദുരിതാശ്വാസ അടിയന്തര സഹായ സാമഗ്രികൾ അടങ്ങിയ രണ്ടാമത്തെ വിമാനവും ഇന്ത്യ അയച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും മറ്റും ഇന്ത്യ ഇന്നലെ തന്നെ അയച്ചിരുന്നു. കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രം പ്രസിഡന്റായിരുന്ന എ ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. കേന്ദ്രത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ബാലകൃഷ്ണൻ സമൂഹത്തിന് നൽകിയ സംഭാവനകളെയും മോദി അനുസ്മരിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാളെ വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളമൊരുക്കുന്നത്. ശ്രീനാരായണ ഗുരു തിരുജയന്തി ആഘോഷം നാളെ ശിവഗിരിയിൽ. രാവിലെ 9:30 തിരുജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ പരിശീലന വിമാനം തകർന്ന് 2

മരണം. ഇൻസ്ട്രക്ടർ പൈലറ്റും ട്രെയിനി പൈലറ്റുമാണ് മരിച്ചത്. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ബോഡി നായ്ക്കന്നൂർ സ്വദേശി മരിച്ചു.

0: തിരുവനന്തപുരം റോയൽസുമായി ഏറ്റുമുട്ടും.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വെള്ളിത്തിരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയൊരു മണിക്കൂർ നമുക്ക് കുറച്ച് സ്നേഹ സംഭാഷണമാകാം. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-242-6377, അല്ലെങ്കിൽ 0484-242-6397. ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 944-64-55-888. നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം.
2: ഹലോ.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണിത്?
2: ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റില് കടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. ചടയമംഗലം പടയ്ക്കൽ.
1: പേരെന്താണ് താങ്കളുടെ?
2: എന്റെ പേര് ബിജു. എന്റെ പേര് ബിജു.
1: ഓക്കെ. അവിടെ എത്ര ക്ലിയർ? അവിടെ എങ്ങനെ ആപ്പോഴിയാണോ കേൾക്കുന്നത് അതോ റേഡിയോയിലാണോ?
2: ആപ്പോഴിയാ കേൾക്കുന്നത്.
1: ഓക്കെ ഓക്കെ. സ്ഥിരം കേൾക്കാറുണ്ടോ കൊച്ചി എഫ്എം?
2: സ്ഥിരം കേൾക്കാറുണ്ട്. ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ വിളിച്ചിരുന്നു.
1: ആഹാ. ഏതായാലും ഇത്രയും ദൂരെ നിന്ന് കേൾക്കുന്നതെന്ന് അറിഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ.
2: ഓക്കേ ഓക്കേ ഓക്കേ. നല്ല പ്രോഗ്രാമാണ്.
1: ഓ, എല്ലാ പ്രോഗ്രാമും കേൾക്കൂ?
2: ഓ, ഞാൻ എല്ലാം കേൾക്കാറുണ്ട്. എല്ലാം കേൾക്കുന്നതാണ്. റേഡിയോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത്.
1: ഓക്കെ. താങ്കൾ എന്താണ് ചെയ്യുന്നത്?
2: ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്. ഞാൻ പുറത്തായിരുന്നു, കുവൈറ്റിലായിരുന്നു. ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്.
1: ഓക്കെ. ഓ, അയ്ശേരി. എത്ര വർഷം ഉണ്ടായിരുന്നു കുവൈറ്റില്?
2: 28 കൊല്ലം ഉണ്ടായിരുന്നു.
1: ഓ, അത്രേ ഉണ്ടായിരുന്നു. ഫാമിലി ഒക്കെ കൊല്ലത്ത് തന്നെയാണോ? അവിടെ തന്നെയാണോ? കടയ്ക്കല് തന്നെയാണോ?
2: കടയ്ക്കലാണ്, കടയ്ക്കലാണ്. ചടയമംഗലം അടുത്തായിട്ട് വരും കടയ്ക്കൽ.
1: ഓക്കെ. ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: എനിക്ക് രാജശില്പിയിലെ പൊയ്കൈ എന്നുള്ള ഗാനമാണ് കേൾക്കാൻ
1: ഇഷ്ടം. സിനിമ കണ്ടതാണോ?
2: ഓ, സിനിമ ഒരു 10 പ്രാവശ്യം എങ്കിലും
1: കണ്ടതാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ്.
2: ഓ,
1: ശരി.
2: പാട്ടിന്റെ പേരെന്തോ?
1: എന്റെ പേര് അമല.
2: അമല.
1: അപ്പൊ നമുക്കെന്നാ വേറെന്തെങ്കിലും വിശേഷം ഉണ്ടോ? നമുക്ക് പാട്ട് കേട്ടാലോ?
2: അല്ല, പാട്ട് നമ്മളെ കുടുംബത്തിലെ എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവർക്കും, ആകാശ മറ്റേ കൊച്ചി നിലയത്തിലെ എല്ലാവർക്കും.
1: ഓക്കെ, എല്ലാവരോടും പറയാൻ. താങ്കളുടെ ആരൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെയുണ്ട്?
2: ദീപ, ബിജു, പിന്നെ അമ്മയുണ്ട്. അമ്മ അമ്മ ഇതെപ്പോഴും കേൾക്കുന്നു. അമ്മയുടെ റൂമിൽ എപ്പോഴും ഞാൻ ഇത് രാവിലെ പോലെ ഓണാക്കി കഴിക്കും. അമ്മ ഇതും കേട്ടോണ്ടാണ് കിടക്കുന്നത്.
1: ഓ, ശരി.
2: ആദിമതി എന്നാണ് അമ്മയുടെ പേര്. 91 വയസ്സുണ്ട്. അമ്മ എപ്പോഴും റെഡിയിടാൻ പറയും.
1: ഓ, ശരി. ഓക്കെ. അപ്പൊ അമ്മയോടൊക്കെ പ്രത്യേക അന്വേഷണം പറയൂട്ടോ.
2: പിന്നെ അമ്മ ആറ്റിങ്ങളുള്ള ഒരു സുഹൃത്ത് ശത്രുഘ്നൻ. പിന്നെ മക്കളെ ബിബിൻ, ബിബിൻ. എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കാം. ഒരുപാട് പേര് ലൈനിലുള്ളതല്ലേ നമ്മള് കൂടുതൽ സംസാരിക്കുന്നത്.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടി ആവട്ടെ പാട്ട്. അപ്പം വീട്ടിലുള്ള ഭാര്യയോടും മക്കളോടും അമ്മയോടും പ്രത്യേകിച്ച് അന്വേഷണം പറയൂട്ടോ.
2: ഓക്കെ.
1: അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
2: ഓ, പാട്ട് കേട്ടോ.
1: ഓക്കെ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ
4: വെറും വൈബ് അല്ല മാസ് വൈബ് മൈജി ഓണം മാസ് ഓണം വൈബ്
3: ആഘോഷം തുടങ്ങിയല്ലേ
4: യെസ് ആയിരക്കണക്കിന് സമ്മാനങ്ങൾ 20 കാറുകൾ 25 സ്കൂട്ടർ

0: യാത്രകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
3: ഏലത്തൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി.
4: നിങ്ങൾ മയക്കുമരുന്നിനെതിരായി അതിശക്തമായ നിലപാടെടുക്കണം.
5: ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
1: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
6: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
7: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
8: ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് നോർത്ത് പറവ് തത്തപ്പള്ളിയിൽ സീനർ.
7: ഒന്നുകൂടി പറഞ്ഞേ.
8: എറണാകുളം ജില്ലയിൽ നിന്ന് നോർത്ത് പറവിൽ നിന്ന് തത്തപ്പള്ളിയിൽ നിന്ന് സീനത്ത്.
7: സീനത്ത്, ആ സീനത്ത് എന്തൊക്കെയുണ്ട് വിശേഷം?
8: നല്ല വിശേഷം.
7: സീനത്ത് സ്ഥിരം വിളിക്കാറുള്ളതല്ലേ വെള്ളിത്തിരയില്?
8: ഇല്ല,
7: ആദ്യമായിട്ടാണോ ഇന്ന് കിട്ടിയത്? ആഹാ, അപ്പൊ ചെലവുണ്ട് കേട്ടോ. ആരൊക്കെയുണ്ട്? എന്റെ പേര് അമല. അതെ, സീനത്ത് പറയുന്നത് വളരെ ലോ വോളി, എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, വേറെ ഒന്നും തോന്നണ്ട. സീനത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഹലോ. ആണോ? സീനത്ത് എന്താ ചെയ്യുന്നത്? ആണോ? അവിടെ അടുത്ത് തന്നെയാണോ? ഓക്കെ, അപ്പൊ ഇന്ന് പോവണ്ട? ഓ, അയ്ശരി ശരി. ഓക്കെ, വെള്ളിത്തിര എപ്പോഴും കേൾക്കാറുണ്ടോ? വീട്ടിലുള്ളപ്പോ കേൾക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
8: അങ്ങാടിയില്
7: അത് വെച്ചാ മതിയോ? പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എന്ന് വെച്ചാ സദ്യ ഉണ്ടാക്കിയോ? എന്നാലും സൂപ്പർ ആയിരുന്നു അല്ലേ. നമുക്ക് പാട്ട് കേട്ടാലോ? അപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, അപ്പൊ അത് വെച്ചുതരാട്ടോ. അപ്പൊ ഓക്കെ.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുക വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഓണം ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം.
5: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
4: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
7: ഹലോ
6: ഹലോ
7: ആ ഞാൻ പാലായിക്കുളത്തുനിന്ന് സുരൻ വെട്ടുവേലി എന്ന് പറയും.

0: എന്തൊക്കെയുണ്ട് വിശേഷം സുരൻ?
1: നല്ല വിശേഷം.
0: ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഓണം കുഴപ്പമുണ്ടായില്ല, ആഘോഷം ഉണ്ടായില്ല. അത് ഞങ്ങളുടെ ഒരു വല്യമ്മ മരിച്ചായിരുന്നേ.
0: ഓ ശരി.
1: ഇന്ന് 12 ദിവസമായുള്ളൂ. അപ്പൊ അതായിരുന്നു ഞങ്ങൾ ഓണാഘോഷം കൂടെ ഒഴിവാക്കി.
0: ശരി, ഓക്കെ. താങ്കൾ എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞാനേ യൂണിയത്തിലാണ്, ഈ ചുമട്ട്.
0: ഓക്കെ. അപ്പൊ ഇന്ന്, അപ്പൊ ഇന്ന് പോകണ്ടായിരിക്കും അല്ലേ?
1: ഇന്നുണ്ട്, വർക്കുണ്ട്.
0: അവിടെ നിന്നാണ് വിളിക്കുന്നത്? അറസ്റ്റിന്റെ സമയത്ത് തന്നെയാണ് വെള്ളിത്തിര. എല്ലാ ദിവസം കേൾക്കാറുണ്ട്. അപ്പൊ വെള്ളിത്തിര മാത്രമേ കേൾക്കുള്ളൂ?
1: വെള്ളിത്തിര അല്ല, എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. നമ്മ രാവിലെ ഇവിടെ വന്ന് ഒരു 7 മണിയോടങ്ങി റേഡിയം വെച്ചാല് എല്ലാ പരിപാടിയും
0: കേൾക്കും. ഏതാ ഇഷ്ടപ്പെട്ട പരിപാടി കൊച്ചി എഫ്എമ്മിന്റെ?
1: കൊച്ചി എഫ്എമ്മിന്റെ പരിപാടി മറ്റേ ആശ പരിപാടിയില്ലേ?
0: പിന്നെ
1: നല്ല പരിപാടിയാ. പിന്നെ കൊറേ പരിപാടി ഉണ്ട്. ഏതാ നല്ലതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം നല്ലതാണ്.
0: എല്ലാം നല്ലതാ.
1: എല്ലാം നല്ല.
0: വീട്ടിലെല്ലാവരും കേൾക്കൂ?
1: ഏതാ
0: വീട്ടിലെല്ലാവരും കൊച്ചി എഫ്എം കേൾക്കാറുണ്ടോ?
1: ഓവാ, ഞങ്ങൾ വീട്ടില് റേഡിയോ ഉണ്ട്. വീട്ടില് റേഡിയോ ഉണ്ട്. എന്റെ ചെറുപ്പം, ഞാൻ ചെറുപ്പം തുടങ്ങി റേഡിയോ കേൾക്കുന്നത്. റേഡിയോ അല്ലേ നല്ല. പിന്നീട് വന്നാലേ.
0: ശരിയാ.
1: റേഡിയത്തിൽ നല്ല പരിപാടികളാണ്. അപ്പൊ വിജ്ഞാനമുണ്ട്, വിനോദം ഉണ്ട്,
0: എല്ലാം ഉണ്ട്.
1: എല്ലാം ഉണ്ട്.
0: പിന്നെ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് പൂക്കാലം വരവായില വേണുഗോപാൽ സാറോടിയ പാട്ട്.
0: ഏതോ വാർമുഗിലിൻ.
1: അതെ അതെ, ആ പാട്ട്.
0: എന്താ ഈ പാട്ടിനോട് ഇഷ്ടം തോന്നാൻ എന്തെങ്കിലും കാര്യമുണ്ടോ?
1: അത് ഞാൻ ആ സിനിമ ഉണ്ട്, നല്ല സിനിമയാണ് അത്. നല്ല പാട്ടും നല്ലതാണ്.
0: ഇത് അന്ന് റിലീസായപ്പോ കണ്ടതാണോ അതോ ഈ അടുത്ത് എപ്പോഴെങ്കിലും കണ്ടോ?
1: ഞാൻ അത് കഴിഞ്ഞപ്പോ ഈ ടിവിയിലൊക്കെ വന്ന് നമ്മ ഈ റിലീസ് കഴിഞ്ഞപ്പോ കണ്ടാണ്. അതിക്ക് മുമ്പ് കണ്ട രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടാണ്. നല്ല പടമാണ്, കുടുംബ പടമല്ലേ.
0: ഓ ശരി. അല്ല ഇന്നിപ്പോ ചോദിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടോന്നാ ചോദിച്ചത്. ഇനി അടുത്തപ്പോഴെങ്കിലും കണ്ടതുകൊണ്ടാണോ ഓർത്തതെന്നുള്ളത്?
1: അത് കുറച്ച് കുറച്ച് ഒരു ആഴ്ച മുമ്പ് കണ്ടായിരുന്നു ആ പടം.
0: അപ്പൊ മനസ്സിലാ പാട്ട് ഇങ്ങനെ കടന്ന് അലയടിക്കുന്നുണ്ടാവും.
1: ആ പാട്ട് ഇങ്ങനെ മനസ്സിൽ കിടന്ന് അലയടിക്കുക, റേഡിയോയിലൂടെ കേൾക്കാനൊരു ആഗ്രഹം. നമ്മുടെ എഫ്എമ്മുള്ള ഈ എല്ലാ പഴയ പാട്ടുകളൊക്കെ സംരക്ഷണം ചെയ്യണ എഫ്എം മാത്രമേ ഉള്ളൂ.
0: ഓക്കെ.
1: വേറെ ഒരു മാധ്യമം ഇല്ലല്ല. പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ എഫ്എം വെച്ച് വേറെ പഴയ പാട്ടുകള് നല്ല പാട്ടുകളല്ലേ, നല്ല കേൾക്കാനും മനസ്സിൽ ഇരിക്കാനും ചിന്തിക്കാനും പറ്റിയ പാട്ടുകളാണ് പഴയ പാട്ടുകൾ.
0: ശരിയാണ്.
1: സിനിമകളും
0: അത് ഓരോരുത്തർക്ക് ഓരോ. ഇപ്പോഴത്തെ പുതിയ തലമുറയോട് ചോദിച്ചാൽ അവര് പറയാം പുതിയ പാട്ടാണ് നല്ലതെന്ന് പറയും.
1: പുതിയ തലമുറക്ക് പുതിയ
0: പാട്ട് ഇഷ്ടാവും,
1: അവർക്ക് പഴയ പാട്ടങ്ങളും ഇഷ്ടപ്പെടൂല.
0: പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പുതിയ തലമുറയിലുണ്ട്. ചില പാട്ടുകൾ അപ്പൊ നമുക്ക് എല്ലാം പാട്ട് കേട്ടാലോ?
1: പാട്ട് കേട്ടോ.
0: അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ, ജോലി സ്ഥലത്ത് എല്ലാവരോടും കേട്ടോ.
1: അപ്പൊ റേഡിയോ നിലത്തിലെല്ലാവർക്കും ഓണാശംസകളും എല്ലാരും അന്വേഷണം പറയാം. ഞാൻ ഇടക്കിടക്ക് വിളിക്കണേ, 2 മാസം 3 മാസത്തേക്ക് വിളിക്കണേ.
0: മൂന്ന് മാസം കൂടുമ്പോ വിളിച്ചാ മതി.
1: 3 മാസം അല്ല, എല്ലാരും കിട്ടണ്ടേ?
0: അത് തന്നെ.
1: നമ്മി വന്ദന കീപ്പ് ചെയ്ത് വിളിക്കണേ. പിന്നെ കത്തൊക്കെ ഇടാറുണ്ട്, കത്ത് വിളിക്കാറുണ്ട്.
0: എല്ലാവരോടും പറയാം. പിന്നെ കൂടുതൽ ആ പാട്ട് കിടന്ന് അലയടിക്കണ്ട, നമുക്കിന്ന് കേട്ട് കളയാം. ഓക്കെ എന്നാ, ശരി.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
4: ഹലോ
3: ഹലോ എന്താണ് ഈ പറയുന്നത്? ആദ്യം താങ്ക് യു എന്ന് പറഞ്ഞില്ലേ? ആരോടാ താങ്ക് യു പറഞ്ഞത്? ലളിത, എന്താ ഇത്ര ഒരു എക്സൈറ്റഡ് ആയിട്ട്? എന്ത് പറ്റി? ഓ അത് ശരി. ഇത് ആദ്യമായിട്ടാണോ കിട്ടുന്നത്?
4: ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണേ. ഈ വർഷം കേട്ടോ,
3: നേരത്തെ
4: ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് ആണ് പ്രാവശ്യം കിട്ടിയത്.
3: എന്നിട്ട് പിന്നെ എന്തു പറ്റി ഇത്ര നാളെ ലേറ്റ് ആയത് വിളിക്കാനായിട്ട്?
4: കിട്ടാറില്ല, പിന്നെ ശ്രമിക്കാറില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഒരു ടൈം കിട്ടുമ്പോഴേ വിളിക്കാൻ പറ്റുള്ളൂ.
3: അത് ശരിയായില്ല ട്ടോ, ശ്രമിക്കാതിരുന്നത് ശരിയായില്ല. ഇപ്പൊ ഞങ്ങളോടൊന്നും സ്നേഹമില്ലല്ലേ, അതുകൊണ്ടാണല്ലോ.
4: ഇതുകൊണ്ട് ഒത്തിരി സ്നേഹം, ഓർമ്മ ചിന്തന ഞാൻ ഇരുന്നുണ്ട്, അഭിപ്രായ വേദിയിലേക്ക് എഴുന്നുണ്ട്, അതില് എഴുന്നുണ്ട്, അങ്ങനെയൊക്കെ എഴുന്നുണ്ട്.
3: പിന്നെ
4: എല്ലാ പരിപാടിയും നന്നായി വരുന്നുണ്ട് കേട്ടോ.
3: വളരെയേറെ നന്ദി.
4: ദീപസ്തംഭ മഹാചരിയില്ലേ, അതൊക്കെ നല്ല പരിപാടിയാണ്. പിന്നെ പുതിയ അവതാരകരൊക്കെ കേറിയല്ലോ. പേരെന്താ? മോന്റെ പേരെന്താ?
3: എന്റെ പേര് അമല.
4: അമല നന്നായി അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ.
3: പുതിയ ആളൊന്നുമല്ല, പഴയ ആള് തന്നെയാ.

0: ശരി. ഞാന് ലൗലി മാഡവുമായിട്ട് റിയ കേട്ട് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല
1: കൂട്ടാം. അപ്പൊ റേഡിയോ ഒരുപാട് ആകാശവാണി കൊച്ചിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് അല്ലേ?
0: ഇത്രയും പരിപാടികൾ കേൾക്കുന്നതാണ്, ആസ്വദിക്കാറുണ്ട്, മറുപടി ഇടാറുണ്ട്, ചെയ്യുന്നുണ്ട്.
1: ലളിത എന്താ ചെയ്യുന്ന, ജോലി ചെയ്യുന്നുണ്ടോ? എന്തോ എന്താ പറഞ്ഞത്?
0: റേഡിയോ നിലയത്തിന്റെ ആദ്യത്തിന്റെ ട്യൂൺ തന്നെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ തന്നെ വെച്ച് സുഭാഷിതമൊക്കെ കേൾക്കാറുണ്ട്. പിന്നില്ലേ വന്ദേ മധുരം പഴയതിന്റെ ഇടയ്ക്ക് കേൾപ്പിക്കോ?
1: അയ്യോ അതിവിടെ ചോദിക്കണം കേട്ടോ, നമുക്കിപ്പോ പറയാൻ പറ്റില്ല.
0: അത് ഭയങ്കര ഇഷ്ടമാണ്, അത് നിർബന്ധിക്കുന്നില്ല കേട്ടോ, പറയുന്നേ ഉള്ളേ. അത് ഭയങ്കര ഇഷ്ടമുണ്ട്, ഇടയ്ക്ക് ഇട്ടാ കൊള്ളാന്നുള്ളതുണ്ട്. ഇപ്പോഴത്തെ കൊള്ളില്ലെന്നല്ല, നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരുടെയും സുഭാഷണം നന്നായി വരുന്നുണ്ട്.
1: അപ്പൊ ഇനി ഞാനൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇങ്ങോട്ട് പറഞ്ഞു. പരിപാടി എല്ലാ പരിപാടിയും കേൾക്കുന്ന ആളാണെന്നും മനസ്സിലായി. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലളിതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: എന്റെ വീട്ടില് ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
1: മക്കള്?
0: അമ്മയില്ല, അവൻ ഞങ്ങൾക്ക് മക്കളില്ല. പിന്നെ അനിയത്തി മോളും, അവള് കല്യാണം വെച്ച് അവിടെ തന്നെ, അവള് വനിതാ പോലീസാണ്.
1: അവനാണ്
0: എന്റെ മക്കളെല്ലാരും,
1: അനിയനും
0: അനിയത്തിന്റെ രണ്ട് മക്കള്, സഞ്ജയ് ശ്രീഹരി, ശിവ, ശിവ വനിതാ സിംഗാണ് നമ്മുടെ ആലപ്പുഴ. അനിയന് അവൻ സാബു, അവര് നാലും എന്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്.
1: ഓ നല്ല കാര്യം. ലളിത സ്ഥലം എവിടെയെന്നാ പറഞ്ഞത്?
0: കണ്ണൂർ അമ്പലം ഇല്ലേ
1: നമ്മളെ,
0: അതിന്റെ ഇവിടെ കൊച്ചോട്ടാണ്. പിന്നെ പിന്നെ എന്റെ ഹസ്ബൻഡ് വീട് വൈക്കമാണ്. ഞങ്ങള് ഇങ്ങോട്ടേക്ക് ഇവിടെയാ താമസിക്കുന്നത്.
1: വൈക്കത്ത് എവിടെയാ?
0: ചെറിയൊരു വൈക്കത്ത് പട്ടശ്ശേരി എന്ന് പറയും, തീപൂരം റോട്ടിലെ. അപ്പൊ ഞാന് വെച്ചാല് ഇത്തിരി നിലത്തെടുത്ത് അശൻകളരി പഠിപ്പിക്കുന്ന ആളാട്ടോ.
1: ആണോ? ഓ അയ്ശേരി. ആ ഏതായാലും അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയല്ലോ.
0: എന്റെ ഒരു പരിപാടി ഇതില് ലൗലി മാഡം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞെന്റെ ഘോഷമായിരുന്നു.
1: ഓ അയ്ശേരി. ഇതിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
0: 4 വയസ്സിൽ വന്നു ചേർന്നിട്ട് ഒരു ട്യൂഷൻ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം എന്റെ അവിടെ കഴിഞ്ഞിട്ട് അവർ പിരിയുള്ളു. അങ്ങനെ ചെറിയൊരു ചെറിയ ഇങ്ങനെ ഒരു പണിയൊക്കെ ആയിട്ടായിരിക്കുന്നേ. പിന്നെ ഇപ്പോഴത്തെ എന്തായാലും നമ്മൾക്ക് ഓണം നന്നായിട്ട് ആസ്വദിക്കുമല്ലോ. പക്ഷെ ഇന്ന് നല്ല വെയിലൊക്കെ കിട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു പഴഞ്ചില്ലേ, പഴഞ്ചില്ലിന് 10 ജില്ല എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ മാറ്റി കേട്ടോ. പഴഞ്ചില്ലിന് 15 സത്യം തന്നെയാ. പക്ഷേ അത്തം കറുത്താൽ ഓണം വെളുക്കുന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ കാണം വിറ്റ് ഓണം ഉണ്ണണോന്ന് ചൊല്ലണ്ട. പഴയ കാലങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ. അവരിത് അനേകരും ദരിദ്രൊക്കെ ഒരുപോലെയായിരുന്നു ആസ്വദിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം മാറ്റിമറിച്ചു. പെട്ടെന്നല്ല എല്ലാം സംഭവിക്കുന്നേ. നമ്മൾ വിചാരിക്കുന്ന ഒന്ന് വന്നു ചേരുന്ന മറ്റൊന്ന്. ഇതൊക്കെ ആരുടെ മുഖാന്തരം ഉണ്ടാവുന്നറിയോ? ബുദ്ധി കൂടിയുള്ള മനുഷ്യർ തന്നെ ഇത് ഉണ്ടാക്കുന്നവന. എന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചിലപ്പോ ചോദിക്കുക. നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നതിന് തന്നെ വികസന പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും ഒക്കെ ആയതുണ്ടാവുന്നത്. അപ്പൊ നമ്മള് കുറെ കൂടിയൊക്കെ ശ്രദ്ധിച്ചും ഒക്കെ മുന്നോട്ട് പോയാൽ ഭാവി തലമുറകൾക്ക് നന്നായി ജീവിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഒത്തിരി മാറ്റങ്ങളാ.
1: നമുക്ക് പ്രകൃതിയോടും കൂടി സ്നേഹം വേണം, അതാണ് കാര്യം.
0: സ്നേഹിക്കണം, നമുക്ക് എല്ലാം തരുന്നത് ഭൂമി ഈ മാതാവ് തന്നെയാണ്, ഈ ജഗദമ്പയാ. അതെല്ലാം നമ്മള് നശിപ്പിച്ചാല് നാളെ ഈ ഭാവി തലമുറകൾക്ക് എന്തുണ്ട്? നമ്മളതൊന്നും അടുത്ത തലമുറകൾക്ക് നീക്കി വെക്കുന്നുണ്ടോ? ഈ ഒരിറ്റ് വെള്ളമില്ല, വെള്ളം വെള്ളം സർവത്ര വെള്ളം.
1: പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല.
0: ആ ഒരു ശൈലിയിലേക്ക് വന്നിരിക്കുകയാണ്. ഭൂമി മുഴുവൻ പാട് കയറി നശിച്ചു.
1: അപ്പൊ അതൊക്കെ നിക്കട്ടെ. ഇന്ന് ഏത് പാട്ടാ ലളിതയ്ക്ക് കേൾക്കേണ്ടത്?
0: ഞാനാ പറഞ്ഞു പറ്റുണ്ടോ?
1: ഏത് പാട്ടാ പറഞ്ഞത്? ഒന്നും കൂടി എന്നോട് പറഞ്ഞേ.
0: കാറ്റും പോയി മഴക്കാറും
1: പോയി, മഴക്കാറും പോയി എന്നുള്ളത്. അപ്പൊ ഈ മാധുരി പാടിയ പാട്ടാ.
0: നമ്മള്
1: ആ പാട്ട് കൊടുക്കാം. ആ പാട്ട് കൊടുക്കാം. ആ പാട്ട് പറഞ്ഞ പാട്ട് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഏതായാലും നമ്മള് കുറെ സംസാരിച്ചു, കുറെ കാര്യങ്ങൾ എന്നോട് എനിക്കും പറഞ്ഞു തന്നു, പരിചയപ്പെടാൻ കഴിഞ്ഞാലും സന്തോഷം. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ?
0: അപ്പൊ
1: ഹസ്ബൻഡിനോട് എല്ലാവരോടൊക്കെ അന്വേഷണം പറയാം കേട്ടോ. ഓക്കേ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
3: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണത്. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
4: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
5: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
6: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
0: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
6: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘു

0: ഉപകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
1: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
2: ഹലോ, വെള്ളിത്തിരയിലെ അടുത്ത അതിഥി ആരാണ്?
3: ഹലോ മാഡം, ഞാൻ ആലുവ കുട്ടമശ്ശേരിയിൽ നിന്ന് അബൂബക്കറാണ് സംസാരിക്കുന്നത്.
2: ഓക്കെ, ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ വെള്ളിത്തിരയിലേക്ക്?
3: പിന്നെ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്.
2: എത്ര മൂന്ന് മാസം കഴിഞ്ഞോ?
3: മൂന്നര മാസമായി മാഡം. ഞാൻ അങ്ങനെ വിളിക്കാറുള്ളൂ, കാരണം ആഴ്ചയിലാഴ്ചയിൽ വിളിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു അവാർഡും കിട്ടാല്ല. ഇവിടെ ചിലര് അങ്ങനെ വിളിക്കുന്നവരുണ്ട്, ആഴ്ചയിലാഴ്ചയിൽ വിളിക്കും, പേര് മാറ്റി വിളിക്കും, ഒരു കടയിൽ കയറി ഇരുന്നേച്ചും അടുത്തുള്ള കടക്കാരുടെ മുഴുവനും പരസ്യം പറഞ്ഞിട്ട് വിളിക്കുന്ന ചില ആൾക്കാരും പേര് മാറ്റി വിളിക്കും, സ്ഥലം മാറ്റി പറയും. ആ ഇതൊന്നും നമുക്ക് അതുകൊണ്ടുള്ള നേട്ടമൊന്നും വേണ്ട, അതുകൊണ്ട് ഒരു അവാർഡും കിട്ടാനില്ല.
2: ഓക്കെ, നല്ല കാര്യം. ഏതായാലും താങ്കളും അങ്ങനെ ചിന്തിക്കുന്നത് നല്ല കാര്യം.
3: ഞങ്ങളൊക്കെ റേഡിയോയിലെ സ്ഥിരം ശ്രോതാക്കളാണ് വർഷങ്ങളായിട്ട്.
2: സന്തോഷം. കൊച്ചി എഫ് മാത്രമേ കേൾക്കുള്ളൂ അതോ വേറെ ഏതെങ്കിലും ചാനൽ കേൾക്കാറുണ്ടോ?
3: കൊച്ചി എഫും തിരുവനന്തപുരം എഫും എല്ലാം കേൾക്കാറുണ്ട്.
2: കൊച്ചി എഫ് എമ്മിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാ?
3: കൊച്ചി എഫ് എമ്മിലെ എല്ലാ പരിപാടികളും നല്ല നിലവാരമുള്ള പരിപാടികളല്ലേ. പ്രത്യേകിച്ച് കൂടുതലും നമ്മളൊക്കെ, ഞാനൊക്കെ ഈ സംഗീതവുമായി ഒരുപാട് ബന്ധമുള്ള ആളായതുകൊണ്ട് ചലച്ചിത്രക്കാരൊക്കെ കണ്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതല്ലാതെ പ്രഭാഷണങ്ങളും വാർത്തകളും മറ്റേ കഥാപ്രസംഗം അല്ലെങ്കിൽ ചലച്ചിത്രം എല്ലാം കേൾക്കാറുണ്ട്, എല്ലാം കേൾക്കാറുണ്ട് പൊതുവെ.
2: താങ്കൾ എന്ത് ചെയ്യുന്നത്? എന്താണ്?
3: ഞാൻ കൊച്ചി സി എം എഫ് ആറിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്.
2: എത്ര വർഷമായി സാർ റിട്ടയർ ചെയ്തിട്ട്?
3: 10-12 വർഷമായി. അപ്പൊ അതിനു മുമ്പ് സംഗീത പരിപാടികൾ, ഗാനമേളയും അതും ഇതും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് മ്യൂസിക്കലി പ്രോഗ്രാംസ് ആയിട്ട് നടക്കുകയായിരുന്നു
2: നേരത്തെ. അതൊക്കെ തന്നെയാണ്.
3: ആ ഇപ്രാവശ്യം ഇപ്പൊ മിക്കവാറും ഫീൽഡിൽ നിന്ന് അങ്ങനെ പോകാറൊന്നുമില്ല, എങ്കിലും മാനസികമായിട്ട് അത് മനസ്സിൽ എപ്പോഴും അതൊക്കെ ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് അൽത്താര എന്ന ചിത്രത്തില് എല്ലാ റീശ്വരി പാടിയ ഓണത്തുമ്പി വന്നാട്ടെ എന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്.
2: ഇത്
3: അല്ല, ഈ ഓണത്തിന് ഇപ്പൊ നമ്മൾ അത്ത മുതല് ഓണപ്പാട്ടുകളും പരിപാടികളും എല്ലാം ധാരാളം കേട്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് തോന്നിയത് ഓണപ്പാട്ടുകൾ എന്ന പേരിൽ വായിക്കുന്നത് മുഴുവനും രണ്ടു പാട്ട് കാലത്തും ഉച്ചക്കും വൈകുന്നേരവും ഈ 11 ദിവസമായും കേട്ടുകൊണ്ട്. ഒന്ന് ഓണപ്പൂവേ ഓണപ്പൂവേ, പിന്നെ പറയണ പൂവിളി പൂവിളി, ഇത് രണ്ടു 100 കണക്കിന് ഓണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ മലയാളത്തിലെ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അത് ഇപ്പൊ ശ്രോതാക്കൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടൊന്നില്ല, ആകാശവാണിക്കെങ്കിലും അവരുടെ ശേഖരത്തിൽ അത് ഉണ്ടാവുമല്ലോ. അതൊന്നും വയ്ക്കാതെ ഈ ഓണപ്പൂവേയും വയ്ക്കും പൂവിളിയും വയ്ക്കും, ഇത് തന്നെ പരിപാടി കേട്ട് ഒരു ദിവസം 3 പ്രാവശ്യം ഉണ്ടായ ദിവസങ്ങളുണ്ട്, 3 പ്രാവശ്യം കാലത്ത് ഉച്ചക്കും വൈകുന്നേരവും. രാവിലെ ഉള്ള റെയിൻബോ എടുത്താലോ അതിലും ഇത് തന്നെ.
2: അതെ, പെട്ടെന്ന് ഓണം കേൾക്കുമ്പോ എല്ലാവർക്കും ആ പാട്ടായിരിക്കും മനസ്സിലേക്ക് ഓടി വരുന്നത്.
3: അതുകൊണ്ട് നമ്മളെ മാറ്റി എടുക്കുന്നു.
2: നല്ല കാര്യം, ഒരു വേറെ ഒരു പാട്ട് കേൾക്കാലോ. താങ്കൾക്ക് എന്താ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: എനിക്ക് എന്റെ വൈഫ് മരിച്ചു പോയി, പിന്നെ 2 മക്കളുണ്ട്, 2 ആൺമക്കള്. മുത്തയാള് ഗൾഫിലാണ്, 2-ാമത്തെയാള് ഇവിടെ ഉണ്ട്. 2 മക്കള്, മുത്തയാള് കല്യാണം കഴിച്ചു, 2-ാമത്തെയാള് കല്യാണം കഴിച്ചിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ ഇത് ഞാൻ ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ട് മാഡം, അതുകൂടെ പറഞ്ഞോട്ടോ?
2: പറഞ്ഞോളൂ.
3: പിന്നെ ചേവരയിലുള്ള ആരിഫ, തലൂരിലുള്ള സൈനുദ്ദീൻ, തോട്ടയ്ക്കാട്ടുള്ള കൃഷ്ണൻ, അഴീക്കോട്ടിലുള്ള അബ്ദുൽ സലാം,
2: കൊല്ലം വരെ പോയി
3: ആവശ്യപ്പെടുന്നത്. അന്ന് ആ പാട്ടിന്റെ ഒരു 2 വരി കൂടെ ഒന്ന് പാടിയിട്ട് അവസാനിപ്പിച്ചേക്കാം. ഓണത്തുമ്പി വന്നാട്ടെ ഓമനത്തും

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം മാഡം. ഹാപ്പി ഓണം.
0: ഹാപ്പി
1: ചന്ദ്ര
0: ഓണം.
1: മാഡം അല്ലേ?
0: ആരാണ്?
1: ഞാൻ സരിതയാണ്, കടുങ്ങല്ലൂരിൽ നിന്ന്.
0: സരിത
1: കടുങ്ങല്ലൂർ ആദ്യമായിട്ട് വിളിക്കുകയാണ്.
0: ആണോ? അത് കൊള്ളാലോ.
1: എനിക്ക് മാഡത്തിനോട് മാഡത്തിന്റെ അടുത്ത് സംസാരിക്കണമെന്ന്. ഞാൻ കൊറേ മാഡത്തിന്റെ പേരങ്ങനെ നോക്കി തുടങ്ങി. 4 മണിപ്പൂക്കളൊക്കെ നല്ലോണം അവതരിപ്പിക്കായിരുന്നല്ലോ.
0: അതെങ്ങനെ മനസ്സിലായി? 4 മണിപ്പൂക്കൾ നമ്മളാണ് അവതരിപ്പിക്കുന്നതെന്ന്
1: ആ ശബ്ദം കേൾക്കുമ്പോ അറിയാലോ. അപ്പൊ ഞാൻ എന്നും എന്താ പറയാ, രാജീവ് സാറിന്റെ ലാസ്റ്റ് വെള്ളിത്തിരയില് എന്താ പറയാ, അതിനു മുൻപ് എന്താ പറയാ, കഥകളി കൂടെയുള്ള പാട്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ അത് മാഡം അവതരിപ്പിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, വെള്ളിത്തിരയില് എന്താ പറയാ, മാഡം ഉണ്ടാവോന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ, രാജേഷ് സാറിന്റെ അന്ന് ലാസ്റ്റ് വെള്ളിത്തിരയായിരുന്നു. അന്ന് വിജി വർഗീസിന്റെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു മാഡം, അങ്ങനെ ഞാൻ വിചാരിച്ചു മാഡത്തിന്റെ പേര്. പിന്നെയാണ് ബുധനാഴ്ചത്തെ പ്രോഗ്രാമില് സാറിന്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അമലയാണ് പേരറിയാ. കൊറേ ഒരു 5-6 മാസം ഇങ്ങനെ വാച്ച് ചെയ്തു പോകുന്ന എല്ലാ പ്രോഗ്രാമുകളും
0: സമ്മതിക്കണം. ഇങ്ങനെ പരിപാടികൾ കേട്ട് കേട്ട് ശബ്ദ ഐഡന്റിഫൈ ചെയ്യണം.
1: അതെ അതെ അതെ, നല്ലോണം അവതരിപ്പിക്കുന്നുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഡത്തിന്റെ പേരെന്താന്ന്. അപ്പൊ അച്ചടാന്ന് പറഞ്ഞു മാഡം.
0: ഏതാ 4 മണിപ്പൂക്കളാണോ പേര് ചോദിച്ചത്?
1: അതെ അതെ അതെ, കുട്ടി ചോദിച്ചത് എന്താ മാഡത്തിന്റെ പേരെന്ന്. അപ്പൊ അച്ചടാന്ന്. അപ്പൊ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പൊ നല്ല അവതരിപ്പിക്കണ്ടായി.
0: ഓ, വളരെ നന്ദി.
1: ഇന്നിങ്ങനെ നോക്കും എന്നാണ് വരണത്, അല്ലാന്നുള്ള ആള് എന്താ വരണേന്നുള്ളത് ഞാൻ ഇങ്ങനെ നോക്കിയോണ്ട് ഇന്ന് കൊറേ തുടങ്ങി പോകുന്നിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പഴാണ് കിട്ടിയത്, ആദ്യമായിട്ടും കിട്ടിയത്. അപ്പൊ അമല നെയ്

0: ഏതായാലും എനിക്ക് വളരെ സന്തോഷം ആദ്യമായിട്ട് കണക്ട് ചെയ്യുന്ന ആളും ഇങ്ങനെ തന്നെ ആദ്യമായിട്ട് കിട്ടിയത് ഒരാളോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതും അതും നമ്മുടെ ശബ്ദം ഇങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച ഒരാളോട്.
1: അതെ അതെ, ഞാന് 5-8 മാസം ഇങ്ങനെ ട്രൈ ചെയ്തിരുന്നു എന്താണ് പേരെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പൊ 1 മാസമായിട്ടുള്ളൂ
0: പേര്.
1: എവിടെയാ വീടിന്റെ അടുത്തിന്റെ?
0: ഇവിടെ തന്നെയാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്, എറണാകുളത്ത്
1: തന്നെയാണ്. നല്ലോണം അവതരിപ്പിച്ചായിരുന്നു.
0: താങ്ക് യു. സരിതയുടെ എന്ത് ചെയ്യാ സരിത, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല.
0: ഓക്കെ,
1: അങ്ങനെയായിട്ട് പോണം.
0: വീട്ടിലാരൊക്കെ ഉണ്ട് സരിത?
1: ഞാൻ മാത്രമേ ഉള്ളൂ.
0: ആ ഓക്കെ, ശരി. ഓക്കെ,
1: അപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ?
0: ഓ, കഴിച്ചു കഴിച്ചു കഴിച്ചു കഴിച്ചു. സരിതയുടെ ഊണൊക്കെ കഴിഞ്ഞോ?
1: ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാം, രണ്ടുപേരെ കഴിക്കാറുള്ളൂ.
0: ആണോ, എന്താ അത്ര ലേറ്റ് ആവുന്നത്?
1: അല്ല, ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറില്ല, കാലത്തും രാത്രിയിലും, രാത്രി 7 മണിയാകുമ്പോ കഴിക്കാം, അങ്ങനെ 2 നേരം മാത്രം ഞാൻ
0: കഴിക്കാറുള്ളൂ. അപ്പൊ റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആളാ?
1: നേരത്തെ
0: പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് അതുകൊണ്ടുള്ള ശബ്ദം ഇങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ചത്.
1: ഞാൻ 4 മണി വരെ കേൾക്കും, പിന്നെ വൈകിട്ട് TV എന്തെങ്കിലും കാണും, അങ്ങനെ 5 മണി വരെ കേൾക്കും. അങ്ങനെ
0: സരിതയുടെ സ്ഥലം
1: പറയാനായിട്ട് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താ
0: മറക്കാം. ആ, അതെനിക്ക് സരിത സംസാരിക്കുന്ന ശബ്ദത്തിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എക്സൈറ്റ്മെന്റ്.
1: അതെ,
0: അപ്പൊ ഡബിൾ ലോട്ടറി ആയി.
1: എനിക്ക് എന്റെ ഇത് 17-ാം തീയതി ചിങ്ങം മാതി, അപ്പൊ ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ചെലപ്പോ ോ എന്നുള്ള ഇതിൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് ഇട്ട് വിറ്റ തന്നെ വിളിച്ചത് ആണ് വിളിച്ചത്. അപ്പോ ലവലി മാഡത്തിനോട് ആദ്യമായിട്ട് സംസാരിക്കണം ഞാൻ.
0: ഓ,
1: ബർത്ത്ഡേക്ക് വേണ്ടിയാണായി
0: വിളിച്ചു. സരിത കിഴക്കേ കടുങ്ങല്ലൂരല്ലേ സ്ഥലം പറഞ്ഞത്?
1: അതെ അതെ അതെ. ഇത് എന്താ പറയാ, സുഭാഷ് ചന്ദ്രൻ നോവലിസ്റ്റ്
0: ഞങ്ങളുടെ അസോസിയേഷനിലുള്ള ആളാ. സരിത, ഇന്നിപ്പോ നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്? അല്ലെങ്കിൽ പാട്ട് മുഴുവൻ കേൾക്കാൻ പറ്റില്ല. ഭയങ്കര എക്സൈറ്റഡ്, അതെനിക്ക് മനസ്സിലായി. കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ.
1: അതെ, ഞാൻ 2-3 വരെ ട്രൈ ചെയ്യുന്നുണ്ട്, ചെയ്യില്ലാന്ന് വിചാരിച്ചിട്ട്. അതിനെ കിട്ടില്ല നമുക്ക്. അത് കാരണം പാൽക്കടൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഇന്ദ്രനീലാംബരങ്ങൾ
0: ജയചന്ദ്രൻ പാടിയ പാട്ടാ.
1: എന്റെ വീട് ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ, അതും കൂടി പറയണം, എനിക്ക് അത് വിടാൻ പറ്റില്ല.
0: ഹസ്ബൻഡ്
1: ഇവിടെ കാരണം കിഴക്കേക്കടുങ്ങല്ലൂര് താമസിക്കുന്നു.
0: ഓക്കെ,
1: അപ്പൊ മാഡത്തിന് വേണ്ടിട്ട്, അവിടെ ഉള്ള എല്ലാവർക്കും വേണ്ടിട്ട് ഹാപ്പി ഓണം.
0: ഓ, താങ്ക് യു.
1: മറക്കരുത്,
0: ഒരിക്കലും മറക്കില്ല. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ സരിത, അല്ലെങ്കിൽ നമുക്ക് പാട്ട് വീണാൽ കേൾക്കാൻ പറ്റില്ല. അപ്പൊ വിളിച്ചതിലെ സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിലും വളരെയേറെ സന്തോഷം.
1: ഓക്കെ,
0: ബൈ
1: ബൈ ബൈ.

പ്രിയമുള്ളവരെ, ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ അമല, സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം വി പി ജോളി, ജിസ്മി, സാങ്കേതിക സഹായം സുനി ജോർജ്, വിജി വർഗീസ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 59:35. ഇനി 3 മണിക്ക് ശ്രാവണ ഹർഷം സംഗീതശില്പം തിരുവനന്തപുരം റിലേ.

ഓണം ഭാരതീയരുടെ വിശിഷ്യ കേരളീയരുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ വികാരമാണ്, ഉത്സവമാണ്. ഈ ലോകത്തിൻ്റെ ഏതു കോണിൽ ജീവിക്കുമ്പോഴും മലയാളി ഹൃദയങ്ങൾ കൊണ്ടൊന്നാവുന്ന സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷമാണിത്.

ജാതി മത ഭേദങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന, ഒരേ മനസ്സുപോലെ വർത്തിക്കുന്ന സുന്ദര ദിനങ്ങളാണ് ഓരോ ഓണക്കാലവും. ഓണം ഒരോർമ്മപ്പെടുത്തലാണ്, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു സമത്വ സുന്ദരമായ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, മനുഷ്യ മനസ്സുകളിൽ വറ്റാതെ നിൽക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും സംസ്കാരത്തിന്റെയും ഈ നല്ല ഗുണങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ.

ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും വേളയായ ഓണക്കാലത്ത് മലയാളി മനസ്സുകളിൽ അവരുടെ സ്മൃതിപഥത്തിൽ തെളിയുന്നത് ഒരു ചക്രവർത്തിയുടെ മുഖമാണ്. മഹാബലി ചക്രവർത്തിയുടെ നീതിമാനായ ഭരണാധികാരിയും സ്നേഹസമ്പന്നനായ രാജാവുമായിരുന്നു ഇദ്ദേഹം. കള്ളമോ ചതിവോ ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരരായി ജീവിച്ചിരുന്ന സമത്വ സുന്ദരമായ കാലമായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം. ഈ സുന്ദരകാലത്തിന്റെ ഓർമ്മകളാണ് നാം ഓരോ ഓണത്തിലും പുതുക്കുന്നത്.

തന്റെ പ്രജകളെ കാണുവാനായി തന്റെ നാട് സന്ദർശിക്കാനായി എത്തുന്നു എന്നതാണ് ഓണത്തിന്റെ സങ്കല്പം. മനുഷ്യനെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച മഹാബലി ചക്രവർത്തിയെ തങ്ങളുടെ വീട്ടുമുറ്റത്തും ഹൃദയങ്ങളിലും പൊന്നിൻ പൂക്കളം തീർത്ത് സ്വീകരിക്കുകയാണ് ഓരോ മലയാളിയും ഓണക്കാലത്ത്.

ശുദ്ധിയുടെയും സമത്വത്തിന്റെയും നീതിയുടെയും സത്യസന്ധതയുടെയും ദാനധർമ്മങ്ങളുടെയും പരസ്പര ബഹുമാനത്തിന്റെയും എത്രയോ പാഠങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിച്ച മഹാനായ ചക്രവർത്തി

കാത്തിരിപ്പിൻ്റെതാണ് ഓരോ ഓണക്കാലവും. പ്രതീക്ഷയുടെ, പുതുമയുടെ, പുതു വെളിച്ചത്തിൻ്റെ പ്രകാശം തേടിയുള്ള കാത്തിരിപ്പ്. കാത്തിരിപ്പിന് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതൊരു വ്യക്തിക്കാവാം, ഒരു നല്ല കാലത്തിനാവാം, നല്ല ഭാവിക്കാവാം, അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും തിരികെ വരവിനാകാം. മലയാളികൾക്ക് കാത്തിരിപ്പ് എന്നാൽ മറ്റൊന്നുകൂടിയാണ് ചിങ്ങമാസവും ഓണവും മാവേലി തമ്പുരാന്റെ വരവും. കുട്ടിക്കാലത്ത് പൂവിളികളോടെ തുമ്പപ്പൂവും കാക്കപ്പൂവും മുക്കുറ്റിപ്പൂവുമൊക്കെ പറിക്കാനായി നടന്ന ആ നാളുകളുടെ കാത്തിരിപ്പ്. യൗവനകാലത്ത് ഓണാഘോഷത്തിനായി, പുത്തനുടുപ്പുകൾക്കായി കാത്തിരുന്ന കാലം. ഓണാവധി ദിനങ്ങളിൽ വീടുകളിലെത്തുന്ന ബന്ധുക്കൾക്കായും പ്രിയപ്പെട്ടവർക്കായും കാത്തിരുന്ന നിമിഷങ്ങൾ. അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓണമെന്നാൽ ജന്മനാട്ടിലേക്ക് തിരികെ വരാനുള്ള കാത്തിരിപ്പാണ്. കലണ്ടറിലെ തിരുവോണ നാളിലേക്ക് നോക്കി ലീവ് കിട്ടുമോ എന്ന് ഓർത്ത് നെഞ്ചിരിപ്പോടെ ഒരു കാത്തിരിപ്പുണ്ട്. അതിൽ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തുവാനുള്ള ആഗ്രഹവും ആകാംക്ഷയും വെമ്പലുമുണ്ട്. നാട്ടിൽ അവരെയും കാത്തിരിക്കുന്ന വയോധികരായ അച്ഛനും അമ്മയും ഉണ്ടാവും. ഈ ഓണത്തിനെങ്കിലും അവനെത്തും, അല്ലെങ്കിൽ അവളെത്തും എന്ന പ്രതീക്ഷയോടെ മുറ്റത്ത് പൂക്കളം തീർത്ത് സദ്യ ഒരുക്കി കാത്തിരിക്കുന്നവർ. അതുപോലെ തന്നെ ദൂരെയെങ്ങോ ജോലിക്കായി പോയി ഓണക്കാലത്ത് മാത്രം സ്വഭവനങ്ങളിലെത്തുന്ന അച്ഛനമ്മമാരെ കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട് ഈ മാമലനാട്ടിൽ. പുത്തനുടുപ്പുകൾക്കായി, സ്നേഹ ചുംബനങ്ങൾക്കായി ദിവസങ്ങളോളം തുടരുന്ന കാത്തിരിപ്പ്. ഈ ഓരോ കാത്തിരിപ്പും ചിലർക്ക് സന്തോഷത്തിൻ്റെതായി മാറും, പ്രത്യാശയുടേതാവും, മറ്റു ചിലർക്ക് സങ്കടക്കടലിൻ്റെതും.

പരാധീനതയുടെയും ദൈന്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും രോഗാരിഷ്ടതകളുടെയും പടവുകൾ താണ്ടി കർക്കിടകക്കാറുമാറി ആകാശം തെളിഞ്ഞ് തുമ്പപ്പൂക്കളും മുക്കുറ്റിയും ജമന്തിയുമൊക്കെ വിരിഞ്ഞ് പ്രകൃതി പച്ചപുതച്ച് സമൃദ്ധിയുടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കാലം എല്ലാവരും ഏറെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ്.

0: ഗണമായകനും ഗുരുവരനും മേ തുണയായി വരണം കുമ്മാട്ടിക്ക്.
1: ഗണമായകനും ഗുരുവരും മേ തുണയായി വരണം കുമ്മാട്ടിക്ക്.
0: ഓലച്ചക്കര നാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി.
1: ഓലച്ചക്കര നാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി.
0: എത്താം കൊമ്പത്ത് ഇളം പുള്ളിങ്ങ

ഓണപ്പൂക്കളം, ഓണത്തപ്പൻ, ഓണസദ്യ, ഓണത്തെയ്യം, ഓണത്തുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടൻ, ഓണക്കോടി, ഓണപ്പാട്ട്, ഓണക്കളി എന്നിങ്ങനെ മലയാളിയുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.

0: മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുകയും പഴയ കാലത്തിന്റെ നന്മകളും ഓർമ്മകളും പുതുതലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം.
1: ഓണമുണ്ടല്ലോ കൊന്നു വരുന്നു, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ. വർഷകാലം

കാലത്തിന്റെ അനസ്യൂത പ്രവാഹത്തിൽ ഓണാഘോഷ രീതികളിലും ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മലയാളിക്ക് ഓണമെന്നത് തങ്ങളുടെ തൊടികളിലെ കാക്കപ്പൂവും തുമ്പപ്പൂവും ജമന്തിയുമൊക്കെ നുള്ളിയെടുത്ത് മുറ്റത്ത് തീർക്കുന്ന പൂക്കളങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വിപണി കീഴടക്കിയ പരദേശിപ്പൂക്കളുടെ വശ്യമായ നിറങ്ങളാണ്. അടുക്കളയിൽ ഒത്തുകൂടി സ്നേഹവും സന്തോഷവും ചാലിച്ച് ഉണ്ടാക്കിയിരുന്ന ഓണസദ്യകൾ ഇന്ന് കാറ്ററിംഗ് സർവീസുകളിൽ നിന്നും ലഭിക്കുന്ന റെഡിമെയ്ഡ് സദ്യകൾക്ക് വഴിമാറിയിരിക്കുന്നു. ഈ ബാഹ്യമായ മാറ്റങ്ങൾക്കിടയിലും ഓണം എന്ന വികാരവും അതിൻ്റെ ആവേശവും ആഹ്ലാദവും മലയാളി മനസ്സുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഈ മഹോത്സവത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു.

ലോകത്തിന്റെ ഏത് ഭാഗത്ത് വസിക്കുമ്പോഴും മലയാളികൾ തനത് ശൈലിയിൽ ഒത്തുചേർന്ന് ഓണത്തെ ആഘോഷപൂർവം എതിരേൽക്കുന്നു. വിവിധ ചുറ്റുപാടുകളിലും സംസ്കാരങ്ങളിലും പ്രദേശങ്ങളിലും ജീവിക്കുന്ന ലോക ജനതയ്ക്ക് മുൻപിൽ മലയാളിയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവെക്കലിന്റെ ഉദാഹരണമായി ഓണാഘോഷങ്ങൾ മാറുന്നു.

ഓണമെന്നത് കേവലം വിഭവസമൃദ്ധമായ സദ്യകളിലോ ആഡംബരപൂർണമായ കോടി വസ്ത്രങ്ങളിലോ കണ്ണഞ്ചിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം നൽകാനും ചുറ്റുമുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനും ഇല്ലാത്തവന് കൈത്താങ്ങാവാനും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും സാധിക്കുമ്പോഴാണ് ഓണമെന്ന സങ്കല്പത്തിൻ്റെ ആഘോഷത്തിൻ്റെ യഥാർത്ഥ നന്മയും ചൈതന്യവും അർത്ഥപൂർണമാവുന്നത്.

പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ വേരുകളിലേക്കുള്ള ഗൃഹാതരതയുടെ മടക്ക സഞ്ചാരമാണ് ഓണം. പാരമ്പര്യത്തിന്റെ ഉൾക്കരുത്തും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൈമാറ്റം.

തേടിയുള്ള ഒരു യാത്ര. ഓണം വെറുമൊരു ആഘോഷമല്ല, അതൊരു സംസ്കാരമാണ്, ജീവിത ദർശനമാണ്. ഐതിഹ്യങ്ങളുടെ പിൻബലവും കാർഷിക സംസ്കാരത്തിന്റെ പച്ചപ്പും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുറപ്പും സമത്വ ദർശനവും എല്ലാം സമ്മേളിക്കുന്ന നാട്ടിൻപുറത്തിന്റെ നന്മയും വിശുദ്ധിയും നിഷ്കളങ്കതയും വെളിവാക്കുന്ന കേരളത്തിന്റെ പൈതൃക സാംസ്കാരിക മുഖമാണ് ഓണമെന്ന ഉത്സവം.

കാലം എത്ര മാറിയാലും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എന്തൊക്കെ ഇല്ലാതായാലും മലയാളി ഹൃദയങ്ങളിൽ നിന്നും ഓണം ഒരിക്കലും മായുകയില്ല. തലമുറകളും ആഘോഷ രീതികളും ഒക്കെ മാറിയാലും മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് നിർത്തുന്ന മൂല്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഓണവും നിലനിൽക്കും. ഗരിമയോടെ, പവിത്രതയോടെ, പുത്തൻ പ്രതീക്ഷകളോടെ, സ്നേഹത്തിൻ്റെ പുതിയ വെളിച്ചത്തിനായി.

0: ശ്രാവണ ഹർഷം സംഗീതശില്പം സമാപിക്കുന്നു. ആഖ്യാനം ഷിബു എൻ ജോസ് മച്ചാട്, അശ്വതി.
1: പാടിയവർ മധു ബാലകൃഷ്ണൻ, ഗണേഷ് സുന്ദരം, അമൽ ആന്റണി, മഞ്ജു മേനോൻ, കെ എം പ്രിയദർശിനി.
0: ഗാനരചന എം ഡി രാജേന്ദ്രൻ, അയ്യമ്പുഴ ഹരികുമാർ, യു കെ സുരേഷ് കുമാർ, പി വി നാരായണൻ. സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, അരൂർ പി കെ മനോഹരൻ, പി ഡി തോമസ്. സർഗാത്മക സഹകരണം ജയ സി ആർ. ആഖ്യാന രചന നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

എങ്കിൽ കേൾക്കൂ ലവ് ഇൻ സെവൻറ്റീസ്. ആദ്യ അനുരാഗത്തിന്റെ സുഗന്ധം പോലെ 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ.

0: ലവ് ഇൻ സെവൻറ്റീസ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.
1: ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. സേവന വാർത്തകൾ. അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അക്കാദമിക് വർഷത്തേക്ക് തായ്ക്കോണ്ടോ കരാട്ടെ പരിശീലകരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം 2 സെപ്റ്റംബർ രാവിലെ 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 6238-59-9960. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 6238-59-9960.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
1: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മുൻവർഷം വാർഷിക പരീക്ഷയിൽ 90% അതിൽ കൂടുതൽ മാർക്കും കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപയിൽ കവിയാത്തവരെയുമാണ് ഈ പദ്ധതി പ്രകാരം പരിഗണിക്കുന്നത്. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന 30 സെപ്റ്റംബർ ഓൺലൈനായി അപേക്ഷ നൽകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.egrants.kerala.gov.in. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0484-298-3130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-298-3130.
4: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: അർത്തുങ്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ HST

0: ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് സെപ്റ്റംബർ 8 ഉച്ചകഴിഞ്ഞ് 2 വോക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നു. യോഗ്യത: ഇംഗ്ലീഷ് ബിരുദം, BEd, KTET. ബയോഡാറ്റയും യോഗ്യതകളുടെ അസൽ രേഖകളുമായി ആലപ്പുഴ തത്തംപിള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0477-225-1103. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0477-225-1103.
1: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട്ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: ഇടുക്കി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ദേവികുളം ബ്ലോക്കിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റിലേക്കും ഇടുക്കി ജില്ലയിലെ MSU യൂണിറ്റിലേക്കും ഡ്രൈവർ കം അറ്റൻഡന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മിനിമം യോഗ്യത SSLC, MLV ഡ്രൈവിംഗ് ലൈസൻസ്. ഈ മാസം 29 രാവിലെ 11 യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തൊടുപുഴ മങ്ങാട്ട് കവലയിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ലവ് ഇൻ സെവൻറ്റീസ്, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം, ആഖ്യാനം, കവിത രഘുനന്ദൻ, രചനാ സംവിധാനം എം വി ശശികുമാർ, സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ഇത് എന്റെ കഥയാണ്. ചിലപ്പോ നിങ്ങളുടെയും. നിങ്ങൾക്ക് 70 വയസ്സിനടുത്താണ് പ്രായമെങ്കിൽ. ആദ്യം ഞാൻ എന്റെ നാടിനെ കുറിച്ച് പറയാം.

നോക്കത്താ ദൂരം പച്ചപ്പാടങ്ങളായിരുന്നു ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ. കിഴക്ക് പാട്ടിമലയും പടിഞ്ഞാറ് മരുങ്ങോടൻ മലയും വടക്ക് കല്ലടിക്കോടൻ മലയും ഞങ്ങളുടെ നാടിന് അതിർത്തികൾ തീർത്തു. തെക്കുഭാഗം അതിരറിയാത്ത പച്ചക്കടലായിരുന്നു. വിളയാറായ നെൽച്ചെടികളിൽ കാറ്റുപിടിക്കുമ്പോൾ അവ ശരിക്കും കടലിലെ തിരമാലകൾ പോലെ തന്നെയായിരുന്നു.

എന്റെ ഗ്രാമത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞല്ലോ. സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു എന്റെ നാട്. ഞാനന്ന് 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ടൈപ്പ് റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന കാലം. പ്രായം, പെൺകുട്ടികളോട് പ്രായം ചോദിക്കരുതെന്നറിയില്ല, അതുകൊണ്ട് അത് ചോദിക്കരുത് കേട്ടോ. എന്നാലും ചിലത് പറയാം. നാട്ടിലെ ചെറുപ്പക്കാരിൽ ചിലർ ഞാൻ ടൈപ്പിന് പോകുമ്പോൾ ഓരോ മൂളിപ്പാട്ടുമായിട്ട് സൈക്കിളിൽ പിന്തുടരാറുണ്ടായിരുന്നു. അതിൽ മാധവൻ മാഷിൻ്റെ മകൻ ഹരിദാസും ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ അയാളുടെ ചുണ്ടിൽ ഈ പാട്ടായിരുന്നു.

ഇപ്പൊ നിങ്ങൾക്ക് എന്റെ അന്നത്തെ പ്രായം മനസ്സിലായി കാണും ഇല്ലേ? ടൈപ്പിന് പോകുമ്പോ ഇടവഴിയിൽ സൈക്കിൾ ബെല്ലിന്റെ മണിനാദം കേൾക്കുമ്പോ ആദ്യമൊക്കെ ഒരങ്കലാപ്പായിരുന്നു, പിന്നീട് അത് കേൾക്കാതെ വരുമ്പോഴായി ഒരു സുഖല്ലായ. ആ മണിനാദമാണ് എന്റെ കൗമാര സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തന്നത്. ഒരു ദിവസം കേൾക്കണോ, അയാൾ സൈക്കിളിൽ എന്റെ വീടിന്റെ പടിപ്പുര വരെ വന്നു. അന്ന് ആദ്യമായി ഞാൻ അല്പം പേടിച്ചുപോയി. രാത്രി ഉറക്കം വരാതെ ഞാൻ അങ്ങനെ കിടക്കുമ്പോ അതാ റേഡിയോ അയാൾക്ക് വേണ്ടി പാടുന്നു.

0: പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ചിന്തിച്ചത് അമ്പലക്കുളത്തിൽ ഞാൻ കുളിക്കാൻ പോകുന്നിടത്ത് അയാൾ വന്നു കാണുമോ എന്നായിരുന്നു.
1: ഏയ്, അതിന് വഴിയില്ല.
0: ഇന്ന് നിന്റെ സൈക്കിൾ വാലയെ കാണുന്നില്ലല്ലോ, ആ ശല്യം എന്ന് കൂട്ടുകാരി രമ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, അയാൾ അത്ര മോശക്കാരനൊന്നുമല്ല.
1: എന്താ പെണ്ണേ, ഒരു മാറ്റം എന്നവളു.
0: അല്ലെങ്കിലും രമ കളിയാക്കാൻ മിടുക്കിയാ. പിന്നെ അനുരാഗം മനസ്സിൽ മുളച്ച എങ്ങനെ മറച്ചു പിടിക്കാനാകുക?

കാലമിങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഞങ്ങളുടെ നാട്ടിലെ തുമ്പക്കണ്ണിപ്പുഴ പോലെ മുന്നോട്ടു പോകുകയായിരുന്നു. അപ്പോഴാണ് അതിർത്തിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. വീട്ടിലെല്ലാവർക്കും വലിയ വേവലാതിയായി. കാരണം ഭാസ്കരമാമ പട്ടാളത്തിലായിരുന്നു. അച്ചമ്പങ്ങളുടെ ഭർത്താവായിരുന്നു ഭാസ്കരമാമ. എനിക്കൊരു പ്രത്യേക സ്നേഹം ഭാസ്കരമാമയോടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ വലിയ റേഡിയോ കൊണ്ടു തന്നത് ഭാസ്കരമാമയായിരുന്നു. എപ്പോഴും സിഗരറ്റിന്റെ മണമായിരുന്നു ഭാസ്കരമാമയ്ക്ക്. ഉണ്ടക്കണ്ണുകൾ ചുകച്ചുകാന്ന് ചുവന്നിരിക്കും. കണ്ട ആരും പേടിച്ചുപോകും. എപ്പോഴും ഹിന്ദിപ്പാട്ട് മൂളി നടന്നിരുന്ന ഭാസ്കരമാമ ശരിക്കും പാവായിരുന്നു ട്ടോ. ലീവിൽ വരുന്നത് കൈ നിറയെ മിഠായി, പേനകൾ, മണമുള്ള സോപ്പുകളൊക്കെ ആയിട്ടാണ്. പണ്ടൊക്കെ ലീവിൽ വരുന്ന ഭാസ്കരമാമയുടെ പെട്ടി തുറക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. മുഹമ്മദ് റഫിയുടെ ആരാധകനായിരുന്നു മൂപ്പര്. ഒരുപാട് ഡിസ്കുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ലീവിൽ വരുമ്പോ കോളാമ്പി പെട്ടിയിൽ ആ ഡിസ്ക് ഇട്ടിട്ടാണ് മൂപ്പര് ഉച്ചയ്ക്ക് ചാരുകസേരയിൽ ഊണ് കഴിഞ്ഞങ്ങനെ മയങ്ങുക.

ഒരു ദിവസം ഞാൻ ടൈപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ടെലഗ്രാം കൊണ്ടുവരുന്ന വാസുവിനെ വഴിയിൽ ഞാൻ കണ്ടിരുന്നു. പതിവ് പോലെ മുഖം കുനിച്ചു പോയതുകൊണ്ട് അയാൾ പറയാഞ്ഞതാകും. അയാളാണ് വിവരം അറിയിച്ചതെന്ന് മേമ പറഞ്ഞു. ഭാസ്കരമാമ യുദ്ധത്തിൽ, ബാക്കി മേമ പറഞ്ഞില്ല.

ഭാസ്കരമാമ മരിച്ചതോടെ അച്ഛൻ പെങ്ങളെ അച്ഛൻ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അച്ഛമ്പെങ്ങളും ഗോപിയേട്ടനും ഞങ്ങളുടെ നാട്ടിലെത്തി. ഗോപിയേട്ടൻ ബി എ പരീക്ഷ എഴുതിയിരിക്കുന്ന കാലമാണ്. പണ്ട് സ്കൂൾ പൂട്ടുമ്പോഴെല്ലാം വെക്കേഷനിൽ ഗോപിയേട്ടൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു. കോളേജിൽ ചേർന്ന് പിന്നെയാണ് വരവ് കുറഞ്ഞത്. ഓണത്തിനോ വിഷുവിനോ വന്നാലായി. അതും മുത്തശ്ശിയുടെ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചാകണം. അല്ലെങ്കിൽ വന്നാലുടൻ പോകാൻ തിരക്ക് പിടിക്കണോ? നന്നായി പാടുമായിരുന്നു ഗോപിയേട്ടൻ. വിഷുവിന് കണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം വിഷുക്കേട്ടം, പിന്നെ പടക്കം പൊട്ടിക്കും. ചില കൊല്ലം കണി നേരത്തെയാകും. അപ്പോ ഭാസ്കരമാമ കുട്ടികളെ കൊണ്ടൊക്കെ പാട്ടുപാടിക്കും. ഒരു വർഷം ഗോപിയേട്ടൻ അതുവരെ കേൾക്കാതിരുന്ന ഒരു പുതിയ പാട്ടുപാടി.

ഇപ്പോ ഗോപിയേട്ടൻ ജോലി അന്വേഷണത്തിലാ. കുട്ടിക്കളിക്കൊന്നും നേരമില്ല. എപ്പോ നോക്കിയാലും വായന. ആളൊരു ഗൗരവക്കാരനായിരിക്കുന്നു. അതിനിടയിൽ മാധവൻ മാഷിന്റെ മകൻ ഗൾഫിൽ ജോലിയായി പോയിന്നൊരു ശ്രുതി കേട്ടു.

ഗതിയാണ്. കുറേ ദിവസമായി സൈക്കിൾ മണി കേൾക്കാറേ ഇല്ല. ഇല്ലെങ്കിൽ നല്ല വയലറ്റ് ബോഗൻവില്ല സൈക്കിളിന്റെ മുന്നിൽ വെച്ച് എവിടെയെങ്കിലും കാണാറുണ്ടായിരുന്നു. വീട്ടിലെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. ഗോപിയേട്ടനാണ് അച്ഛനോട് ചോദിച്ചത് ഇവളെ എന്താ കോളേജിൽ ചേർക്കാത്തതെന്ന്. അതുവരെ പെൺകുട്ടികൾക്ക് എന്തിനാ ഏറെ പഠിപ്പ് എന്നായിരുന്നു കാരണവന്മാരുടെ ചിന്ത. അങ്ങനെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എന്നെ ചേർത്തു. ഞാനും കോളേജ് കുമാരിയായി. നഗരത്തിലെ കോളേജ്, ഒരുപാട് കൂട്ടുകാർ, ഹോസ്റ്റലിലെ ജീവിതം, ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു അവയെന്ന് ഞങ്ങളന്ന് തിരിച്ചറിഞ്ഞില്ല. അവിടെ വായനയും എഴുത്തുമായി ലൈബ്രറിയിൽ ഏറെ സമയം ചെലവിട്ട എന്നെ കൂട്ടുകാരികൾ കളിയാക്കി വിളിച്ചു.

അതിനിടയിൽ ജോലി കിട്ടി ഗോപിയേട്ടൻ ഡൽഹിക്ക് പോയി. ഏറെ നാൾക്കു ശേഷം ലീവിൽ വന്നപ്പോൾ ഡിഗ്രി പരീക്ഷയുടെ സമയം. സ്റ്റഡി ലീവായി ഞാനും വീട്ടിലുണ്ടായിരുന്നു. ഇവളങ്ങ് വലുതായി പോയല്ലോ എന്നാണ് ഗോപിയേട്ടൻ ആദ്യം പറഞ്ഞത്. നാണത്തോടെ മുറിയിലൊളിച്ച എന്നെ അവിടെ ഇരുന്ന് പാടിയിരുന്ന റേഡിയോയും കളിയാക്കുകയായിരുന്നു. അപ്പോ റേഡിയോയിലെ പാട്ട് അല്ലാതെങ്ങനെ ഈ പാട്ട് തന്നെയായി.

മനസ്സിൽ വീണ്ടും ഒരു പ്രണയം മുട്ടിട്ടു തുടങ്ങിയോ? എനിക്കറിയില്ല, ഞാൻ എന്നെ തന്നെ മറക്കുകയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ.

അതൊരു കർക്കിടമാസമായിരുന്നു. ചിങ്ങം പിറന്നാൽ നല്ലൊരു ദിവസം നോക്കി ഇവളുടെ പുടമുറി നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത് അന്നാണ്. ഗോപിയാണ് പുടവ് കൊടുക്കണമെങ്കിൽ ദിവസം പോലും നോക്കണമെന്നില്ലാന്ന് മുത്തശ്ശി. മുറപ്പെണ്ണല്ലേ, മച്ചിലെ ഭഗവതിയുടെ മുമ്പിൽ വച്ച് എന്ന് വേണമെങ്കിലും പുടവ് കൊടുക്കാമെന്നത്രേ ശാസ്ത്രം.

ഞങ്ങൾ ചിങ്ങം വരാൻ കാത്തിരുന്നു. അക്കൊല്ലം കൊയ്ത്തൊക്കെ നേരത്തെയായിരുന്നു. 100 മേനിയായിരുന്നു വിളവ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും. അങ്ങനെ ഒടുവിൽ താമരമാലയുമായി ചിങ്ങമെത്തി. റേഡിയോയിൽ ഓണപ്പാട്ട് നിറഞ്ഞു. ഒരു ദിവസം പാട്ടുകൾ അവതരിപ്പിക്കാൻ എത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നാട്ടുകാരൻ MT വാസുദേവൻ നായരായിരുന്നു. അദ്ദേഹം അന്ന് ആദ്യം പറഞ്ഞ പാട്ട് ഇതായിരുന്നു.

മണിയറയിലേക്ക് വളരെ പരിഭ്രമത്തോടെയാണ് ഞാൻ ചെന്നത്. ആദ്യ രാത്രിയാണ്. നല്ല പരിചയമുള്ള, ഞാൻ വളർന്ന എന്റെ വീട്ടിലെ മുകളിലെ കിഴക്കേ മുറി പോലും വേറേതോ സ്ഥലമായിട്ട് തോന്നി. അവിടെ എന്നെ കാത്ത് ഒരു കോളിനോ ചിരിയുമായി അതാ ഗോപിയേട്ടൻ. ഒന്നും മിണ്ടാതെ കീഴോട്ട് നോക്കി നിന്ന് എന്നെ നോക്കി ഗോപിയേട്ടൻ മെല്ലെ പാടി,

അത് ഞങ്ങളുടെ പുത്തൻ ഓണമായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു നിറം ഓണത്തിന് കൈവരികയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ ഓണത്തിന് ഊഞ്ഞാലിട്ടു. ഭാസ്കരമാമ പോയതിനു ശേഷം ആദ്യമായി എന്ന് പറയാം.

തിരുവോണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂർ തൊഴാൻ പോയി. പിന്നീടായിരുന്നു ഞങ്ങളുടെ വിരുന്നുപോക്കെല്ലാം. പുലികളിയും വള്ളംകളിയും എല്ലാം ഞങ്ങൾ കണ്ടു.

ഇതൊക്കെ കേൾക്കുമ്പോ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഈ വയസ്സുകാലത്ത് നുണ പറയല്ലേ ഞാനിന്ന്. അല്ലാട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 50 ആണ്ട് മുമ്പൊക്കെ മിക്കവരുടെയും കല്യാണവും പ്രണയവുമെല്ലാം. എന്റെ മകന്റെ മോള് ഈ ഓണത്തിന് വന്നപ്പോ ചോദിച്ചു, അച്ഛമ്മേ മുത്തച്ഛൻ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയെന്ന്. ആ ഒരു ചോദ്യമാണ് എന്നെ ഈ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള കല്യാണമായിരുന്നോ നല്ലത്? ശാസ്ത്രം ഇപ്പൊ പറയുന്നു അടുത്ത ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഈ ഓർമ്മകൾ ഒരു പഴങ്കഥയായി കണ്ടാൽ മതി, മറഞ്ഞുപോയ ഒരു കാലത്തിൻ്റെ മായാ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ലവ് ഇൻ സെവൻറ്റീസ്, 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം ആഖ്യാനം കവിത രഘുനന്ദൻ, രചനാ സംവിധാനം MV ശശികുമാർ, സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ഇത് ആകാശവാണി കൊച്ചി എഫും 102.3. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 58 മിനിറ്റ്. സേവന വാർത്തകൾ. സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ട്രാൻസ്ജെൻഡർ എന്നിവർക്കായി നടപ്പിലാക്കുന്ന വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികൾക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0491-2505-571. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0491-2505-571. ഇമെയിൽ വിലാസം DSJOPKD@gmail.com.

pkd@gmail.com. നെടുങ്കണ്ടം ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ ബ്രാഞ്ചുകളിൽ നിലവിൽ ഒഴിവുള്ള 3 ഒന്നാം വർഷ റെഗുലർ സീറ്റുകളിലേക്കും 2ാം വർഷ ഡിപ്ലോമ കോഴ്സിലേക്കും നേരിട്ടുള്ള ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്കും സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 14 വരെ നടത്തുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും പ്രോസ്പെക്ടസിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫീസും PTA ഫണ്ടും സഹിതം രക്ഷാകർത്താവിനോടൊപ്പം കോളേജിൽ ഹാജരാകണം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് സെപ്റ്റംബർ 14 വരെ പുതിയ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9562452019. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9562452019. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൗരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ശക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. 21-ാം നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള വിനോദയാത്രയ്ക്കിടെ പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപം വാഹനം കത്തിനശിച്ചു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ആറന്മുളയിൽ ഞായറാഴ്ച ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലേറ്റത്തിന് സാധ്യത.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഈ ഓണം കെ ചേട്ടനൊപ്പം
1: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം
2: മെഗാ പ്രൈസ് 8 സ്കൂട്ടർ 8 സ്വർണ്ണ നെക്ലേസ് 5000 സ്വർണ്ണ മോതിരങ്ങൾ ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോഡ് ഇടപ്പള്ളി
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ് 20 കാറുകൾ 25 സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ് 50 ഇന്റർനാഷണൽ ട്രിപ്സ് മെഗാ ബമ്പർ സമ്മാനം BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ് ടിവി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട് മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ് 20 കാറുകൾ 25 സ്കൂട്ടറുകൾ 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ് 50 ഇന്റർനാഷണൽ ട്രിപ്സ് മെഗാ ബമ്പർ സമ്മാനം BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്
4: ചിത്രം ആനന്ദം. ഗാനരചന അനു എലിസബത്ത് ജോസ്. സംഗീതം സച്ചിൻ വാര്യർ. ഈ ഗാനം പാടിയവർ അശ്വിൻ ഗോപകുമാർ, സ്നേഹ വാര്യർ എന്നിവർ.

0: ഭക്ഷണ സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 രാത്രി 10:30 കേൾക്കാം.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: ആരാണ് തിരുത്തുമ്പ നിൽക്കണ? ചത്തുപോയ കടലിന്റെ ഇരമ്പം പോലെയുള്ള ശബ്ദം അപ്പോൾ തുരുത്തിൽ നിന്ന് വന്നു.
3: സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ പാട്ട.
5: തൊട്ടിറമ്പിൽ മഷിപ്പച്ച പൂവിട്ടാർ പൂവിളിക്കുന്ന കേട്ടു, സ്വർണക്കുടകൾ നിവർത്തി മുക്കുറ്റി തമ്പുരാനെ കാത്തുനിന്നു.
3: ഡോക്ടർ പ്രദീപ് കൂടക്കലിന്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ.
6: വിട എന്ന വാക്കിലെ വേദന തൂവിയ കണ്ണുനീർച്ചാലിൽ ഒഴുകി സ്വപ്നം.
3: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ആകാശവാണി കൊച്ചി FM 102.3 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല,
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ഓണാഘോഷത്തിന്റെ ആരവങ്ങൾക്ക് എവിടെയും കുറവില്ല. ഉത്രാടപ്പാച്ചിലിൽ തുടങ്ങി തിരുവോണസദ്യ കഴിഞ്ഞ് ആർപ്പുവിളികളും പാട്ടും കളികളുമായി എങ്ങും ഒത്തുകൂടലാണ്.

0: നാട്ടിലാണെങ്കിൽ അസോസിയേഷനുകളിൽ വിവിധ തരം പരിപാടികളാണ്. ക്ലബ്ബുകൾ കൈയടക്കിയ യുവാക്കൾ ആഘോഷ തിമിർപ്പിലാണ്. ഈ ആഘോഷ ദിനത്തിൽ നമുക്കും ഒന്ന് ചുറ്റിക്കാണാം. ഇപ്പോൾ നാം ഉള്ളത് നെയ്യാറ്റിൻകര വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ്. വനിതകളും പുരുഷന്മാരും കുട്ടികളും വിവിധ പരിപാടികൾക്കായി തയ്യാറെടുക്കുകയാണ്. വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കെ സനൽകുമാരൻ നായർ.
1: ഞങ്ങളുടെ ഈ PTP നഗർ റെസിഡൻസ് അസോസിയേഷൻ 2004 രജിസ്റ്റർ ചെയ്ത് ഒരു കുടുംബ ഐക്യ കൂട്ടായ്മയായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഓരോ വർഷവും ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കായിട്ട് പലതരം പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കുടുംബ സംഗമവും ഓണാഘോഷവും ഒന്നിച്ചാണ് നടത്തുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികൾക്കായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾ, വനിതകൾക്കായിട്ട് പ്രത്യേകം മത്സരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കലാമത്സരങ്ങളെന്ന് പറയുമ്പോൾ LKG UKG വിഭാഗക്കാർക്കുള്ള നഴ്സറി പാട്ട്, ആക്ഷൻ സോങ്, അവരുടെ കഥ പറച്ചൽ, അത് കഴിഞ്ഞിട്ട് LP UP ഹൈസ്കൂൾ മുതിർന്നവർക്ക് പ്രത്യേകം ഉപന്യാസം, പ്രസംഗം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട് എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓണനാളിൽ തന്നെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, മെമ്മറി ടെസ്റ്റുണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടലെന്ന വളരെ ജനകീയവും ആകർഷകവുമായ ഒരു പരിപാടിയുണ്ട്. പിന്നെ എല്ലാവർക്കും LP UP ഹൈസ്കൂൾ മുതിർന്നവർക്കൊക്കെ നാരങ്ങ സ്പൂൺ, ബലൂൺ കപ്പ്, കസേര ചുറ്റൽ, വാട്ടർ ബോൾ ബാലൻസിങ്, പിന്നെ LKG UKG കുട്ടികൾക്കായിട്ടുള്ള മിഠായി പെറുക്കൽ, കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു കുടുംബ സംഗമം കൂടിയാണ്. അപ്പോൾ ഇതിൽ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു ചടങ്ങ് ഗുരുവന്ദനം എന്ന ചടങ്ങാണ്. അതായത് നമ്മുടെ റെസിഡൻസ് പരിധിയിൽ 80 വയസ്സ് കഴിഞ്ഞ ഗുരുജനങ്ങളെ ആൺപെൺ ഭേദമില്ലാതെ ഞങ്ങൾ ബഹുമാനിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഈ കുടുംബസംഗമത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഡയസിലിരുത്തി അവരെ കാല് തൊട്ട് തൊഴുത് പൊന്നാട ചാർത്തി ദക്ഷിണ നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ്, വളരെയധികം ആകർഷകമായ ഒരു ചടങ്ങാണ്. അതിന് ഞങ്ങളുടെ റെസിഡൻസ് കൂട്ടായ്മയുടെ സംഘടനയായ ഫ്രാനിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വന്നാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. പിന്നെ നമ്മുടെ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മുടെ ഈ നാട്ടിനകത്തുള്ള മികച്ച ക്ഷീര കർഷകരെ ആദരിക്കുന്നുണ്ട്. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കർഷക ശ്രേഷ്ഠ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പെട്ട ആളുകൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഓണാഘോഷത്തിലും കുടുംബസംഗമത്തിലും സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കഴിയും. പിന്നെ പറയേണ്ട ഒരു കാര്യം, കേരള തനിമയോടുകൂടിയ ഒരു അത്തപ്പൂക്കള മത്സരം ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരള തനിമയോടുകൂടിയ പുഷ്പങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഓണത്തപ്പനെയും മഹാബലിയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഓണ പൂക്കളമൊരുക്കി. ഒന്നാം സമ്മാനം ഇത്തവണ 1251 രൂപയാണ്. രണ്ടാം സമ്മാനം 1001, മൂന്നാം സമ്മാനം 751 രൂപയുമാണ് നമ്മുടെ മത്സര വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം. ഇങ്ങനെ വരുമ്പോൾ ക്രമേണ നിന്നു പോകുന്ന നാട്ടുമ്പുറങ്ങളിലുള്ള ഓണപ്പൂക്കളവും ഓണപ്പൂവിളിയും ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ശ്രമത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെയും ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളതിൽ വിലയിരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് പാരിതോഷികം നൽകുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും, എത്ര പേര് SSLC എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളെയൊക്കെ വിളിച്ച് ആദരിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ് അവരൊക്കെ പ്രോത്സാഹനം, ചെറിയതാണെങ്കിലും ഒരു ക്യാഷ് പ്രൈസൊക്കെ കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കളുടെയും നമ്മളെ നാട്ടുകാരുടെയും മുമ്പിലൊക്കെ വെച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഈ ചടങ്ങിനോടൊപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ടാബാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകി വരുന്നത്. അപ്പോൾ ഈ ടാബ് നമുക്ക് സ്പോൺസർ ഐറ്റത്തിൽ കിട്ടും. 10-40,000 രൂപയ്ക്കുള്ള ഒരു ടാബാണ് പ്ലസ് ടുവിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം വരും. എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങണം, നാട്ടുകാരുടെ യോഗത്തിൽ വെച്ച് എനിക്ക് ഈ സമ്മാനം വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ആരോഗ്യപരമായ മത്സരം കുട്ടികളുടെ ഇടയ്ക്ക് വരും. പിന്നെ നമ്മൾ ധാരാളം ചിരിക്കാനുള്ള പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. വനിതകൾക്ക് മാത്രമായിട്ടുള്ള വടംവലിയുണ്ട്, പിന്നെ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലിയുണ്ട്, വെറുതെ ചിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ കസേര ചുറ്റൽ, അപ്പോൾ എല്ലാവരും കൂടി ആർത്ത് കൂക്കി വിളിച്ച് ബഹളം വച്ച് നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളെ ഈ നാട്ടിലുള്ള ബാലവൃദ്ധൻ ജനങ്ങൾ വന്നു ചേരും. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ വർഷത്തെയും ലാഭവിഹിതത്തിൽ നിന്നും സിംഹഭാഗമെടുത്ത് ഈ അംഗങ്ങളായിട്ടുള്ള ഓരോ വീടിനും ഓരോ സമ്മാനം എന്നുള്ള നിലയ്ക്ക് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഓണക്കിറ്റോ, അത് ആ വർഷം കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച്, ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ് നൽകുന്നത്. ശരാശരി 400 രൂപ വില വരുന്ന പാത്രങ്ങൾ, ഉരുളികൾ, സ്റ്റീൽ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെയാണ് ഇത്തവണ കൊടുക്കുന്നത്. ഇത് ഒരു കുടത്തിനകത്ത് എല്ലാ വീട്ടുകാരുടെയും നമ്പർ എഴുതിയിട്ടിട്ട് സമ്മാനത്തിൻ്റെ സീരിയൽ നമ്പറും എഴുതിയിടും. അപ്പോൾ ഓരോ വീട്ടിലെയും ഒരാൾ വന്ന് ആ കുടത്തിനകത്ത് കൈയിട്ട് നമ്പർ എടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 64-ാമത്തെ നമ്പറായിട്ടുള്ള പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ 64-ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച പ്രൈസ് ചെമ്പുക്കുടം ആയിരിക്കും ചിലപ്പോൾ, അത് അവർക്കെടുക്കാം. ഇങ്ങനെ അവരവരുടെ സമ്മാനം അവരവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു മത്സരം.
0: കുട്ടികൾ എല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ഉത്സാഹത്തിലും സന്തോഷത്തിലുമൊക്കെ ഓടി നടന്ന് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരുന്ന കുട്ടികളെ നമുക്കിനി പരിചയപ്പെട്ടാലോ. അമ്മോന്റെ പേരെന്താണ്?
2: എന്റെ പേര് അഭിനവ്.
0: അഭിനവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാനിപ്പോ 9th സ്റ്റാൻഡേർഡ്.
0: ഇപ്പോ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഏത് ഐറ്റത്തിലാണ് അഭിനവ് പങ്കെടുത്തത്?
2: ഞാനിപ്പോ ലളിതാനത്തിലായിരുന്നു പങ്കെടുത്തത്. ഇപ്പൊ കഴിഞ്ഞു, അടുത്തതിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
0: അടുത്ത ഏത് ഐറ്റമാണ്?
2: അടുത്തിനി പദ്യപാരായണം. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പരിപാടി എല്ലാത്തിലും പങ്കെടുക്കാനാണ് പ്ലാൻ. കലാമത്സരങ്ങൾ, അതിൽ പ്രസംഗം, ഉപന്യാസം, ലളിതഗാനം, പദ്യപാരായണം, നാടൻ പാട്ട്, കായിക മത്സരങ്ങൾ, എല്ലാ സ്പോർട്ടിലുള്ള മത്സരങ്ങളാണ്. പഴയ പോലത്തെ കളികളല്ല, എല്ലാം കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും, അതൊരു ടഫും കാണും. പക്ഷേ നമ്മളെല്ലാവരും കൂട്ടത്തോടെ മത്സരിക്കുമ്പോൾ അത് രസകരവുമാണ്, തമാശ നിറഞ്ഞതും. പക്ഷേ അതിൽ നിന്ന് തന്നെ കുറേ കുറേ കാര്യഗൗരവങ്ങൾ പഠിക്കാനും ഉണ്ടായിരിക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കത് ആഘോഷിക്കുമ്പോൾ അതൊരു കൂട്ടായ്മ ഉത്സവം തന്നെയാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ കൂടിപ്പോയാൽ 4-5 മെമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള 100 വീടുകളുള്ള അസോസിയേഷൻ അത് ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അത് നല്ല നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് തരുന്നത്. എൻ്റെ അറിവ് വെച്ച കാലം തൊട്ടേ ഇവിടെ റെസിഡൻസിൽ ഓണാഘോഷവും ഇതുപോലെ മത്സരങ്ങളും കുടുംബസംഗമവും ഉണ്ട്. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് ഇതിലെല്ലാം പങ്കെടുക്കുകയാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് സ്റ്റേജ് ഫിയർ മാറുന്നു. അപ്പം എന്നെ പോലുള്ള നിരവധി കുട്ടികളൂടെ ഉണ്ട്. ഇവർക്ക് ഇതുപോലെ മത്സരിക്കുമ്പോൾ അവർ അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പം അവർക്കത് ക്രേസ് ആയിട്ട് മാറും, തെറ്റായ വഴിയിലോട്ട് അവർ സഞ്ചരിക്കില്ല. ഈ ഒരു മാതൃകാപരമായ അസോസിയേഷനിലെ ഈ പരിപാടികൾ കണ്ട് വളരുന്ന ഓരോ കുട്ടിയും ഭാവിയിൽ തലമുറയുടെ നല്ല നല്ല വാഗ്ദാനങ്ങളായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇതിൽ നിന്നുള്ള മോട്ടീവ്, നമുക്ക് അതാണ് കിട്ടുന്നത്.
0: അടുത്തൊരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്?
3: എൻ്റെ പേര് ശിവാനി മഹേഷ് എന്നാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, നെല്ലിമൂട് കോൺവെന്റിലാണ് പഠിക്കുന്നത്.
0: അപ്പൊ ശിവാനി, എന്തൊക്കെ മത്സരങ്ങളിലാണ് ഇതുവരെ പങ്കെടുത്തത്? ഇനി എന്തൊക്കെ മത്സരങ്ങളുണ്ട്?
3: ഞാൻ ഇതുവരെ പങ്കെടുത്തത് ക്യൂസ് പ്രോഗ്രാം, മെമ്മറി ടെസ്റ്റ്, ബോൾ ബാലൻസിങ്, ബലൂൺ കപ്പ്, ഇതിലൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തത്. ഇനി ധാരാളം ഗെയിംസ് ഉണ്ട്, കസേര ചുറ്റൽ, നാരങ്ങ സ്പൂൺ, സുന്ദരിക്ക് പൊട്ടുതള്ളൽ, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്.
0: എന്താണ് ഈ സ്പോർട്സ് ഐറ്റങ്ങളോടാണോ ശിവാനിക്ക് താല്പര്യം? ആർട്സ് കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തില്ലേ?
3: സ്പോർട്സ് ആണ് കൂടുതൽ താല്പര്യം. നമ്മൾ അസോസിയേഷനിൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാം, ഇപ്പൊ ആർട്സിലാണെങ്കിൽ എങ്ങനെ സ്പോർട്സിലാണെങ്കിൽ എങ്ങനെ, എല്ലാവരും എൻകറേജ് ചെയ്യുന്ന നല്ല നല്ല പ്രോഗ്രാംസ് ആണുള്ളത്. പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് എല്ലാ വിഭാഗത്തിലും വന്നവർക്ക് എൻകറേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുന്ന ധാരാളം ഗെയിംസ് ഉണ്ട് ഇവിടെ.
0: അപ്പം ശിവാനിയും ശിവാനിയുടെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവില്ല ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ശിവാനിക്ക് പറയാനുള്ളത്?
3: ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ എല്ലാത്തിലും പങ്കെടുത്ത് പഴയൊരു കൂട്ടായ്മ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇതിലൂടെ റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്.
0: ഇനി നമുക്ക് അദ്വൈത കമലിന്റെ ഒരു ലളിതഗാനം കൂടെ കേട്ടാലോ?

0: കുടുംബങ്ങളെ കോർത്തിണക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളിലും ഓണാഘോഷം അതിന്റെ പാരമ്യത്തിലാണ്. കലാകായിക മത്സരങ്ങളും പരമ്പരാഗത കളികളുമൊക്കെയായി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെ ഓണം വ്യത്യസ്ത അനുഭൂതികൾ സമ്മാനിക്കുന്ന വൈകാരിക ഉത്സവം കൂടിയാകുന്നു. എത്ര ദൂരത്തിലാണെങ്കിലും എത്ര തിരക്കിലായാലും ഓണമായാൽ സ്വന്തം നാട്ടിലെത്തി ആഘോഷങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും പങ്കെടുക്കുക എന്നത് ഏറെ നിർബന്ധമാണ് ഓരോരുത്തർക്കും. കളിച്ച് രസിച്ച് യാത്രകളുമായി എല്ലാ വിഷമതകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ദിനങ്ങളെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. നാം ഈ കേട്ട പോലെ ആയിരക്കണക്കിന് അസോസിയേഷനുകളും ക്ലബ്ബുകളും സൗഹൃദ കൂട്ടായ്മകളും ഒത്തൊരുമിക്കുന്ന ഈ ഓണം മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. പൂക്കളങ്ങൾ തീർത്തും വിഭവങ്ങൾ വിളമ്പിയും ഓണക്കോടികൾ കൈമാറിയും സ്നേഹ സൗഹൃദങ്ങൾ പുതുക്കിയും നമുക്കും ഒന്നിക്കാം. വെൺപകൽ പി ടി പി നഗർ റെസിഡൻസ് അസോസിയേഷനിലെ ഓണാഘോഷ പരിപാടികളാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: നിങ്ങൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 April 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 July 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 October 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പയെടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പയെടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിന്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ ATM അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റിൽ നിന്ന് പണം പിൻവലിക്കാനോ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ ഉപയോഗിച്ച് വാങ്ങലുകൾ നടത്താനോ കഴിയും. മുദ്ര മിത്ര എന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യമായ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനാണ്.

0: 6 മണി കഴിഞ്ഞ് 10:07. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി, അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. തുടരുന്ന സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി. തെങ്ങിൻ്റെ പ്രധാന ശത്രു ചെമ്പൻ ജെല്ലി, ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം, തിരുവനന്തപുരം റിലേ. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്, RBI പറയുന്നു.
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
6: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, മഴയിൽ മുങ്ങിയോ ഓണം. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ബോക്സ് ഓഫ് മെമ്മറീസ്, വിന്റേജ് ക്രാഫ്റ്റ് സംരംഭക റൈസ മാനാൽ പങ്കെടുക്കുന്നു, അവസാന ഭാഗം. തുടരുന്ന സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
10: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
11: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 ഓണം കഥാവേള, കെ രേഖ എഴുതിയ കഥ, തിരുവനന്തപുരം റിലേ. 9:30 കഥകളി പദങ്ങൾ കലാമണ്ഡലം വിനീതും സംഘവും അവതരിപ്പിക്കുന്നു, തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
12: 30 കോടി രൂപയുടെ
13: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
14: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
15: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
14: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പാ ദശകം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ.
14: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
16: മൈജി ഓണം മാസ് ഓണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് ഓണം കവിതാ നേരം, 7:10 ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, 7:15 ആര്യ ഐക്യാഡ് ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
17: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ,
18: എന്തു പറ്റി തമ്പുരാനെ?
17: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
18: അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.

0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ.
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ.
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേയുള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, തുടർന്ന് രാഗലയം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ, തുടർന്ന് RCR കായം എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യവിചാരം. സ്റ്റെം സെൽ അഥവാ വിത്തുകോശം, ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. 8:25 ഇന്നീ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം.
4: സ്നേഹപൂർണമായ കരുതലിന്റെ 13 വർഷങ്ങൾ സ്നേഹിത. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനം പ്രയോജനപ്പെടുത്തുക. വിളിക്കൂ
5: 1550.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
7: പ്രകൃതിയുടെ രുചി.
3: 11:00 സോപാന സംഗീതം, ഏലൂർ ബിജു അവതരിപ്പിക്കുന്നു, കൂടെ അഖിൽ രാജ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, BK ഹരിനാരായണൻ പങ്കെടുക്കുന്നു. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 നാടകം, ഒറ്റക്കുന്നിലേക്കൊരു സ്നേഹയാത്ര, തിരുവനന്തപുരം റിലേ. 4:00 കഥകളിപ്പദങ്ങൾ, പത്തിയൂർ ശങ്കരൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു കഥ ഉത്തരാസ്വയംവരം, തിരുവനന്തപുരം റിലേ.
4: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
9: എന്നും രാവിലെ 10:30.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. തുടർന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ 12 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം, ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മാംഗോസ്റ്റിനും കുടംപുളിയും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന വരാപ്പുഴ പുത്തൻപള്ളിയിലെ TJ പോളി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
9: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:50 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ, കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന ഹൃദ്രോഗങ്ങൾ. പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എഡ്വിൻ ഫ്രാൻസിസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.

0: അമിതം മലയാളം എഫ് എം ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് 9 ഡൽഹി റിലേ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 9:15 ഓണം കഥാവേള ദാമോദരൻ കുളപ്പുറം അവതരിപ്പിക്കുന്നു. തിരുവനന്തപുരം റിലേ. 9:30 സാഹിത്യ സുരഭി. ഡോക്ടർ പ്രദീപ് കുമാർ, സുനിൽകുമാർ കെയർ എന്നിവരുടെ കവിതകൾ. സാബു സെബാസ്റ്റ്യന്റെ കഥ. 10 മണിക്ക് കിഷോരി അമോൻകറിന്റെ സംഗീത കച്ചേരി. കൂടെ പാടിയത് വിദ്യാ ഭഗവത്. പുരുഷോത്തം വാലവാൽക്കർ ഹാർമോണിയം, മിലന്ദ് രായ്ക്കർ വയലിൻ, ബാലകൃഷ്ണ അയ്യർ തബ്ല. 11 മണിക്ക് ഹിന്ദിയിലും 11:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും ഇന്ന് രവീന്ദ്രൻ ചെന്നിലോട് രചന നിർവഹിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്ന ആലീസ് മാത്യു ആലപിച്ച ഗാനം.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് വായ്പയെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ, സഹകരണ സംഘങ്ങൾ എന്നിവർക്ക് വായ്പാ കുടിശ്ശിക തിരിച്ചടവിൽ ഈ മാസം 31 വരെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസ് 2026 പ്രകാരം ഇളവ് നൽകിയിരിക്കുന്നു. ഈ കാലയളവിൽ ബാധ്യത തീർത്ത് ഈ പദ്ധതി പരമാവധി പ്രയോജനപ്പെടുത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പറയാം: 8547052341. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8547052341.
1: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
2: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം വകുപ്പ്.
3: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
4: ഓണോ ഷോപ്പിംഗോ?
3: ആ, ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
4: ആ, കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഈ ഓണം കെ ചേട്ടനൊപ്പം
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
9: 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
6: ഈ ഓണം കെ ചേട്ടനൊപ്പം
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
11: ഒരു TV വാങ്ങിച്ചാൽ BMW പറകെ വരും.
9: അതെങ്ങനെ?
11: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1,000,000 സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: കോട്ടയം ജില്ലയിലെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളതും ഇതുവരെ ഭിന്നശേഷി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലാത്തതുമായ അർഹരായ ഭിന്നശേഷിക്കാർ എത്രയും വേഗം UDID കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപേക്ഷകൾ www.swavalamban.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സമർപ്പിക്കാം.
12: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
13: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
12: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
13: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
12: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
13: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
12: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
14: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
15: എവിടുന്ന് വാങ്ങിക്കണം?
14: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
15: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
14: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
15: എന്നാ മൈജി തന്നെ പോവാം.
12: മൈജി ഓണം മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
16: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
17: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
16: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
18: 30 കോടി രൂപയുടെ
19: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-399 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21st century രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണി വരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
6: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണിവരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി CP ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
9: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാ നദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
6: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
10: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് MLA മാരുടെ ആവശ്യപ്രകാരം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
6: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2 മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2 ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവെച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
11: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. അധിഗനം ബാഹുബലി ടു ദ കൺക്ലൂഷൻ എന്ന ചിത്രത്തിൽ നിന്നും ശ്വേതാമോഹൻ നയിച്ച ഗാനം, സംഗീതം കീരവാണി.

ചലച്ചിത്ര ഗാനങ്ങളിനെ രാത്രി 10:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 29.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.1 ഡിഗ്രി സെൽഷ്യസ്.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ നിങ്ങളുടെ സ്വകാര്യ ലോകത്തിലെ ഭംഗിയും ശക്തിയും തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ആഗ്രഹങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പ്രപഞ്ചം തന്നെയുണ്ടെന്നുള്ള ഈ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇനി പരിപാടിയിൽ തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചില്ലി. ഇതേക്കുറിച്ച് ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
3: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
3: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തോടും ജീവിത രീതിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിളയാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങിന്റെ ഓരോ ഭാഗവും മനുഷ്യന് പ്രയോജനപ്പെടുന്നു. എന്നാൽ ഇത്രയേറെ പ്രാധാന്യമുള്ള തെങ്ങിനെ പലപ്പോഴും കീടബാധ ഗുരുതരമായി ബാധിക്കാറുണ്ട്. അത്തരത്തിൽ തെങ്ങിന്റെ ഒരു പ്രധാന ശത്രുവാണ് ചെമ്പൻ ചൊല്ലി. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കാം. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
5: ഡോക്ടർ സന്തോഷ്, പരിപാടിയിലേക്ക് സ്വാഗതം. സർ, ചെമ്പൻ ചൊല്ലി ഒരു പ്രധാന കീടമാണല്ലോ തെങ്ങിനെ ബാധിക്കുന്നത്. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കീടത്തിനെ കാണാനൊക്കെ?
6: ചെമ്പൻ ചൊല്ലി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിലെ ഏറ്റവും മാരകമായ ഒരു കീടമാണ് ചെമ്പൻ ചൊല്ലി. ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള വണ്ട് വിഭാഗത്തിൽപ്പെട്ട, നമ്മളതിനെ വീവിൾസ് എന്നാണ് പറയുന്നത്, റെഡ് പാം വീവിൾ. പക്ഷേ ഈ കാണുന്ന ഭംഗിയേക്കാൾ ഉപരി അത് നമ്മൾക്കുണ്ടാക്കുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് തെങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങിനെയും കൊണ്ടേ പോകും, തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും.
5: അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യ ലക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും?
6: ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞത് സാധാരണഗതിയിൽ തെങ്ങിനെ മൂന്ന് രീതിയിലാണ് ബാധിക്കുന്നത്. അത് ചില സമയങ്ങളിൽ തെങ്ങിൻ്റെ മണ്ട ഭാഗത്ത് ആക്രമിക്കും. അത് കൂടുതലും തൈത്തെങ്ങുകൾ, സാധാരണ തൈത്തെങ്ങ് എന്ന് പറയുമ്പോൾ 7 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആക്രമണം കൂടുതലും കാണുന്നത് മണ്ടഭാഗങ്ങളിലായിരിക്കും. ചിലപ്പോൾ ചുവടഭാഗത്തും നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ച് അതിന് മുകളിലുള്ള തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ മണ്ടഭാഗത്ത് ആക്രമണം വരാം, തടിഭാഗത്ത് വരാം, അതോടൊപ്പം തന്നെ ചുവടുഭാഗത്തും വരാം. എവിടെ ഇവൻ്റെ ആക്രമണം ഉണ്ടായാലും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് തെങ്ങിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ്. തെങ്ങ് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ എവിടെയാണ് ആക്രമണം ഉള്ളത്, തടിഭാഗത്താണെങ്കിൽ അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, കാറ്റടിക്കുമ്പോഴൊക്കെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാം, ചുവടുഭാഗത്താണെങ്കിൽ ചുവടോടുകൂടി മറിഞ്ഞു വീഴും, മണ്ടഭാഗത്താണെങ്കിൽ മണ്ട മറിയും. ഈ രീതിയിലാണ് ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്.
5: അപ്പോൾ ആദ്യമായിട്ട് ഒരു കർഷകൻ ഇത് മനസ്സിലാക്കാൻ പറ്റുമോ, എൻ്റെ തെങ്ങിൽ ചെമ്പൻ ചൊല്ലിയുണ്ട്?
6: മറ്റ് ജെല്ലികളുടെ ആക്രമണം വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആക്രമണം ആദ്യ ഘട്ടങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിൻ്റെ ആക്രമണം മണ്ടഭാഗത്താണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, തടിഭാഗത്താണെങ്കിൽ പിന്നെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. കാര്യം ചെറിയ വൃത്താകൃതിയിലുള്ള ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി ഇവനകത്ത് കയറിയിരുന്നാണ് തിന്നുന്നത്. ആ ദ്വാരങ്ങൾ വഴി തവിട്ട് നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നുമില്ലെങ്കിൽ ദ്വാരങ്ങളെങ്കിലും കാണുവാൻ സാധിക്കും. അങ്ങനെ ദ്വാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അതിനുവേണ്ടുന്ന നിയന്ത്രണ മാർഗങ്ങളിലേക്ക് പോകേണ്ടതാണ്. മണ്ടഭാഗത്താണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. സാധാരണ ആക്രമണം ഇത്തിരി രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതായത് നാമ്പു ഭാഗത്തും നാമ്പു ഭാഗത്തിന് ചുറ്റുമുള്ള മിഡ് വേൾ എന്ന് പറയുന്ന യെല്ലോയിൽ ഓലകൾ മഞ്ഞളിച്ച് തുടങ്ങും. ആ ഒരു മഞ്ഞളിപ്പ് വന്ന് ക്രൗൺ ഭാഗം എന്ന് പറയാം മണ്ടഭാഗം ചെറുതായിട്ട് ചരിഞ്ഞു തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ മണ്ടഭാഗത്തുള്ള ആക്രമണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓല മടലുകളിൽ നെടുകയുള്ള പൊട്ടലുകൾ കാണാൻ പറ്റും. ആ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ചെമ്പൻ ചില്ലിയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓല കവിളുകളിൽ ഓല മടലുകളിൽ തന്നെ കവിളുകളിൽ ഉള്ളിൽ ഇവൻ ഈ കൊക്കൂണുകൾ ഉണ്ടാക്കി അതായത് നാരുകൾ കൊണ്ട് കൂട് കെട്ടിയതിനകത്ത് ഇരിക്കും. മടൽ ഭാഗത്ത് ഉൾഭാഗത്തുള്ള ദ്വാരങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ ആക്രമണ ലക്ഷണങ്ങളാണ്. ചുവട് ഭാഗത്താണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനേ പറ്റുകയില്ല. ചില സമയത്ത് ഇതിൻ്റെ ഈ ചവച്ച് തുപ്പിയ ഭാഗങ്ങളൊക്കെ കുറച്ച് കൊക്കൂണൊക്കെ ചിലപ്പം വെളിയിലേക്ക് വരാം. അത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. കാര്യം ഇവൻ അകത്ത് കയറിയിരുന്നിട്ട് തിന്നുന്നത് കാരണം ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മിക്കപ്പോഴും തെങ്ങിൻ്റെ ചുവട് എന്ന് പറയുന്നത് മറ്റ് നമ്മൾ ജൈവ അവശിഷ്ടങ്ങളെ ഇട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കാണുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണുമായിട്ട് ബന്ധം വരുന്ന ഭാഗം എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് കാണുമെങ്കിൽ മാത്രമേ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓപ്പണിംഗ് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്.
5: ചുരുക്കം പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള
6: കുറച്ച്
5: ബുദ്ധിമുട്ടാണ്.
6: അപ്പം നമുക്കിതിൽ വേണ്ടെന്ന് വെച്ചാൽ നിരന്തരമായ നിരീക്ഷണമാണ്. നമ്മൾ തെങ്ങിൻ തോട്ടം നല്ല തെങ്ങിൻ തോട്ടങ്ങൾ നല്ലതല്ല ഏത് തോട്ടമായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. എല്ലാ തെങ്ങുകളും നമ്മൾ വെറുതെ നടന്നു പോയാൽ പോരാ, ഓരോ തെങ്ങുകളെയും അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി ചുവട് തൊട്ട് മുകൾ ഭാഗം വരെയും നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളിൽ ഇപ്പോൾ തടിഭാഗത്തൊക്കെയാണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തടിയിൽ ചെവി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സൗണ്ട്, ഒരു വൈബ്രേഷൻ, ഒരു മൂളുന്നത് പോലെയുള്ള സൗണ്ടിങ് ഇങ്ങനെ നമുക്ക് എരപ്പ് കേൾക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ അത് ആളുണ്ട്.
5: ആണോ ആക്രമിക്കുന്നത് അതോ
6: ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിക്കുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു 7 വർഷം വരെ പ്രായമുള്ള തെങ്ങുകളെയാണ്. അതിന് മുകളിലോട്ട് തെങ്ങുകളിലും ആക്രമണം വരും, പക്ഷേ തൈത്തെങ്ങുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിയം. അതിൽ തന്നെ ശങ്കരയിനം തെങ്ങുകളും അതുപോലെ തന്നെ ഈ ചെന്തെങ്ങ്, ചെന്തെങ്ങാണ് ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 50 തൈയൊക്കെ വെച്ചാൽ ഒരു 10-20 എണ്ണം തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിന് വേണ്ടുന്ന സമയാസമയമുള്ള പരിചരണ മുറകൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്തെങ്ങ് നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്.
5: അപ്പം നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ തൽസ്ഥിതി എന്തുമാണ്? എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ടോ?
6: മിക്ക മേഖലയിലും ഇതിൻ്റെ ആക്രമണമുണ്ട്. നമുക്ക് ഇതിൻ്റെ ആക്രമണം വന്ന് സാധാരണഗതിയിലൊരു 10% വരെ ലോസ് എപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് 100% വരെയും ആകാം.
5: പിന്നെ ഇതിൻ്റെ മാനേജ്മെന്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയന്ത്രണ മാർഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം ഇടേണ്ടത്?
6: നമുക്ക് ഇതിൻ്റെ ചെമ്പൻ ചെല്ലിക്ക് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗമെന്ന് പറയുന്നതിനേക്കാളുപരി തെങ്ങിലെ കീടങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക്
5: സംയോജിതമായിട്ട്
6: ചെയ്യുന്ന പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കീടത്തിന് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം തെങ്ങിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പമല്ല ഓരോന്നിനും വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ മറിച്ച് നമ്മൾ സംയോജിത നിയന്ത്രണ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ആക്രമണം വരുന്നതിന് മുമ്പുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വരാതിരിക്കാനുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വന്നതിന് ശേഷമുള്ള നിയന്ത്രണ മാർഗങ്ങൾ. കൂടുതൽ ഈ ചെമ്പൻ ചില്ലിയുടെ ആക്രമണം വരുന്നതിനൊരു പ്രധാന കാരണം ഒന്ന് മനുഷ്യനിർമ്മിത മുറിവുകൾ, തെങ്ങിൽ ഉണ്ടാക്കുന്ന മുറിവുകളാകാം, തെങ്ങിൽ കയറാൻ വേണ്ടി കൊത വെട്ടുന്നത് അല്ലെങ്കിൽ ഓല വെട്ടുമ്പോൾ തടിയോട് ചേർത്ത് വെച്ച് വെട്ടുന്നത്, ഇതൊക്കെ ഇതിനൊരു കാരണങ്ങളാണ്. പിന്നീട് കൊമ്പൻ ചില്ലിയുടെ ആക്രമണം, അതും ഈ ചെമ്പൻ ചില്ലിയുടെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന ഘടകമാണ്. കൊമ്പൻ ചില്ലി ഉണ്ടാക്കുന്ന മുറിവുകൾ വഴി ചെമ്പൻ ചില്ലി മുട്ടയിടുകയും അതുവഴി ഇതിൻ്റെ ആക്രമണം ഈ തെങ്ങിലേക്ക് വരികയും ചെയ്യും. കൊമ്പൻ ചില്ലി യഥാർത്ഥത്തിൽ വലിയ ദോഷം ഓലകളൊക്കെ മുറിച്ച് കളയും, മണ്ടയത്തിലേക്ക് തിന്നുമെങ്കിലും തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയത്തില്ല. അതുവഴി പക്ഷേ ഇവൻ കയറി തെങ്ങിനെ നശിപ്പിച്ച് കളയും. അതാണ് അതിൻ്റെ ഈ ചെമ്പൻ ചില്ലിയുടെ പ്രത്യേകത. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. ബഡ് റോട്ട്, മണ്ടച്ചീൽ പോലെയുള്ള രോഗങ്ങൾ വന്നുണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ അഴുകൽ, ആ സമയത്ത് ഇവൻ ആ ഭാഗത്തൂടെ ലീഫാക്സിൽ ഓലക്കവിളുകൾ കൂടെ കയറി ഓല ആ ഭാഗങ്ങളിൽ മുട്ടയിടുകയും അതുവഴി
5: ഇതെല്ലാം
6: തമ്മിൽ പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം 2 കാര്യമാണ്. ഒന്ന്, മണ്ട നന്നായാൽ. 2, മണ്ണ് നന്നായാൽ. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ട നന്നായാൽ മുഴുവൻ നന്നായി. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്രൗൺ ക്ലീനിങ് ആണ്, മണ്ട വൃത്തിയാക്കൽ. അത്

0: മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസാണ്. 45 ദിവസം കൂടുമ്പോൾ നമ്മൾ തേങ്ങയിടാൻ കയറുന്ന ആളുകൾ മണ്ട വൃത്തിയാക്കുമായിരുന്നു. അതിപ്പോൾ ഇല്ല. അതൊരു പ്രധാന ഫാക്ടറാണ്. ഇപ്പം മണ്ട വൃത്തിയാക്കൽ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കീടങ്ങളെയും രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും. പിന്നീട് നമുക്ക് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്നു പറഞ്ഞാൽ മണ്ട വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓലക്കവിളുകളിൽ തരി രൂപത്തിലുള്ള ഏതെങ്കിലും രാസകീടനാശിനി മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നിക്ഷേപിക്കുന്നൊരു പ്രാക്ടീസുണ്ട്. ഇതുകൂടാതെ നമ്മൾ പാറ്റാ ഗുളിക നാഫ്തലിൻ ബോൾസ് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നമ്മൾ വെക്കാറുണ്ട്,
1: ചെല്ലികളെ ഒന്ന്
0: അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ വേപ്പിൻ കുരു പൊടിച്ചത് അല്ലെങ്കിൽ വേപ്പും പിണ്ണാക്ക് ഇത് മണലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ വെക്കാം. അപ്പം ഈ മരവട്ടിക്ക പിണ്ണാക്കിൻ്റെ പൊടി ഇതൊക്കെ നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജൈവ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് രാസമാർഗ്ഗങ്ങളും കൂടെ ഇത്തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഓലമടൽ വീതി ഇല്ലാത്ത തൈത്തെങ്ങുകൾ, വലിയ തെങ്ങുകളാകുമ്പോഴത്തേക്ക് ഓലമടൽ വീതി വരുമ്പോൾ നമുക്ക് നാമ്പോലൊക്കെ ഫില്ല് ചെയ്തൊക്കെ എളുപ്പമാണ്. അപ്പോൾ തരി രൂപത്തിലുള്ള നമുക്ക് ഇതിന് കീടനാശിനികൾ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഓലമടൽ വീതിയില്ലാതെ വരുന്ന തൈത്തെങ്ങുകളിൽ നമുക്ക് ഇത് എളുപ്പമല്ല ഈ ഒരു പ്രാക്ടീസ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ തന്നെ വേണ്ടി വരും. അത് നമ്മൾ കലക്കി നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ ചുവട്ടിൽ ആവശ്യം വന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ചെമ്പൻ ജെല്ലിയുടെ ആക്രമണത്തെ നമുക്ക് ഒരു 2 മാസത്തോളം പ്രതിരോധിക്കുവാൻ സാധിക്കും.
1: പിന്നെ ഈ കൊമ്പൻ ചെല്ലി നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് വള കുഴിയിലൊക്കെയാണ് ഇത് പെറ്റി പെരുകുന്നത്. അതേമാതിരി ചെമ്പൻ ചെല്ലിക്കും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഉചിത മാർഗ്ഗം?
0: ചെമ്പൻ ചെല്ലി മുട്ടയിടുന്നത് തെങ്ങിൽ തന്നെയാണ്. അതിൻ്റെ എവിടെയാണോ അതിൻ്റെ ഭക്ഷണം അവിടെ തന്നെയാണ് അത് മുട്ട. ഞാൻ നേരത്തെ പറഞ്ഞു കൊമ്പൻ ചെല്ലി ആക്രമിക്കുന്ന ഭാഗങ്ങളിൽ വന്ന് ഇവൻ മുട്ടയിടും. വലിയ തെങ്ങുകളിലാണെങ്കിൽ ലീഫ് ആക്സിൽ ഓല കവിളുകളിൽ വന്ന് മുട്ടയിടും. ചെറിയ തെങ്ങുകളിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ ഭാഗങ്ങൾ, ഏറ്റവും മൃദുവായ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ആരോഗ്യമുള്ള തെങ്ങ് തൈയുടെ ഭാഗങ്ങളിൽ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അവിടുന്ന് വിരിഞ്ഞു വരുന്ന ലാർവകൾ അല്ലെങ്കിൽ പുഴുക്കൾ ഏകദേശം മുട്ട 1-3 ദിവസം കൊണ്ട് വിരിയും. ഈ വിരിഞ്ഞു വരുന്ന ലാർവകൾ ഏകദേശം 60-75 ദിവസം ലാർവകളായിട്ട് തന്നെ ജീവിക്കും. അത് നേരെ അവനാണ് ഇതിൻ്റെ അകത്ത് ആക്രമണകാരി എന്ന് പറഞ്ഞാൽ ഈ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകളാണ്, പുഴുക്കളാണ്. ഇവൻ ടണലിംഗ് അതായത് തുരന്ന് അകത്തേക്ക് പോയി അകത്ത് മൊത്തം തിന്നും. ഇപ്പം ക്രൗൺ ഭാഗത്ത് അതായത് മണ്ട ഭാഗത്താണ് ഇത് മുട്ടയിടുന്നതെങ്കിൽ ഈ അതുവഴി അവനകത്ത് പോയി കാബേജ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഗ്രോയിങ് പോയിന്റ് ഉണ്ട് ബഡ് മുകുളം, ആ ഭാഗമാണ് അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അവൻ അവിടെ പോയിരുന്ന് തിന്ന് മണ്ട മൊത്തം നശിപ്പിക്കും. അത് മണ്ട നശിക്കുന്നത് കാരണം പുതിയ നാമ്പ് വരുത്തതുമില്ല, അവിടെ വെച്ചത് മറിയുകയും ചെയ്യും.
1: പിന്നെ ഇതിന്റെ ഒരു ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവവിധിയിലെ നിയന്ത്രണ മാർഗ്ഗങ്ങളുണ്ടോ?
0: ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ, പ്രകൃതിയുള്ള ജൈവ നിയന്ത്രണ മാർഗ്ഗങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നോർമലായിട്ട് ഇതിന് പരാതങ്ങളുണ്ട്, അതേപോലെ ഇരപിടിയന്മാരുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനെ ബാധിക്കുന്നതിൽ നമുക്ക് മെറ്റാറൈസിയ അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള കുമ്മിളുകൾ വെച്ചിട്ട് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ചെമ്പൻചെല്ലിയെ. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇവൻ എപ്പോഴും ഇവൻ്റെ ആക്രമണം തെങ്ങിനുള്ളിലാണ്. ഇത് വന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കൊമ്പൻചെല്ലി എന്ന് പറഞ്ഞാൽ അത് മുട്ടയിടുന്നതും വളരുന്നതും എല്ലാം ചാണാക്കുഴിയിലാണ്. അവിടെ നമുക്ക് മരുന്ന് പ്രയോഗം എളുപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ളിലായൊരു ഉള്ളിൽ വരുന്നത് കാരണം ഇതിലേക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജൈവ നിയന്ത്രണകാരികളെ കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരൊക്കെ. അതേപോലെ ഇപ്പം ഞാൻ നമ്മുടെ നിമാവിരകളുണ്ട്. ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമോപാത്തോജനിക് നിമാവിരകൾ, അതായത് ഷഡ്പഥ കീടങ്ങളെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള നിമാവിരകളുണ്ട്. വാഴയിലെ തടതുരപ്പനും മാണപ്പുഴുവിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ റെഡ് പാം വീവിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തെങ്ങിനെ നാശം വരുത്തിയിട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ പറയുന്നത്. ആ സമയത്ത് കൊണ്ട് ഇത് ഉപയോഗിച്ചാലും ഫുൾ കൺട്രോൾ വരണമെന്നില്ല, പക്ഷേ ആ സമയം കൊണ്ട് തെങ്ങ്
1: നശിച്ചു പോകാനുള്ള
0: ചാൻസ് ഉണ്ട്.
1: പിന്നെ സാർ പറഞ്ഞ മാതിരി കെമിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ രാസകീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് ഏതൊക്കെ കീടനാശിനികളാണ്?
0: നമുക്ക് രാസകീടനാശിനികൾ ആണ് ഇപ്പൊ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം. നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലീഫ് ആക്സിൽ ഫില്ലിങ് ഓലക്കവിളുകളിൽ തരി രൂപത്തിലുള്ള കീടനാശിനികളോ അല്ലെങ്കിൽ നാഫ്തലിൻ ബോൾസ് ഇതൊക്കെ ഫില്ല് ചെയ്യണ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഇപ്പം നമുക്ക് ഫെർട്ടറ എന്ന് പറഞ്ഞ തരി രൂപത്തിലുള്ളൊരു കീടനാശിനി ഉണ്ട്, അല്ലെങ്കിൽ ഫിപ്രോണൽ എന്ന് പറഞ്ഞൊരു കീടനാശിനി ഉണ്ട്, കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ തരി രൂപത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി 20 ഗ്രാം ഒരു 200-250 ഗ്രാം മണലുമായിട്ട് മിക്സ് ചെയ്ത് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലക്കവിളുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. പിന്നെ നമുക്ക് നാഫ്തലിൻ ബോൾസ് നാമ്പോലകളിൽ നിക്ഷേപിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചെറിയ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ബോട്ടിൽ അതിൽ ദ്വാരങ്ങളിട്ടിട്ട് അടച്ച് കെട്ടിത്തൂക്കി ഓലക്കവിളുകളിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ

ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഇത് നശിച്ചു പോകുന്നത്, ഇപ്പം മഴയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മഴയൊക്കെ വന്നിട്ട് പോകുന്ന പ്രകൃതി ഇവിടെ പ്രശ്നം കണ്ട് അതിൻ്റെ എഫക്റ്റ് കുറയുന്ന ഇത് നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം സ്ലോയിൽ ഇത് റിലീസ് ചെയ്ത് അതിൻ്റെ

0: ഓലക്കൗളികളിൽ ഒഴിച്ച് നമുക്ക് ഈ കീടങ്ങളുടെ ആക്രമണത്തെ നിയന്ത്രിക്കാം. പിന്നെ ക്ലോർപൈറിഫോസ് എന്ന് പറഞ്ഞൊരു കീടനാശിനി കിട്ടും, അതും വാങ്ങി ഇതേപോലെ നാമ്പോലൊക്കെ ചുറ്റുമുള്ള ഓലക്കൗളികൾ ഒഴിക്കാം. തടിയിലാണെങ്കിൽ ദ്വാരങ്ങളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം. ചുവടിലാണെങ്കിൽ ചുവട് ഭാഗത്ത് അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് നിറച്ച് വേണം. നിറയ്ക്കുമ്പോൾ അവന്മാർ വെളിയിൽ ചാടും, ചാടി അപ്പോൾ ആ രീതിയിൽ ഫില്ല് ചെയ്ത് വേണം അവനെ. ഏകദേശം നമുക്ക് ഒരു ഒന്നര ലിറ്റർ ഈ സൊല്യൂഷൻ വേണ്ടി വരും നമുക്ക് ഒരു തെങ്ങിലേക്ക് ഇതിങ്ങനെ നിറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒഴിക്കുവാനായിട്ട്. അടിയിലാണ് ഇതിൻ്റെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദ്വാരങ്ങൾ കാണുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ദ്വാരം ചരിച്ച് നമ്മളതിലേക്ക് ഉണ്ടാക്കി ഡ്രില്ല് ചെയ്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ തടിഭാഗത്തുള്ള എല്ലാത്തിനെയും നമുക്ക്. മണ്ടഭാഗത്താണെങ്കിൽ മണ്ടഭാഗം പൂർണ്ണമായും വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. അത് വെട്ടിക്കളയാന്നുള്ളതല്ല, ഒരിക്കലും വെട്ടരുത്. അതിന് പകരം അല്ലാണ്ട് ക്ലീൻ ചെയ്ത് ഓലക്കൗളുകളിലൊക്കെ ഇരിക്കുന്ന കൊക്കുകണകൾ തോണ്ടിയെടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ ദ്വാരം ഉണ്ടെങ്കിൽ അകത്തേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും മുറിവുണ്ടാക്കരുത്, നമ്മളായിട്ട് വെട്ടുകത്തി കൊണ്ട് വെട്ടി മുറിവുണ്ടാക്കി ഒരിക്കലും മരുന്നൊഴിക്കരുത്, അല്ലാണ്ട് മരുന്നൊഴിക്കുക.
1: അപ്പോൾ സാർ, ഇത് കീടം ബാധിച്ച ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ നമ്മളത് ഡിസ്പോസ് ചെയ്യണം, അത് വെട്ടിക്കളയാനേ ഒരു മാർഗം ലാസ്റ്റിൽ നമ്മുടെ കയ്യിൽ കാണത്തുള്ളല്ലോ. അപ്പോൾ അതിനെ ഡിസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എൻ്റെ അകത്ത് ഈ ചെല്ലുകൾ കാണുമല്ലോ.
0: സാധാരണ ഞാൻ പറഞ്ഞ പോലെ തുടക്ക സമയത്ത് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം. നമ്മൾ ആദ്യം മരുന്ന് ചെയ്ത് രക്ഷപ്പെടുക എന്നുള്ളത് നോക്കുക. രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നൊഴിച്ചത് കൊണ്ട് എന്തായാലും അകത്തുള്ള ആൾക്കാരൊക്കെ ഏകദേശം ചത്തിട്ടുണ്ടോ, എന്നാലും ചില ആൾക്കാർ രക്ഷപ്പെടാം. അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നശിച്ച് തെങ്ങും അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും കെട്ടി മുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം.
1: അതിനകത്ത്
0: അതിൽ നിന്ന് പിന്നീട് അർത്ഥത്തിലേക്ക് പോയി എന്തായാലും ഇതിനുള്ളിൽ ഇതിൻ്റെ മുട്ട ഏതെങ്കിലും ദശകളുണ്ടാവും, മുട്ടയോ ലാർവയോ പ്യൂപ്പയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അത് പിന്നീട് അർത്ഥത്തിലേക്ക് പോകാനുള്ള അവസരം നമ്മളതായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ നശിച്ച് നിൽക്കുന്ന തെങ്ങുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിമുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. മറിയുമ്പം തന്നെ അടുത്ത് തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള തെങ്ങിലേക്ക് വൻ കയറിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാത്തിനും മരുന്ന് ചെയ്യണം ഒരേ സമയത്ത്. ഇതിന് മാത്രമല്ല മരുന്ന് ചെയ്യേണ്ടത്, ബാക്കിയുള്ള തൈത്തെങ്ങുകൾക്കെല്ലാം ലക്ഷണമില്ലാത്ത തെങ്ങിലും നമ്മൾ മരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ തോട്ടത്തിൽ സാധ്യമാകൂ. കാര്യം എന്തായാലും ഒരു തെങ്ങ് ഏകദേശം നശിച്ച് പോകാറായ സമയം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഫുഡ് സോഴ്സ് വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ഇതിലെ കുറേ പൂർണ്ണ വളർച്ച എത്തിയ വണ്ടുകൾ നേരെ അങ്ങോട്ട് പോയി മുട്ടയിട്ടിട്ടുണ്ടാവും, പെൺവണ്ടുകൾ. അപ്പം അവിടെയെല്ലാം നമ്മൾ മരുന്ന് ചെയ്യേണ്ടി വരും.
1: ഒരു ടോട്ടലായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലാഭം എന്തായാലും
0: കിട്ടില്ല. നശിച്ചു പോയ തെങ്ങ് മാത്രമല്ല ബാക്കിയുള്ളതും പോകും.
1: ഡോക്ടർ സന്തോഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ ചെമ്പൻ ചെല്ലിയെക്കുറിച്ച് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, കർഷകരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി സാർ.
0: താങ്ക് യു.
2: തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സന്തോഷ് കുമാർ ടിയുടെ ഫോൺ നമ്പർ പറയാം: 8547058115.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.
6: നാട്ടിൽ

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതുശുപാർശയനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിൻ്റെ 3/1, 2 വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കുടിക്ക് ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൾ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന്

ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം രണ്ടാഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഉത്തരം, വീട്ടുവളപ്പിലെ കോഴികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രമാണ്: വൃത്തിയുള്ള കൂട്, ശുദ്ധമായ വെള്ളം, സമീകൃത തീറ്റ, കൃത്യമായ വാക്സിനേഷൻ, രോഗബാധിത പക്ഷികളെ വേർതിരിക്കൽ, രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയൽ. വീട്ടുവളപ്പിൽ കോഴികളെ വളർത്തുന്നത് മുട്ട, ഇറച്ചി എന്നിവ ലഭിക്കുന്നതിനൊപ്പം അധിക വരുമാനവും നൽകുന്ന നല്ലൊരു സംരംഭമാണ്. എന്നാൽ തുറസായ സാഹചര്യങ്ങളിൽ കോഴികളെ വളർത്തുന്നതിനാൽ വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. കോഴിക്കൂട് എപ്പോഴും വൃത്തിയും വരണ്ടതുമായി സൂക്ഷിക്കണം. നനഞ്ഞതും മലിനമായതുമായ ലിറ്റർ രോഗാണുക്കൾ പെരുകാൻ ഇടയാക്കും. അതിനാൽ നനഞ്ഞ ലിറ്റർ യഥാസമയം നീക്കം ചെയ്ത് പകരം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കൾ ഉപയോഗിക്കണം. തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഇടയ്ക്കിടെ വൃത്തിയാക്കണം. കോഴികൾക്ക് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയും വേണം. രോഗസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. പുറത്തുനിന്നുള്ള കോഴികളെയും രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെയും സ്വന്തം കൂട്ടിലെ കോഴികളുമായി ഇടകലരാൻ അനുവദിക്കരുത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കൊച്ചി FM 102.3 കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.6°C, കുറഞ്ഞ താപനില 24.1°C. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു തമിഴ് ചലച്ചിത്രഗാനം കേൾക്കാം. കാതലക്കു മര്യാദൈ എന്ന ചിത്രത്തിനു വേണ്ടി പളനിഭാരതി രചന നിർവഹിച്ച് ഇളയരാജ സംഗീതം പകർന്ന ഹരിഹരൻ, ഭവതരണി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

കാതലക്ക് മര്യാദ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി പളനിഭാരതി എഴുതി, ഇളയരാജ സംഗീതം പകർന്ന ഹരിഹരൻ, ഭവതരണി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എപ്പോഴും പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യ താൽപര്യങ്ങളുമായി ചേർന്നു പോകുന്ന വിധമാകണം ലോകരാജ്യങ്ങളുമായുള്ള ഇടപെടലുകളെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായി രാഷ്ട്രപതി ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത്. നയതന്ത്രജ്ഞർ സർക്കാരിന്റെ മാത്രമല്ല 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും അഭിലാഷങ്ങളുടെയും പ്രതിനിധികളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക സർവകലാശാലകൾ മുതൽ ആധുനിക പരിശീലന കേന്ദ്രങ്ങൾ വരെ ഉൾപ്പെടുന്നതും കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്നതുമായ വ്യവസ്ഥയാണ് രാജ്യത്തുടനീളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ സംവാദ് പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കായികരംഗം കേവലം മെഡലുകൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തിന്റെ കായിക മികവിനെയും യുവശക്തിയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ദൌത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദുരന്ത സമയത്ത് നേപ്പാളിൽ ഉണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമം തുടരുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നുള്ള 33 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, as also offered all possible humanitarian assistance from our side. As per information currently available, there are 288 Indian nationals who remain uncontactable.
0: നിലവിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി ബേലി പാലങ്ങൾ സജ്ജമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൈലാസ മാനസ സരോവർ യാത്ര നടത്തുകയായിരുന്ന 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കാഠ്മണ്ഡു, ബെയ്ജിംഗ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായും അദ്ദേഹം സംസാരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായും സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ വിദ്യാപീഠിൽ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയപരാജയങ്ങളിൽ നിരാശരാകാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.
2: ലക്ഷ് അപ്നേ ലിയേ മത് തയ് കർനാ ദേശ് കേ ലിയേ സമാജ് കേ ലിയേ ഗരീബോ കേ ലിയേ ലോഗോ കേ ലിയേ തയ് കർനാ अगर आपने समाज के लिए देश के लिए लक्ष्य तय किया है तो जय पराजय का बोझ आप पर नहीं रहेगा।
0: രാജ്യത്തുടനീളം ശക്തമായ കായിക പരിതസ്ഥിതി സൃഷ്ടിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിൽ പലാജിയിലെ

0: IIT ഗാന്ധിനഗറിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ശക്തമായ ഒരു കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് മന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് ആസൂത്രണവും കാഴ്ചപ്പാടും നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 21-ാമത് ആഗോള സുസ്ഥിരതാ ഉച്ചകോടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന നാളെ 12 വർഷം പൂർത്തിയാക്കും. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആകെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ഉള്ളതാണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 450 കോടി രൂപ ചെലവിൽ ടി സീരീസ് ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പദ്ധതിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശിലാസ്ഥാപനം നടത്തി. ജബൽപൂരിലെ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന വെഹിക്കിൾ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ ജബൽപൂരിനുള്ള പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മഹാകൌശൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കരയുദ്ധത്തിൽ ടാങ്കുകൾ അനിവാര്യമാണെന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ സൈന്യത്തിന് ഏകദേശം 4400 ടാങ്കുകൾ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
2: ഹമാരീ ഇന്ത്യൻ ആർമി ദുനിയാക്കി സബ്സെ പവർഫുൾ ഫോർസസ് മേ സേ ഏക് ഐസേ മേ ഇസ് ഗ്രൗണ്ട് വാർഫെയർ മേ T-72 or T-90 വേരിയന്റ് കെ ടാങ്ക്സ് ഹമാരെ ലിയെ ബഹുത് ഹി ആവശ്യക് ഹൈ ഓർ ഈ ടാങ്ക്സ് ഹമാരീ സീമാവോ പർ ആയറൻ വാൾ ബൻകർ ഖഡേ ഹൈ മേരെ സാഥിയോ ഓർ പിഛലെ 40 വർഷോ മേ ഹെവി വെഹിക്കിൾ ഫാക്ടറി യാനി യെസ് വി എഫ് നേ ഇന്ത്യൻ ആർമി കോ ലഗ്ഭഗ് 4400 ടാങ്ക്സ് കി സപ്ലൈ കി.
0: തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ടൂറിസം വാരാഘോഷങ്ങൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. വിനോദസഞ്ചാര വാരാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ മുന്നേറുന്നു. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക്. പരമ്പരയിലെ 2-ാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോണിന് അയച്ചു. ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ. ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക 2-ാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: അത്തം കറുത്താൽ ഓണം വെളുക്കുമത്രേ. കാലാവസ്ഥയെ നിരീക്ഷിച്ച് ജീവിതവും കൃഷിയും ക്രമീകരിച്ചിരുന്ന ഒരു കാലത്തിന്റെ ഓർമ്മയാണ് ഈ പഴഞ്ചൊല്ല്. യഥാർത്ഥത്തിൽ അത്തത്തിന് മഴ പെയ്തതുകൊണ്ട് ഓണത്തിന് മഴ പെയ്യണമെന്നില്ല എന്ന ആശ്വാസം കൂടിയായിരുന്നു ഈ പഴമൊഴി. ഇത്തവണ നമുക്ക് അത്തം കറുത്തിട്ടും ഓണനാളിൽ പരക്കെ മഴ പെയ്തു. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഓഗസ്റ്റ് ആദ്യം മുതൽ നല്ല മഴയായിരുന്നു. പുരാടം രാത്രി വരെയും മഴ തകർത്തു പെയ്തു. ഉത്രാടത്തിനും തിരുവോണത്തിനും മഴയുടെ തീവ്രത കുറഞ്ഞ് വെയിലിന്റെ തിളക്കം ഉണ്ടാവുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഉത്രാടത്തിന് മിക്ക സ്ഥലങ്ങളിലും രാത്രി വരെയും കനത്ത മഴയുണ്ടായി. മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചത് വഴിയോര കച്ചവടക്കാരെയാണ്. ഇന്നത്തെ സമകാലികം അന്വേഷിക്കുന്നു, മഴയിൽ മുങ്ങിയോ ഓണം. ഓണനാളിലെ കച്ചവട വിശേഷങ്ങൾ പങ്കുവെക്കുന്നു വഴിയോര കച്ചവടക്കാർ.
3: ഇടയ്ക്കിടയ്ക്ക് കച്ചവടം കിട്ടണം, മഴയും വരണം. പിന്നെ ഇന്ന് ഒരു ദിവസം കൂടെ ഉള്ളു, ഇന്ന് കഴിഞ്ഞ് രാത്രി പോകും.
2: എവിടെയാ സ്ഥലം?
3: നമ്മള് തിരുവനന്തപുരം.
2: പേരെന്താ?
3: വിഷ്ണു.
2: എന്താ കച്ചവടം?
3: ക്ലിപ്പ് കച്ചവടം. ക്ലിപ്പ് കച്ചവടം.
2: ക്ലിപ്പ്
3: ഇതന്നെ, ക്ലിപ്പ് തന്നെ.
2: ഓണത്തിന് സ്ഥിരമായിട്ട് വരാറുണ്ടോ?
3: ഓണത്തിന് വർഷം ഇവിടെ തന്നെ വരണത്.
2: സീസണായിട്ട് പല സ്ഥലത്തേക്കാണ് പോകുന്നത്?
3: തിരുപ്പണത്തോട്, അവിടെ ഇവിടെയൊക്കെ പോകും, എറണാകുളം. അങ്ങനെ
2: സാധാരണത്തെക്കാളും ഓണത്തിന് ഈ മഴ ചതിച്ചോ?
3: ഓ, ചതിച്ചു, ഭയങ്കരമായിട്ട് ചതിച്ചു. പണ്ടൊക്കെ നല്ല കച്ചവടമായിരുന്നു, ഇപ്പൊ കച്ചവട കുറവായി. ഇന്നത്തെ ഒട്ടുമില്ല
2: മഴ.
3: മഴ രണ്ടു ദിവസം മഴ, ബാക്കി ദിവസം കുഴപ്പമില്ലാതെ പോയി.
4: പേര് കിട്ടും എന്നാണ്. ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാ പ്രാവശ്യം നല്ല മഴ കുറവായിരിക്കും, ഇത്രയും മഴ ഉണ്ടാവില്ല. ഈ പ്രാവശ്യം നല്ല മഴയാണ്, വളരെ കച്ചവടം കുറവാണ്. ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ പകുതി കച്ചവടം പോലും കിട്ടിയിട്ടില്ല. ഈ പ്രാവശ്യം വളരെ മോശമാണ്, വളരെ ബാധിതമാണ്.
2: സ്ഥിരമായിട്ട് ചെയ്യാണോ അല്ലെങ്കിൽ സീസണായിട്ട് വന്നാണോ?
4: സീസണായിട്ട് വന്നതാണ്, ഓണത്തിന് മാത്രം വരുന്നതാണ്. ഈ കമ്മൽ കച്ചവടമാണ് ചെയ്യുന്നത്. കമ്മൽ മാത്രമേ ഉള്ളൂ.
2: പറവൂരാണോ എപ്പോഴും?
4: എല്ലാ പ്രാവശ്യം ഓണത്തിന് പറവൂരാണ് വരണത്. എനിക്ക് ഫേവറേറ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ പറവൂരിന് വേണ്ടി വരുന്നതാണ്. പറവൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, അതുവേണ്ടി ഞാൻ ഇവിടെയാണ് വരണത്.
2: മഴയുടെ ബുദ്ധിമുട്ടാണോ ഉണ്ടായത്?
4: മഴയുടെ ബുദ്ധിമുട്ടാണ്. മഴയില്ലെങ്കിൽ നമുക്ക് നല്ല കച്ചവടം കിട്ടിയേനെ. മഴ മാത്രമേ ആണ് പ്രശ്നം.
2: അതായത് പകല് മൊത്തം മഴയും രാത്രി ഒന്ന് ഇത്തിരി മിട്ട് നിൽക്കുകയാണ്.
4: ആ, രാവിലെ ഇത്തിരി നല്ലോണം പെയ്തു വന്ന്, വൈകുന്നേരം ഇത്തിരി സകല തോന്നി കിട്ടിയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ചെറിയ ഒരു കച്ചവടം കിട്ടിയായിരുന്നു.
2: എല്ലാ തവണത്തെ പോലെ ഇല്ല?
4: ഇല്ല, കഴിഞ്ഞതിന്റെ പകുതി പോലും കച്ചവടം കുറവാണ്. പകുതി കച്ചവടം പോലും കിട്ടിയിട്ടില്ല.
2: കഴിഞ്ഞ ദിവസങ്ങളൊക്കെ?
4: കഴിഞ്ഞ ദിവസങ്ങള് ആദ്യം വന്ന, ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയി. വന്നതിന്റെ രണ്ടു ദിവസം നല്ല കച്ചവടം കിട്ടി, രണ്ട് മൂന്ന് ദിവസം നല്ല കച്ചവടം കിട്ടിയായിരുന്നു. അപ്പം മഴയില്ലായിരുന്നു, അതിന് ശേഷമാണ് മഴ പെയ്തത്. ഇന്ന് നല്ല കച്ചവടം കിട്ടേണ്ട ദിവസമാണ്, ലാസ്റ്റ് ദിവസമല്ലേ. അതിന്റെ കഴിഞ്ഞ വർഷം വിറ്റതിന്റെ പകുതി പൈസ വിറ്റിട്ടുണ്ടാവും എന്നാണ് ഒരു പ്രതീക്ഷ.
5: പേര് നസീർ. ഫ്രൂട്ട്സ് കച്ചവടം. കച്ചവടം വലിയ കുഴപ്പമില്ലാണ്ട് പോയി.
2: സാധനങ്കള് വില കൂടുന്നെന്ന് പറയണ്ടല്ലോ, എടുക്കാൻ ചരക്ക് വില കൂടിയോ?
5: അങ്ങനെ വില കൂടുതലൊന്നുമില്ല, കച്ചവടം കുഴപ്പമുണ്ടായില്ല,
2: സാധാരണ പോലെ തന്നെയാണ്. മഴയൊന്നും പ്രശ്നമായില്ല.
5: ആ തിങ്കളാഴ്ചത്തെ മഴ ഒരു ഇത്തിരി ബാധിച്ചിരുന്നല്ലാണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലും ഉത്രാടത്തിനൊന്നും ഫ്രൂട്ട്സ് അത്യാവശ്യത്തിന് ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. ആ, വലിയ കുഴപ്പമുണ്ടായില്ല ഇന്ന് കച്ചവടം. പിന്നെ ഇന്നലെ തിങ്കളാഴ്ചയാണ് ഇത്തിരി ബാധിച്ചത്.
6: എന്റെ സാലി വളരെ മോശമാണ് കച്ചവടം. ഇന്നലെ തുറക്കാനേ പറ്റില്ല, മേടിച്ച കടങ്ങൾ അടക്കം കിട്ടാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള അവസ്ഥകളാണ് ഇപ്പോൾ.
2: ഓണത്തിന് വേണ്ടി എടുത്ത ചരക്കൊക്കെ
6: ഒന്നും തീർന്നിട്ടില്ല. ഇത് നോക്ക്, കംപ്ലീറ്റും കിടക്കണത് മഴയാണ് പ്രശ്നം. അല്ലെങ്കിൽ കച്ചവടം നടന്നതന്നെ. ഇന്നലെ കാലത്ത് മഴ പിടിച്ചിട്ട് രാത്രി അടക്കാൻ പറ്റാത്ത കണ്ടീഷനായിപ്പോ, ഫുള്ളായിട്ട് മഴ. ഇപ്പൊ കച്ചവടം വളരെ മോശം. ഓ, ഇത് കണ്ടത് കംപ്ലീറ്റും കിടക്കണുണ്ട. ചെറിയ ഈ കച്ചവടം ആയിരുന്നു, വലിയ കടയൊക്കെ ആയിരുന്നു, അതൊക്കെ നിർത്തി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ, ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പുൽപ്പാത്തിലായി.
2: മഴ വരുമ്പോൾ എന്ത് ചെയ്യും?
6: ഷീറ്റിട്ട് മൂടും. ഇന്നലെ ഫുള്ളായിട്ട് ഷീറ്റിട്ട് മൂടി, എന്നിട്ട് വീട്ടിലേക്ക് പോകും.
7: പേര് റഫീഖ് എന്ന്. ഞങ്ങൾ പത്ത് ദിവസമായിട്ട് പൂ കച്ചവടം തന്നെയാണ് ഇവിടെ ചെയ്യണത്. അതിൽ മൂന്നാലഞ്ച് ദിവസം മഴയായിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു ഇത്തിരി നേരം നിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ പഴയ മാതിരിയുള്ള ആളൊന്നുമില്ല, എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ്. ആൾക്കാരിൽ പൈസ ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ടിലാണ്. പിന്നെ പെൻഷൻ കാശ് കിട്ടിയത് നേരം വഴിയാണല്ല.
8: പൂ എവിടെ നിന്ന് എടുത്തത്?
7: പൂ ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്നാണ്, കോയമ്പത്തൂരിൽ നിന്ന് എടുത്ത്.
8: അവിടെ വാങ്ങിക്കുമ്പോ വില കൂടിയിട്ട് വാങ്ങിച്ച സാധനം എങ്ങനെയാ ഇവിടെ എങ്ങനെയുണ്ട്? ഇപ്പോ
7: ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ അവിടുന്ന് വില പല ദിവസവും പല വിലയാണ്, പല മാർക്കറ്റാണ്. ഓരോ ദിവസം ഓണ അടുക്കും തോറും വില വ്യത്യാസമായിട്ട് വരും. അപ്പോൾ ലേലം വിളിയാണ്, അങ്ങനെ എടുത്തുകൊണ്ട് വന്നത്. ഈ പ്രതീക്ഷിച്ച കച്ചവടമൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ 11 മണിയായി രാത്രിയായി പോയപ്പോൾ, ഇന്നിപ്പോൾ ഇത്ര നേരമായില്ലേ, ഇനിയപ്പോൾ പോകാനാണ്. ആകെ ബുദ്ധിമുട്ടാണ്. മഴ വരുമ്പോൾ ഞങ്ങൾ ഷീറ്റിട്ട് വെക്കും, മഴ പോയി കഴിയുമ്പോൾ തുറന്ന് കച്ചവടം ചെയ്യും.
2: ഓണനാളിൽ വലിയ മുന്നൊരുക്കങ്ങളോടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ് ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും. ഇത്തവണ അവരുടെ ഓണം കളറായോ കേൾക്കാം.
9: ഞാൻ മാനാലി സെവൻസ് ക്ലബിന്റെ സെക്രട്ടറി ആണ്. എന്റെ പേര് അഫ്സൽ എന്നാണ്. ഞങ്ങളുടെ ക്ലബ്ബ് എല്ലാ പ്രാവശ്യവും എല്ലാ ഓണത്തിനും കുറെ അധികം പരിപാടികളൊക്കെ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നാട്ടിലുള്ള ചെറുപ്പക്കാരും ഫാമിലീസും എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ ഓണം. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല, സാധിക്കുമായിരുന്നു, പക്ഷേ മഴ കാരണം അത് ഒന്നും പറ്റിയില്ല. ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിലാണ് നമ്മ കാര്യങ്ങളൊക്കെ പരിപാടീസൊക്കെ കണ്ടക്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണം ഫുള്ള് മാറ്റിമറിച്ച് കാര്യങ്ങളൊക്കെ, നല്ല രക്ഷില്ലാത്ത മഴയും കാര്യങ്ങളായിരുന്നു, അതൊന്നും പറ്റുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറെ റെന്റൽ പ്രോപ്പർട്ടി എടുത്തിട്ടാണ് ഈ പ്രാവശ്യവും കാര്യങ്ങളൊക്കെ ചെയ്തത്, ചെയ്യിച്ചതും എല്ലാവരെയും കൊണ്ടു. അത് വളരെ ഒരു വിഷമം തട്ടി ഉള്ളിൽ. എല്ലാവരും തന്നെ ഓരോ വീട്ടുകാരും എല്ലാവരും ഓണസദ്യ ഉണ്ടാക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും മുമ്പിലുണ്ടാവും.
10: നമസ്കാരം, ഞാൻ അനിൽ പ്ലാവിൻ. വൈപ്പിൻ മണ്ഡലത്തിലെ 350 വരുന്ന റെസിഡൻസ് അപ്പൈസുകളുടെ കേന്ദ്ര സംഘടനയായിട്ടുള്ള ഫ്രാഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. യഥാർത്ഥത്തിലെ ഉത്രാടത്തിന്റെ ദിവസമാണ് ഏറ്റവും കൂടുതൽ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തി നടക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഒരു ഓഡിറ്റോറിയത്തിലല്ലാത്ത പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ വൈപ്പിൻകര പോലെയുള്ള സ്ഥലങ്ങളിൽ, പുറത്തുള്ള സ്ഥലങ്ങളിലാണ് ആളുകൾ ഓണം റെസിഡൻസ് അസോസിയേഷന്റെ ഉള്ള നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. അവിടെയൊക്കെ ഈ മഴ എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴയാണല്ലോ. ആ മഴ വന്നതുകൊണ്ട് പല രീതിയിൽ ഓണാഘോഷത്തിന്റെ ഒരു പൊലിമ നഷ്ടപ്പെട്ടതെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. പല സ്ഥലങ്ങളിലും ഓണാഘോഷം കുറച്ച് റെസിഡൻസുകളെങ്കിലും ഓണാഘോഷം മാറ്റിവെക്കാൻ നിർബന്ധിത ഇതായിട്ടുണ്ട്.
2: ഓണക്കാല കലാരൂപങ്ങൾക്ക് മഴ വെല്ലുവിളിയായോ കേൾക്കാം.
11: എന്റെ പേര് എബി, ഇടവനക്കളം വീട്. ഓണക്കളി പാട്ട് കലാകാരനാണ്. കയ്യെത്തിക്കളി ഇപ്പൊ നമ്മളുടെ ഒരു ടീം ഇവിടെ, അവര് പ്രശ്നം മഴ കാരണം ഇറങ്ങിയില്ല. ഈ കോതാടുള്ള മഴയുടെ പ്രാക്ടീസ് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അവര് അങ്ങനെ, പിന്നെ നമ്മുടെ പുതുവയ്പ്പില് ഒരു കളിയുണ്ട്, മത്സര കളി, അവർക്ക് ഷോക്കളി ഉണ്ടായിരുന്നു വെച്ചി ഇടവനക്കളുള്ള ടീമിന്. ഷോക്കളി ഇങ്ങനെ മഴ കാരണം പരിപാടി മാറ്റി വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് വേറെ ദിവസത്തേക്ക് ആക്കിത്തര. അങ്ങനെ പിന്നെ അവര് നമ്മൾ ഇപ്പൊ മത്സര കളി ഒരുമുക്ക സ്ഥലത്ത് മത്സര കളി മാറ്റി വെച്ചിരിക്കണം. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ മഴയുടെ കാരണം ടീമിന്റെ പാർട്ടിസിപ്പേഷൻ കുറവെന്നും പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചിരിക്കണ കളി. അപ്പൊ സെപ്റ്റംബർ 20 മാറ്റിയേക്കണം ചില ടീമിന്റെ കളിയൊക്കെ, മത്സരങ്ങളിൽ നടത്തണം. പിന്നെ ശരിക്കും പറഞ്ഞാല് മഴ ശരിക്കും ഒരു വില്ലൻ തന്നെയാണ്. ഇതിന്റെ പ്രാക്ടീസ് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ മേലെ പ്രാക്ടീസ് ഇപ്പൊ ഉണ്ടാകുന്നത്.

0: ആൾക്കാര് ചിലപ്പോ 3 മണിക്കൂർ വരെ നിൽക്കും, പക്ഷെ മഴ വില്ലതായി തോന്നുമ്പോ വേറെ 1 മണിക്കൂറായിട്ട് കുറയും. അങ്ങനെ ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാല് എല്ലാ ടീമിനും ഒരു വില്ലനായി തുടരാണ് മഴ.
1: നമസ്കാരം, എന്റെ പേര് പ്രശാന്ത് പങ്കരനാണ്. ഞാൻ കാഞ്ഞൂർ നാട്ടുപെരുമ നാടൻപാട സംഘത്തിന്റെ ഡയറക്ടറാണ്. ഒപ്പം നാടൻകല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനയുണ്ട്, നാട്യകലാ കരക്കൂട്ടം. അതിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ്. ഓണക്കാലത്ത് ഇപ്പോ കലാകാരന്മാര് ഇപ്പോ വേദികൾക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ, അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചില ആശങ്കകൾ നമ്മുടെ കലാകാരന്മാർക്കിടയിലുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും നമ്മളുടെ ഇപ്പൊ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം, മഴ. സാധാരണ രീതിയിൽ ഓണക്കാലത്ത് മഴ ഉണ്ടാകാറുണ്ടെങ്കിലും ഇതുപോലെ നിരന്തരമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഒരു മഴക്കാലത്ത് ഓണാഘോഷം നടക്കുന്നു എന്നൊരു പ്രതീതിയിലേക്കാണ് ഇപ്പോ നിലവിലെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും പ്രോഗ്രാമുകളെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴ മൂലം പല പരിപാടികളും പൂർണ്ണമായിട്ടും നടത്താൻ കഴിയാതെ പോകെ പല പരിപാടികളും ഭാഗ്യമായിട്ടൊക്കെ നടത്തി തീർക്കേണ്ട സാഹചര്യമുണ്ട്. കലാകാരനെ സംബന്ധിച്ചാലും കലാസമിതിയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരുപാട് ഒരുക്കങ്ങളോടുകൂടിയാണ് ഒരു പുതിയ സീസൺ എന്ന നിലയിലാണ് ഇപ്പൊ നാടൻപാട്ട് സ്റ്റേജ് അവതരണ ഗ്രൂപ്പുകൾ, അതായത് നാടൻപാട്ട് സംഘങ്ങൾ പുതിയൊരു സീസണിലേക്കുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഓണക്കാലത്ത് കാണുന്നത്. അപ്പൊ അതിനുവേണ്ടി ഒരു വലിയ ഒരുക്കങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കുറെ നടത്തിയിട്ടാണ് പരിപാടിയിലേക്ക് എത്തുന്നത്. പക്ഷെ അങ്ങനെ ഒരുക്കങ്ങൾ നടത്തി പരിപാടിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അവരുടെ അവതരണം ആ ഒരു സംതൃപ്തിയോടുകൂടി നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ ഒരു മഴയുടെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഉണ്ടാകുന്നത്. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇനിയിപ്പോ ഓണത്തിന്റെ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ ഓണത്തിന് ശേഷം, തിരുവോണത്തിന് ശേഷമുള്ള ദിവസം, അനുബന്ധ ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ ക്ലബുകളുടെയൊക്കെ പരിപാടികളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. അതിനെയും ഇത്തരത്തിൽ മഴ തുടർന്നു പോയി കഴിഞ്ഞാൽ അതിനെ അത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കലാകാരന്മാർക്കിടയിൽ ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ മഴയുടെ പ്രശ്നം പോലെ തന്നെ മറ്റൊരു വിഷയം, ഗൗരവതരമായ ഒരു വിഷയം നിലനിൽക്കുന്നത്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, 10 മണിക്ക് ശേഷം പല സ്ഥലങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പൊ ഈ സാംസ്കാരിക സമ്മേളനവും അല്ലെങ്കിൽ അവിടുത്തെ നാട്ടിലെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഈ പ്രോഗ്രാം ചെയ്യാൻ വരുന്ന ഒരു പ്രൊഫഷണൽ സംഘത്തിന് വേദി ലഭിക്കുന്നത് സമയമേറെ വൈകിയായിരിക്കും. അങ്ങനെ വരുമ്പോഴും അവരുടെ കലാവതരണം പൂർത്തിയായിട്ട് നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഇപ്പോ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റ് തലത്തിലെല്ലാം അതിനൊരു മാറ്റം വരുമെന്ന് പറയുന്നു, പക്ഷേ അതിന് കൃത്യമായിട്ടുള്ളൊരു ഉറപ്പോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ബദൽ പരിഹാരം ഒന്നും നിലവിൽ വന്നിട്ടില്ല. അപ്പൊ കലാകാരന്മാരേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് 10 മണിക്ക് ശേഷം സമയം അവതരണത്തിനുള്ള ഒരു അവസരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്.
2: ഓണനാളുകളിൽ മഴ വലിയ തിരിച്ചടിയായി. തുറന്ന വേദിയിൽ നടത്തപ്പെടുന്ന പല കലാരൂപങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളുമെല്ലാം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നെങ്കിലും വേണ്ടത്ര ഗംഭീരമായില്ല എന്ന നിരാശയാണ് പങ്കുവയ്ക്കുന്നത്. പൂക്കളമൊരുക്കാൻ നാടൻ പൂക്കൾ പറിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് കുട്ടികളും പറയുന്നു. ഓണ വിപണി മുന്നിൽ കണ്ട് സ്വർണം പണയം വെച്ചും പണം പലിശയ്ക്കെടുത്തും സ്റ്റോക്ക് എത്തിച്ചവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്. ഇടയ്ക്ക് മഴ മാറി നിന്ന സമയം മാത്രമാണ് കുറച്ചെങ്കിലും ആശ്വാസമായത്. മഴയിൽ മുങ്ങിയോ ഓണം.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഹസീന ഇബ്രാഹിം.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
7: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
8: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
9: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
10: എന്റെ പേര് അഞ്ജലി. ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
11: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
12: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
11: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
13: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
14: പാലക്കാട് ജില്ലയിലെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. SSLC ശേഷം റെഗുലർ കോഴ്സിന് ഉപരിപഠനം നടത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ് ആനുകൂല്യത്തിന് അർഹത. കോഴ്സിന് പ്രവേശനം ലഭിച്ച് 60 ദിവസത്തിനകം ഓൺലൈനായും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ മുൻപാകെ നേരിട്ടും സമർപ്പിക്കണം. അവസാന തീയതി 30th. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0491-2505-358. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0491-2505-358.
15: ക്വാളിറ്റി കുറഞ്ഞ വെള്ളിയായ പെട്ടെന്ന് കറക്കുന്നേ, അതുകൊണ്ടല്ലേ വെള്ളി ആഭരണങ്ങളും പൂജാപാത്രങ്ങളും ചിലങ്ക ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് പറയുന്നത്. ചിലങ്കയിൽ 92.5 ശുദ്ധ വെള്ളിയാ. നല്ല വിലക്കുറവുണ്ട്, 40 വിശ്വസ്ത പാരമ്പര്യമുണ്ട്. ചിലങ്ക ജ്വല്ലറി, സ്റ്റാച്ചു ജംഗ്ഷൻ, തൃപ്പൂണിത്തുറ.
16: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
17: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
14: ആലപ്പുഴ ജില്ലയിലെ വിവിധ കോടതികളിലേക്ക് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ തസ്തികയിലേക്ക് പുതിയ അഭിഭാഷകരെ നിയമിക്കുന്നതിന് യോഗ്യരായവരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2251-676 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0477-2251-676. പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് അഗളി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം 31st ഉച്ചയ്ക്ക് 2 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 9447-5232-338 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 9447-5232-338.
18: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
19: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
20: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
21: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
22: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
18: ഈ ഓണം കെ കെ ചേട്ടനൊപ്പം
19: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
20: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോഡ്, ഇടപ്പള്ളി.
23: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
24: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
23: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
24: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
25: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: എഫ് എം ഈവനിംഗിൽ ഇനി
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

0: ആദിവാസികൾ ആനകളെ ഓടിക്കാൻ സമർത്ഥരാണ്. അവർക്ക് ആനകളുടെ ഭാഷ അറിയാമെന്ന് തോന്നുന്നു. പ്രത്യേക ശബ്ദത്തിൽ എന്തോ വിളിച്ചു കൂവുമ്പോൾ അവ തിരിഞ്ഞു പോയിക്കോളും. ഉവോ, ഉണ്ണിമോൾക്ക് അതിശയം. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മോളെ, ചിലർ ഏറുപടക്കം പൊട്ടിക്കും, അപ്പോഴും ശബ്ദം കേട്ട് അവർ തിരിഞ്ഞോടും. കുരങ്ങുകളും പക്ഷികളും കാട്ടുപന്നികളും ഒക്കെ വരും, കൃഷി നശിപ്പിക്കും. അയ്യോ, പേടിയാവില്ലേ മുത്തശ്ശി? അതല്ലേ, അവിടങ്ങളിൽ ഇരുട്ടിയാൽ പിന്നെ ആരും പുറത്തിറങ്ങില്ല. കടകളൊക്കെ സന്ധ്യയാവുമ്പോഴേ അടയ്ക്കും, വാഹനങ്ങൾ ഓടില്ല. അവിടുത്തെ മനുഷ്യർ കുറേ കഷ്ടപ്പെടുന്നുണ്ടല്ലോ അപ്പോ. അതെന്തിനാ മുത്തശ്ശി കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അതവിടെ നാടായിട്ട് വേണ്ടേ മോളെ? കാട്ടിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ആദിവാസികൾ. അവരുടെ മണ്ണാണ്. പണ്ട് കാലങ്ങളിൽ ഒരുപാട് പേര് മറ്റ് ദേശങ്ങളിൽ നിന്നും മറ്റും വന്ന് കുടിയേറി അവിടെ കൃഷി തുടങ്ങി കൃഷിക്കാരായത്. പിന്നെ അവരൊക്കെ ജന്മിമാരും മുതലാളിമാരുമായി. പിന്നെ പിന്നെ ബിസിനസ്സും ഫ്ളാറ്റുകളും ടൂറിസ്റ്റും ടൂറിസ്റ്റ് ഹോമുകളും ഒക്കെ കെട്ടിപ്പൊക്കി. പാവങ്ങൾ, അവർക്കോ പട്ടിണി, മരണം, ദാരിദ്ര്യം ഇതൊക്കെയാണ്. വിദ്യാഭ്യാസവും ഇല്ല. എല്ലാവരും അവരെ പറ്റിക്കും. അതാണ് ഈ ആദിവാസികളുടെ ഗതി. മുത്തശ്ശി, ഇന്നാൾ അവിടെ ഒരു സ്കൂൾ ഒലിച്ചു പോയില്ലേ, വെള്ളാർമല? സ്കൂള് മാത്രമല്ല മോളെ, ഒരു നാട് മുഴുവനും ഒലിച്ചുപോയി, ഉരുൾപൊട്ടി. കുറേ ആളുകൾ മരിച്ചതൊക്കെ വാർത്തയിലുണ്ടായിരുന്നല്ലോ. ഓർമ്മയുണ്ട് മുത്തശ്ശി, സങ്കടം വരണോ? അതാണ് മോളെ, കുന്നിൻമോളിൽ കെട്ടിടങ്ങൾ പണിത് കൂട്ടിയാൽ അടിമണ്ണുറക്കില്ല. അവിടങ്ങളിൽ പ്രകൃതിക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ. എന്നിട്ടെന്താ മനുഷ്യരങ്ങനെ ചെയ്യുന്നത് മുത്തശ്ശി? ആളുകൾക്ക് പണം ഉണ്ടാക്കാനുള്ള ആർത്തി. കാട് വെട്ടിത്തെളിച്ച് തോട്ടങ്ങൾ പണിതു, റബ്ബറ്, കാപ്പി, തേയില, തേക്കിൻ തോട്ടം എന്ന് വേണ്ട. പാവം കാട്ടിലെ മൃഗങ്ങൾക്കും അവിടെ ജീവിക്കാൻ പറ്റാതായി. കാട്ടിനുള്ളിൽ അവർ സഞ്ചരിക്കുന്ന ആനത്താരകളൊക്കെ മനുഷ്യർ റോഡ് വെച്ച് കെട്ടിടങ്ങൾ പണിതു. വാഹനങ്ങളും ഹോണടിയും ബഹളങ്ങളും ഒക്കെ അവർക്ക് സ്വൈര്യക്കേടാവുമ്പോൾ അവർ വഴി മാറി സഞ്ചരിക്കും മക്കളെ. ആഹാ, ആനത്താര, നല്ല ഭംഗിയാ വാക്കിന്. ആനകൾ കൂട്ടമായി കാടിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന വഴിയാണ് മോളെ ഈ ആനത്താര. കാടിനുള്ളിൽ ഇപ്പോൾ പണ്ടേ പോലെയല്ല. ഭക്ഷണമില്ല, ആവശ്യത്തിന് വെള്ളമില്ല. അതല്ലേ മോളെ അവർ മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത്. കഷ്ടമാണല്ലോ മുത്തശ്ശി അവരുടെ കാര്യം. അവർക്കും ജീവിക്കണ്ടേ, മനുഷ്യർക്കും ജീവിക്കണ്ടേ മോളെ. കാട് കാട്ടുമക്കൾക്കുള്ളതാണെന്ന് ജനം അറിയണം. നാടും നഗരവും പോലെ അവരത് അവിടം.
1: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി. മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരി. വായിച്ചത് പ്രീതി.
2: ഈ ഓണം കെ ചേട്ടനൊപ്പം
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ പ്രൈസ്, 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാ.
7: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
8: ആകാശവാണി FM വാർത്തകൾ.
9: നയതന്ത്ര കാര്യാലയങ്ങൾ പൗരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത്

0: ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തി. അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മഹാത്മാ അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും വിവിധ പരിപാടികൾ നടക്കും. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഇന്നും നാളെയും പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: നമ്മുടെ വീടിന് പുറത്തുള്ള വായുമലിനീകരണം പ്രധാനമായും ഉണ്ടാകുന്നത് വാഹനങ്ങളുടെ പുകയിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നുമാണ്. നാം ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന നമ്മുടെ വീട്ടിലും നല്ല തോതിൽ മലിനീകരണം ഉണ്ടെന്ന് വിശ്വസിക്കുമോ? ഇതിനെയാണ് അദൃശ്യ മലിനീകരണം അഥവാ ഹിഡൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് വീട്ടിൽ പാചകം ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും ഒക്കെ നടക്കുന്നു. LPG കത്തുമ്പോൾ നൈട്രസ് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നീ വാതകങ്ങൾ ഉണ്ടാകുന്നു. എണ്ണയിൽ വറക്കുമ്പോഴും പൊരിക്കുമ്പോഴും ഉണ്ടാകുന്ന പുക, വീട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ശുചീകരണ വസ്തുക്കൾ, വായു സുഗന്ധമുള്ളതാക്കുന്ന എയർ ഫ്രഷ്നെസ്, സിന്തറ്റിക് വസ്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്ലാസ്റ്റിക് നാരുകൾ, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ, തുണി അലക്കാൻ ഉപയോഗിക്കുന്ന അലക്കുപൊടി തുടങ്ങിയവയൊക്കെ അദൃശ്യ മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് പിന്തുടരാവുന്ന ചില പരിഹാര മാർഗങ്ങളുമുണ്ട്. പാചകം ചെയ്യുമ്പോഴും വീട് വൃത്തിയാക്കുമ്പോഴും കഴിയുന്നത്ര ജനലും വാതിലും തുറന്നിടുകയും എക്സോസ്റ്റ് ഫാൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. അടുക്കളയിൽ ചിമ്മിനി സ്ഥാപിക്കുന്നതും ഒരു പരിധിവരെ മലിനീകരണം കുറയ്ക്കും. നിലം വൃത്തിയാക്കാൻ രാസവസ്തുക്കൾ നിറഞ്ഞ ശുചീകരണ ദ്രാവകങ്ങൾ ഉപയോഗിക്കാതെ വിനാഗിരി, ബേക്കിംഗ് സോഡ, നാരങ്ങാനീര് തുടങ്ങിയവ ഉപയോഗിക്കുന്നത് സുരക്ഷിതമായിരിക്കും. LPG ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സിലിണ്ടർ വീട്ടിന് പുറത്തു വയ്ക്കുന്നതാണ് നല്ലത്. LPG ലീക്കേജ് ഉണ്ടായാൽ അപകട സാധ്യത കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീടിനുള്ളിൽ സ്വാഭാവികമായ വായുസഞ്ചാരം ഉറപ്പാക്കുകയും കഴിയുന്നത്ര കൃത്രിമ സുഗന്ധ വസ്തുക്കൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന സ്നേക് പ്ലാന്റ്, മണി പ്ലാന്റ് തുടങ്ങിയ ചെടികൾ വീട്ടിനുള്ളിൽ വളർത്തുക. കോട്ടൺ വസ്ത്രങ്ങളും കോട്ടൺ കിടക്കവിരികളും ഉപയോഗിക്കാൻ ശീലിക്കുക. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവ വീട്ടിന് പുറത്തിട്ട് ഉണക്കുക. വീട്ടിനുള്ളിൽ കൂടുതൽ പൊടിയുണ്ടെങ്കിൽ അത് അടിച്ചുയർത്താതെ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ചു നീക്കുക. പാത്രങ്ങൾ ഡിറ്റർജന്റ് ഉപയോഗിച്ച് വൃത്തിയാക്കിയ ശേഷം ശരിയായ രീതിയിൽ കഴുകിയില്ലെങ്കിൽ അതിന്റെ അംശങ്ങൾ പാത്രത്തിൽ അവശേഷിച്ചേക്കാം. പിന്നീട് അതേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ ശരീരത്തിൽ എത്താനും സാധ്യതയുണ്ട്. അതിനാൽ കഴിയുന്നതും ജൈവിക ഘടകങ്ങൾ അടങ്ങിയ ഡിറ്റർജന്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകളിലും തുണി അലക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റുകളിലും ശക്തമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. നുര വരുന്നതിനും വൃത്തിയാക്കൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സുഗന്ധം നൽകുന്നതിനുമാണ് ഇവയിൽ പല രാസഘടകങ്ങളും ചേർക്കുന്നത്. തുണി അലക്കുന്ന പൗഡറുകളിൽ ഫോസ്ഫേറ്റുകളും ബ്ലീച്ചിങ് ഏജന്റുകളും അടങ്ങിയിരിക്കുന്നതിനാൽ അവ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. കുളിക്കുന്ന സോപ്പുകളിലും ബോഡി വാഷുകളിലും ഉൽപ്പന്നത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന്, ബാക്ടീരിയയുടെയും ഫംഗസിന്റെയും വളർച്ച തടയുന്നതിന് പാരബൻസ്, സൾഫേറ്റുകൾ തുടങ്ങിയ കൃത്രിമ പ്രിസർവേറ്റീവുകൾ ഉപയോഗിക്കാറുണ്ട്. അതിനാൽ ഗ്ലിസറിൻ അടങ്ങിയതോ രാസഘടകങ്ങൾ താരതമ്യേന കുറവുള്ളതോ ആയ സോപ്പുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്ന മലിനീകരണമാണ് മറ്റൊന്ന്. ഈ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുകയാണെങ്കിൽ അവയിൽ അടങ്ങിയിരിക്കുന്ന ലെഡ്, മെർക്കുറി, കാഡ്മിയം തുടങ്ങിയ മാരകമായ ഭാരലോഹങ്ങൾ മണ്ണിലേക്കും ഭൂഗർഭജലത്തിലേക്കും എത്തുന്നു. ഇത് കുടിവെള്ളത്തിന്റെ നിലവാരത്തെ ദോഷകരമായി ബാധിക്കും. നമ്മുടെ ഗാഡ്ജറ്റുകൾ പുറപ്പെടുവിക്കുന്ന പ്രകാശവും ഒരു തരത്തിലുള്ള മലിനീകരണമാണ്. മൊബൈൽ ഫോണുകളിൽ നിന്നും ടെലിവിഷനുകളിൽ നിന്നും പുറപ്പെടുന്ന നീല വെളിച്ചം ശരീരത്തിലെ മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കുറയ്ക്കുകയും ഉറക്കക്കുറവിന് കാരണമാവുകയും ചെയ്യുന്നു. ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങൾ ചിലരിൽ തലവേദന

0: പോലുള്ള അസ്വസ്ഥതകൾക്കും കാരണമാകാം. അതുകൊണ്ട് ഈ മാലിന്യങ്ങളുടെ സംസ്കരണം ശാസ്ത്രീയ രീതിയിൽ തന്നെ നടത്തണം.
1: ഈ വിവരങ്ങൾ നൽകിയത് മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ

0: ഓർമ്മകളെ കലയുമായി കൂട്ടിയിണക്കി മെമ്മറി കീപ്സേക്കുകൾ ഉണ്ടാക്കുകയും പിന്നീട് അതൊരു സംരംഭമായി വളർത്തുകയും ചെയ്ത റയീസ മനാലിന്റെ വിശേഷങ്ങൾ കഴിഞ്ഞ യുവവാണിയിൽ ശ്രോതാക്കൾ കേട്ടുകാണുമല്ലോ. ആ പരിപാടിയുടെ തുടർ ഭാഗമാണിന്ന്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.
1: നമ്മൾ ഒരു പാഷൻ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഐ ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് ഒരു ഡാൻസറാണ്, അതല്ലെങ്കിൽ ഒരു സിംഗറാണ്. പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിക്ക് കയറുന്നു, അതല്ലെങ്കിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് വരുന്നു, അവരവരുടെ പാഷനെ മറക്കുന്നു. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഒന്നിങ്ങനെ അയ്യോ ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർക്കുന്നത്. അപ്പൊ ഈ ലൈക് വർക്കിനൊപ്പം തന്നെ ഈ ഒരു പാഷൻ കൊണ്ടുപോകുമ്പോ ഉള്ള സ്ട്രഗിൾസ് എന്തൊക്കെയാണ്?
2: ഞാന് 2019 തുടങ്ങിയപ്പോ അപ്പൊ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പോഴാണ് പാരലലി പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആർട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തലയിൽ എപ്പോഴും ഓക്കെ ഇത് ചെയ്യണം അത് ചെയ്യണം, ഇത് പെയിന്റ് ചെയ്യാനുണ്ട്, ആർട്ട് റിലേറ്റഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഭയങ്കര റഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അതല്ലാത്ത ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോക്കസ് എപ്പോഴും ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും.
1: അതൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും അല്ലേ?
2: ആ അതെ അതെ, ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഓവർ ടൈം ചെയ്യും. കാരണം ഒരു 6 മണി വരെ ഓഫീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പാതിരാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് നമ്മുടെ സൈഡ് ബിസിനസിന്റെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാഷന്റെ പിറകെ ചെയ്യുന്ന അങ്ങനെയായിരുന്നു ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോഴും ചെയ്യുന്ന ഒരുപാട് പേര് എനിക്കറിയാം കേട്ടോ. 2 ജോബ് ലൈക് ഡേ ടൈമില് ഒരു IT പ്രൊഫഷണലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയായിരിക്കും, അതല്ലാതെ ഒരു സൈഡ് ബിസിനസ്സും. എനിക്കൊരു ടീച്ചറിനെ അറിയാം, ആള് ടീച്ചറാണ്, പക്ഷെ ആൾക്ക് ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ 2 എണ്ണം നല്ല ബ്യൂട്ടിഫുള്ളി പാരലലി അങ്ങനെ കൊണ്ടുപോകുന്നവരറിയാം. പക്ഷെ ഞാൻ വർക്ക് ചെയ്തിരുന്നപ്പോ എനിക്ക് ഫുൾ ഫോക്കസ് അപ്പുറത്തായിരുന്നു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ വരെ ഞാൻ അപ്പുറത്തിരുന്ന് ഓർഡർ ഷിപ്പ് ചെയ്യാനുള്ളതിനെ പറ്റിയും അല്ലെങ്കിൽ പാക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കായിരുന്നു.
1: എന്റെ മനസ്സ് ഫുൾ കളറാണെന്നല്ലേ എപ്പോഴും?
2: ആ എന്റെ മനസ്സ് ഫുൾ അപ്പുറത്തായിരുന്നു. എനിക്ക് മറ്റേ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റോ അതില് ഫ്യൂച്ചർ വിഷനോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ലാഡർ കയറണമെന്ന് എനിക്ക് ഒരിക്കലും എന്റെ മനസ്സിൽ ഒരു വട്ടം പോലും തോന്നിയിട്ടില്ല. അപ്പൊ മേ ബി അതുകൊണ്ടായിരിക്കും ഞാനൊരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോ കൊറേ ആലോചിച്ചു, ഒരു വർഷത്തോളം ഇരുന്ന് ആലോചിച്ചു. പിന്നെ നമ്മുടെ ആൽബത്തിൽ നിന്ന് നല്ല ഒരു ഇൻകം കിട്ടി തുടങ്ങിയപ്പോ ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് പിന്നെ ഫുൾ ടൈം ആർട്ടിസ്റ്റ് ആലോചിച്ചത്.
1: ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ പാരന്റ്സ് രണ്ടുപേരും ലൈക് ആർട്ടിസ്റ്റിക് ആണ്, അതിന്റെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ തന്നെയും ഇപ്പൊ പലപ്പോഴും നല്ലൊരു ജോലി കളഞ്ഞ് നമ്മൾ പൂർണ്ണമായിട്ടും ആർട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ പാരന്റ്സിന്റെ സപ്പോർട്ട് വേണം, പാർട്ട്ണറിന്റെ സപ്പോർട്ട് വേണം. ഇപ്പൊ തന്നെയാണെങ്കിലും റൈസ് ഈസ് ഹാവിങ് എ സ്മോൾ ബേബി. അപ്പൊ എങ്ങനെയാണ് ഈ വർക്കിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷനെ പുറകെ പോകാനുള്ള നമ്മളുടെ ആ ഒരു സ്പാർക്കിനെ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്?
2: നല്ല ക്വസ്റ്റ്യൻ. ആക്ച്വലി ഇപ്പൊ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോ, കോൾ അറ്റൻഡ് ചെയ്യുമ്പോ എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് വേണം ബേബിനെ നോക്കാന്. നമുക്ക് ഒറ്റക്ക് അങ്ങനെ ഒരു ടൈം കിട്ടുക എന്നുള്ള പറയുന്നത് ഇപ്പൊ ഒരു കുഞ്ഞു ബേബി ഉണ്ടാകുമ്പോ ഡിഫറെന്റ് ആണ്. പിന്നെ ഞാന് ഈ ഇത് ക്വിറ്റ് ചെയ്യാണ്, ജോബ് ക്വിറ്റ് ചെയ്യാണ്, ഇതിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഡെഫിനറ്റ്ലി കൺസേൺസ് ഉണ്ടായി. പാരന്റ്സിന് ലൈക്ക് ദൈവ ഓക്കെ, അവർക്ക് ഇങ്ങനെ ഓക്കെ നിനക്ക് അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ബട്ട് സ്റ്റിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെക്യൂർ ജോബ് കളഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോയിക്കൂടെയെന്നും അല്ലെങ്കിൽ അത് ക്വിറ്റ് ചെയ്യണ്ടായിരുന്നു എന്നുള്ള സജഷൻസും അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസേൺസും വന്നിരുന്നു. പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി ഓർ കമ്പലിംഗ് ഉണ്ടായിട്ടില്ല, അവർ സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പാക്കിങ്ങിലും ഷിപ്പിങ്ങിലും ബാക്കി ഐഡിയാസിലൊക്കെ അവർ ഇൻവോൾവ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ മെയിൻ സപ്പോർട്ട് ഹസ്ബൻഡ് ആണ്, ആളാണ് ഫുൾ കോൺഫിഡൻസ് തന്നത്. കാരണം നമുക്ക് ബിസിനസ് ആകുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോ ഡൗൺ ആയി ഇരിക്കുമ്പോ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനും ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും തരാനും ആരെങ്കിലും കൂടെ ഉണ്ടാവണല്ലോ. അപ്പോ അങ്ങനെ ആളും സപ്പോർട്ട് ആയിട്ടുണ്ട്. പിന്നെ എനിക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാന് ക്ലോസ് അല്ലാത്ത അവരുടെ അടുത്തു നിന്നാണ്. നമ്മളിപ്പോ റിലേറ്റീവ്സോ സൊസൈറ്റി ജനറലി ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ബിസിനസ് ചെയ്യുന്ന പറയുമ്പോൾ അത് അത്ര അക്സെപ്റ്റബിൾ അല്ല.
1: മനസ്സിലായി? അതിനെയൊന്നും ഒരു ജോലിയായിട്ടോ വരുമാനമായിട്ടോ

0: ഇല്ലില്ല, അവർ
1: തുടങ്ങിയിട്ടില്ല.
0: എസ്പെഷ്യലി കുറച്ചും കൂടി ഇൻസ്റ്റയിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് അറിയില്ല എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേ, ഓൺലൈനിൽ എങ്ങനെയാണ് ഓർഡർ എടുത്ത് ചെയ്യുന്നത്. ഇപ്പൊ പ്രായമായിട്ടുള്ളവർ പറയുമ്പോ എന്തോ വരച്ചു കൊടുക്കും അത്രേ ഉള്ളൂ.
1: 24 മണിക്കൂറും വരെയാണ് ഒന്നുമില്ലേ.
0: അതെ, അത് അതാണ് ഒരു അറിയാത്തവരുടെ. പിന്നെ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇരിക്കുന്ന കഴിഞ്ഞാലും ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മള് ഒരു ശരിക്കത് കേട്ട് മറ്റേ ചെയ്ത് കളയാം, അത്ര ചോദിച്ചോ.
1: മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ പൊതുവേ ഒരു പെയിന്റിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മളെ മനസ്സിൽ പൊതുവേ വരുന്ന ഒരുപാട് നിറങ്ങളാണ്. പക്ഷെ റൈസന്റെ വർക്കിൽ കുറച്ചും കൂടെ ഓർമ്മ, പാസ്റ്റ് അല്ലെങ്കിൽ ഒരു ലൈഫ് ലൈൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പേഴ്സണലി റൈസയ്ക്ക് ഒരു ഇഷ്ടക്കൂടുതൽ എന്തിനോടാണ്? ഒരു കളർഫുൾ ഇതിനോടാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിനോടാണോ?
0: എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിനോടാണ് കൂടുതൽ. ഞാൻ പണ്ട് ചെയ്തിരുന്ന ആൽബംസ് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ബ്ലാക്ക് കളർ പൊതുവേ ഇഷ്ടമാണ്, നോട്ട് ജസ്റ്റ് ഫോർ ഫോട്ടോസ് പക്ഷെ ജനറലി. പിന്നെ ഞാൻ എപ്പോ എന്ത് ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ഞാൻ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടാണ് നോക്കുക. ജനറലി എനിക്ക് അത് അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിലും ഒരു വിന്റേജ് ടോൺ ആണ് എനിക്ക് കൂടുതൽ പ്രിഫറിങ് കുറച്ചും കൂടി പേസ്റ്റൽ ഒരു വിന്റേജ് തീമിലുള്ള അങ്ങനത്തെ ഒരു തീമിനോടാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ മുമ്പ് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൽബംസ് ആണ് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ലേറ്റർ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇഷ്ടങ്ങളായിരിക്കില്ല കസ്റ്റമേഴ്സിന്റെ ഇഷ്ടം. അപ്പൊ ചിലവർക്ക് കളർഫുൾ ആയിട്ടുള്ള ആൽബംസ് ആണ് ഇഷ്ടം. അങ്ങനെ പിന്നീട് നമ്മൾ രണ്ടും ചെയ്യാൻ തുടങ്ങി.
1: ഇപ്പൊ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്താ, ലൈക് വേൾഡിന് കളർ നഷ്ടപ്പെട്ടു എന്നിട്ട് കുറെ ഫോട്ടോസ് പണ്ടത്തെ ലൈക് ബിൽഡിങ്സിനൊക്കെ നല്ല കളർഫുൾ ആയിരുന്നു
0: കാണാറുണ്ട്.
1: ഇപ്പൊ ഒരു കാര്യം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് ഒരു തരത്തിൽ എന്താ പറയുക, നമ്മളുടെ എഫേർട്സ് ഒരുപാട് കുറയ്ക്കും, ഒരുപാട് കാര്യങ്ങൾ സഹായിക്കും. എന്നാൽ പലപ്പോഴും നമുക്ക് അതിൽ ഇപ്പം ഈ ഒരു ചിലപ്പോൾ കോണ്ടന്റ് റൈറ്റിംഗിനാണെങ്കിൽ പോലും അതിലൊരു ഹ്യൂമൻ ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എലമെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ AI എങ്ങനെയാണ് ലൈക് റൈസന്റെ വർക്കിൽ ഹെൽപ്ഫുൾ ആവുന്നത്? അതല്ലെങ്കിൽ വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്?
0: ഓക്കെ, AI വർക്കിൽ നമുക്ക് ഒരുപാട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യുന്നത് റൈറ്റിംഗിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോ ഒരു അവരൊരു സ്റ്റോറി അയക്കുമ്പോൾ കസ്റ്റമൈസ് ചെയ്യാനും അതൊരു ബ്യൂട്ടിഫുള്ളി നല്ല രീതിയിൽ എഴുതാനും എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് AI, ChatGPT പോലുള്ള പ്ലാറ്റ്ഫോംസ്. അതുപോലെ തന്നെ നമ്മൾ സെലിബ്രിറ്റീസിന്റെ ആൽബം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അവരെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്ത് അവരുടെ ഒരു ഫുൾ സ്റ്റോറി ലൈൻ കിട്ടണമെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന് വായിച്ചു കഴിഞ്ഞാലും ഉത്തരം കിട്ടൂല. ഇപ്പൊ ഇതാവുമ്പോ നമുക്ക് അങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ അയക്കുമ്പോ ഒരു ഫുൾ കണ്ടന്റ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടുകയാണ്. അതേപോലെ തന്നെ സജഷൻസും ഇപ്പൊ എന്തെങ്കിലും റെഫറൻസസ് സജഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് വർക്കില്. പിന്നെ ഐഡിയാസ് ഡിസ്കസ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഐ മീൻ എന്തെങ്കിലും പുതിയ ഐഡിയ വരുമ്പോ, വർക്ക്ഷോപ്സ് വരുമ്പോ, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാന് ഇപ്പോ അതായത് ഇപ്പൊ ഒരുപാട് പോസ്റ്റേഴ്സ് ഒക്കെ സിമിലർ ആയി തോന്നാറ്. അപ്പൊ അതുണ്ട്. പിന്നെ ചിലവര് അവര് ചെയ്ത വർക്കാന്ന് പറഞ്ഞിട്ട് AI ചെയ്ത വർക്കുകൾ ഇടുന്നുണ്ട്, ലൈക്ക് പെയിന്റിങ്സ് അങ്ങനെയുള്ള സംഭവങ്ങള്. പിന്നെ ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻസ്റ്റയില് DIY ആർട്ട് ക്രാഫ്റ്റ് വീഡിയോസ് ഇറങ്ങും AI ജനറേറ്റഡ്. അതായത് ഞാൻ എക്സാമ്പിൾ പറയാം, കാബേജ് കട്ട് ചെയ്ത് പെയിന്റിൽ മുക്കി പേപ്പറിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു റോസിന്റെ ഷേപ്പിൽ വരുന്നുള്ള വീഡിയോസ് ഭയങ്കര വൈറലായിരുന്നു. ആക്ച്വലി മില്യൺസ് ഓഫ് വ്യൂസ്. എന്നിട്ട് അത് കുറെ പേര് ട്രൈ ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യണില്ലാന്ന് പറഞ്ഞു. കാരണം അത് എല്ലാം AI ക്രിയേറ്റഡ് ആണ്. നമുക്ക് കാണുമ്പോ അറിയാൻ പറ്റും, ആർട്ടിസ്റ്റ് നോക്കുമ്പോ നമുക്ക് അറിയാം ഇത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഇത് നടക്കൂല. ഇതപ്പോ അങ്ങനത്തെ കുറെ ലൈക്ക് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്.
1: ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഓൺലൈൻ ബിസിനസ് പറ്റിക്കൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞോണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പോസിറ്റീവ് ലൈക് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും, അതിന്റെ ഒപ്പം തന്നെ നെഗറ്റീവ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടാവും. അത് ബിസിനസ് ഏത് ബിസിനസ് ആണെങ്കിലും ഉണ്ടാവും, എസ്പെഷ്യലി ഓൺലൈനിൽ ചെയ്യുമ്പോൾ. അങ്ങനെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഇൻസിഡന്റും ഒന്ന് ഷെയർ ചെയ്യാമോ?
0: അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിരിക്കും കൂടുതലും അങ്ങനത്തെ നെഗറ്റീവ് ഇത് ഉണ്ടാവുക. മേ ബി എന്തെങ്കിലും നമ്മുടെ ഇപ്പൊ പ്രിന്ററിന്റെ ഇഷ്യൂ കൊണ്ടോ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ടൈമിൽ എത്താൻ പറ്റിയില്ല, എന്നുള്ള ആ ഒരു രീതിയിലാണ് നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ കസ്റ്റമറിനായിട്ടുള്ള ആ ഒരു റാപ്പോലൊരു കോൺഫ്ലിക്ട് ഉണ്ടാവുക. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിവേഴ്സറി ബർത്ത്ഡേ പോലത്തുള്ള ഡ്യൂട്ടികളാണ്. അപ്പൊ ഒരു ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡിലേ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഒരു പകുതി സ്പെഷ്യാലിറ്റി ഒക്കെ കുറയും. അപ്പൊ അങ്ങനെയുള്ളത് ഒരു ടൈം ലൈൻ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയാന് വിഷമം ഉള്ള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ആൽബത്തിന്റെ ഓർഡർ കിട്ടിയത് ഡിവോഴ്സ് ആവാൻ പോകുന്ന കപ്പിൾസ് ലൈക്ക് എ ലാസ്റ്റ് ചാൻസ് ഒരു ഗിഫ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ ബേബി പ്രീ മെച്ചുർ ആയി ജനിച്ച് ലൈക്ക് ആള് ലിവ് ചെയ്തില്ല, അപ്പൊ ആളുടെ ഫസ്റ്റത്തെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടുള്ള ബുക്ക്സ്, അപ്പൊ അങ്ങനത്തെ ഉള്ള ആൽബംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെയിൻഫുൾ ആണ്. അത് അല്ലെങ്കിൽ ഇതേപോലെ മരണപ്പെട്ടു പോയവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ട ആളുടെ മെമ്മറീസ് വെച്ചിട്ട് ഒരു ആൽബം അങ്ങനൊക്കെ ചെയ്യുമ്പോ നമുക്ക് കുറച്ച്
1: നമുക്കൊരു ഇമോഷണൽ സംഭവം കൂടെ വരുമല്ലോ.
0: പിന്നെ അങ്ങനെ ആരും പറ്റിച്ചിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, എല്ലാരും പ്രോപ്പർ കസ്റ്റമേഴ്സ് ആയിരുന്നു. പിന്നെ നമുക്കറിയാലോ സ്കാം ആണ് എന്ന് തോന്നുന്നവരുടെ അടുത്ത് നമ്മൾ ഓർഡറൊന്നും എടുക്കാറില്ല. പിന്നെ അങ്ങനെ ഭയങ്കര കുറവായിരുന്നു, ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ആണ് ഇങ്ങനെ പേയ്മെന്റ് ഡിലേ ആയിട്ടുള്ളതും നമുക്ക് പേയ്മെന്റ് തരാണ്ടിരുന്നിട്ട്. അങ്ങനെ നമ്മൾ എന്തായാലും അഡ്വാൻസ് പേ ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ, അപ്പൊ പിന്നെ അങ്ങനെ കുഴപ്പമില്ല.
1: ഇനി ഏറ്റവും നല്ലൊരു ഓർമ്മ, ഇപ്പം ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്നു, ലൈക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അതൊക്കെ ഒക്കെ, അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഗിഫ്റ്റിംഗ് വന്നിട്ടുണ്ടോ ഓർഡർ എന്തെങ്കിലും?
0: വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറയാന് പാരന്റ്സിന് കൊടുത്തത് അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സിന്റെ 50th വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കല്യാണം പോലെ തന്നെ, നമ്മുടെ നാട്ടുകാരല്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരൊരു വെഡിങ് പോലെ തന്നെ ഹൽദി മെഹന്തി വെഡിങ് എന്ന് പറഞ്ഞ 3 ദിവസം ആഘോഷിച്ചു. ഫുൾ ഫാമിലി ക്ലോസ് ഫാമിലി എല്ലാരും, എന്നിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ വെച്ച് ഒരു വെഡിങ് ആൽബം പോലെ ഞാൻ ചെയ്തിരുന്നു. അത് ആക്ച്വലി നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. പിന്നെ പിന്നെ ഒരുപാട് ഞാന് എത്ര ഒരു 1000+ ആൽബംസ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്,
1: ഒരുപാട്
0: സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം അങ്ങനെയുള്ളതെല്ലാം നല്ല നല്ല മെമ്മറീസ് ആണ്. എല്ലാം അവരുടെ ഫോട്ടോസും, ഇപ്പൊ ഒരു ബേബിയുടെ ആൽബം ഒക്കെ ചെയ്യുമ്പോ നല്ല രസമാണ്, അവരുടെ ജനിച്ചപ്പോ മുതലുള്ള ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ കാണാണല്ലോ. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെയാണ്. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ആള് ചെയ്യുന്നത് മഷ്റൂം ബിസിനസ് ആണ്, കസ്റ്റമറിന് എന്തായാലും ചിലപ്പോ എന്തെങ്കിലും നെഗറ്റീവോ എന്തെങ്കിലും ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നതാണ് റൈസാടെ പ്രൊഡക്റ്റ് ആൽബം കൊടുത്തു കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല, കാരണം അവരുടെ ഫോട്ടോസും അങ്ങനെ ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ടല്ലയോ. ഒരിക്കലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നൊരു ഒരു കാര്യം ഉണ്ടാവില്ല.
1: അതെ, ഇപ്പൊ നമ്മള് ഒരു വർക്ക് സ്പേസ്, ഇപ്പൊ വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ കോവിഡിന്റെ സമയത്തൊക്കെയാണ് വീട്ടിലൊരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസും, അല്ലെങ്കിൽ അതൊക്കെ അതെങ്ങനെ വേണം എന്നൊക്കെ ഉള്ളതൊക്കെ ഈ ഡിജിറ്റൽ സ്പേസിലൊക്കെ വരാൻ തുടങ്ങിയത്. റൈസന്റെ ലോകം എങ്ങനെയാണ്, അതൊരു റൂമായിട്ടാണോ സെറ്റ് ചെയ്തേക്കുന്നത്, അതോ വീട് മുഴുവൻ കലയാണോ? ഇപ്പൊ കുഞ്ഞുവാവയും കൂടെ ഉള്ളതുകൊണ്ട്
0: അത് കുഞ്ഞുവാവ് ഇപ്പൊ ഞാൻ ബ്രഷ് എടുത്തു കഴിഞ്ഞാൽ അവൾക്കൊരു പ്രശ്നമാണ്, ഞാൻ പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആള് തുടങ്ങിയിട്ടുണ്ട്, ടോട്ടൽ ഫ്രീസ് ആയ കാരണം ആളും കൂടെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റേന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് കോർണർ ഇൻ മൈ റൂം ആയിരുന്നു ബിഫോർ ബേബി, ഒരു ഫുൾ ഒരു ടേബിളും അവിടെ കൊറേ ഞാൻ ചെയ്ത പെയിന്റിങ്സ് ഒക്കെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ ഒരു കോർണർ, എന്റെ റൂമിൽ തന്നെ ഒരു കോർണർ എന്നുള്ള രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബേബി വന്നപ്പോ അതെടുത്ത് ഹാളിലോട്ട് ബേബിയുടെ സാധനങ്ങളായി. സ്റ്റിൽ ഞാൻ താമസിക്കുന്നത് അപ്പൊ ഹസ്ബൻഡ് ഹൗസിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ കാക്കനാട് താമസിക്കുകയാണെങ്കിലും എല്ലായിടത്തും ഒരു കോർണർ ഉണ്ടാവും, ഒരു ടേബിളും എന്റെ കുറച്ച് സാധനങ്ങളും കുറച്ച് വാളിൽ സ്റ്റിക്ക് ചെയ്ത ആർട്ട് എന്തെങ്കിലും വാൾ പേപ്പേഴ്സോ പെയിന്റിങ്സ് ഒക്കെ ആയിട്ട് അവിടെയാണ് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യാം.
1: അത് ശരി. ഇപ്പോ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു, അപ്പൊ ഇപ്പം ഇനി വരാൻ പോകുന്ന ഒരു കാർഡൻ മേക്കിംഗ് വർക്ക്ഷോപ്പ് ആണെന്ന് ഞാൻ കണ്ടു. ഒരു വർക്ക്ഷോപ്പ് തീരുമാനിക്കുന്നത് എന്തൊക്കെ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ്?
0: വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ഞാൻ തുടങ്ങിയത് ഈ പേജ് തുടങ്ങി ഒരു 2-3 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ആദ്യം ഓൺലൈൻ വർക്ക്ഷോപ്സ് ഒക്കെ എടുത്തു തുടങ്ങിയിരുന്നു, അത് മെയിൻലി ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ ഞാൻ ബുക്ക് ബൈൻഡിങ് ചെയ്യുന്നുണ്ട്, ആൽബം ഉണ്ടാക്കുമ്പോൾ അത് ബുക്ക് പോലെ ബൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആർട്ട് പഠിക്കാൻ എന്നുള്ള രീതിയിൽ കുറച്ചുപേര് വന്ന് അങ്ങനെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. പിന്നീട് ഞാന് ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി വൈഡർ ആയിട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ബുക്ക് ബൈൻഡിങ്ങും ആൽബം മേക്കിംഗും ഉണ്ട്, പക്ഷെ അതല്ലാതെ കിച്ചണിലുള്ള കാർഡ് മേക്കിംഗ്, ഈ പറഞ്ഞ പോലെ ആർട്ട് തെറാപ്പി പോലത്തെ കുറച്ച് വർക്ക് ഷോപ്സ് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതില് ബുക്ക് ബൈൻഡിങ് ആൽബം മേക്കിംഗും പെർട്ടിക്കുലർ ആയിട്ട്, ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ മ്യൂസിയം ഓഫ് ഫോട്ടോഗ്രഫിയില് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരുടെ അണ്ടറില് ഞങ്ങൾ ഒരു വർക്ക് ഷോപ്പ് ചെയ്തിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം അവരുടെ പെറ്റിന്റെ, അതായത് ക്യാറ്റില്ലേ, ക്യാറ്റ് പൂച്ചയുടെ, അവരുടെ പെറ്റിന്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ആൽബംസ് ആയിരുന്നു അന്ന്. 25 ആൾക്കാരുണ്ടായി, എല്ലാരും അവരുടെ പൂച്ചയുടെ ഫോട്ടോസ് അയച്ച് എല്ലാരും ഇരുന്നു അവരുടെ പെറ്റിന്റെ
1: ആൽബം.
0: അപ്പൊ അങ്ങനെയാണ് ഇപ്പോ വർക്ക് ഷോപ്സ് നടക്കുന്നത്. ഇപ്പൊ കുറച്ച് ഞാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കപ്പിൾസ് വന്ന എല്ലാരും ഇരുന്ന് അവരുടെ ഹസ്ബൻഡും വൈഫും കൂടെ ഇരുന്ന് അവരുടെ ഒരു മെമ്മറി ആൽബം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മദറും ബേബിയും വന്നിരുന്ന് അവരുടെ ഒരു ബേബിയുടെ ആൽബോ അല്ലെങ്കിൽ അങ്ങനെ ചൈൽഡിന്റെ ആൽബം ക്രിയേറ്റ് ചെയ്യുക. ഒരു ക്വാളിറ്റി ടൈം, അതാണ് ഞാൻ അങ്ങനത്തെ അതാണ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റിലൂടെ എന്നുള്ള രീതിയിൽ.
1: ഇപ്പോ റൈസ് ആയി, ഇപ്പം നമ്മൾ പറയല്ലോ ഒരു 5 കൊല്ലത്തിന് ശേഷം നമ്മള് നമ്മളെ തന്നെ എവിടെ കാണുന്നു എന്നുള്ളൊരു കോമൺ ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ എന്തായാലും ചോദിക്കുകയാണ്, ലൈക്ക് ഒരു ഓർമ്മകൾ. ഇപ്പത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതുപോലെ ഹ്യൂമൻ ഇന്ററാക്ഷൻ കുറഞ്ഞു വരുന്നു, ലൈക് ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് വരുന്നു. അപ്പം ഓർമ്മകള് ഉണ്ടാക്കി ഇന്റൻഷനലി ഉണ്ടാക്കി എടുക്കേണ്ടി വരുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്ത് മാത്രമാണ് ഇനിയുള്ള ഒരു 5 വർഷം ഈ ബ്യൂട്ടിഫുൾ ഹൂപ്സിന്റെ കാര്യത്തിൽ റൈസ് എന്റെ മനസ്സിലുള്ളത്?
0: എന്റെ മനസ്സിലുള്ളത് ഒരു വൺ ഒരു ഒരു പ്ലാറ്റ്ഫോം, വൺ പ്ലാറ്റ്ഫോം ഫോർ ഓൾ യുവർ കിഡ്സ്. ഇപ്പൊ ബേബിയുടെ ഫസ്റ്റ് ഇയറിന്റെ ഫോട്ടോസ് കീപ്സേക്ക് ആയിട്ട് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ബേബിയുടെ ഹാൻഡ് പ്രിന്റ് സൂക്ഷിക്കണോ, എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു വെക്കണം. ആ ഒരു ഓർമ്മ നഷ്ടപ്പെടാതെ ചെറിഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് കീപ്സേക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. നമ്മുടെ ബ്യൂട്ടി ഫ്ലൂപ്സിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് ഓർമ്മകളാണെന്നുണ്ടെങ്കിലും അത് ഒരു ഫിസിക്കൽ കാണുന്ന ഫോർമാറ്റില് അത് ഒരു ഓർമ്മയ്ക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു ഒരു ഓൾ ടൈം വിഷൻ. പിന്നെ ഒരു ഒരു ആർട്ട് സ്പേസ്, ഈ പറഞ്ഞ പോലെ ഒരു ഒരു റൂം മൊത്തമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി വർക്കിന് മാത്രമായിട്ട് ഒരു സ്പേസ് സെറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം. അതുപോലെ തന്നെ വർക്ക് ഷോപ്സ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ക്വാളിറ്റി ടൈമിൽ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ട് തെറാപ്പി ലെവലില് പോകുന്ന രീതിയിലുള്ള ഒരു അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഷോപ്സ് ഹോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്.
1: ഓക്കെ, അപ്പം എന്താണ് നമ്മളെ കേൾക്കുന്നവരോട് റൈസയ്ക്ക് പറയാനുള്ളത്? ഇത് ബി ഇറ്റ് ലൈക്ക് ഒരു പാഷൻ ഫോളോ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ച് നിൽക്കുന്ന ഒരാളാവാം, അതല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ എന്നോ പാഷൻ മറന്നു വെച്ചു പോയ ഒരാളാവാം.
0: എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം, അതായത് ഡു സംതിങ് ദാറ്റ് ഫീൽ ലൈക്ക് വർക്ക് ടു അതേഴ്സ് ബട്ട് ജസ്റ്റ് എ പ്ലേ ടു യു. നമുക്കൊരു വെറുതെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം, പക്ഷെ ബാക്കിയുള്ളവർക്ക് നോക്കുമ്പോൾ ഒരു വർക്ക് പോലെ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡു ദാറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ആർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു ആൽബം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഒരു ദിവസം ഉറക്കം ഒഴിക്കാനും ഞാൻ തയ്യാറാണ്. അത്രയും പാഷനേറ്റ് ആണ് ഞാൻ ആർട്ട് റിലേറ്റഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ. അത് തരുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇപ്പോ എന്റെ ഫാദർ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഫൈൻ ആർട്ട് ആണ് പഠിച്ചത്. ആർട്ടിസ്റ്റ് ആണ് ആള്, പക്ഷെ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഒരു ബിസിനസ്സാണ്, ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ്. ആളുടെ ഒരു ബർത്ത്ഡേക്ക്, ഇപ്പൊ റീസെന്റ് ആയി കഴിഞ്ഞ ഒരു ബർത്ത്ഡേക്ക് ഞാൻ ചോദിച്ചു എന്താണ് ഇത്രയും ലൈഫിലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ളതാണ് ആളുടെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു വേർഡ് എനിക്ക് ഭയങ്കര എനിക്ക് ടച്ചിങ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ഏൺ ചെയ്യാം, അപ്സ് ആൻഡ് ഡൗൺസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. എന്തായാലും കാരണം ഓൺലൈൻ ആണ്, ഇൻസ്റ്റഗ്രാം ആണ്, അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ആണ്, സോഷ്യൽ മീഡിയ ആണ്, ഫ്രണ്ട്സ് വരും പോവും, ഹൈപ്പ് വരും പോവും, ഫേമ വരും പോവും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്ങും എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷം തരും.
1: ഗ്രേറ്റ്. അപ്പോ താങ്ക് യു സോ മച്ച് റൈസ എന്താണെങ്കിലും ആഗ്രഹം പോലെ തന്നെ ഒരുപാട് പേരുടെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാൻ റൈസയിലൂടെ സാധിക്കട്ടെ എന്ന് വിഷയുന്നു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സോ മച്ച് വരി.
2: ഓർമ്മകളെ കലയുമായി കൂട്ടിയിണക്കി മെമ്മറി കീപ് സേക്കുകൾ ഉണ്ടാക്കുകയും അതൊരു ബിസിനസ് സംരംഭമായി വളർത്തിയെടുക്കുകയും ചെയ്ത റയീസ മനാലുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ.
3: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാൻ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
4: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
5: യുവവാണി സമാപിക്കുന്നു.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് സയൻസ് ഇൻ സൊസൈറ്റിയിൽ ഹൈസ്കൂൾ കുട്ടികൾക്കായി അടുത്ത മാസം 4-5 തീയതികളിൽ റെസിഡൻഷ്യൽ സയൻസ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അഡ്മിഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ പറയാം: 9188219863. ഫോൺ നമ്പർ വീണ്ടും 9188219863. ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭ ഓഫീസിൽ സമർപ്പിക്കണം. അടുത്ത മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതല്ല എന്ന് അധികൃതർ അറിയിച്ചു.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിമുക്തഭടന്മാർ, വിമുക്തഭടന്മാരുടെ വിധവകൾ എന്നിവർക്കുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ള യോഗ്യരായ വിമുക്തഭടന്മാർ, വിമുക്തഭടന്മാരുടെ വിധവകൾ എന്നിവർ രേഖകൾ സഹിതം നേരിട്ടോ ദൂതൻ മുഖേനയോ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ അടുത്ത മാസം 30 മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ പറയാം: 0484-242239. 0484-242239.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ജിസ്മ് എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി നീലേഷ് മിശ്ര രചന നിർവഹിച്ച് MM കേരിം സംഗീതം പകർന്ന് ശ്രേയാ ഘോഷാൽ ആലപിച്ച ഗാനം.

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല,
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: പട്ടികജാതി വികസന വകുപ്പിൻ്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം +2 VHSC പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം: 0-4-7-1-2-7-3-7-2-3-8. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 അടുത്ത മാസം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0-4-7-1-2-7-3-7-2-3-8.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: കൊച്ചി ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി മികച്ച ജനപ്രതിനിധികൾക്ക് നൽകുന്ന മഹാത്മജി പുരസ്കാർ 2026ലേക്ക് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. പാർലമെന്റ് അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, നിയമസഭാ അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, കോർപ്പറേഷൻ മേയർ അംഗങ്ങൾ, മുനിസിപ്പൽ ചെയർമാൻ അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവരിൽ നിന്നും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജനപ്രതിനിധികളെയാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങൾ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9605-3027-15 അല്ലെങ്കിൽ 9447-1053-95 എന്നീ വാട്സാപ്പ് നമ്പറുകളിലേക്കോ 10 മാസം അയക്കേണ്ടതാണ്. ഇമെയിൽ വിലാസവും ഫോൺ നമ്പറുകളും ഒരിക്കൽ കൂടി പറയാം: ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി @gmail.com. ഫോൺ നമ്പറുകൾ 9605-3027-15 അല്ലെങ്കിൽ 9447-1053-95.
7: ഈ ഓണം കെ ചേട്ടനൊപ്പം
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ പ്രൈസ്: 8 സ്കൂട്ടർ, 8 സ്വർണ്ണ നെക്ലസ്, 5,000 സ്വർണ്ണ മോതിരങ്ങൾ, ഒപ്പം 8 കപ്പിൾസിന് മലേഷ്യൻ ട്രിപ്പിനും അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
4: ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, NGO സ്ഥാപനങ്ങൾ, സർക്കാർ, സർക്കാരിതര സ്ഥാപനങ്ങളിൽ നിന്നും വിവിധ കലാകായിക സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കായുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന പുരസ്കാരം 2026ലേക്ക് നാമനിർദ്ദേശങ്ങൾ 14 വരെ സമർപ്പിക്കാം. വിശദാംശങ്ങൾക്ക് kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം: sww.kerala.gov.in.
10: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTV യോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.

0: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
3: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
2: എന്നാ ഞാനും വരുന്നളിയാ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ്, അസോസിയേറ്റ് പ്രൊഫസർ മറൈൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യം വഹിച്ച കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിൻ്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. അപേക്ഷയ്ക്കും യോഗ്യത മറ്റ് വിശദ വിവരങ്ങൾക്കും https://recruit.qz.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ കൂടി പറയാം: 04-84-2576-606. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 04-84-2576-606.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
9: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കളമശ്ശേരി നഗരസഭാ പരിധിയിലെ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും 2026 സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുമ്പായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം.
10: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
11: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
10: 45 ദിവസം?
11: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
12: മൈജി ഓണം മാസോണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
11: എന്താ ചേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
11: അതിനെന്താ, മൈജിന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
12: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്നും 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അടുത്ത മാസം 30-ന് വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04-77-22-41-455. ഫോൺ നമ്പർ വീണ്ടും 04-77-22-41-455.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം.
6: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസോണം വൈബ്.
6: ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
14: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
15: കഞ്ഞി കുടിക്കുവാൻ എത്തിയവരിൽ അധികവും പട്ടിണി കിടന്ന് അവശരായവരായിരുന്നു. നിൽക്കാനും നടക്കാനും കഴിയാത്തവർ നിരത്തോരത്തെ തണലിൽ തളർന്നു കിടക്കുന്നു. ചൂടുള്ള കഞ്ഞി ഇവരുടെ വയറ്റിലേക്ക് എങ്ങനെയാണ് എത്തിക്കുക? പെട്ടെന്നാണ് കുഞ്ഞിക്കേളുവിന് ഒരാശയം തോന്നിയത്. കോടതിപ്പറമ്പിൽ ധാരാളം തേക്ക് മരങ്ങളുണ്ട്. നിലത്ത് കുഴിച്ച കുഴിയിൽ തേക്കിലകൾ വെച്ചാൽ അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കാം. പിലാവില കൊണ്ട് കോരി കുടിക്കുകയും ചെയ്യാം. നിരത്തിനിരുവശത്തും ഇരിക്കുന്നവരുടെ കണ്ണുകളിൽ വിശപ്പിന്റെ ആർത്തി കത്തിയാളിക്കൊണ്ടിരുന്നു. ഉച്ചയോടടുക്കുന്ന വെയിലും അവരെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ സ്കൂൾ തൊട്ട് രജിസ്ട്രാർ ഫീസ് വരെയാണ് ആളുകൾ കുത്തിയിരുന്നത്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ കുഴികൾ. കുഴികളിൽ തേക്കിലകൾ താഴ്ത്തി അവർ കഞ്ഞിക്ക് കാത്തിരുന്നു. ചിലർ അമർത്തിയ സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു, പയിച്ചിട്ട് വയ്യ. മറ്റു ചിലർ അതുപോലും പറയാൻ വയ്യാതെ നിശബ്ദരായി കരഞ്ഞുകൊണ്ടിരുന്നു. കുഴികളിലേക്ക് കഞ്ഞി പകരാൻ തുടങ്ങിയതോടെ വേഗം വേഗം എന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അത്ര വേഗത്തിൽ കഞ്ഞി പകരാനും കഴിയുമായിരുന്നില്ല. രണ്ടു ഭാഗത്തു നിന്നും ഒരേ സമയത്താണ് കഞ്ഞി പകർച്ച ആരംഭിച്ചത്. ചൂടുള്ള കഞ്ഞി പച്ച തേക്കിൻ ഇലകളിലേക്ക് പകർന്നപ്പോൾ ഇലവെന്ത് ഒരു പ്രത്യേക തരം ഗന്ധം ഉച്ചവെയിലിലേക്ക് ഉയർന്നു. കഞ്ഞി എത്രയും പെട്ടെന്ന് അകത്താക്കണമെന്ന് എല്ലാവരും വ്യഗ്രതപ്പെട്ടെങ്കിലും അതിനും കഴിയുമായിരുന്നില്ല. കഞ്ഞി അല്പമെങ്കിലും ആറാതെ എങ്ങനെയാണ് അകത്തേക്കാക്കുക? കുഴികളിൽ നിറഞ്ഞുകിടക്കുന്ന കഞ്ഞിയിലേക്ക് ആർത്തിയോടെ അവർ നോക്കിക്കൊണ്ടിരുന്നു. വയറിനകത്തെ പാതാളക്കുഴിയുടെ ശൂന്യതയിലേക്ക് അല്പമെങ്കിലും ഇട്ടുകൊടുക്കുവാൻ അവർ തിടുക്കപ്പെടുകയായിരുന്നു. അന്നേരമാണ് അവരുടെ വിശപ്പിന്റെ ആളിക്കത്തലുകൾക്ക് നടുവിലൂടെ ഒരു പോലീസ് വണ്ടി വേഗതയിൽ പാഞ്ഞുപോയത്. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു അതിന്റെ വരവ്. വണ്ടിയുടെ വരവിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നുവെങ്കിൽ അതിന്റെ വേഗത കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു. കഞ്ഞി കുടിക്കുവാനിരുന്നവരുടെ നടുവിലൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വണ്ടിയുടെ പാച്ചിൽ കണ്ട് കുഞ്ഞിക്കേള് പറഞ്ഞു, ജാപ്പ് ഏജന്റുമാരെ പിടിക്കാൻ പോകുന്നതാകാം. വണ്ടി പോയ ഉടനെ അവിടെ കൂടിയിരുന്നവർക്ക് പരസ്പരം കാണാൻ കഴിയാത്ത വിധം അന്തരീക്ഷമാകെ ചുവന്ന പൊടി കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ചെമ്പകമരം പോലും കാണാൻ കഴിയാത്ത വിധത്തിലാണ് പൊടിയുടെ മറ ഉയർന്നത്. തക്ഷൻ കുന്നിൽ ഇത്രമാത്രം പൊടിയുണ്ടോ എന്ന് പോലും നാട്ടുകാർ ആദ്യമായിട്ടാണ് അറിഞ്ഞത്. തെല്ലിട കഴിഞ്ഞപ്പോൾ പൊടി പതുക്കെ പതുക്കെ അമർന്നു തുടങ്ങി. വിശന്നു തളർന്നവർ വീണ്ടും തങ്ങൾക്ക് മുമ്പിലുള്ള കുഴികളിലേക്ക് നോക്കി. കഞ്ഞി തണുത്തു തുടങ്ങിയിരുന്നു. കഞ്ഞി കുടിക്കുവാൻ തുനിഞ്ഞെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം കുഴികൾ അപ്രത്യക്ഷമായിരുന്നു. കഞ്ഞിക്ക് മുകളിൽ മണ്ണിന്റെ വലിയ അടരുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ രാമറും കുഞ്ഞിക്കേളവും ചേക്കുവും വിഷമിച്ചു. മണ്ണുവീണ കഞ്ഞി മാറ്റി പകരം കൊടുക്കുവാൻ അവിടെ ഒന്നും അവശേഷിച്ചിട്ടില്ലായിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു. അവർ പരസ്പരം നോക്കി. പോലീസ് വണ്ടി വന്നത് കാണാതിരുന്നതും വേഗത കുറയ്ക്കാൻ ആവശ്യപ്പെടാതിരുന്നതും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവാണെന്നവർ കരുതി. നാട്ടുകാർ അപ്പോഴും വിലപിക്കുന്നു, ഞാക്ക് പൈക്കുന്നേ. അവരെ അഭിമുഖീകരിക്കുവാൻ പോലും കഴിയാതെ മൂന്നുപേരും ഏതോ ഒരിടത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. വീണ്ടും അറിയാതെ നിരന്നിരിക്കുന്നവർക്ക് നേരെ ദയനീയമായി നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കഞ്ഞിയുടെ മുകളിൽ പടർന്നുകിടക്കുന്ന മണ്ണിന്റെ പാട പോലും മാറ്റാതെ കത്തിയാളുന്ന വിശപ്പിലേക്ക് അവർ കഞ്ഞി കോരി ഒഴിക്കുകയാണ്. ശൂന്യമായ ഏതോ ഒരിടത്തേക്ക് കഞ്ഞി ഒലിച്ചിറങ്ങുന്ന ഒച്ചയും അവർക്ക് കേൾക്കാമായിരുന്നു. ചേക്കു എന്ന് വെച്ചാൽ പുതിയ വിശേഷങ്ങളുമായി വരുന്ന ഒരാൾ എന്ന ധാരണയാണ് എല്ലാവർക്കുമുള്ളത്. വല്ലപ്പോഴും ഒരിക്കൽ തക്ഷൻ കുന്നിൽ വരുന്ന ഒരാളല്ല ചേക്കു ഇപ്പോൾ. എല്ലാ ആഴ്ചയിലും അയാൾ കോഴിക്കോട്ട് നിന്നും നാട്ടിലേക്ക് വരുന്നു. വന്നാൽ തന്നെ മിക്ക സമയവും അങ്ങാടിയിൽ കാണുകയും ചെയ്യും. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. വീട്ടിലെത്തിയാൽ അയാൾ അധിക സമയവും അവിടെ തന്നെ ചടഞ്ഞിരിക്കുകയായിരുന്നു പതിവ്. എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. പറമ്പിന്റെ വടക്കുഭാഗത്തെ വേലി തകർന്നിരിക്കുകയാണ്. അത് കുത്തിക്കെട്ടും. കോലായിലിരുന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം കാണുന്ന വിധത്തിൽ മേൽക്കൂര ചിതൽ വീണ് ദ്രവിച്ചിരിക്കുന്നു. പുതിയ ഓലകൾ തിരികി ഓട്ടയടയ്ക്കും. കോഴിക്കോട്ട് എല്ലായിടത്തും ഓടി നടക്കുന്ന ചേക്കു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരിടത്തും പോകാതിരിക്കുന്നത് രാമർ അത്ഭുതത്തോടെയാണ് നോക്കിയിരുന്നത്. എന്തുകൊണ്ടാണ് ചേക്കു ഇങ്ങനെ? എന്നാൽ കഞ്ഞി വിതരണത്തോടെ ചേക്കുവിന്റെ ഈ സ്വഭാവവും മാറുകയായിരുന്നു. ചേക്കു ഇപ്പോൾ എല്ലാവരുമായി ഇടപഴകാനും നാട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങിയിരിക്കുന്നു. രാമറുടെ വീട്ടിലോ കുഞ്ഞിക്കേളുവിന്റെ പീടികയിലോ ചെമ്പകമരത്തിന് ചുവട്ടിലോ അയാൾ ഉണ്ടാകും. അവിടെയൊക്കെ ഇരുന്നാണ് അയാൾ വിശേഷങ്ങൾ പറയാറുള്ളത്. അപ്പുറത്ത് എവിടെയോ ഉള്ള കുറേ ആളുകളുടെ വിചിത്രങ്ങളായ ജീവിത രീതികളാണ് ചേക്കുവിന്റെ ഓരോ വരവിലും കേൾക്കാൻ കഴിയുന്നത്. അവയൊക്കെ അവിശ്വസനീയങ്ങളാണെന്ന് തോന്നും. എന്നാൽ ചേക്കു കെട്ടുകഥകൾ പറയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് വിശ്വസിക്കുകയും പുതിയ കഥകളുമായി ചേക്കു കോഴിക്കോട്ട് നിന്നും വരുന്നതും കാത്ത് ഇരിക്കുകയും ചെയ്തു.
14: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
9: ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
16: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
17: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
18: പ്രദക്ഷിണം, പ്രകർഷേണ ദക്ഷിണ ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പ്രദക്ഷിണം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ നിരുക്തി. പ്രദക്ഷിണം പ്രതീകാത്മകമായ ഒരു മതാചാരമാണ്. ഇടത്തുനിന്ന് വലത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്. ദേവതകൾക്ക് പ്രദക്ഷിണത്തിൻ്റെ കണക്ക് വ്യത്യസ്തമാണ്. ഗണപതിക്കൊന്ന്, ആദിത്യന് 2, ശിവന് 3, വിഷ്ണുവിന് 4, അയ്യപ്പന് 5, സുബ്രഹ്മണ്യന് 6, ദുർഗയ്ക്ക് 7 എന്നിങ്ങനെയാണ് പ്രദക്ഷിണ കണക്ക്. ശയനപ്രദക്ഷിണം ത്യാഗപൂർണമായ വ്യക്തിപര അനുഷ്ഠാനമാണ്. പ്രപഞ്ചഗോളങ്ങളുടെ ശീലത്തിൻ്റെ അനുകൃതിയാണ് പ്രദക്ഷിണമെന്നും നിരീക്ഷിക്കാവുന്നതാണ്. പ്രദക്ഷിണം വഴി ഭക്തൻ കേന്ദ്രത്തോടും കേന്ദ്രസ്ഥാനീയനായ ഈശ്വരനോടും ഉള്ള ആഭിമുഖ്യം പ്രതീകാത്മകമായി പ്രഖ്യാപിക്കുന്നു എന്നാണ് സങ്കല്പം. പ്രദക്ഷിണം ചെയ്യുന്നത് എന്തിനെയാണോ ആ വസ്തുവിന് കേന്ദ്രസ്ഥാനീയത ലഭിക്കുന്നു. യുദ്ധത്തിലെ പിടിച്ചെടുക്കലിനെയും പ്രദക്ഷിണം പ്രതീകവൽക്കരിക്കുന്നു. എരിഹോ മതിലിനു ചുറ്റും ഇസ്രായേൽ ജനത 7 തവണ പ്രദക്ഷിണം ചെയ്തതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രദക്ഷിണത്തിന് ശേഷമാണ് മതിൽ ഇടിഞ്ഞു വീണതും അധികാരം പിടിച്ചെടുത്തതും. പ്രദക്ഷിണം അതിർത്തി ഉറപ്പിക്കലിൻ്റെ പ്രതീകം കൂടിയാണെന്ന് പറയാം. ഉത്സവകാലത്ത് ക്ഷേത്രങ്ങളിൽ ഓട്ടപ്രദക്ഷിണം നടത്തുന്നതും പതിവാണ്. ഓടിക്കൊണ്ടുള്ള ബലിതൂവലാണ് അവിടെ നടക്കുന്നത്. ഓട്ടപ്രദക്ഷിണം മലയാളത്തിൽ ശൈലിയായും പ്രയോഗിക്കാറുണ്ട്. സമഗ്ര നിരീക്ഷണം നടത്തി എന്നാണ് വക്താവ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ മാത്രമല്ല വീട്ടുമുറ്റത്തെ തുളസിക്കും പ്രദക്ഷിണം ചെയ്യാറുണ്ട്. പ്രദക്ഷിണം ക്രൈസ്തവ ദേവാലയങ്ങളിലും നടത്തപ്പെടാറുണ്ട്. കുരുത്തോല പ്രദക്ഷിണം വ്യാപകമായി നടത്തപ്പെടുന്നു. കുറവിലങ്ങാട് മാർത്തമറിയൻ ദേവാലയത്തിലെ കപ്പൽ പ്രദക്ഷിണം പ്രസിദ്ധമാണ്. യോനാ പ്രവാചകൻ നിനവേയിലേക്ക് യാത്ര ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം. വലതുനിന്ന് ഇടത്തോട്ട് ചുറ്റുന്നതിന് അപ്രദക്ഷിണം എന്നാണ് പറയുക. സ്വയം നിന്നു തിരിഞ്ഞാൽ അത് ആത്മപ്രദക്ഷിണവുമാണ്.
16: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
17: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
9: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
19: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
20: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
21: എന്നും രാവിലെ 10:30.
20: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
21: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
22: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
23: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ അടുത്ത മാസം 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0484 2341677.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: അച്ഛാ, ഈ ഓണത്തിന് എന്തായാലും പുതിയ ടി വി വാങ്ങിക്കണം.
4: ടി വി വേണ്ട, നമുക്ക് റൂമിലേക്ക് ഒരു എ സി വാങ്ങിയാ മതി.
5: ടി വി മേസിയമല്ല, എനിക്കൊരു ഫ്രിഡ്ജാണ് വേണ്ടത്.
6: വഴക്കിടണ്ട, എല്ലാം വാങ്ങാം. കാരണം പിട്ടാപ്പിളിൽ ഏജൻസീസിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ ഉണ്ടല്ലോ.
7: ലളിതമായ തവണ വ്യവസ്ഥയിൽ മികച്ച ക്യാഷ് ബാക്ക് ഓഫറിനൊപ്പം 000 സ്കീം, 1 EMI ഓഫ്, ലോങ് ടെന്യൂർ EMI തുടങ്ങിയ ആകർഷകമായ ഫിനാൻസ് ഓഫറുകളുമായി പിട്ടാപ്പിളി ഏജൻസീസ്.
8: FM ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, എന്താണ് പുഷ്കർ മേള? ഉത്തരം, പുഷ്കർ മേള അഥവാ പുഷ്കർ ഒട്ടകമേള രാജസ്ഥാനിലെ പുഷ്കറിൽ നടക്കുന്ന ഒരു വാർഷിക ഒട്ടക കന്നുകാലി മേളയും സാംസ്കാരിക ഉത്സവവുമാണ്. ഒക്ടോബർ അവസാനത്തിലോ നവംബറിലോ നടക്കുന്ന ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കന്നുകാലി മേളകളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഈ മേളയുടെ പ്രധാന ആകർഷണങ്ങൾ മത്കാ ഫോർഡ് എന്ന ഉറിയടി മത്സരം, ഏറ്റവും നീളമുള്ള മീശ മത്സരം, വധു മത്സരം എന്നിവയാണ്. വിദേശ വിനോദസഞ്ചാരികളുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും ഉണ്ടാവാറുണ്ട്.

നാളെ രാവിലെ 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാരയിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുകമ്പ ദശകം എന്ന കവിത. 8:00 മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സ്റ്റെം സെൽ അഥവാ വിത്തുകോശം ദാനവും മാറ്റിവെക്കലും. ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ മിനു ലൂക്കോസുമായി അഭിമുഖം. 11:00 സോപാന സംഗീതം. ഏലൂർ ബിജു അവതരിപ്പിക്കുന്നു, കൂടെ അഖിൽ രാജ്. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM Evening ഇവിടെ പൂർണ്ണമാകുന്നു. FM Evening വീണ്ടും നാളെ രാത്രി 7:35.

0: कहता आया हूं, जो खेले वो खिले, और खेल में खिलना सिर्फ मैदान पर जीतना नहीं है, खेल में खिलना मतलब व्यक्तित्व का खिलना और देश का गौरव बढ़ाना.
1: Home and Cooperation Minister Amit Shah emphasized that Mahatma Gandhi's philosophy remains timeless, relevant and dedicated to human welfare. Addressing students during the 72nd convocation ceremony of Gujarat Vidyapeeth in Ahmedabad today, Mr. Shah called upon the youth to actively participate in the national reconstruction by 2047. The government has commenced calibrated and targeted release of onions from the buffer stock to ensure adequate availability and moderate seasonal price pressures in the coming months. Secretary, Department of Consumer Affairs Nidhi Khare today flagged off onion vans for retail distribution from Krishi Bhavan, New Delhi, for the consumers of the National Capital Region. Onions from the government's price stabilization buffer are being sold at a subsidized rate of 35 rupees per kilogram through NCCF, NAFED and Kendriya Bhandar outlets as well as mobile vans across Delhi. On the eve of Raksha Bandhan, President Draupadi Murmu has extended greetings to people. The President said that the festival of Raksha Bandhan has been an integral part of country's culture and tradition since ancient times. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. on Sunday. On to sports. In men's cricket, second and final test between India and host Sri Lanka ended in a draw in Colombo. Sri Lanka reached 429 for 9 in their second innings, taking a lead of 216 runs on the fifth and final day before both captains agreed to call off the match. Despite the draw, the Shubman Gill-led side clinched the two-match series 1-0. Batting first in the second test, India had declared at 503 for 9 before bowling Sri Lanka out for 290 to secure a 213-run first innings lead. And now before we end the bulletin, the headlines once again. India steps up efforts to trace and rescue Indian nationals stranded in Nepal due to flash flood tragedy. 290 Indians among nearly 1,300 missing people. Death toll rises to 359. Heavy rain likely over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan from Saturday. Defence Minister Rajnath Singh lays foundation stone for T-Series tank overhauling project at Jabalpur in Madhya Pradesh, terms it another milestone in nation's journey towards self-reliance. Government begins targeted release of onions from buffer stock to ensure adequate availability and moderate seasonal price pressures in coming months. And in men's cricket, second test between India and host Sri Lanka ends in a draw. That is all in the news at 9. Good night.
2: ഓണം കഥാവേള. ഓണം കഥാവേളയിൽ ഇന്ന് കെ രേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ കൽപ്പന.
3: സത്യത്തിൽ നാലാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച ആളാണ് ശ്രീജയ. ഓരോ ക്ലാസ്സും എങ്ങനെയൊക്കെയോ കടന്നുപോന്നു. ഇപ്പോൾ ഡോക്ടറേറ്റ് നേടാൻ മാത്രമുള്ള യോഗ്യതയുണ്ട് എന്ന് സർവകലാശാല അറിയിച്ചപ്പോൾ അഭിമാനം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. പ്രൊഫസർ അതിവെട്ടത്ത് ഉദയൻമേനോൻ ആയിരിക്കും ഗൈഡ്. അത് പറയുമ്പോൾ ഹെഡിന്റെ മുഖത്ത് അസ്വസ്ഥതയും വിവശതയും ഉണ്ടായിരുന്നു. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് വീണപ്പൂവ് മൂളി നടക്കുമ്പോൾ ശ്രീജയ ആലോചിക്കുകയായിരുന്നു. അതിവെട്ടത്ത് ഒരു പക്ഷേ ക്രൂരനാകും, കഷ്ടപ്പെടുത്തുമായിരിക്കും, പിടുപണി ചെയ്യിക്കുമായിരിക്കും, അപമാനിക്കുമായിരിക്കും. അതൊന്നും പുതിയ കാര്യമല്ല. നാളിതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്തവരാണ് കൂടുതലും. അതിവെട്ടം മാത്രം വ്യത്യസ്തനാകേണ്ട കാര്യമില്ല. ഈ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നടുവിലെ കസേരയിൽ കാണുന്നയാൾ, അറിവുള്ള മനുഷ്യർ, അവർ എങ്ങനെയുമാകട്ടെ അവർക്കൊപ്പം സഞ്ചരിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? ശ്രീജയ സ്വയം ചോദിച്ചു. പിറ്റേന്ന് 11 മണിയോടെ അതിവെട്ടത്തിന്റെ പടിഞ്ഞാട്ടുമുറിയിലെ വീട്ടിലെത്തണം, ബാക്കി അവിടെ വെച്ചു സംസാരിക്കാം. ഇന്നിനി സമയമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ടുപോയി. നാളത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ വിഷയം പഠിക്കണം. ഒരു ദിവസം കൂടി കിട്ടിയത് നന്നായി. കുറെ നാളായി ഒന്നും സംഭവിക്കാതെ പോകുന്ന ജീവിതത്തിൽ നിന്ന് ഒരു ചെറു ചലനം തന്നെ വലിയ ആനന്ദമാണ്. ജീവൻ നിലനിർത്തുന്നത് തന്നെ പ്രയാസകരമായിരുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. പൊതുവെ ദരിദ്ര കുടുംബങ്ങളിലെ കഥകൾക്കെല്ലാം വലിയ സാമ്യമുണ്ട്. മദ്യപാനം കൊണ്ട് വെളിവ് നഷ്ടപ്പെട്ട അച്ഛൻ, സ്വന്തം വീടുപേക്ഷിച്ച് അച്ഛനൊപ്പം ഇറങ്ങിവന്ന അമ്മ, അതുകൊണ്ട് ആരുടെയും സഹായമില്ലാത്ത ജീവിതം. അതിലൊരു ട്വിസ്റ്റ് വന്നത് അച്ഛൻ വെട്ടാൻ പോയ മരത്തിൽ നിന്ന് ഒന്ന് വീണപ്പോഴാണ്. ശ്രീജയ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ വീഴ്ച. പിന്നെ നെടുനീളത്തിൽ അച്ഛൻ അങ്ങനെ പരന്നു കിടന്നു. ഇനി അച്ഛൻ കുടിച്ചുവന്ന് ബഹളമുണ്ടാക്കില്ലല്ലോ എന്ന് നാലാം ക്ലാസ്സുകാരി പോലും സമാധാനിച്ചു. കുടിയന്മാരെ പോലെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേറെയില്ല. കാണാൻ വരുമ്പോഴൊക്കെ ലഹരിയും ചുമന്നു വന്നു. അച്ഛന് കാണിക്ക വയ്ക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദം ഒന്ന് വേറെയാണ്. തളർന്നു കിടക്കുന്ന അച്ഛൻ നടക്കുന്ന അച്ഛനേക്കാൾ മാരക വിപത്തായി. ഒരു ദിവസം അമ്മ വായിൽ വെച്ചു കൊടുത്ത ചോറുരുള നല്ല എരിവുള്ള മീൻകറി സഹിതം തൊണ്ടയിലെ ഒരു കവിൾ കഫം സഹിതം അമ്മയുടെ മുഖത്തേക്ക് തുപ്പി. എന്നും അതൊക്കെ പതിവാണെങ്കിലും അന്നത് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. കണ്ണ് നീറിപ്പുകഞ്ഞ് അമ്മ പുറത്തേക്ക് ഓടുന്നതും കണ്ണും മുഖവും പലതവണ കഴുകുന്നതും ഓർമ്മയുണ്ട്. നനഞ്ഞ വേഷം മാറ്റി ഒരു ബാഗുമെടുത്ത് പുറത്തേക്ക് കുതിച്ചു. പിന്നെ നാട്ടുകാരാണ് പറഞ്ഞത്, തളർന്നു കിടക്കുന്ന പാവം അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ ഏതോ ഒരുത്തിനൊപ്പം നാടുവിട്ടു എന്ന്. എല്ലാവരും വന്ന് ആളാം വീതം കഷ്ടം വെച്ചു. നേതാക്കൾ ആരോ വിളിച്ചു പറഞ്ഞ് പത്രക്കാരു വന്നു. അച്ഛനൊപ്പം കട്ടിലിനരികിൽ ഇരിക്കാൻ പറഞ്ഞു. അച്ഛനും മകളും കണ്ണിൽ പരമാവധി ദുഃഖം അഭിനയിക്കാനും ദൈന്യത വരുത്താനും ശ്രമിക്കണമെന്ന് ആരോ പറഞ്ഞു. അതുപ്രകാരം ചെയ്തു. പത്രത്തിലെ പടം കണ്ട് സ്കൂളിലെല്ലാവരും വിരൽ ചൂണ്ടുന്നതും അടക്കം പറയുന്നതും കേട്ടപ്പോൾ ജീവിതത്തിന് അല്പം പ്രാധാന്യം കൈവന്നതായി തോന്നി. അച്ഛനെ ഏതോ സംഘടനക്കാര് വന്ന് അവരുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അമ്മയുടെ ബന്ധത്തിലെ ഒരു വല്യമ്മ വന്ന് വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഭക്ഷണമുണ്ടാക്കി തരികയും മുടിചീകി പേൻ കളയുകയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയും ചെയ്തു. പക്ഷെ വല്യമ്മ ഒരക്ഷരം മിണ്ടില്ല, എന്തെങ്കിലുമൊക്കെ വായിക്കും. പിന്നെ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ദൂരേക്ക് നോക്കിക്കൊണ്ടങ്ങനെ സദാസമയവും മിണ്ടാവല്യമ്മ ഇരിക്കും. വെള്ളമുണ്ടും ബ്ലൗസുമാണ് വേഷം. ശബ്ദമില്ലെങ്കിലും ജീവിതത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് ശ്രീജയ്ക്ക് തോന്നിത്തുടങ്ങി. എവിടെയെങ്കിലും എന്തെങ്കിലും മത്സരമുണ്ടെങ്കിൽ കാലത്ത് തന്നെ വല്യമ്മ ശ്രീജയെ ഒരുക്കിക്കൊണ്ടുപോകും. എനിക്ക് വരയ്ക്കാനറിയില്ല മിണ്ടാവല്യമ്മേ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഒരു തെങ്ങ്, പുഴ, വള്ളം, സൂര്യൻ, കുടിൽ, നോക്കുകുത്തി പോലുള്ള മനുഷ്യർ, ചിത്രം വരയ്ക്കാൻ അറിയാത്തവരൊക്കെ വരയ്ക്കുന്ന സ്ഥിരം രൂപങ്ങൾ വരച്ചു മടുത്തു. പക്ഷേ വരില്ലെന്ന് പറഞ്ഞാൽ കാര്യമില്ല, നുള്ളുതരും. എങ്കിലും ജീവിതത്തിന് വലിയ സമാധാനമായിരുന്നു. ഒരു ദിവസം കാലത്ത് ഉമ്മറത്തിണ്ണയിൽ അമ്മ ഇരിക്കുന്നു. അയയിൽ ഉണങ്ങാനിട്ടിരുന്ന ശ്രീജയുടെ ഉടുപ്പെടുത്ത് മടക്കുന്നു. ആറേഴ് മാസം ഒരു തുണി ഉണങ്ങാനെടുക്കുന്ന നേരം പോലുമില്ലെന്ന ഭാവത്തോടെ മിണ്ടാവല്യമ്മയും ശ്രീജയെയും പേടിച്ചു വാതിൽ തുറന്നു. തുളസി എന്നും ഒരു ഉപകാരിയ എന്ന് അമ്മ ആത്മഗതം പോലെ പറഞ്ഞു. വല്യമ്മ അത് കേട്ടതായി ഭാവിച്ചില്ല. അമ്മ അകത്ത് കയറി കടുങ്കാപ്പി തിളപ്പിച്ചു, മൂന്ന് ഗ്ലാസ്സിൽ പകർന്നു. വീടിന് പിന്നിലെ തോട്ടിൽ പോയി കുളിച്ചു വന്നു. വല്യമ്മ അരിയിട്ടു. അമ്മ കൂമ്പ് പറിച്ചുകൊണ്ടുവന്ന് തോരനുണ്ടാക്കി. ഊണ് കഴിഞ്ഞ് വല്യമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയത് ഓർമ്മയുണ്ട്. ഉണർന്നെണീക്കുമ്പോൾ ആളില്ല. അമ്മ അരി വറുത്തു പൊടിച്ച് കശുവണ്ടി ചുട്ടു തല്ലി പൊട്ടിച്ച് അതും ശർക്കരയും ചേർത്ത് ഉണ്ട ഉരുട്ടി തന്നു. എവിടെ, എന്ത്, എങ്ങനെ, ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഓരോ ഉണ്ട വായിൽ വച്ചു തന്ന് ഇല്ലാതാക്കി. നാളിതുവരെ ആ ചോദ്യങ്ങൾ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. പത്തിരുപത് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ടുപോയ ആംബുലൻസ് വീടിന് മുൻവശത്ത് വീണ്ടും വന്നു. അമ്മ അരിവാളെടുത്ത് ഉമ്മറത്തേക്ക് വന്നു. ഇയാളെ ഇവിടെ ഇറക്കിയാൽ വെട്ടിക്കൊല്ലും ഞാൻ എന്ന് അലറി. നിങ്ങൾ ഭാര്യയില്ലേ, നോക്കേണ്ടതല്ലേ എന്ന് അതിനകത്തിരുന്ന് ആരോ ന്യായം പറഞ്ഞു. ഭാര്യ, അമ്മ ഉറഞ്ഞു തുള്ളി. ആരെങ്കിലും ഒന്ന് ഉറച്ചു നോക്കിയാൽ പേടിച്ചു വിറയ്ക്കുന്ന അമ്മ ആറേഴ് മാസം കൊണ്ട് ഇങ്ങനെ മാറിയതെങ്ങനെ എന്നായിരുന്നു ശ്രീജയയുടെ അത്ഭുതം. ഒരു കിളിയുടെ പോലെ നേർത്ത ഒച്ച സിംഹത്തിൻ്റെതുപോലെ ഗർജനമായി. ആ കുട്ടിക്ക് അതിന്റെ അച്ഛനെ വേണമെങ്കിലോ? ഇത്തവണ അമ്മ പ്രതിരോധത്തിലായി. ചുറ്റിനും നാട്ടുകാരുണ്ട്. അമ്മ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അച്ഛൻ ആംബുലൻസിൽ നിന്നും പ്രതീക്ഷയോടെ പതുക്കെ തലയുയർത്തി. അച്ഛന്റെ പകുതി ജീവൻ ഉയർന്നെന്ന് മനസ്സിലായി. അരയ്ക്ക് കീഴെ മാത്രമാണിപ്പോൾ തളർച്ച. എനിക്ക് അച്ഛനെ വേണ്ട. ശ്രീജയ ആൾക്കൂട്ടത്തെ നോക്കി പിന്നെ തലതാഴ്ത്തി. കുട്ടികളുടെ സഹജമായ ഭീതിയോടെയും ലജ്ജയോടെയും അത്രയും പറഞ്ഞൊപ്പിച്ചു. വല്യമ്മയെ മതി എന്ന് പറഞ്ഞതും ആരും കേട്ടില്ല. ആംബുലൻസ് വന്ന വഴിയെ മടങ്ങി. കുട്ടികളുടെ വാക്കിന് ഇത്രയും വിലയുണ്ടോ എന്ന അത്ഭുതവും സന്തോഷവും കൊണ്ട് ശ്രീജയ വീർപ്പുമുട്ടി. അതിവെട്ടത്ത് ഉദയൻ മേനോന്റെ വീട്ടുമുറ്റത്തെ നിറയെ പൂത്തു നിൽക്കുന്ന കല്യാണിമുല്ലയുടെ സുഗന്ധം നുകർന്നങ്ങനെ നിൽക്കുന്നിടം വരെ ഇത്രയുമൊക്കെ ഓർത്താൽ മതി. മുന്നോട്ടു പോയാൽ കൂടുതൽ സങ്കടങ്ങളെയുള്ളൂ, നിരാശയേയുള്ളൂ. അങ്ങനെയൊരു കുട്ടിക്ക് ഇത്ര വരെ എത്താൻ കഴിഞ്ഞില്ലേ? ശ്രമിച്ചാൽ നാലഞ്ചു വർഷത്തിനുള്ളിൽ പേരിനു മുൻപിൽ അല്പം കനപ്പെട്ട ഒരു വാക്കുകൂടി ജ്വലിച്ചു നിൽക്കുമെന്നോർത്തപ്പോൾ കയ്യിലെ രോമങ്ങൾ ഉണർന്നെണീറ്റു. രാമുല്ല ഇത്ര ഇഷ്ടമാണോ? കുറെ നേരമായല്ലോ അതിനു ചുവട്ടിൽ നിൽക്കുന്നു, അതിവെട്ടത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിവെട്ടത്തിന് ഇന്നലത്തെ ഗൗരവമില്ല, ശ്രീജയ്ക്ക് സമാധാനമായി. പുറത്താരെയും കണ്ടില്ല, അപ്പോൾ അതിന്റെ മണം പിടിച്ചങ്ങ് നിന്നുപോയി. ഞങ്ങൾ അതിന് കല്യാണിമുല്ല എന്നാണ് പറയുക. ഓരോന്നിനും ഓരോരുത്തർ കാണുന്ന കണ്ണിലല്ലേ സൗന്ദര്യം. കാമിനിമുല്ല എന്നും ഒരു പേരുണ്ട്. ശ്രീജയ നൽകിയ കടലാസിലൂടെ അതിവെട്ടത്ത് വീണ്ടും വീണ്ടും കണ്ണോടിച്ചു. അനുകൽപ്പന സിനിമകളിലെ സ്ത്രീ പ്രതിനിധാനം. വിഷയം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? സാഹിത്യത്തിലെ സ്ത്രീ സിനിമയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, വിഷയത്തിന് കനം പോരാ. ആളെ കാണുന്നത് പോലെ തന്നെ വിഷയവും ചെറുത്. ശ്രീജയ ഒരു നിമിഷം ചൂളി. 4 അടി 10 ഇഞ്ച് പൊക്കത്തിൽ ഒതുക്കി നിർത്തിയിരുന്ന ആത്മവിശ്വാസം തകർന്നടിഞ്ഞു. ശ്രീജയ പ്രേമിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം. 2-ാമത്തെ കാമുകനായിരുന്നു ഉയരക്കുറവിനെ കുറിച്ച് ആദ്യമായി പരാതിപ്പെട്ടത്. 1-ാമത്തെ കാമുകന് ശ്രീജയ പൊക്കം വയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. 10-ാം ക്ലാസ്സിൽ കണക്കു പഠിപ്പിച്ചു കൊടുത്തതിനുള്ള പ്രതിഫലമായിരുന്നു ആദ്യ പ്രേമം. എല്ലാ ഓട്ടമത്സരങ്ങളിലും പങ്കെടുക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാകും അവൻ. സമ്മാനം കിട്ടില്ലെന്ന് ഉറപ്പിച്ച് ഓടാൻ കാണിക്കുന്ന മിടുക്കാണ് അവൻ ഇഷ്ടമായത് എന്ന് പറയാറുണ്ട്. ഈ ഉയരക്കുറവിനെ ആത്മവിശ്വാസം കൊണ്ട് നേരിടാനാണ് നീ അന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുക എന്ന അപഗ്രഥനം നടത്തിയത് 4-ാമത്തെ കാമുകനാണ് സൈക്കോളജിസ്റ്റ്. ശ്രീജയ ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം, കുറേ പ്രേമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശ്രീജയ ഒന്ന് നിവർന്നു. അതിവെട്ടത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഘനഗംഭീര മീശ വളഞ്ഞും പുളഞ്ഞും എഴുന്നു നിന്നു. ആനയുടേതുപോലെ ശരീരത്തിനു ചേരാത്ത ചെറിയ കണ്ണുകൾ, വീശി നിൽക്കുന്ന ചെവി, കറുപ്പിന്റെ പ്രച്ഛന്ന വേഷം കെട്ടി നിൽക്കുന്ന തലമുടിയിഴകൾ, മീശയിലും ചെവിയോട് ചേർന്നും നരച്ച മുടികൾ കിന്നാരം പറയുന്നുണ്ട്. അതിവെട്ടം കഴിഞ്ഞ ജന്മം ഒരു ആനയായിരുന്നു എന്ന് ഉറപ്പ്. സാർ, ഞാൻ വിഷയം പരിഷ്കരിച്ചു കൊണ്ടുവരാം. നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ മതി, അതുപ്രകാരം ചെയ്യാം. വിഷയാസക്തയാകാതെ ശ്രീജയ, വിഷയാവതരണത്തിന് താൻ ഡയസിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. താൻ എന്റെ കൂടെ ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു. നടന്നു. ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആത്മാർത്ഥമായി ഗവേഷണം നടത്തണമെന്നുണ്ട് സാർ. ഇതുവരെയുള്ള എന്റെ ജീവിതം ഒരു യുദ്ധമായിരുന്നു. ഞാൻ ജയിച്ചു എന്ന് തോന്നാൻ നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് മനസ്സിൽ. അതിനെന്താ, ആകാമല്ലോ. എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. വിഷയം ഞാൻ തീരുമാനിക്കും, എഴുതിത്തരും. പോരെ, അത് വിട്. മടുക്കുന്നു, മറ്റെന്തെങ്കിലും പറ. നീ ഇപ്പോൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്നോട് കള്ളം പറയേണ്ട. സാറിനോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അതെന്തേ വേണ്ടെന്ന് വച്ചത്? പണമോ ജീവിത സാധ്യതകളോ ഇല്ലാത്ത ഒരാളെ പ്രേമിച്ചു മടുത്തിട്ടാകും അവരൊക്കെ വിട്ടുപോയത്. രക്ഷപ്പെടാൻ ഒരു വഴി അന്വേഷിച്ചാണ് സാർ ഞാൻ ഇവിടെ വരെ എത്തിയത്. സഹായിക്കണം. പിന്നെ സഹായിക്കാനല്ലേ ഞാൻ ഇവിടെയുള്ളത്. വിഷയം നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്തിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആവിഷ്കാരം അനുകൽപ്പന സിനിമയിലും സാഹിത്യത്തിലും എന്നായാലോ? എന്റെ കൂടെ 12-ഓളം പേര് ഗവേഷണം ചെയ്തു, ബിരുദം നേടി. അവരൊക്കെ നല്ല നിലയിലായി. നിനക്കും രക്ഷപ്പെടണ്ടേ? ഈ 12 പേരും പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചൊരു നദി പോലെ ഒഴുകി. ഒടുവിൽ ലക്ഷ്യം കണ്ടു. ഗവേഷണത്തിന്റെ ഭാരം ഞാനും അവരും അറിഞ്ഞില്ല. സത്യം പറയട്ടെ, ഉയരമുള്ള പുരുഷന് ചേരുക ഇതുപോലെ കൊച്ചു പെണ്ണുങ്ങളാകും. അതിവെട്ടത്ത് കസാരയുടെ പുറകിൽ വന്ന് ശ്രീജയുടെ 2 തോളുകളിലും മുറുക്കിപ്പിടിച്ചു. അതിവെട്ടത്തിന്റെ പൊക്ക കൂടുതൽ അപ്പോഴാണ് ശ്രീജയ ശ്രദ്ധിച്ചത്. ശ്രീജയ പിടഞ്ഞെണീറ്റു. നീ അവിടെ ഇരിക്കേ, അതിവെട്ടത്ത് ആജ്ഞാപിച്ചു. ശ്രീജയ കസേരയിൽ ഇരുന്നു. അതിവെട്ടത്ത് നളചരിതത്തിലെ കാട്ടാളവേഷം പാടി അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ, ഇങ്ങനേകം മനോരാജ്യം. അയാൾ കഥകളി പഠിച്ചിട്ടുണ്ട്. നന്നായി പാടി അഭിനയിക്കുന്നു. മുഖത്ത് ഭാവങ്ങൾ, സുന്ദരം. പിന്നെ അഭിനയം നിർത്തി സീറ്റിലിരുന്നു. ദമയന്തിക്ക് കാട്ടാളനെ കത്തിക്കാനുള്ള ടെക്നിക് അറിയാമായിരുന്നു. ഇയാളെ കത്തിച്ചാൽ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. 4-5 ചെറുക്കന്മാരുടെ കൂടെ വിലസിയ നീ ഇങ്ങനെ പഴഞ്ചനാകേണ്ട. എന്നെ കഷ്ടപ്പെടുത്തരുത്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പല ജോലിയും നോക്കി. ഇത്രയും പഠിച്ചിട്ട് വീട്ടുജോലിക്ക് പോകാൻ വയ്യ. അവസാനം കിട്ടിയൊരു അവസരമാണ്. അമ്മ കൂലിവേല ചെയ്താണ് ഇതുവരെ എത്തിച്ചത്. അവർക്ക് വയ്യാതായി, RCCയിൽ ചികിത്സയിലാണ്. ഇത് തന്നെയായിരുന്നു ആദ്യമൊക്കെ ഇവിടെ വരാറുള്ള പെൺകുട്ടികൾ പറയാറ്. പിന്നെ അവര് ആസ്വദിച്ച് കൂടെ കൂടും. ആ പെൺകുട്ടികളെ ഓർത്തും ശ്രീജയ വേദനിക്കാൻ തുടങ്ങി. അവരുടെ വെറുപ്പ്, ധർമ്മസങ്കടം, ഒച്ചയില്ലാത്ത നിലവിളി, ചുറ്റിനുമുള്ള പുസ്തകങ്ങളിലും മുറി നിറഞ്ഞു നിൽക്കുന്ന ബഹുമതികളിലും ട്രോഫികളിലുമൊക്കെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നുണ്ടാകും. സാറെന്നെ ഒരു സഹോദരിയായി കാണണം. ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ പെൺകുട്ടികൾ പറയേണ്ട ഡയലോഗ് അതാണെന്നോർത്ത് നാക്ക് ചതിച്ചു. ഭയം കൊണ്ട് ആ പഴഞ്ചൻ വാക്കുകൾ തന്നെ പറഞ്ഞു. കൈയും ചതിച്ചു, അത് കൂപ്പി നിന്നു. ഹഹഹഹ, പഴയ രാജാപാർട്ട് നാടകത്തിലെ നായകനെ പോലെ അതിവട്ടത്ത് അട്ടഹസിച്ച് ചിരിച്ചു. തമാശ പറയാതെ, പെണ്ണെ, എനിക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു, അത് മതി, കൂടുതൽ വേണ്ട. അതുകളെ തന്നെ ഇറക്കിവിടാൻ പെട്ട പാട് എനിക്കേ അറിയൂ. അതിവെട്ടത്ത് കസാരയ്ക്ക് പുറകിലൂടെ വന്ന് അവളുടെ കഴുത്ത് അയാളുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ച് മുറുക്കി പിടിച്ചു. തല ഉടലിൽ നിന്ന് വേർപെട്ടതുപോലെ തോന്നി അവൾക്ക്. മൂന്നാം നിലയിലാണ് അതിവെട്ടത്തിന്റെ ഓഫീസ് റൂം. ഇവിടെ നിന്ന് ഇറങ്ങിയോടൽ അത്ര എളുപ്പമല്ല. അതിവെട്ടത്തെ വെട്ടിച്ചോടിയാൽ അയാൾ ഒരു ഈച്ചയെ കയ്യിലൊതുക്കും പോലെ നിസാരമായി വീഴ്ത്തും. അതിവെട്ടം ഒന്നുകൂടി കുനിഞ്ഞ് ഒരു ഉറപ്പു വരുത്താൻ എന്ന പോലെ മുഖമടുപ്പിച്ച് ചോദിച്ചു, അപ്പോൾ നമ്മൾ തുടരുകയല്ലേ? എന്ന് അവൾ മൂളിയത് ശ്വാസം മുട്ടൽ കൊണ്ടാണ്. സ്കൂളിലെ ഒരു ഓട്ടമത്സരം. ഏറ്റവും ഒടുവിലായി ഓടുന്ന അവളെ നോക്കി ഗാലറിയിലിരുന്ന് കൂവുന്ന കുട്ടികൾ. എന്നിട്ടും അവൾ ഓട്ടം തുടർന്നു. ഏറ്റവും അവസാനമായി ഓടിയെത്തി. ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവളാണ് ജേതാവ്. മുൻപേ കുതിച്ച മറ്റ് 9 പേർക്കും ട്രാക്ക് തെറ്റി. ഉയരക്കുറവിനെ, കാര്യശേഷിക്കുറവിനെ കൂവി തോൽപ്പിച്ചവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി. ഗാലറിയിലിരുന്നവർ പതുക്കെ കൈയടിക്കാൻ തുടങ്ങി. വല്യമ്മ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയിരുന്നത് വിജയിക്കാനല്ല, വഴി തെളിയാനാണ്. അതിവെട്ടത്തിന്റെ കൈകളിൽ മുറുക്കി പിടിച്ച് ചിന്തിക്കാനുള്ള സാവകാശം പോലും നൽകാതെ അയാളെ വലിച്ചുകൊണ്ട് ധൃതിയിൽ പടിക്കെട്ടിറങ്ങുമ്പോൾ അയാൾ ശ്വാസം പോലും എടുക്കാനാകാതെ അമ്പരന്നു. ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ മറുപക്ഷം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യർ തിരിച്ചറിയാൻ 3 മിനിറ്റിന്റെ സാവകാശം ഉണ്ടാകും എന്ന് പറഞ്ഞത് സൈക്കോളജിസ്റ്റായ കാമുകനോ മജീഷ്യനായ കാമുകനോ. രാമുല്ലയുടെ ചുവട്ടിൽ വന്ന് അവളും അയാളും നിന്ന് കിതച്ചു. സാർ, എനിക്കിതിന്റെ ഒരു തൈ തരാമോ? അതിവെട്ടത്ത് കുനിഞ്ഞിരുന്ന് രാമുല്ലയുടെ തൈ പറിക്കാൻ തുടങ്ങി. ഇതിന് തലമറിച്ചി എന്നൊരു പേരുണ്ട്. എന്തെന്തു വിചിത്രമായ പേരുകളാണല്ലേ സാർ, ശ്രീജയ അതിശയിച്ചു.
2: ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത് കെ രേഖ എഴുതി അവതരിപ്പിച്ച കഥ കൽപ്പന. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഇന്ന് കഥകളിപ്പദങ്ങളിൽ വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പദ കച്ചേരിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി കേദാരഗൗളരാഗത്തിലുള്ള വന്ദന ശ്ലോകം.

അടുത്തതായി നളചരിതം ഒന്നാം ദിവസത്തിലെ കണ്ടേൻ നിഗടേ എന്ന് തുടങ്ങുന്ന പദം, നളനോടുള്ള തന്റെ പ്രണയം, ഹംസത്തോട് ദമയന്തി പറയുന്ന മനോഹരമായ പദം കണ്ടേൻ നിഗടേ, രാഗം കമാസ്.

ഉത്തരാ സ്വയംവരം കഥയിലെ വളരെ പ്രശസ്തമായ പദം വീരവിരാട കുമാരവിഭോ, രാഗം ഹുസൈനി, താളം പഞ്ചാരി.

അടുത്തതായി കിർമീരവധ മാട്ടക്കഥയിലെ മാധവ ജയ ശൗരേ എന്ന് തുടങ്ങുന്ന സുദർശന സ്തുതി. രാഗം ശുദ്ധ ഇന്തോളം, താളം മുറിയടന്താം.

അങ്ങനെ ഞാൻ അങ്ങു പോവതെങ്ങനെ? കാട്ടാളൻ ദമയന്തിയോട് പറയുന്ന സന്ദർഭം. രാഗം ആഭേരി, താളം ചമ്പട. കഥ നളചരിതം, രണ്ടാം ദിവസം.

അടുത്തതായി കർണശപഥം കഥയിലെ കാതരവിലോചനെ എന്ന് തുടങ്ങുന്ന പദം. രാഗം ധന്യാസി. ദുര്യോധനനും ഭാനുമതിയുമായുള്ള രംഗം.

അടുത്തതായി കുചേലവൃത്ത മാട്ടക്കഥയിലെ പ്രശസ്തമായ പദം അജിതാഹരേ ജയ മാധവ എന്ന് തുടങ്ങുന്നു ശ്രീരാഗം താളം ചമ്പട.

അടുത്തത് ദുര്യോധന വധമാട്ടക്കഥയിലെ ജ്ഞാതിവത്സല എന്ന് തുടങ്ങുന്ന പദം. രാഗം ചെഞ്ചുരുട്ടി, താളം ചമ്പട. ദുര്യോധനനോട് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി ദൂത് പറയുന്നതാണ് സന്ദർഭം.

ഇതുവരെ കേട്ടത് കഥകളി പദകച്ചേരി. പാടിയത് കലാമണ്ഡലം വിനോദ്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
2: ആരാണ് തിരുത്തുമ്പ നിൽക്കണ? ചത്തുപോയ കടലിന്റെ ഇരമ്പം പോലെയുള്ള ശബ്ദം അപ്പോൾ തുരുത്തിൽ നിന്ന് വന്നു.
1: സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിക്കുന്ന കഥ പാട്ട.
3: തൊട്ടിറമ്പിൽ മഷിപ്പച്ച പൂവിട്ടാർ പൂവിളിക്കുന്ന കേട്ടു, സ്വർണക്കുടകൾ നിവർത്തി മുക്കുറ്റി തമ്പുരാനെ കാത്തുനിന്നു.
1: ഡോക്ടർ പ്രദീപ് കൂടക്കലിന്റെയും സുനിൽ രാജ് സത്യയുടെയും കവിതകൾ.
4: വിട എന്ന വാക്കിലെ വേദന തൂവിയ കണ്ണുനീർച്ചാലിൽ ഒഴുകി സ്വപ്നം.
1: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 11 മണിക്ക് എല്ലാ കേരള നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു.
1: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക് കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാന സമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
3: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
2: വേവ്സ് ആപ്പോ?
3: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
2: ആണോ? എന്നാ ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
3: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹം ലോഗ്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കൂ www.wavespb.com.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മുതൽ 11 മണിവരെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മഷിത്തണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി ജയകുമാർ ചെങ്ങമ്മനട് എഴുതി ജിൻഡോ ജോൺ തൊടുപുഴ സംഗീതം പകർന്ന സുമി സണ്ണി ആലപിച്ചത്.

ചിത്രം വർത്തമാനം. വിശാൽ ജോൺസൺ, ഫായിസ് ചൗധരി എന്നിവർ ചേർന്നെഴുതി. ഹിഷാം അബ്ദുൽ വഹാബ് സംഗീതം പകർന്ന മെറിൻ ഗ്രിഗറി, ഫായിസ് ചൗധരി എന്നിവരോടൊപ്പം ആലപിച്ച ഗാനം.

ചിത്രം വുൾഫ്, ബി കെ ഹരിനാരായണൻ്റെ രചന, രഞ്ജിൻ രാജിൻ്റെ സംഗീതം, അങ്കിത് മേനോൻ, രാജശ്രീ സന്തോഷ് എന്നിവർ ശബ്ദം പകർന്ന ഗാനം.

0: Perille.
1: ഹോം എന്ന ചിത്രത്തിനു വേണ്ടി മമതാ സേമന്ത് രചന നിർവഹിച്ച്, രാഹുൽ സുബ്രഹ്മണ്യം സംഗീതം പകർന്ന വിജയ് യേശുദാസ്, രമ്യ നമ്പീശൻ, രാഹുൽ സുബ്രഹ്മണ്യം എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം ഇനി കേൾക്കാം.

ചിത്രം ഇമ്പം. വിനായക ശശികുമാറിൻ്റെ രചന, പി എസ് ജയഹരിയുടെ സംഗീതം, ഗായകൻ വിനീത് ശ്രീനിവാസൻ.

ഔട്ട്സൈഡർ എന്ന ചിത്രത്തിന് വേണ്ടി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രചന നിർവഹിച്ച് ഗായത്രി അശോകൻ ആലപിച്ച ഗാനം. ചിട്ടപ്പെടുത്തിയത് സംഗീത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.